നമസ്കാരം ഏവർക്കും. ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201 ഇടവം 25 2026 ജൂൺ 8 തിങ്കളാഴ്ച. റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ.

0: ശുഭചിന്തകൾ. ഈ ലോകത്ത് നമ്മെ നാം ആക്കുന്നത് നമ്മുടെ ചിന്തകൾ തന്നെയാണ്. ഒരു മെഴുകുതിരിയിൽ നിന്ന് ആയിരം തിരികൾ തെളിച്ചാലും ഒരിക്കലും കൊളുത്തിയ മെഴുകുതിരിയുടെ തെളിച്ചം കുറയുന്നില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ സന്തോഷം ചുറ്റുമുള്ളവരുമായി പങ്കുവെക്കുന്തോറും നമ്മുടെ സന്തോഷത്തിന്റെ അളവ് കുറയുന്നില്ല. നമ്മുടെ സന്തോഷം നമ്മുടേത് മാത്രമായി തന്നെ നിലനിൽക്കുകയും ചെയ്യും. ഏവർക്കും ശുഭദിന ആശംസകൾ.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഭക്തിഗാനങ്ങൾ.

നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. രാവിലെ 8 മണിക്ക് അറിയാം അറിവ് നേടാം. 8:30 സുന്ദര സഞ്ചാരം. 9 മണിക്ക് ലോകസമുദ്ര ദിനത്തോടനുബന്ധിച്ച് പ്രത്യേക പരിപാടി സമുദ്ര സ്പന്ദനം. 10 മണിക്ക് ലൈവ് ചാറ്റ് ഷോ ഇത്തിരി നേരം ഒത്തിരി കാര്യം. ഉച്ചയ്ക്ക് 1:30 സമാഗമം. 3 മണിക്ക് തിരശീല. വൈകുന്നേരം 4:55 പ്രാദേശിക വിശേഷങ്ങൾ. 5 മണിക്ക് ഇന്നിസൈ. 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്. 6:05 വ്യാസപ്രസാദം. രാത്രി 8 മണിക്ക് മേഘമൽഹാർ. 9:55 ബെ

ടൈം സ്റ്റോറീസ്. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ദിവസവും രാവിലെ 6:45 7:25 ഉച്ചയ്ക്ക് 12:30 12:50 വൈകുന്നേരം 6:30 7:25 ആകാശവാണിയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്.

0: ചരിത്രത്തിൽ ഇന്ന് June 8. ലോകം വസൂരി വിമുക്തമായതായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചതും ആകാശവാണി രൂപീകൃതമായതും തിരുക്കൊച്ചി സംയോജന പ്രമാണത്തിൽ ശ്രീ ചിത്തിരതിരുനാൾ മഹാരാജാവ് ഒപ്പുവച്ചതുമൊക്കെ ഒരു June 8 June 8 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് June 8. തിരുക്കൊച്ചി സംയോജന പ്രമാണത്തിൽ ശ്രീ ചിത്തിരതിരുനാൾ മഹാരാജാവ് ഒപ്പുവച്ചത് 1949 June 8. ബാലഗംഗാധര തിലകിന്റെ ഗീതാരഹസ്യ പ്രസിദ്ധീകരിച്ചത് 1915 June 1. ആകാശവാണി രൂപീകൃതമായത് 1936 June 8. തൊണ്ണൂറ്റിമൂന്നാമത്തെ മൂലകമായ നെപ്റ്റ്യൂണിയം കണ്ടുപിടിച്ചതായി എഡ്വിൻ മാക്മില്ലനും ഫിലിപ്പ് എബൽസനും പ്രഖ്യാപിച്ചത് 1940 June 8. സമസ്ത കേരള ഉപ്പ് നിയമ ലംഘന ദിനമായി June 8 ആചരിച്ചത് 1930 ഇന്നേ ദിവസമായിരുന്നു. രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാം യുദ്ധവിമാനത്തിൽ സഞ്ചരിച്ച് റെക്കോർഡിട്ടത് 2006 June 8. ലോകം വസൂരി മുക്തമായതായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചത് 1980 June 8.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം

0: ഹൃദയത്തിലേറ്റാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനുഷ ആത്മപ്രകാശ്. പ്രധാന വാർത്തകൾ. പൊതുജന പങ്കാളിത്തം, നവീകരണം, സംരംഭകത്വം, കൂട്ടായ ദൃഢനിശ്ചയം എന്നിവയിലൂടെ മാത്രമേ വികസിത് ഭാരത് 2047 യാഥാർത്ഥ്യമാക്കാൻ കഴിയൂവെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഒന്നാം വർഷ പ്രവേശനത്തിന് ട്രയൽ അലോട്ട്മെന്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. കേരളത്തിൽ ഇന്നും ശക്തമായ മഴയ്ക്ക്

0: സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ ഇളനീരാട്ടം ഇന്ന്. അഫ്ഗാനിസ്ഥാനെതിരായ ഏക ടെസ്റ്റ് ക്രിക്കറ്റിൽ 2 ദിനം ഇന്ത്യക്ക് മേധാവിത്വം. വാർത്തകൾ വിശദമായി. പൊതുജന പങ്കാളിത്തം, നവീകരണം, സംരംഭകത്വം, കൂട്ടായ ദൃഢനിശ്ചയം എന്നിവയിലൂടെ മാത്രമേ വികസിത് ഭാരത് 2047 എന്ന ദർശനം യാഥാർത്ഥ്യമാക്കാൻ കഴിയൂ എന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഒരു കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വികസനത്തിന്റെ നേട്ടങ്ങൾ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലേക്കും എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സംരംഭകത്വവും രാഷ്ട്രനിർമ്മാണവും ഒന്നിച്ച് മുന്നേറണമെന്ന് ഓം ബിർള അഭിപ്രായപ്പെട്ടു. ഈ മാസം 18 നടക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് BJP 2 സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി. മധ്യപ്രദേശിൽ നിന്ന് മഹേഷ് കെവാട്ടും കർണാടകയിൽ നിന്ന് ഡോക്ടർ എം നാഗരാജയും മത്സരിക്കും. കർണാടകയിൽ നിയമസഭാ കൌൺസിൽ തെരഞ്ഞെടുപ്പിൽ ലിംഗരാജ് പാട്ടീലിനെയും രഘു കൌട്ടിലെയും സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചു. 10 സംസ്ഥാനങ്ങളിലെ 24 രാജ്യസഭാ സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ്. ന്യൂഡൽഹിയിലെ RK പുരത്തെ അയ്യപ്പ ക്ഷേത്ര സമുച്ചയത്തിൽ പുതുതായി നിർമ്മിച്ച ശബരീശം കെട്ടിടം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്തു. ഭഗവാൻ അയ്യപ്പൻ രാജ്യത്തെ ഒന്നിപ്പിക്കുന്ന പവിത്രമായ മൂല്യങ്ങളുടെ മൂർത്തിഭാവമാണെന്ന് അമിത്ഷാ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 12 വർഷത്തിനിടെ സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ തത്വങ്ങളാൽ നയിക്കപ്പെടുന്ന ഇന്ത്യ ശ്രദ്ധേയമായ പരിവർത്തനത്തിന് വിധേയമായി. 12 വർഷമായി പ്രധാന മേഖലകളിൽ ഗവൺമെന്റ് നടത്തിയ ശ്രമങ്ങളെ സംബന്ധിച്ച് ആകാശവാണി തയ്യാറാക്കുന്ന പ്രത്യേക ഫീച്ചറിൽ ഇന്ന് പരിസ്ഥിതി സംരക്ഷണത്തിന് ഗവൺമെന്റ് സ്വീകരിച്ച നടപടികളെ സംബന്ധിച്ച് ഒരു റിപ്പോർട്ട്.
1: വ്യക്തമായ നയനടപടികളിലൂടെ കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇന്ത്യ സുസ്ഥിരമായ പാരിസ്ഥിതിക പരിവർത്തനം നേടി. നമാമി ഗംഗെ പരിപാടിയിലൂടെ രാജ്യത്തെ വനവൃക്ഷ വിസ്തൃതി വികസിപ്പിച്ചു. തണ്ണീർത്തടങ്ങൾ, കണ്ടൽക്കാടുകൾ, തീരദേശ ആവാസ വ്യവസ്ഥ എന്നിവ ഈ കാലയളവിൽ പുനഃസ്ഥാപിക്കുകയും വിപുലമായ നദീ പുനരുജ്ജീവനം സാധ്യമാക്കുകയും ചെയ്തു. മലിനീകരണം കുറയ്ക്കുന്നതിനും ഗംഗാനദിയുടെയും പോഷകനദികളുടെയും പാരിസ്ഥിതിക ആരോഗ്യം പുനഃസ്ഥാപിക്കുന്നതിനുമായി 2014 നമാമി ഗംഗെ പരിപാടി ആരംഭിച്ചത്. അനുവദിച്ച 524 പദ്ധതികളിൽ 355 ഈ വർഷം ഫെബ്രുവരി വരെ പൂർത്തിയായി. പദ്ധതിയിലൂടെ ഗംഗാനദിയുടെ ശുചിത്വത്തിൽ ഗണ്യമായ പുരോഗതി ദൃശ്യമായി. 2015 ആരംഭിച്ച ഗ്രീൻ ഇന്ത്യ മിഷൻ വനങ്ങൾക്കും ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപനത്തിനും ഒരു മുൻനിര സംരംഭമാണ്. വനവിസ്തൃതിയിൽ ലോകത്ത് ഇന്ത്യ 9 സ്ഥാനത്തേക്ക് മുന്നേറിയത് ഇക്കാലയളവിലാണ്. 8.27 ചതുരശ്ര കിലോമീറ്ററാണ് രാജ്യത്തെ വനവൃക്ഷ വിസ്തൃതി. 2024 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരംഭിച്ച ഏക് പേഡ് മാ കെ നാം ക്യാമ്പയിന്റെ ഭാഗമായി കഴിഞ്ഞ വർഷം ഡിസംബർ വരെ രാജ്യത്ത് 262 കോടിയിലധികം തൈകളാണ് നട്ടുപിടിപ്പിച്ചത്. ആഗോളതലത്തിൽ കാലാവസ്ഥാ വ്യതിയാനം, പരിസ്ഥിതി നശീകരണം എന്നിവ രൂക്ഷമാകുമ്പോൾ സംരക്ഷണം, സുസ്ഥിര വികസനം എന്നിവ സംയോജിപ്പിക്കുന്ന ഒരു സന്തുലിത സമീപനമാണ് 12 വർഷമായി ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത്.
0: സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1 വർഷ പ്രവേശനത്തിന് ട്രയൽ അലോട്ട്മെന്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. ഔദ്യോഗിക വെബ്സൈറ്റിൽ ഫലം ലഭ്യമാകും. 388 സ്കൂളുകളിലേക്ക് ട്രയൽ അലോട്ട്മെന്റാണ് പ്രസിദ്ധീകരിക്കുന്നത്. ഈ മാസം 15 ഒന്നാം അലോട്ട്മെന്റ്. ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ച ശേഷം മറ്റന്നാൾ വരെ വിദ്യാർത്ഥികൾക്ക് തെറ്റുകൾ തിരുത്താനും സ്കൂളുകളും വിഷയവും മാറ്റാനും അവസരമുണ്ട്. മുഖ്യ അലോട്ട്മെന്റ് പ്രക്രിയയ്ക്ക് ശേഷം സപ്ലിമെന്ററി അലോട്ട്മെന്റ് നടത്തും. മാനേജ്മെന്റ് കമ്മ്യൂണിറ്റി അൺഎയ്ഡഡ് ക്വാർട്ടറുകളിലേക്ക് അതത് സ്കൂളുകളിൽ അപേക്ഷ നൽകണം. അടുത്ത മാസം 2 പ്ലസ് 1 ക്ലാസ് ആരംഭിക്കും. സംസ്ഥാനത്ത് സ്കൂളുകളിൽ വിദ്യാർത്ഥികളുടെ അന്തിമ കണക്കെടുപ്പിന് സമയപരിധി ഇന്ന് വൈകിട്ട് 5 അവസാനിക്കും. 6 പ്രവൃത്തി ദിനത്തിലാണ് കണക്കെടുപ്പ് അന്തിമമാക്കൽ. സമ്പൂർണ്ണ പോർട്ടലിലാണ് കുട്ടികളുടെ UID അപ്ലോഡ് ചെയ്യുക. ഈ മാസം 21 നടത്തുന്ന നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് പരീക്ഷാ കേന്ദ്രങ്ങൾ വരുന്ന നഗരങ്ങളുടെ അറിയിപ്പ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. രാജ്യത്തെ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലും ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 5:15 വരെയാണ് പരീക്ഷ. പേനയും പേപ്പറും ഉപയോഗിച്ചാണ് പുനഃപരീക്ഷ നടത്തുക. പരീക്ഷയെക്കുറിച്ച് പുതിയ അറിയിപ്പുകളും അഡ്മിറ്റ് കാർഡും ഔദ്യോഗിക വെബ്സൈറ്റുകൾ വഴി അപ്ഡേറ്റ് ചെയ്യണമെന്ന് ഏജൻസി അറിയിച്ചു. കഴിഞ്ഞ മാസം 3 നടന്ന പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ച നടന്ന പരാതിയെ തുടർന്ന് NTA റദ്ദാക്കുകയായിരുന്നു. തൃശൂർ പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ പാസിംഗ് ഔട്ട് പരേഡ് രാവിലെ നടക്കും. ആംഡ് പോലീസ് ബറ്റാലിയൻ ADGP ദിനേന്ദ്ര കശ്യപ് കേരള പോലീസ് അക്കാദമി പരേഡ് ഗ്രൌണ്ടിൽ അഭിവാദ്യം സ്വീകരിക്കും. 21A ബാച്ചിലെ 44 ഉദ്യോഗസ്ഥരാണ് പരിശീലനം പൂർത്തിയാക്കിയത്. ഇന്ന് ലോക സമുദ്രദിനം. സമുദ്ര മലിനീകരണത്തിനും കാലാവസ്ഥാ വ്യതിയാനത്തിനുമെതിരെ നടപടി സ്വീകരിച്ച് സമുദ്ര ആവാസ വ്യവസ്ഥയെ പരിപോഷിപ്പിക്കുകയും സംരക്ഷണം പ്രോത്സാഹിപ്പിക്കുകയുമാണ് ദിനാചരണ ലക്ഷ്യം. നമ്മുടെ നീലഗ്രഹത്തിനായുള്ള ശക്തമായ സമുദ്ര സംരക്ഷിത പ്രദേശങ്ങൾ എന്നതാണ് ഈ വർഷത്തെ സമുദ്ര ദിനാചരണ പ്രമേയം. ഇന്ന് ലോക ബ്രെയിൻ

0: ദിനം. രോഗനിർണയം നേരത്തെ നടത്തുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ലക്ഷണങ്ങൾ അവഗണിക്കാതെ തലച്ചോറിന്റെ ആരോഗ്യത്തിന് മുൻഗണന നൽകേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ജനങ്ങളിൽ അവബോധം വളർത്തുകയാണ് ദിനാചരണ ലക്ഷ്യം. എ ക്ലോസർ ലുക്ക് എന്നതാണ് ഈ വർഷത്തെ ബ്രെയിൻ ട്യൂമർ ദിനാചരണ പ്രമേയം. ഗാർഹിക LPG സിലിണ്ടറിന് വില വർദ്ധിപ്പിച്ച നടപടി പിൻവലിക്കാൻ ഗവൺമെന്റ് തയ്യാറാകണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. 3 മാസത്തിനിടെ 2ാം തവണയാണ് ഗാർഹിക പാചകവാതക വില വർദ്ധിപ്പിക്കുന്നത്. ഇക്കാര്യത്തിൽ ജനങ്ങൾക്ക് ആശ്വാസം ഉറപ്പാക്കുന്ന വിധത്തിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകി. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇടുക്കി ജില്ലയിലെ മലയോര മേഖലകളിൽ രാത്രിയാത്രയ്ക്ക് ജില്ലാ കളക്ടർ നിരോധനം ഏർപ്പെടുത്തി. മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ സാധ്യത കണക്കിലെടുത്ത് ദുരന്ത സാഹചര്യം ഒഴിവാക്കാനാണ് നടപടി. രാത്രി 7 മുതൽ രാവിലെ 6 വരെയാണ് നിരോധനം. കനത്ത മഴയെ തുടർന്ന് മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്ത് ഇന്ന് മുതൽ പൊന്മുടി ഇക്കോ ടൂറിസത്തിലേക്ക് പ്രവേശനം നിർത്തിവച്ചു. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെയാണ് തീരുമാനമെന്ന് തിരുവനന്തപുരം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ അറിയിച്ചു. തൃശൂർ ജില്ലയിലെ മറ്റത്തൂർ പഞ്ചായത്തിൽ മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്ന കോടശ്ശേരി മലയുടെ സമീപത്തെ 5 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. മറ്റത്തൂർ ഗവൺമെന്റ് LP സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്കാണ് ഇവരെ മാറ്റിയത്. കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ ഇളനീരാട്ടം ഇന്ന്. ഇന്നലെ രാത്രിയാണ് ഇളനീർ വെപ്പ് ആരംഭിച്ചത്. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
1: വേട്ടയ്ക്കുരുമകൻ ക്ഷേത്രത്തിൽ നിന്ന് എരുവട്ടി തണ്ടയാൻ എള്ളെണ്ണയും ഇളനീരുമായി ഇന്നലെ സന്ധ്യയ്ക്ക് കൊട്ടിയൂരിൽ എത്തിയതിനു ശേഷം കുടിപതിക്കാരനവർ വെള്ളിക്കിടാരം വെച്ച് രാശി വിളിച്ചപ്പോഴാണ് ഇളനീർ വെപ്പ് ആരംഭിച്ചത്. രാശി വിളിക്കുമ്പോൾ മന്തഞ്ചേരിയിലെ ബാവലിക്കരയിൽ കാത്തിരുന്ന ഇളനീർ വ്രതക്കാർ ഇളനീർ കാവുകളുമായി സന്നിധാനത്തേക്ക് ഓടിയെത്തി. തട്ടും പോളയും വിരിച്ച സ്ഥാനത്തെ 3 തവണ വലം വെച്ച ശേഷമാണ് ഇളനീർ കാവുകൾ സമർപ്പിച്ചത്. ഇളനീർ വെപ്പ് പൂർത്തിയാവുന്നതോടെ എരുവട്ടി തണ്ടയാൻ എള്ളെണ്ണ സമർപ്പിക്കും. കത്തിത്തണ്ടയാന്മാർ ഇളനീർ ചെത്താനുള്ള കത്തികളും സമർപ്പിക്കും. തുടർന്ന് ഇന്ന് രാത്രിയോടെയാണ് ഇളനീരാട്ടം നടക്കുക. വൈശാഖോത്സവത്തിലെ 2ാമത്തെ ആരാധനയായ അഷ്ടമി ആരാധനയും ഇന്നാണ്. അവധി ദിനമായ ഇന്നലെ കൊട്ടിയൂരിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. ഗതാഗത കുരുക്കും രൂക്ഷമായിരുന്നു. കർണാടകയിൽ നിന്നെത്തുന്ന ഭക്തരുടെ തിരക്ക് വർദ്ധിച്ചു വരികയാണ്.
0: മുള്ളൻപൂരിൽ അഫ്ഗാനിസ്ഥാനെതിരായ ഏക ടെസ്റ്റ് ക്രിക്കറ്റിൽ 2ാം ദിനം ഇന്ത്യയ്ക്ക് മേധാവിത്വം. 1ാം ഇന്നിംഗ്സിൽ ഇന്ത്യ ഉയർത്തിയ 564 റൺസ് പിന്തുടരുന്ന അഫ്ഗാനിസ്ഥാൻ 5 വിക്കറ്റ് നഷ്ടത്തിൽ 113 റൺസ് എന്ന നിലയിലാണ്. ഇന്ത്യയ്ക്ക് നിലവിൽ 451 റൺസിന്റെ ലീഡുണ്ട്. 2ാം ദിനം ഇന്ത്യ 1ാം ഇന്നിംഗ്സ് 8 വിക്കറ്റ് നഷ്ടത്തിൽ 564 റൺസിന് ഡിക്ലയർ ചെയ്തു. കണ്ണൂർ പ്രസ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന സംസ്ഥാന ജേർണലിസ്റ്റ് വോളിബോൾ ടൂർണമെന്റിന്റെ ഫൈനൽ വൈകിട്ട് ഗവൺമെന്റ് വനിതാ കോളേജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കും. ഇന്നലെ ഒഫീഷ്യൽ മത്സര ഫൈനലിൽ കണ്ണൂർ സെൻട്രൽ ജയിൽ വനം വകുപ്പിനെ പരാജയപ്പെടുത്തി. ഇന്ന് സിറ്റി പോലീസ് കമ്മീഷണർ ടീം നയിക്കുന്ന യുവജന സംഘടനാ നേതാക്കളുടെ ടീമും തമ്മിൽ പ്രദർശന മത്സരം ഉണ്ടായിരിക്കും. ലോകകപ്പ് ഫുട്ബോൾ ആവേശം നിറച്ച് മലപ്പുറത്ത് ഫാൻസ് ഫുട്ബോൾ വിളംബര റാലി നടത്തി. ഓൾ കേരള സ്പോർട്സ് ഗുഡ്സ് ഡീലേഴ്സ് അസോസിയേഷനും മലപ്പുറം പ്രസ് ക്ലബ്ബും ചേർന്നാണ് വിളംബര ജാഥ സംഘടിപ്പിച്ചത്. ആകാശവാണി കോഴിക്കോട് നിലയം അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ അവതരിപ്പിച്ച ശ്രദ്ധേയമായ കാൺക കടലിനെ കൺതുറക്കാതെ എന്ന റേഡിയോ നാടകത്തിന്റെ പ്രത്യേക ലിസണിംഗ് സെഷൻ പൊതുജനങ്ങൾക്കായി സംഘടിപ്പിക്കുന്നു. വൈകിട്ട് 4 കോഴിക്കോട് ചാവറ കൾച്ചറൽ സെന്ററിലാണ് പരിപാടി. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുജന പങ്കാളിത്തം, നവീകരണം, സംരംഭകത്വം, കൂട്ടായ ദൃഢനിശ്ചയം എന്നിവയിലൂടെ മാത്രമേ വികസിത് ഭാരത് 2047 യാഥാർത്ഥ്യമാക്കാൻ കഴിയൂവെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1ാം വർഷ പ്രവേശനത്തിന് ട്രയൽ അലോട്ട്മെന്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. കേരളത്തിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ ഇളനീരാട്ടം ഇന്ന്. അഫ്ഗാനിസ്ഥാനെതിരായ ഏക ടെസ്റ്റ് ക്രിക്കറ്റിൽ 2ാം ദിനം ഇന്ത്യയ്ക്ക് മേധാവിത്വം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: സംപ്രതി വാർത്താ ശ്രൂയന്താം പ്രവാചക പുനീത ത്രിപാഠി.
3: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.

ഞമ്മളെ മജുനു എങ്ങനെയാ വരണത്? കുതിരപ്പുറത്ത് ലൈല നിക്കേണ്. ലൈല എങ്ങനെയാ നിക്കണത്? പാലുവില്ലങ്ങാടിയിലെ പൂക്കള് വിൽക്കണ നേഴ്സറിയില് വെളിച്ചപ്പൂക്കള് പൂത്തു നിൽക്കണ സിദറത്തുൽ മുൻതഹ മാതിരി. എന്ത്

0: കഥാനായകനും കഥാനായികയും സല്ലാപ കലാപങ്ങളിലൂടെ കഥാന്തം തേടിയുള്ള പാറ്റിൽ മത്സരത്തിന് തയ്യാറാവുകയാണ്. കഥാനായകൻ ആരാ? ഉന്മാദിയായ മുഹമ്മദ്. കഥാനായിക ഉത്സാഹിയായ ഉമ്മുക്കുൽസു. ഓൺ യുവർ മാർക്ക്, ഗെറ്റ് സെറ്റ് ഈഗോ. പാടരുത്.
1: പാടില്ല.
0: അതെ, പ്രേമികൾക്ക് പാടില്ല. എന്ത്?

നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

പ്രധാന വാർത്തകൾ. വിദ്യാസമ്പന്നരും സാങ്കേതിക വിദ്യാ വിദഗ്ധരുമായ യുവാക്കളാണ് വികസിത ഭാരതത്തിന്റെ കരുത്തെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന നടപ്പാക്കാനൊരുങ്ങി പശ്ചിമബംഗാൾ. ഇന്ന് ന്യൂഡൽഹിയിൽ ധാരണാപത്രം ഒപ്പുവയ്ക്കും. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം. വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇറാൻ വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേൽ. ഇറാൻ ചർച്ചകളിലേക്ക് മടങ്ങണമെന്ന് US പ്രസിഡന്റ്. കേരളത്തിൽ ഷിഗല്ല രോഗത്തിനെതിരെ പ്രതിരോധം ശക്തമാക്കി ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് ശക്തമായ മഴ. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിന്. വാർത്തകൾ വിശദമായി. പ്രതിരോധം, വ്യാപാരം, സമുദ്രസുരക്ഷ തുടങ്ങിയ മേഖലകളിൽ തന്ത്രപര സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് ഇന്ത്യയും ഇന്തോനേഷ്യയും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെയും ഇന്തോനേഷ്യൻ വിദേശകാര്യമന്ത്രി സുഗിയോണോയുടെയും സംയുക്ത അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്ന ഇന്ത്യ ഇന്തോനേഷ്യ

0: സംയുക്ത കമ്മീഷൻ യോഗത്തിലാണ് തീരുമാനം. വിവിധ പ്രാദേശിക ആഗോള സാഹചര്യങ്ങളും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. പൊതുജന പങ്കാളിത്തം, നവീകരണം, സംരംഭകത്വം, കൂട്ടായ ദൃഢനിശ്ചയം എന്നിവയിലൂടെ മാത്രമേ വികസിത ഭാരതം 2047 എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കാൻ കഴിയൂ എന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. വിദ്യാസമ്പന്നരും വിദഗ്ധരും സാങ്കേതിക വിദ്യയിൽ പ്രാപ്തരുമായ യുവാക്കളാണ് വികസിത ഭാരതത്തിന്റെ ഏറ്റവും വലിയ കരുത്ത് എന്നും ലോക്സഭാ സ്പീക്കർ പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഒരു കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലോകത്തിലെ ഏറ്റവും വലിയ പൊതുജനാരോഗ്യ പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന നടപ്പാക്കാൻ ഒരുങ്ങി പശ്ചിമബംഗാൾ. ദേശീയ ആരോഗ്യ അതോറിറ്റിയും പശ്ചിമബംഗാൾ സർക്കാരും ഇന്ന് ന്യൂഡൽഹിയിൽ ഇത് സംബന്ധിച്ച ധാരണാപത്രം ഒപ്പുവയ്ക്കും. കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ, പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി എന്നിവർ സന്നിഹിതരായിരിക്കും. വിശദാംശങ്ങളിലേക്ക്.
1: രാജ്യത്തുടനീളമുള്ള എല്ലാ പൌരന്മാർക്കും തുല്യവും താങ്ങാനാകുന്നതുമായ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്നതിനുള്ള പ്രധാന നാഴികക്കല്ലാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. പശ്ചിമബംഗാളിലെ ദശലക്ഷക്കണക്കിന് ഗുണഭോക്താക്കൾക്ക് വലിയ ആരോഗ്യ ചെലവുകളിൽ നിന്നും സാമ്പത്തിക സുരക്ഷ നൽകുമെന്നാണ് വിലയിരുത്തൽ. ആയുഷ്മാൻ ഭാരത് പി എം ജെ എ വൈ ഗുണഭോക്താക്കൾക്ക് സെക്കൻഡറി ടെർഷറി കെയർ ചികിത്സയ്ക്കായി ഒരു കുടുംബത്തിന് പ്രതിവർഷം 5 ലക്ഷം രൂപ വരെ ആരോഗ്യ പരിരക്ഷ നൽകുന്നു. ഗുണനിലവാരമുള്ളതും താങ്ങാനാവുന്ന വിലയിലും ആരോഗ്യ സംരക്ഷണ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് സംസ്ഥാനത്തിന്റെ ആരോഗ്യ സംരക്ഷണ ആവാസ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഈ മാസം 21 നടക്കാനിരിക്കുന്ന നീറ്റ് യു ജി പുനഃപരീക്ഷയ്ക്കുള്ള പൊതു അറിയിപ്പ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. രാജ്യമൊട്ടാകെ 551 നഗരങ്ങളിലും 14 വിദേശ നഗരങ്ങളിലും പരീക്ഷാ കേന്ദ്രങ്ങൾ സജ്ജീകരിക്കും. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 5:15 വരെയാണ് പരീക്ഷ. ക്രമക്കേടിനെ തുടർന്ന് കഴിഞ്ഞ മെയ് 3 നടന്ന പരീക്ഷ മെയ് 12 എൻ ജി എ റദ്ദാക്കിയിരുന്നു. കേരളത്തിൽ ഹയർ സെക്കൻഡറി പ്രവേശനത്തിന്റെ ട്രയൽ അലോട്ട്മെന്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. 388 സ്കൂളുകളിലേക്കുള്ള ട്രയൽ അലോട്ട്മെന്റാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അഡ്മിഷൻ ഡോട്ട് വി എച്ച് എസ് ഇ പോർട്ടൽ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ ലഭ്യമാകുക. ആവശ്യമായ തിരുത്തലുകൾക്ക് ഈ മാസം 10 വരെ അവസരമുണ്ട്. കേരളത്തിൽ ഷിഗല്ല രോഗത്തിനെതിരെ പ്രതിരോധം ശക്തമാക്കി ആരോഗ്യവകുപ്പ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധന കർശനമാക്കാൻ നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ഒരു മരണം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രത വേണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. വിദ്യാലയങ്ങളിൽ ഉച്ചഭക്ഷണ സാമ്പിളും വെള്ളവും പരിശോധിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. കോമൺവെൽത്ത് പാർലമെന്ററി അസോസിയേഷന്റെ ഇന്ത്യ റീജിയൺ സോൺ 2 3 ദിവസത്തെ സമ്മേളനം ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഇന്ന് ചണ്ഡിഗഡിൽ ഉദ്ഘാടനം ചെയ്യും. ഹരിയാന നിയമസഭയാണ് സമ്മേളന പ്രസൈഡിംഗ് ഓഫീസർമാരും നിയമസഭാംഗങ്ങളും പങ്കെടുക്കും. രാജ്യസഭാ തെരഞ്ഞെടുപ്പിനുള്ള അടുത്തഘട്ട സ്ഥാനാർത്ഥി പട്ടിക ബി ജെ പി പുറത്തിറക്കി. മധ്യപ്രദേശിൽ നിന്ന് മഹേഷ് ഗെവാട്ടും കർണാടകത്തിൽ നിന്ന് എം നാഗരാജയും മത്സരിക്കും. കർണാടകയിൽ നിയമസഭാ സമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളായി ലിംഗരാജ് പാട്ടീലിനെയും രഘു കൌഡിലിയെയും ബി ജെ പി പ്രഖ്യാപിച്ചു. ഇന്ന് ലോക സമുദ്രദിനം. സമുദ്ര സുരക്ഷയുടെയും സമുദ്ര വിഭവങ്ങൾ സുസ്ഥിരമായി കാത്തുസൂക്ഷിക്കേണ്ടതിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനായാണ് എല്ലാ വർഷവും June 8 ലോക സമുദ്രദിനമായി ആചരിക്കുന്നത്. നമ്മുടെ ഭൂമിക്കായി ശക്തമായ സമുദ്ര സുരക്ഷിത സംരക്ഷിത മേഖലകൾ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ആഗോള ഊർജ്ജ വ്യാപാരത്തിന്റെ പ്രധാന കവാടങ്ങളിൽ ഒന്നായ ഹോർമോസ് കടലിടുക്ക് നേരിടുന്ന പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ സമുദ്ര സുരക്ഷ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണെന്ന് നിലവിലെ ആഗോള സാഹചര്യം വ്യക്തമാക്കുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക്

0: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. കുറഞ്ഞ ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
1: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം, അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രീതാ സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, അറിയാം അറിവ് നേടാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രീത സുഗതൻ. കേരളത്തിന്റെ 16th നിയമസഭ രൂപം കൊണ്ടിരിക്കുകയാണ്. ജനാധിപത്യത്തിന്റെ ഈ പുതിയ അധ്യായത്തിലേക്ക് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 140 ജനപ്രതിനിധികളാണ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അതിൽ 11 പേർ മാത്രമാണ് വനിതകൾ എന്നത് ഏറെ ചിന്തിക്കപ്പെടേണ്ട കാര്യമാണ്. വിദ്യാഭ്യാസത്തിലും സാമൂഹിക പുരോഗതിയിലും രാജ്യത്തിന് മാതൃകയായ കേരളം രാഷ്ട്രീയ രംഗത്തും കൂടുതൽ വനിതാ പ്രാതിനിധ്യം അർഹിക്കുന്ന നിയമസഭ തന്നെയാണ്. എന്നിരുന്നാലും തെരഞ്ഞെടുക്കപ്പെട്ട ഈ വനിതാ പ്രതിനിധികൾ അവരുടെ പ്രവർത്തനത്തിലൂടെയും നേതൃപാടവത്തിലൂടെയും സമൂഹത്തിൽ ശക്തമായ സാന്നിധ്യം രേഖപ്പെടുത്തുന്നവരാണ്. ആരൊക്കെയാണ് ആ 11 വനിതാ MLA മാർ? അവർ ഏതൊക്കെ മേഖലകളിലൂടെയാണ് സമൂഹത്തിൽ തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചത്? എന്തെല്ലാം രാഷ്ട്രീയ പോരാട്ടങ്ങളിലൂടെയും പൊതുപ്രവർത്തനങ്ങളിലൂടെയുമാണ് അവർ നേതൃനിരയിലേക്ക് ഉയർന്നു വന്നത്? ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കാൻ അവർ നടത്തിയ ഇടപെടലുകൾ എന്തൊക്കെയാണ്? ഇന്നത്തെ അറിയാം അറിവ് നേടാമിൽ നമ്മുടെ വനിതാ ജനപ്രതിനിധികളെ അടുത്തറിയാം. അവരുടെ ജീവിതയാത്രകളെയും രാഷ്ട്രീയ അനുഭവങ്ങളെയും പൊതുസേവനങ്ങളെയും കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം. നമുക്ക്

ആദ്യം തന്നെ പരിചയപ്പെടാം അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണയെ. കൊല്ലത്തിന്റെ ശക്തമായ വനിതാ രാഷ്ട്രീയ ശബ്ദം. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നു വന്ന അവർ പിന്നീട് മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായും കോൺഗ്രസിന്റെ വിവിധ സംഘടനാ ചുമതലകളിലും പ്രവർത്തിച്ച് ശ്രദ്ധ നേടി. കൊല്ലം DCCയുടെ ചരിത്രത്തിലെ ആദ്യ വനിതാ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ നിർണായകമായ നേട്ടമായിരുന്നു. പുരുഷാധിപത്യ രാഷ്ട്രീയ സാഹചര്യത്തിൽ അതൊരു വലിയ അംഗീകാരമായിരുന്നു. സംഘടനാ പ്രവർത്തനങ്ങളിൽ കൃത്യതയും ശക്തമായ നിലപാടും കൊണ്ട് വ്യത്യസ്തയായി. KPCC രാഷ്ട്രീയ കാര്യ സമിതി അംഗം, AICC അംഗം, മഹിളാ കോൺഗ്രസ് ദേശീയ വൈസ് പ്രസിഡന്റ്, സംസ്ഥാന പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നീ സ്ഥാനങ്ങളും വഹിച്ചിട്ടുണ്ട്. 2026 കൊല്ലം മണ്ഡലത്തിൽ നിന്നും 16,830 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. ഇപ്പോൾ അവർ തൊഴിൽ വകുപ്പ്, വനിതാ ശിശുക്ഷേമ വകുപ്പ്, മിൽമ, ക്ഷീരവികസനം, മൃഗസംരക്ഷണം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ്. സ്ത്രീകളുടെ സുരക്ഷ, തൊഴിൽ അവകാശങ്ങൾ, കുട്ടികളുടെ ക്ഷേമം, വനിതാ ശാക്തീകരണം തുടങ്ങിയ മേഖലകളിൽ കൂടുതൽ സജീവമായ ഇടപെടലുകൾ നടത്തുമെന്ന പ്രതീക്ഷയിലാണ് കേരളം ഇന്ന് ശ്രീ ബിന്ദു കൃഷ്ണയെ കാണുന്നത്. രാഷ്ട്രീയ നേതാവെന്ന് ഉള്ളതിലുപരി സ്ത്രീകൾക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒരു പൊതുപ്രവർത്തക എന്ന നിലയിലും അവർ ശ്രദ്ധേയമാണ്. അടുത്തതായി മറ്റൊരു മന്ത്രിയായ കോങ്ങാട് മണ്ഡലത്തിൽ നിന്നും വിജയിച്ച ശ്രീമതി തുളസി ടീച്ചറിനെ പരിചയപ്പെടാം. അധ്യാപികയായും സാമൂഹ്യ പ്രവർത്തകയായും ജനങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തിയ തുളസി ടീച്ചർ ഗ്രാമീണ മേഖലയിലെ ജനകീയ പ്രവർത്തനങ്ങളിലൂടെ ശ്രദ്ധേയയായി. നെന്മാറ NSS കോളേജിലെ ചരിത്ര വിഭാഗം മേധാവിയായിരുന്നു. KPCC ജനറൽ സെക്രട്ടറി, AICC അംഗം, കേരള വനിതാ കമ്മീഷൻ അംഗം എന്നീ നിലയിലും പ്രവർത്തിച്ചു. ഇപ്പോൾ പട്ടികജാതി പട്ടികവർഗ വികസനം, പിന്നോക്ക വിഭാഗ വികസനം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയായി പ്രവർത്തിക്കുന്നു. അടുത്തത് വടകര മണ്ഡലത്തിൽ നിന്നും വിജയിച്ച ശ്രീമതി KK രമയാണ്. RMPയുടെ നേതാവാണ്. ഭർത്താവും RMP നേതാവുമായ ശ്രീ TP ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിന് ശേഷം അത്യന്തം ദുഃഖകരമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്നാണ് അവർ രാഷ്ട്രീയത്തിൽ സജീവമാകുന്നത്. എന്നാൽ വ്യക്തിപരമായ വേദനയെ പൊതുസമൂഹത്തിന്റെ ശബ്ദമാക്കി മാറ്റിയ വനിതയായി ശ്രീ രമ മാറി. നിയമസഭയിൽ സർക്കാരിനെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉയർത്തുന്ന അംഗം എന്ന നിലയിലും അവർ ശ്രദ്ധിക്കപ്പെട്ടു. ജനാധിപത്യത്തിന്റെയും സ്ത്രീ ധൈര്യത്തിന്റെയും പ്രതീകമായി ഇന്ന് ശ്രീ KK രമയെ കേരളം കാണുന്നു. അടുത്തതായി തൃക്കാക്കരയിൽ നിന്നും വിജയിച്ച ശ്രീമതി ഉമാ തോമസ് ആണ്. മുൻ MLA ജനകീയ നേതാവുമായ PT തോമസിന്റെ നിര്യാണത്തിന് ശേഷം ഉമാ തോമസ് രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നത്. എന്നാൽ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ജനഹൃദയങ്ങളിൽ സ്വന്തം സ്ഥാനം അവർ കണ്ടെത്തി. ശാന്തമായ വ്യക്തിത്വവും മാനുഷിക ഇടപെടലും ഉമാ തോമസിനെ വേറിട്ട് നിർത്തുന്നു. സ്ത്രീകളുടെ സുരക്ഷ, ആരോഗ്യപരമായ വിഷയങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ തുടങ്ങിയ മേഖലകളിൽ ശക്തമായ ഇടപെടലുകൾ നടത്തിയ അവർ ഇന്ന് കോൺഗ്രസിന്റെ പ്രധാന വനിതാ മുഖങ്ങളിലൊന്നാണ്. അടുത്തതായി ചിറയൻകീഴ് മണ്ഡലത്തിൽ നിന്നും വിജയിച്ച രമ്യ ഹരിദാസിനെ പരിചയപ്പെടാം. കേരള രാഷ്ട്രീയത്തിൽ ഒരു സാധാരണ കുടുംബത്തിൽ നിന്നും ഉയർന്നു വന്ന ഏറ്റവും ജനകീയ വനിതാ നേതാക്കളിൽ ഒരാളാണ് രമ്യ ഹരിദാസ്. ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ MP ആയിരുന്ന അവർ തന്റെ ലാളിത്യവും ജനങ്ങളോടുള്ള അടുപ്പവും കൊണ്ട് ഏറെ ജനപ്രീതി നേടി. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പാട്ടുപാടിയും നേരിട്ട് ജനങ്ങളുമായി ഇടപെട്ടുമാണ് രമ്യ ശ്രദ്ധിക്കപ്പെട്ടത്. സാധാരണക്കാരുടെ ശബ്ദം നിയമസഭയിൽ എത്തിക്കുമെന്ന പ്രതീക്ഷയാണ് ജനങ്ങൾ രമ്യയിൽ കാണുന്നത്. അടുത്തതായി അരൂരിൽ നിന്നും ജയിച്ചു വന്ന ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ എന്ന ശക്തയായ വനിതാ നേതാവിനെ പരിചയപ്പെടാം. KPCC കോർ കമ്മിറ്റി അംഗമാണ്. മുൻപ് AICC സെക്രട്ടറി, മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ്, KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ്, ആലപ്പുഴ നഗരസഭാ അധ്യക്ഷ, ജില്ലാ പഞ്ചായത്ത് അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ രംഗത്ത് ദീർഘകാല പരിചയമുള്ള നേതാവാണ്. സ്ത്രീകളുടെ രാഷ്ട്രീയ പങ്കാളിത്തം വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ശക്തമായി സംസാരിക്കുന്ന വ്യക്തിയാണവർ. സമരമുഖങ്ങളിലും പൊതുപ്രവർത്തനങ്ങളിലും സജീവ സാന്നിധ്യമായ ഷാനിമോൾ കോൺഗ്രസിന്റെ ശക്തമായ വനിതാ ശബ്ദമായി കണക്കാക്കപ്പെടുന്നു. നാട്ടിക മണ്ഡലത്തിൽ നിന്നും 7,093 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് ശ്രീമതി ഗീതാ ഗോപിയാണ്. CPI നേതാവായ

0: സുനിതാ ഗോപിക്ക് സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ ദീർഘകാല പ്രവർത്തന പരിചയമുണ്ട്. പൊതുജനാരോഗ്യം, സ്ത്രീകളുടെ സുരക്ഷ, സാമൂഹിക ക്ഷേമം തുടങ്ങിയ മേഖലകളിൽ ഇടപെടുന്ന നേതാവായിട്ടാണ് ഇവർ അറിയപ്പെടുന്നത്. ഇടതുപക്ഷ രാഷ്ട്രീയത്തിലെ ശാന്തവും ശക്തവുമായ വനിതാ സാന്നിധ്യമാണ് ശ്രീമതി ഗീതാ ഗോപി. സിപിഐ തൃശൂർ ജില്ലാ കൗൺസിൽ അംഗം, കിസാൻ സഭ വനിതാ കർഷക സമിതി ജില്ലാ സെക്രട്ടറി, രണ്ട് തവണ ഗുരുവായൂർ നഗരസഭാ അധ്യക്ഷ എന്നീ നിലകളിലും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ആറ്റിങ്ങലിൽ നിന്നും ജയിച്ച ശ്രീമതി OS അംബിക പരിചയ സമ്പന്നയായ CPIM നേതാവാണ്. CPM ജില്ലാ കമ്മിറ്റി അംഗം, കർഷക തൊഴിലാളി യൂണിയൻ അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി അംഗം, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്നു. മുൻപ് നിയമസഭയിലെ പാർലമെന്ററി പാർട്ടി സെക്രട്ടറി ഉൾപ്പെടെയുള്ള പ്രധാന ചുമതലകളും വഹിച്ചിട്ടുണ്ട്. നിയമസഭാ നടപടികളിൽ വ്യക്തമായ അറിവും ഉറച്ച രാഷ്ട്രീയ നിലപാടും ഉള്ള നേതാവെന്ന നിലയിൽ ശ്രീമതി അംബികയ്ക്ക് പ്രത്യേക അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. പേരാമ്പ്ര മണ്ഡലത്തിൽ നിന്നും വിജയിച്ച ഫാത്തിമ തഹലിയ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ വനിതാ മുഖമായി ചരിത്രത്തിൽ പ്രത്യേക ശ്രദ്ധ നേടിയ വിജയമാണ് സ്വന്തമാക്കിയത്. വിദ്യാഭ്യാസ മേഖലയിലും സാമൂഹിക പ്രവർത്തനത്തിലും സജീവമായ അവർ സ്ത്രീകളുടെ വിദ്യാഭ്യാസവും സ്വയം പര്യാപ്തതയും ഏറെ പ്രാധാന്യത്തോടെ കാണുന്ന നേതാവാണ്. മുസ്ലിം സ്ത്രീകളുടെ പൊതു പങ്കാളിത്തത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന ശബ്ദമാണ് ഫാത്തിമ തഹലിയ. യൂത്ത് ലീഗ് സ്റ്റേറ്റ് സെക്രട്ടറിയും കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിലറുമാണ്. മുൻപ് MSF അഖിലേന്ത്യാ കമ്മിറ്റിയിലെ ഏക വനിതാ അംഗം, കാലിക്കറ്റ് സർവകലാശാലയിലെ സെനറ്റ് അംഗം, സംസ്ഥാന ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ ജെൻഡർ ജസ്റ്റിസ് കമ്മിറ്റി അംഗം എന്നീ സ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചു. 1977 ശേഷം പേരാമ്പ്ര മണ്ഡലത്തിൽ UDFന്റെ ആദ്യ ജയമാണ് ഫാത്തിമ തെഹ്ലിയയുടേത്. മാനന്തവാടിയിൽ നിന്നും വിജയിച്ച ശ്രീമതി ഉഷാ വിജയൻ വയനാടൻ ജനതയുടെ പ്രശ്നങ്ങൾ നിയമസഭയിൽ ശക്തമായി അവതരിപ്പിക്കുമെന്ന പ്രതീക്ഷ നൽകുന്ന നേതാവാണ്. ആദിവാസി മേഖലകളുടെ വികസനം, കാർഷിക പ്രശ്നങ്ങൾ, മലയോര മേഖലകളുടെ അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന നേതാവായി അറിയപ്പെടുന്നു. ജനങ്ങളുമായി നേരിട്ട് ഇടപെടുന്ന ശൈലിയാണ് ഇവരുടെ പ്രധാന ശക്തി. ഇന്ന് അവസാനമായി നാം പരിചയപ്പെടുന്നത് ഏലത്തൂരിൽ നിന്നും വിജയിച്ച ശ്രീമതി വിദ്യാ ബാലകൃഷ്ണനെയാണ്. യുവതലമുറയുടെ പ്രതിനിധിയായി ശ്രദ്ധേയമാകുന്നു. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയും സാമൂഹിക പ്രവർത്തനത്തിലൂടെയും പൊതുരംഗത്ത് എത്തിയ അവർ വളരെ ചുരുങ്ങിയ കാലം കൊണ്ടാണ് ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത നേടിയത്. KPCC ജനറൽ സെക്രട്ടറിയാണ്. മുൻപ് രണ്ട് തവണ കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിലർ, യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി, സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നീ പദവികളും വഹിച്ചിട്ടുണ്ട്. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏലത്തൂരിൽ നിന്നും വിജയിച്ചതോടെ യുവതലമുറയിലെ സ്ത്രീകൾക്കും രാഷ്ട്രീയത്തിൽ ശക്തമായ ഇടം കണ്ടെത്താനാകുമെന്ന് തെളിയിച്ച നേതാവായാണ് വിദ്യാ ബാലകൃഷ്ണനെ പലരും വിലയിരുത്തുന്നത്. പ്രിയ ശ്രോതാക്കളെ, ഈ 11 വനിതാ ജനപ്രതിനിധികൾ വെറും രാഷ്ട്രീയ നേതാക്കൾ മാത്രമല്ല, സ്വന്തം ജീവിത പോരാട്ടങ്ങളിലൂടെയും സാമൂഹിക ഇടപെടലുകളിലൂടെയും നേതൃപാടവത്തിലൂടെയും ഉയർന്നുവന്ന ശക്തമായ സ്ത്രീ ശബ്ദങ്ങളാണ്. രാഷ്ട്രീയം ഇന്നും ഏറെക്കുറെ പുരുഷാധിപത്യമുള്ള മേഖലയായി തുടരുമ്പോൾ ആത്മവിശ്വാസത്തോടെയും ഉറച്ച നിലപാടുകളോടെയും നിയമസഭയുടെ പടവുകൾ കയറിയ ഈ വനിതകൾ നിരവധി പെൺകുട്ടികൾക്ക് പ്രചോദനമാണ്. എന്നാൽ 140 അംഗങ്ങളുള്ള നിയമസഭയിൽ വെറും 11 സ്ത്രീകൾ മാത്രമാണുള്ളത് എന്നത് കേരളം ഇനി കൂടുതൽ ഗൗരവത്തോടെ ചർച്ച ചെയ്യേണ്ട വിഷയവുമാണ്. വിദ്യാഭ്യാസത്തിലും സാമൂഹിക പുരോഗതിയിലും മുന്നിൽ നിൽക്കുന്ന കേരളം സ്ത്രീകളുടെ രാഷ്ട്രീയ പ്രാതിനിധ്യത്തിന്റെ കാര്യത്തിലും കൂടുതൽ മുന്നോട്ട് പോകേണ്ട സമയമാണിത്. ഭാവിയിൽ കൂടുതൽ സ്ത്രീകൾ പൊതുപ്രവർത്തന രംഗത്തേക്കും ജനാധിപത്യത്തിന്റെ നേതൃനിരയിലേക്കും കടന്നു വരട്ടെ എന്ന പ്രതീക്ഷയോടെ ഇന്നത്തെ അറിയാം അറിവ് നേടാം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്തയാഴ്ച കൂടുതൽ അറിവുകളുമായി തിരിച്ചെത്താം. ഞാൻ പ്രീത സുഗതൻ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ മനസ്സിന്റെ താളത്തിനൊപ്പം പാട്ടായും ചിന്തയായും കൂട്ടായും മാറുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: സാന്ത്വനവും കരുതലും വിജ്ഞാനവും.

സാന്ത്വനവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM. ജീവിതത്തിന്റെ ഗതിവിഗതികളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ബൈ ബൈ കേൾക്കൂ റേഡിയോ സാന്തനം 90.4 FM.
2: റേഡിയോ സാന്തനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം സുന്ദര സഞ്ചാരം. ആശയം അവതരണം ടി സദാശിവൻ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
3: സുന്ദരസഞ്ചാരം കേൾക്കുന്ന പ്രിയ ശ്രോതാക്കളെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. യാത്രകൾ ഞങ്ങൾക്ക് നൽകിയ ആനന്ദവും അറിവുകളുമാണ് സുന്ദരസഞ്ചാരത്തിലൂടെ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നത്. ഭാരതത്തിലെ ഏറ്റവും ചെറിയ യൂണിയൻ ടെറിട്ടറി പ്രദേശമായ ലക്ഷദ്വീപ് സന്ദർശന വിശേഷങ്ങളാണല്ലോ കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ പങ്കുവച്ചത്. ആകാശത്ത് നിന്നുള്ള ലക്ഷദ്വീപ് ദർശനം നൽകിയ സന്തോഷം പങ്കിട്ടത് ഓർമ്മയിലുണ്ടാകുമെന്ന് നിശ്ചയമാണ്. ദ്വീപ് സന്ദർശനങ്ങളിൽ നടത്തുന്ന സാഗര സാഹസിക വിനോദങ്ങളിൽ പ്രധാനിയായ സ്കൂബ ഡൈവിങ്ങിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞത് ഇഷ്ടമായി എന്ന് കരുതുകയാണ്. സമുദ്രാന്തർഭാഗം കാണുകയെന്ന അനന്ത സാധ്യതയാണ് സ്കൂബ ഡൈവിങ്ങിലൂടെ കരഗതമാകുന്നത്. അക്വാറിയങ്ങളിൽ മാത്രം കണ്ട് ശീലിച്ച വർണ്ണ മത്സ്യങ്ങളുടെ അപൂർവ ശേഖരം കാണാൻ കഴിഞ്ഞത് അത്ഭുതവും ആനന്ദവും ആത്മനിർവൃതിയും നൽകിയിരുന്നു. ഡൈവിംഗ് മാസ്റ്ററുടെ ക്ലാസ്സുകളും സാന്നിധ്യവും നൽകിയ ആത്മവിശ്വാസമാണ് കടലാഴം കണ്ട് സായൂജ്യമടയാൻ അവസരമൊരുക്കിയത്. ഈ അസുലഭ ദർശന സൗഭാഗ്യം പ്രിയ ശ്രോതാക്കളുമായി പങ്കിട്ടാണ് കഴിഞ്ഞ ആഴ്ച സുന്ദര സഞ്ചാരം അവസാനിപ്പിച്ചത്. കൂടുതൽ ദ്വീപ് വിശേഷങ്ങളിലേക്ക് കടക്കാം. ഞാൻ ടി സദാശിവ്. ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു ഞങ്ങളുടെ സ്കൂബ ഡൈവിംഗ്. ഭീമൻ കൊടുമുടികളും മലകളും കുന്നുകളും കടലിലും ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കഥയിലാണെങ്കിലും മൈനാകം കടലിൽ നിന്നുയരുന്നുവോ എന്ന ഗാനം ഓർമ്മയിൽ അലയടിച്ചു. എന്നാൽ അത് കെട്ടുകഥകളല്ലെന്ന് ബോധ്യമായത് ലക്ഷദ്വീപിലെ കടലാഴങ്ങളിൽ സഞ്ചരിച്ചപ്പോഴാണ്. കടലിൻ്റെ ഇളക്കവും തിരകളും ക്ഷോഭവും സൗമ്യതയും കടലിനുള്ളിലെ കോടാനുകോടി ജീവജാലങ്ങളെ സംരക്ഷിക്കാനാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷങ്ങൾ കൂടിയായിരുന്നു ഈ യാത്ര. കരയിൽ ജീവിക്കുന്ന മനുഷ്യരടക്കമുള്ള ജീവജാലങ്ങളെ ഭയപ്പെടുത്താനല്ല എന്ന വസ്തുത ബോധ്യപ്പെടുന്ന നിമിഷങ്ങളായിരുന്നു ഇവിടുത്തെ കടൽ യാത്രകൾ. കടലിൻ്റെ ഓരോ ചലനത്തിനും ഓരോ അർത്ഥങ്ങളാണെന്നാണ് ദ്വീപിലെ പ്രായമായ ഒരാൾ പറഞ്ഞത്. കരകാണാ കടലിൻ്റെ ആഴം തേടിയുള്ള മനുഷ്യൻ്റെ യാത്ര ഇനിയും വേണ്ടത്ര പുരോഗമിച്ചിട്ടില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. ആകാശത്തിൻ്റെ അനന്ത സാധ്യതകൾ തേടിയുള്ള മനുഷ്യൻ്റെ യാത്ര ചന്ദ്രനിൽ കാലുകുത്തുന്ന നില വരെ എത്തി. ചൊവ്വയിൽ ജീവൻ്റെ നിലനിൽപ്പ് സാധ്യമാണോ എന്നറിയാൻ ശാസ്ത്രലോകം ചൊവ്വയിലേക്ക് പരീക്ഷണ പേടകം വിക്ഷേപിച്ച് കാത്തിരിപ്പ് തുടരുന്നു. ബഹിരാകാശ സഞ്ചാരം സാധാരണമായി കഴിഞ്ഞു. ബഹിരാകാശ ടൂറിസം അതിൻ്റെ ശൈശവ ദിശ പിന്നിട്ട് കഴിഞ്ഞു. എന്നാൽ സമുദ്രത്തിൻ്റെ അടുത്തിട്ടിപ്പോഴും നമുക്ക് അജ്ഞാതമാണ്. കടലാഴങ്ങൾ തേടിയുള്ള പരീക്ഷണ നിരീക്ഷണങ്ങൾ ശാസ്ത്രലോകം ആരംഭിക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. സ്കൂബ ഡൈവിംഗ് പൂർത്തിയാക്കി ബോട്ടിലെത്തിയതോടെ വിശപ്പും ദാഹവും ഞങ്ങളെ പിടികൂടി. സ്കൂബ ഡൈവിങ്ങിൻ്റെ ചാരുതയും ഉദ്വേഗവും ശരീരത്തിൽ സൃഷ്ടിച്ച സ്പന്ദമാണ് ഇതിന് കാരണം എന്ന് വിദഗ്ധ അഭിപ്രായം. അധികം താമസിയാതെ ഞങ്ങൾ അന്താൻ ബീച്ചിലെത്തി. കരയിൽ എത്തിയതോടെ വിശപ്പും ദാഹവും അധികരിച്ചു എന്ന് സന്ദേഹം. നേരെ അന്താൻ ബീച്ച് റെസ്റ്റോറൻറ്റിലേക്ക് നടന്നെത്തി. മുട്ട ഓംലെറ്റ്, ബ്രെഡ്, നൂഡിൽസ്, വെള്ളം, സ്പ്രൈറ്റ് തുടങ്ങിയവ ഓർഡർ ചെയ്ത ശേഷം അവിടെ സ്ഥാപിച്ചിരിക്കുന്ന ബീച്ച് ബെഞ്ചുകളിൽ കിടന്ന് വിശ്രമിക്കാൻ ആരംഭിച്ചു. ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന കുട്ടികൾ ആന്താൻ ബീച്ചിലെ കുട്ടികളുടെ പാർക്കിലേക്ക് കടന്ന് വിവിധ ഇനം കളി ഉപകരണങ്ങളിൽ കളിക്കാൻ ആരംഭിച്ചു. കൂട്ടത്തിൽ ചില കുട്ടികൾ പഞ്ചാര മണൽ വാരിക്കൂട്ടി നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. ഊഞ്ഞാലുകൾ, സ്ലൈഡർ, സീസ മെറിഗോ റൗണ്ട് എന്നിവയായിരുന്നു അവിടുത്തെ പ്രധാന കളി ഉപകരണങ്ങൾ. കുട്ടികളുടെ സന്തോഷത്തിനും സൗഹൃദത്തിലും അതിരുകളില്ലായിരുന്നു. വിലക്കുകളില്ലാത്ത നൂതന അന്തരീക്ഷത്തിൽ അവർ പാറിപ്പറന്ന് രസിച്ചിരുന്നു. ബൾക്ക് ഓർഡർ ആയതിനാൽ ഭക്ഷ്യപേയങ്ങൾ എത്താൻ കുറച്ച് താമസിച്ചു. വെള്ളവും സോഫ്റ്റ് ഡ്രിങ്കും കുടിച്ച് പരവേശം അടങ്ങിയതോടെ തെങ്ങോലകൾക്കിടയിലൂടെ ഞങ്ങളെ നോക്കുന്ന നീലാകാശം നോക്കി ബീച്ചിലെ ബെഞ്ചിൽ കുറച്ചു നേരം കൂടി കിടന്നു. ഭക്ഷണം രുചികരമായിരുന്നെങ്കിലും വിലയല്പം കൂടുതലായിരുന്നു. ഉപ്പ് മുതൽ കർപ്പൂരം വരെ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്നതായതിനാൽ വില കൂടുന്നതിൽ അത്ഭുതം തോന്നിയില്ല. ലക്ഷദ്വീപിൽ എല്ലാറ്റിനും വലിയ വില തന്നെ. 200 രൂപയ്ക്ക് മുകളിലാണ് ദ്വീപിൽ പെട്രോളിന് വില. എങ്കിലും ഇവിടെ ധാരാളം മോട്ടോർ സൈക്കിളുകളും സ്കൂട്ടറുകളും കാറുകളും കാണാൻ കഴിഞ്ഞു. പൊതുഗതാഗത സംവിധാനം ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇനി ഒരു ഇടവേള, ഒരു ഗാനം ആസ്വദിച്ചതിന് ശേഷം നമുക്ക് മടങ്ങിയെത്താം.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: സുന്ദര സഞ്ചാരത്തിലേക്ക് സ്നേഹനദികളായ ശ്രോതാക്കളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. യാത്ര നൽകുന്ന അനുഭവങ്ങളും സന്തോഷങ്ങളും അറിവുകളും പങ്കിടുന്ന സുന്ദര സഞ്ചാരം എല്ലാ

അവനും ഇഷ്ടപ്പെടുന്നു എന്നറിയുന്നതിൽ സന്തോഷം. ഞാൻ ടി സദാശിവൻ. ലക്ഷദ്വീപ് സ്ഥിതി ചെയ്യുന്ന അറേബ്യൻ കടലിൽ നടത്തിയ സാഹസിക വിനോദമായ സ്കൂബ ഡൈവിങ്ങിൻ്റെ അസാധാരണത്വം മനസ്സിലാക്കുവാൻ കഴിഞ്ഞതിൽ സന്തോഷം ഉണ്ടാകുമെന്ന് കരുതുകയാണ്. സമുദ്രാന്തർ ഭാഗത്തെ ദർശന സൗഭാഗ്യം എത്ര പറഞ്ഞാലും അധികമാകില്ല. പവിഴാരാമം കണ്ട് വിസ്മയിക്കാത്തവർ ആരുമുണ്ടാകില്ല എന്ന് കരുതുന്നു. ബാഹ്യാകാശ യാത്രകൾക്ക് നേതൃത്വം നൽകുന്ന ശാസ്ത്രലോകം സാഗര പരിവേഷണവും ആരംഭിക്കും എന്ന് അനുമാനിക്കാം. അന്താൻ ബീച്ചിൽ നിന്നും ലഭിച്ച ഭക്ഷണത്തിൻ്റെ വില കൂടുതൽ പരാമർശിച്ചിരുന്നത് ഓർക്കുമല്ലോ. കൂടുതൽ ദ്വീപ് വിശേഷങ്ങളിലേക്ക് പോയാലോ? പൊതുഗതാഗത സംവിധാനം ഇവിടെയില്ല എന്ന് പറഞ്ഞ കാര്യം ഓർക്കുമല്ലോ. ലക്ഷദ്വീപിലെ ദ്വീപുകൾക്കുള്ളിൽ സാധാരണ നമ്മുടെ നാട്ടിൽ കാണുന്നത് പോലെയുള്ള വിപുലമായ ബസ് സർവീസുകളോ മറ്റ് പൊതുഗതാഗത സംവിധാനങ്ങളോ നിലവിലില്ല. ദ്വീപുകളുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും അവയുടെ വലിപ്പക്കുറവുമാണ് പ്രധാന കാരണം. പല ദ്വീപുകളും ഏതാനും കിലോമീറ്റർ മാത്രം വിസ്തൃതിയുള്ളതാണ്. ഇവിടെ നിന്നും സൈക്കിളുകളും സ്കൂട്ടറുകളും സഞ്ചാരികൾക്ക് വാടകയ്ക്ക് ലഭിക്കും. അത്തരം ഒരു സങ്കേതം കാണുവാനും കഴിഞ്ഞു. ദ്വീപുകൾക്ക് വിസ്തൃതി കുറഞ്ഞതിനാൽ സഞ്ചാരികൾക്ക് ഓട്ടോറിക്ഷകളിലും സഞ്ചരിക്കുവാൻ കഴിയും. പെട്രോൾ വില കൂടുതലായതിനാൽ വാടക കൂടുതൽ നൽകേണ്ടി വരുമെന്നു മാത്രം. താരതമ്യേന ഇവിടുത്തെ റോഡുകൾക്ക് വീതി കുറവാണ്. ചില ഇടങ്ങളിൽ എതിരെ വരുന്ന വാഹനങ്ങൾക്ക് കടന്നു പോകുവാൻ പ്രയാസമുണ്ടായ സാഹചര്യങ്ങൾ നേരിൽ കാണാൻ കഴിഞ്ഞു. വിശ്രമം ഏകദേശം അരമണിക്കൂർ പിന്നിട്ടപ്പോൾ തന്നെ ഞങ്ങളുടെ ഡൈവിംഗ് മാസ്റ്ററായിരുന്ന പത്തനംതിട്ട സ്വദേശി വിഷ്ണു സ്കൂബ ഡൈവിംഗ് ഉപകരണങ്ങളെല്ലാം റെസ്റ്റോറൻറ്റിന് സമീപമുള്ള പുരയിൽ കൊണ്ടുപോയി സുരക്ഷിതമായി വച്ച ശേഷം ഞങ്ങളുടെ അടുത്തെത്തി വിശേഷങ്ങൾ പങ്കിട്ടു. അടുത്തത് കയാക്കിംഗ് ആയിരുന്നു. കയാക്കിങ്ങിൻ്റെ പ്രാധാന്യവും സുരക്ഷയ്ക്കായി പാലിക്കേണ്ട കരുതലുകളെ സംബന്ധിച്ചും വളരെ വിശദമായ ഒരു തിയറി ക്ലാസ് ഞങ്ങൾക്ക് നൽകി. കയാക്കിങ്ങിന് ഉപയോഗിക്കുന്ന പങ്കായം അഥവാ തുഴ എങ്ങനെ പിടിക്കണം, കയാക്കിംഗ് ബോട്ട് എങ്ങനെ നിയന്ത്രിക്കാം, വലത്തോട്ടും ഇടത്തോട്ടും തിരിക്കുന്നതെങ്ങനെ തുടങ്ങിയ കാര്യങ്ങളായിരുന്നു തിയറി ക്ലാസ്സിൽ. തുടർന്ന് എല്ലാവരും ലൈഫ് ജാക്കറ്റ് ധരിച്ച് തീരത്തെത്തുമ്പോൾ തന്നെ ഫൈബറിൽ തീർത്ത കയാക്കിംഗ് വള്ളങ്ങളുമായി വിഷ്ണുവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ എത്തി പ്രാക്ടിക്കൽ പരിശീലനവും നൽകി. രണ്ട് പേരടങ്ങുന്ന സംഘമാണ് ഒരു വള്ളത്തിൽ കയാക്കിംഗ് നടത്തേണ്ടത്. മകളും അമ്മയും ഒരു വള്ളത്തിലും ഞാനും ഞങ്ങളുടെ സുഹൃത്ത് ഭരതരാജനും മറ്റൊരു വള്ളത്തിലുമായി കയാക്കിംഗ് ആരംഭിച്ചു. കടലിൻ്റെ ഉള്ളിലേക്ക് പോകുന്തോറും പരിഭ്രമം ഉണ്ടായിരുന്നെങ്കിലും 10 മിനിറ്റ് പിന്നിട്ടതോടെ ആഹ്ലാദവും ആവേശവും ഞങ്ങളിൽ നിറഞ്ഞു. ആദ്യമായിട്ടാണ് കയാക്കിംഗ് നടത്തുന്നത് എന്നുപോലും മറന്നു ആവേശത്തോടെ ഇരുഭാഗത്തേക്കും തുഴയെറിഞ്ഞ് മുന്നോട്ട്. ഇളക്കമുള്ള കടലിൻ്റെ തിരമാല കൈകളിൽ ഉയർന്ന് താഴുമ്പോഴും ഭയം ഞങ്ങളെ പിടികൂടിയില്ല. ആവേശം തണുത്തതോടെ വള്ളം തിരിച്ച് കരയിലേക്ക് തുഴയാൻ തുടങ്ങി. കരയിൽ കയാക്കിംഗ് വള്ളം അടുത്ത നിമിഷത്തിൽ തന്നെ ഒരു വലിയ തിര വള്ളത്തെ കോരിമറിച്ചു. ഒപ്പം ഞങ്ങളും തീരത്തെ മണലിൽ വീണു. ദേഹം മുഴുവൻ മണ്ണുമായി നിൽക്കുന്ന ഞങ്ങളെ നോക്കി കരയിൽ നിന്നവർ ചിരിക്കാൻ തുടങ്ങി. ഇതൊക്കെ സർവ്വസാധാരണമെന്ന മട്ടിൽ വസ്ത്രം ഉണങ്ങാൻ വേണ്ടിയും കയാക്കിങ്ങിന് പോയ കൂട്ടുകാർ എത്തുന്നതിനുമായി ബീച്ചിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കടലിൻ്റെ മനോഹാരിത ആസ്വദിച്ചു. മകളും അമ്മയും എത്തിയതോടെ ഞങ്ങൾ കടലിലേക്ക് ഇറങ്ങി ഉള്ളിലേക്ക് നടക്കാൻ തുടങ്ങി. തിരമാലകൾ തീർത്ത മണൽത്തിട്ടകൾ തെളിഞ്ഞ വെള്ളത്തിൽ കാണാനായത് സന്തോഷമേകി. ചെറു മത്സ്യങ്ങളും കടൽ പായലുകളും ഒഴുകി നടക്കുന്നത് കാണാൻ നല്ല ചന്തമായിരുന്നു. എല്ലാവരും എത്തിയതോടെ ഞങ്ങൾ താമസ സ്ഥലത്തേക്ക് തിരിച്ചു. 3 മണിക്ക് തന്നെ കൽപ്പേറ്റിയിലേക്കുള്ള കടൽ യാത്രയ്ക്ക് തയ്യാറാകാൻ നിർദ്ദേശം നൽകി ഞങ്ങളെ ഹോം സ്റ്റേയിൽ ഇറക്കി വിട്ടു. ഇനി ഒരു ഇടവേള, ഒരു ഗാനം ആസ്വദിച്ചതിന് ശേഷം നമുക്ക് മടങ്ങിയെത്താം.

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: സുന്ദരസഞ്ചാരം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കളെ, ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നാളിതുവരെ നിങ്ങൾ നൽകിയ പ്രോത്സാഹനമാണ് സുന്ദരസഞ്ചാരത്തെ മുന്നോട്ട് നയിക്കുന്നത്. ശ്രോതാക്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും 8848558785 എന്ന മൊബൈൽ നമ്പറിൽ വാട്സാപ്പ് സന്ദേശങ്ങളായി അയച്ചു തരുവാൻ അഭ്യർത്ഥിക്കുന്നു. ഓരോ യാത്രയും പുത്തൻ അറിവിൻ്റെ വാതായനങ്ങൾ തുറക്കുന്നവയാണ്. ഞാൻ ടി സദാശിവൻ. ഭാരതത്തിൻ്റെ യൂണിയൻ ടെറിട്ടറികളിൽ ഏറ്റവും ചെറുതായ ലക്ഷദ്വീപ് സന്ദർശന വിശേഷങ്ങളാണല്ലോ സുന്ദരസഞ്ചാരത്തിലൂടെ പങ്കുവച്ചു വരുന്നത്. സ്കൂബ ഡൈവിംഗ്, കയാക്കിങ്ങും കടൽ നടത്തവും പരാമർശിച്ചത് പ്രിയ ശ്രോതാക്കളുടെ മനസ്സിൽ ഉണ്ടാകുമല്ലോ. സമുദ്രാന്തർ ഭാഗത്തെ ദർശനം നൽകിയ ആനന്ദവും ആത്മനിർവൃതിയും അതിശയവും ഞങ്ങളെ വിടാതെ പിന്തുടരുന്നു. തിര കണ്ടാൽ ഓടി മാറിയിരുന്ന ഞങ്ങൾ അറബിക്കടലിൻ്റെ മടിത്തട്ടിൽ നടന്നുല്ലസിച്ച നിർവൃതി എത്ര പറഞ്ഞാലും മതിയാകില്ല. നനനനുത്ത മണൽ, ചെറു തിട്ടകളായി രൂപപ്പെട്ടിരിക്കുന്ന പരപ്പിലൂടെ നടക്കുമ്പോൾ കിട്ടുന്ന അനുഭൂതി നിങ്ങളുമായി പങ്കിട്ടിരുന്നു.

കയാക്കിങ്ങിന് ശേഷം ഹോം സ്റ്റേയിലെത്തിയ ഞങ്ങളെ 3 മണിക്ക് തന്നെ കൽപ്പേറ്റി ദ്വീപ് സന്ദർശിക്കുവാൻ പാകത്തിൽ റെഡിയായി നിൽക്കാൻ ഉപദേശിച്ചാണ് ഗൈഡ് പോയത്. കൂടുതൽ ദ്വീപ് വിശേഷങ്ങളിലേക്ക് കടക്കാം. ഞങ്ങൾ എത്തുമ്പോൾ ഞങ്ങളെ കാത്ത് ഉച്ചഭക്ഷണം റെഡിയായിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ മീൻകറി വളരെ പ്രസിദ്ധമാണ്. തേങ്ങയും മത്സ്യവുമാണ് ദ്വീപുകാരുടെ പ്രധാന ഭക്ഷ്യവിഭവങ്ങൾ. ഇവിടുത്തെ മീൻകറി ഇത്രയും രുചിയേറിയതാകാനുള്ള കാരണം മറ്റൊന്നുമല്ല, ഐസിടാത്ത പിടയ്ക്കുന്ന മീനാണ് ഇവിടെ പാചകം ചെയ്യുന്നത്. പരിമിതമായ വിഭവങ്ങൾ കൊണ്ട് വായിലൊരു ജലകേളിക്കുള്ള ഉപിനീര് നിറയ്ക്കുവാൻ കഴിയുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഈ നൈപുണി കണ്ണൂരിലെ അമ്മമാരിൽ നിന്ന് പാരമ്പര്യമായി കിട്ടിയതാണെന്നാണ് അവിടത്തുകാർ പറയുന്നത്. ആറയ്ക്കൽ രാജവംശത്തിൻ്റെ ഭരണകാലത്താണ് ഈ കഴിവ് ലക്ഷദ്വീപിലേക്ക് എത്തിയതെന്ന് തീർച്ചയായും നമുക്ക് കരുതാം. വയറു നിറയെ രുചിയോടെ ഭക്ഷണം കഴിച്ച ഞങ്ങൾക്ക് ഒരു അല്പം വിശ്രമം അനിവാര്യമായിരുന്നു. 3 മണിക്ക് ആരംഭിക്കുന്ന ഗ്ലാസ് ബോട്ട് യാത്രയുടെ നിഗൂഢതകൾ ഓർത്തുകൊണ്ട് ഒരു ചെറു നിദ്രയിലേക്ക്. കൃത്യം 3 മണിക്ക് തന്നെ ഞങ്ങളുടെ ഗൈഡെത്തി ഗ്ലാസ് ബോട്ട് യാത്രയ്ക്ക് തയ്യാറെടുത്ത് നിൽക്കുന്ന ഞങ്ങളെയും കൊണ്ട് ഹോം സ്റ്റേക്ക് അധിക ദൂരെയല്ലാതെയുള്ള കടലിൽ നങ്കൂരം ഇട്ടിരുന്ന ഗ്ലാസ് ബോട്ടിലേക്ക് നയിച്ചു. അതുവരെ യാത്ര ചെയ്ത ബോട്ടുകളെ അപേക്ഷിച്ച് ഈ ഗ്ലാസ് ബോട്ട് ചെറുതായിരുന്നു. ബോട്ടിൻ്റെ അടിഭാഗം വളരെ ബലമേറിയ കണ്ണാടി കൊണ്ട് നിർമ്മിച്ചവയാണ്. അടിഭാഗത്തെ സുതാര്യതയാണ് ഈ ബോട്ടുകളുടെ സവിശേഷത. എല്ലാവരും ബോട്ടിൽ കയറിക്കഴിഞ്ഞപ്പോൾ തന്നെ ഗ്ലാസ് ബോട്ട് യാത്രയുടെ സവിശേഷതകൾ ഗൈഡ് പറഞ്ഞു തരാൻ തുടങ്ങി. ഒപ്പം ഒരു ബോട്ട് ജീവനക്കാരൻ ബോട്ടിൽ വിരിച്ചിരുന്ന കട്ടികൂടിയ തുണി മാറ്റിയിട്ടും ഞങ്ങളുടെ കണ്ണുകൾ വിസ്മയം കൊണ്ട് വിടർന്നുപോയി. താഴെ മണൽപ്പരപ്പ്, അതിലൂടെ സഞ്ചരിക്കുന്ന മത്സ്യങ്ങൾ, കുറച്ചു ദൂരം വേഗത്തിലോടിച്ച ബോട്ടിൻ്റെ വേഗത മന്ദഗതിയിലായി. ഞങ്ങൾ ഒരു ലഗൂണിന് മുകളിലെത്തി. അതാ ഒരു ആമ സാവധാനം നീന്തി വരുന്നു. അത്രയും വലിപ്പമുള്ള ഒരു കടലാമയെ നേരെ കാണാനായത് അത്ഭുതമായി. പുല്ലുകൾ പോലെ വളർന്നു നിൽക്കുന്ന പവിഴപ്പുറ്റുകൾ, വൈവിധ്യമാർന്ന നിറങ്ങളാൽ പ്രശോഭിക്കുന്ന പവിഴപ്പുറ്റുകളുടെ ദർശനം സമ്മാനിച്ച ആശ്ചര്യം ചെറുതല്ല. നിറയെ വിവിധ വർണ്ണങ്ങളിലുള്ള മത്സ്യങ്ങൾ, വിവിധ രാജ്യങ്ങളിലെ അക്വേറിയങ്ങളിൽ കാണാൻ കഴിയാത്ത അപൂർവ സുന്ദര മത്സ്യങ്ങളുടെ വർണ്ണരാജി തീർത്ത മായാജാലത്തിൽ യാത്ര മറന്ന്, ഞങ്ങളെ മറന്ന്, കടലിനെ മറന്ന് ഗ്ലാസിലൂടെ നോക്കിയിരിപ്പായി. വലിയ ട്യൂണ മത്സ്യങ്ങളും ഇടയ്ക്ക് നീന്തിപ്പോകുന്നുണ്ടായിരുന്നു. സൂര്യശോഭയിൽ തിളങ്ങുന്ന കടൽ പ്രകാശം അടിത്തട്ട് വരെ എത്തി ഗ്ലാസ് ബോട്ട് കാഴ്ചയ്ക്ക് വർണ്ണശോഭ ചാർത്ത്. ആഹ്ലാദത്തിൻ്റെ, പുത്തൻ ദർശനത്തിൻ്റെ, അറിവിൻ്റെ നിമിഷങ്ങൾ. ഇന്നത്തെ സുന്ദരസഞ്ചാരം ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ ഗ്ലാസ് ബോട്ട് വിശേഷങ്ങളും ദ്വീപ് വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും സുന്ദരസഞ്ചാരം കേൾക്കാം.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സുന്ദര സഞ്ചാരം. ആശയം അവതരണം ടി സദാശിവൻ. സാങ്കേതിക സഹായം ആദർശ് അജയ്. Wake up with the rhythm of success. Your dream, your moment. Your station, Radio Santhunam, 90.4 FM. Stay tuned. ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113 8113.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ്

0: സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ലോക സമുദ്ര ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി സമുദ്ര സ്പന്ദനം. അവതരണം RJ ആതിര. സമുദ്രതീര വിഭവ സംരക്ഷണത്തെ പറ്റി വിശദീകരിക്കുന്നു തീരദേശ സംരക്ഷണ സമിതി മുൻ സെക്രട്ടറി ശ്രീ സജീഷ് പ്രസന്ന. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: നമസ്കാരം, ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഇന്ന് June 8, ലോക സമുദ്ര ദിനം. ജീവന്റെ ഉറവിടവും കാലാവസ്ഥയുടെ സന്തുലിതാവസ്ഥയും കാത്തുസൂക്ഷിക്കുന്ന മഹത്തായ പ്രകൃതി സമ്പത്താണ് സമുദ്രം. സമുദ്രതീര വിഭവ സംരക്ഷണത്തിന്റെ പ്രാധാന്യം പങ്കുവയ്ക്കാൻ ഇന്ന് ഈ ലോക സമുദ്ര ദിനത്തിൽ റേഡിയോ സാന്ത്വനം 90.4 FM-നൊപ്പം ചേരുന്നു ആലപ്പാട് തീരദേശ സംരക്ഷണ സമിതി മുൻ സെക്രട്ടറി ശ്രീ സജീഷ് പ്രസന്ന. നമസ്കാരം സർ.
2: നമസ്കാരം.
1: സാധാരണ നമ്മള് ലോക പരിസ്ഥിതി ദിനം June 5 ആഘോഷിക്കുന്നുണ്ട്. അപ്പൊ സമുദ്രം എന്നത് പരിസ്ഥിതിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലെ? പക്ഷെ എന്തുകൊണ്ടാണ് സമുദ്ര ദിനം എന്ന രീതിയിൽ നമ്മൾ ഈ ഒരു ദിവസത്തെ ആചരിക്കുന്നത്?
2: നമ്മള് ഈ പൊതുവെ പറഞ്ഞു കേൾക്കുന്ന ഒരു സാഹചര്യമുണ്ട്, വേസ്റ്റുകൾ തള്ളാനുള്ള ഒരിടം ആണ് കടൽ അല്ലെങ്കിൽ സമുദ്രം, ജലാശയങ്ങൾ എന്നൊക്കെ. നമ്മുടെ രാഷ്ട്രീയക്കാരൊക്കെ ചില പ്രവർത്തന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് സമരങ്ങളൊക്കെ നടക്കുമ്പോൾ പറയാറുണ്ട്, അതായത് ഗവൺമെന്റിന്റെയോ മറ്റോ പോളിസികളോ അല്ലെങ്കിൽ നിയമങ്ങൾ, പുതിയ നിയമനിർമ്മാണങ്ങൾ ഉണ്ടാവുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ അതിനെതിരെ വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ജനങ്ങൾക്ക് ആവശ്യമുള്ളതല്ല, അത് അറബിക്കടലിൽ തള്ളണം എന്നുള്ള സ്വഭാവത്തിൽ സംസാരിച്ച് നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. അപ്പോൾ അത് ജനത്തിന് ആവശ്യമില്ലാത്ത വേസ്റ്റായ ഒരു സാധനം തള്ളാനുള്ള ഒരു ഇടമാണ് കടലും ജലാശയങ്ങളും എന്നുള്ള ഒരു മനോഭാവം പൊതുവെ മനുഷ്യന്റെ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇന്ത്യൻ ജനതയുടെ മനസ്സിൽ വേരോടിയ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ സാഹചര്യത്തെ അല്ലെങ്കിൽ ആ

മനോനിലയെ കൂടി ഇല്ലാതാക്കുക എന്നുള്ള വലിയൊരു ഉദ്ദേശമാണ് ഇത്തരത്തിൽ സമുദ്രദിനം എന്ന ഒരു പ്രത്യേക ദിനാചരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൂടാതെ തങ്ങളുടെ ചോദ്യത്തിൽ നിന്ന് മനസ്സിലാവുന്നത്, ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്നുണ്ട്, പക്ഷെ എന്തുകൊണ്ട് സമുദ്രം, പരിസ്ഥിതിയുടെ ഭാഗമായിരിക്കുന്ന സമുദ്രത്തിന് ഒരു പ്രത്യേക ദിനാചരണം ആവശ്യമായിരിക്കുന്നു എന്നുള്ളതാണ്. അതിന് പ്രത്യേകമായ കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ കടലിന്റെ അല്ലെങ്കിൽ മറ്റ് മേഖലകളെ അപേക്ഷിച്ച് സമുദ്രങ്ങൾ ഉൾപ്പെടെയുള്ള ജല പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ കിട്ടുന്ന പ്രസക്തി അല്ലെങ്കിൽ വേണ്ട ശ്രദ്ധ ലഭിക്കുന്നില്ല എന്നുള്ളത് വളരെ വസ്തുതാപരമായ ഒരു കാര്യമാണ്. അപ്പൊ അത്തരത്തിലൊരു ശ്രദ്ധ കിട്ടുക, കടലും കടലിന്റെ പരിസ്ഥിതിയും മറ്റേത് പാരിസ്ഥിതികമായ സാഹചര്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പരിസ്ഥിതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട, നമുക്ക് അങ്ങനെ തന്നെ പറയാം, പാരിസ്ഥിതികമായി നമ്മൾ എന്തിനെയൊക്കെ മുന്നോട്ട് വെച്ചാലും കടലിന്റെ പരിസ്ഥിതി സമുദ്രത്തിന്റെ പരിസ്ഥിതിയോളം വരുന്ന ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അതിന് പ്രഥമ പരിഗണന കിട്ടേണ്ടത് അത്യന്താപേക്ഷിതമായതുകൊണ്ടും, എന്നാൽ ഈ പരിസ്ഥിതി ദിനാചരണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സമുദ്രത്തിനും ജലാശയങ്ങൾക്കും ജലസ്രോതസ്സുകൾക്കും വേണ്ട തരത്തിലുള്ള പരിഗണന കിട്ടാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു വേൾഡ് ഓഷ്യൻ ഡേ ആചരിക്കുക എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് ലോകം മാറുന്നത്. അതിന് അതിൻ്റെതായ ചില ഹിസ്റ്റോറിക്കലായിട്ടുള്ള ചില സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കത് അത്തരം കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിക്കൊണ്ടു പോവാം. ആദ്യമായി 1992 ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ നടന്ന ഒരു വേൾഡ് എർത്ത് സമ്മിറ്റിലാണ് ആദ്യമായി ഇങ്ങനെ ഒരു ആശയം, ഒരു വേൾഡ് ഓഷ്യൻ ഡേ ആചരിക്കേണ്ടതിന്റെ ഒരു ആവശ്യകതയെക്കുറിച്ച് ഒരു ആശയം ഉയർന്നു വരുന്നത്. അത് വെറുതെ ഒന്നും ഉണ്ടായ ഒരു സാഹചര്യമല്ല. 1987 വേൾഡ് കമ്മീഷൻ ഓൺ എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ്, ആ കമ്മീഷൻ തയ്യാറാക്കിയ ഒരു ബൃഹത്തായ ഒരു രേഖയുണ്ട്. അവർ കോമൺ ഫ്യൂച്ചർ എന്ന പേരിൽ അവർ പുറത്തിറക്കിയ ഒരു പ്രശസ്തമായ റിപ്പോർട്ട്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് 1992 നടന്ന വേൾഡ് സമ്മിറ്റിൽ ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. അത് കനേഡിയൻ സർക്കാരിന്റെ ഉത്തരവാദിത്വത്തോടുകൂടി പ്രവർത്തിക്കുന്ന രണ്ട് ഓർഗനൈസേഷനുകളാണ് അത്തരത്തിലൊരു ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. അത് ഏതാണെന്ന് കൂടി നമുക്ക് പറഞ്ഞു പോവാം. അവർ കനേഡിയയിൽ പ്രവർത്തിക്കുന്ന സമുദ്ര വികസന ഗവേഷണ കേന്ദ്രമായ ഇന്റർനാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഡെവലപ്മെന്റ്, അവരെ പറ്റി നമുക്ക് മനസ്സിലാക്കേണ്ടത് കാനഡയുടെ സമുദ്ര നയം രൂപീകരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു ഒരു സംവിധാനമാണ് ഈ പറയുന്ന ഇന്റർനാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഡെവലപ്മെന്റ്. അതിനോടൊപ്പം തന്നെ ഓഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കാനഡ, ഇവ രണ്ടും ചേർന്നിട്ടാണ് ഇത്തരത്തിലൊരു ആശയം 1992 സമ്മിറ്റിൽ മുന്നോട്ട് വയ്ക്കുന്നത്. ഓഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കാനഡയെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അത് ഒരു റിസർച്ച് നടത്തുന്ന, കേവലം റിസർച്ചുകൾ മാത്രം നടത്തുക എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൽ നിന്നും മാറി ജനങ്ങളുടെ ഇടയിൽ കടലിന്റെയും കടലിന്റെ പരിസ്ഥിതിയുടെയും പ്രാധാന്യത്തെ സംബന്ധിച്ച് വളരെ ആഴത്തിൽ ജനങ്ങളുടെ ഇടയിലേക്ക് ആശയങ്ങൾ രൂപീകരിക്കുന്നതിലും അല്ലെങ്കിൽ അത് മനസ്സിലാക്കി കൊടുക്കുന്നതിനും പ്രധാന പങ്കുവഹിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിലെ പ്രധാനപ്പെട്ട ഒരു ഓർഗനൈസേഷനാണ്. ഏറ്റവും പ്രധാനമായിട്ടും യുവജനങ്ങളെയും പൊതുജനങ്ങളെയും ഒക്കെ സമുദ്ര സംരക്ഷണത്തിലേക്ക് കൊണ്ടുവരുന്നതിന്, അതിന്റെ പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുവരുന്നതിന് ഊർജം പകർന്ന ഒരു സംഘടന കൂടിയാണ് ഈ ഓഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കാനഡ എന്നുള്ളത്. അതവരെ പറ്റി സംബന്ധിച്ച് നമുക്ക് പ്രധാനമായും പറയുന്ന ഒരു കാര്യം, സമുദ്ര വിദ്യാഭ്യാസം, അങ്ങനെ തന്നെ നമുക്ക് പറയാം, സമുദ്ര വിദ്യാഭ്യാസം ജനകീയമാക്കുക എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് അവർ പോകുന്നത്. വെറും ആശയപ്രചരണം കൊണ്ടും മാത്രം സാധ്യമല്ല എന്നിരിക്കുന്ന സാഹചര്യത്തിൽ എപ്പോഴും ഏത് നിമിഷവും സമുദ്രത്തിന്റെ ഏറ്റവും പ്രാധാന്യത്തെയും അത് ഓരോ മനുഷ്യന്റെയും ദൈനംദിന ജീവിതത്തെയും അവന്റെ പാരിസ്ഥിതിക ജീവിതത്തെയും സമ്പത്തിനെയും ഉൾപ്പെടെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ള വളരെ ആഴത്തിലുള്ള ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഈ ഓഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കാനഡ എന്ന് പറയുന്ന സംവിധാനം അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ആ സംഘടനകളാണ് ഈ 1992 നടന്ന റിയോ ഡി ജനീറോയിൽ നടന്ന സമ്മിറ്റിൽ ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. നമ്മൾ ഇത്രയും കാര്യം പറയുമ്പോൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ വേൾഡ് കമ്മീഷൻ ഓൺ എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഈ കമ്മീഷനെ നയിച്ച ഒരു വ്യക്തി, ആ വ്യക്തിയെ പറ്റി പറയാതെ ഇത് മുന്നോട്ട് പോകുക എന്നുള്ളത് സാധ്യമല്ല. വളരെ പ്രധാനപ്പെട്ടത് ഒരുപക്ഷെ ആളുകൾക്കൊക്കെ രാഷ്ട്രീയം, ലോകരാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന മനുഷ്യർക്കൊക്കെ അറിയാവുന്ന ഒരാൾ തന്നെ ആയിരിക്കും. എങ്കിലും അത് ഇത്തരത്തിലൊരു പ്രാധാന്യം കൂടി അതിനുണ്ട് എന്നുള്ളത് നമുക്ക് ചിലപ്പോൾ എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. നോർവീജിയൻ ലേബർ പാർട്ടിയുടെ നേതാവും നോർവേയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയും പിന്നീട് 3 തവണ വീണ്ടും പ്രധാനമന്ത്രിയാവുകയും ചെയ്ത ഡോക്ടർ ഗ്രോ ഹെൽമൻ ബുണ്ട്രാറ്റിന്റെ നേതൃത്വത്തിലുള്ള കമ്മീഷനാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട്, അതായത് അവർ കോമൺ ഫ്യൂച്ചർ എന്ന പേരിൽ ഒരു റിപ്പോർട്ട് ലോകത്തിന്റെ മുന്നിലേക്ക് വയ്ക്കുന്നത്. ഈ റിപ്പോർട്ട് വയ്ക്കുന്ന റിപ്പോർട്ടിന്റെ അധ്യക്ഷൻ അല്ലെങ്കിൽ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് നേതൃത്വം വഹിച്ച ഡോക്ടർ ഗ്രോ ഹെൽമൻ ബുണ്ട്രാറ്റിന്റെ പേരിൽ തന്നെയാണ് ആ റിപ്പോർട്ട് ഇപ്പോഴറിയപ്പെടുന്നത്. ബ്രുണ്ട്ലാൻഡ് റിപ്പോർട്ട് എന്നും കൂടി ഈ റിപ്പോർട്ടിനെ അറിയപ്പെടുന്നുണ്ട് എന്നുള്ളത് തന്നെ.

0: റിപ്പോർട്ടിൻ്റെ പ്രാധാന്യത്തെ ആ പ്രാധാന്യത്തിനെ വിളിച്ചോതുന്നുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ അല്ലെങ്കിൽ അത്തരത്തിലൊരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആ റിപ്പോർട്ടിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ദിനം ആചരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചല്ല ആ റിപ്പോർട്ടിൽ പറയുന്നത്. ആ റിപ്പോർട്ട് പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത് സമുദ്രത്തിൻ്റെ പാരിസ്ഥിതിക അവസ്ഥ വളരെ ശോചനീയമായ സാഹചര്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിൽ ലോകരാജ്യങ്ങൾ അവരുടെ ഭരണകർത്താക്കൾ വളരെ ശ്രദ്ധ ചെലുത്തേണ്ട സാഹചര്യം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഓരോ രാജ്യങ്ങളും അവരുടെ പരിധിയിലുള്ള സമുദ്രങ്ങളുടെ സംരക്ഷണം ഏറ്റെടുത്ത് പ്രവർത്തിക്കുകയും അല്ലാത്ത പക്ഷം ഈ പറയുന്ന സമുദ്രത്തിൽ നിന്നുണ്ടാകുന്ന പാരിസ്ഥിതിക ആഘാതങ്ങൾ ലോകത്തിന്റെ മുഴുവൻ നിലനിൽപ്പിനെയും ബാധിക്കാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അത് ആ വഴിക്കോട്ടാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള വളരെ ബൃഹത്തായ അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം മുന്നോട്ട് വയ്ക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന തരത്തിൽ അതിനെ അല്ലെങ്കിൽ ആ അത്തരം കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ വേണ്ടി അത് ഒരു പഠന വിഷയമാക്കുവാനും അത് ജനങ്ങളുടെ ഇടയിൽ അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടും അങ്ങനെ ഒരു ഡേയുടെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ദിനാചരണത്തിന്റെ ആവശ്യകതയുണ്ട് എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞ ആ രണ്ട് സംഘടനകളും ഈ 92 നടന്ന സമ്മിറ്റിൽ ആവശ്യപ്പെടുന്നത്. സ്വാഭാവികമായും അത് ആ ആശയത്തിന് അംഗീകരിക്കുകയാണ് ഉണ്ടായത്. യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി അത് ജൂൺ 8 ലോക സമുദ്ര ദിനമായി ആചരിക്കാം എന്നുള്ള നിലയിൽ 2008 പ്രഖ്യാപനം നടത്തുകയും 2009 ജൂൺ 8 മുതൽ ലോകം മുഴുവൻ ഇത്തരത്തിലൊരു ദിനാചരണം ആചരിച്ചു വരികയും ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അപ്പൊ ആ സാഹചര്യത്തെ സംബന്ധിച്ച് നമ്മൾ വിശദമായി പരിശോധിക്കുമ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട ലോകത്തിന്റെ നിലനിൽപ്പിനെ അല്ലെങ്കിൽ ഒരു പക്ഷേ നമുക്ക് പറയാം നിലവിലെ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിൽ തന്നെ സമുദ്രങ്ങൾക്കുള്ള പ്രാധാന്യത്തെ എത്രത്തോളമുണ്ട് എന്നും അതിപ്പോ നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികൾ എന്താണെന്നുള്ളതൊക്കെ വളരെ കൃത്യമായി മനസ്സിലാക്കിയ ഒരു സാഹചര്യത്തിലാണ് ഇത്തരം ഒരു ദിനം ആചരിക്കണമെന്നും കേവലം ഒരു ദിനാചരണത്തിലൂടെ മാത്രം കൊണ്ടുപോകാൻ കഴിയുന്ന അല്ലെങ്കിൽ ആ ഒരു ദിനാചരണത്തിന്റെ ഭാഗമായി മാത്രം നടത്തപ്പെടേണ്ട ഒരു സാഹചര്യമല്ല എന്നുള്ളത് കൊണ്ടും കൂടിയാണ് അതിനെ തുടർന്ന് ഇത്തരത്തിലുള്ള ഗവേഷണ സ്ഥാപനങ്ങളും മറ്റ് യൂണിവേഴ്സിറ്റികളിലെ സ്റ്റുഡൻസ് മറ്റ് പല ലോക പ്രശസ്തമായ യൂണിവേഴ്സിറ്റികളിലെ സ്റ്റുഡൻസും അവരൊക്കെ തന്നെ ഈ കാര്യങ്ങളിൽ അതീവ ശ്രദ്ധയോടുകൂടി ഇന്ന് ഗൗരവതരമായ പരീക്ഷണങ്ങളും അതുപോലെ നിരീക്ഷണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അത് ലോകത്തിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ഒരുപാട് ശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് ഇതിന്റെ പ്രധാനമായിട്ടും ഇതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡേ ആചരിക്കേണ്ടി വന്നതിന്റെ ഒരു സാഹചര്യത്തെയും അതിന്റെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള സാഹചര്യത്തെയും നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് വ്യക്തമാവുന്നത്.
1: ഈ ഒരു ദിവസം ലോക രാഷ്ട്രങ്ങളെല്ലാം ആചരിക്കുന്നതിന് പിന്നിൽ പ്രധാനപ്പെട്ട നിരവധി ലക്ഷ്യങ്ങളുണ്ടല്ലേ, അപ്പൊ അത് ഏതൊക്കെ ആയിരിക്കാം എന്നുള്ളത് ഒരു വിശദീകരണം നൽകാമോ?
0: തീർച്ചയായും ഈ ദിനാചരണം എന്നുള്ളത് കൊണ്ട് ഞാൻ മുമ്പ് പറഞ്ഞത് തന്നെയാണ് ഒരു ദിനം ആചരിച്ച് അവസാനിപ്പിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് കടല് അല്ലെങ്കിൽ അതിന്റെ പരിസ്ഥിതി അതിന്റെ ആവാസ വ്യവസ്ഥ അതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യരുടെ ജീവിത സാഹചര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായും ഉണ്ടായി വരുന്ന ഓരോ രാജ്യത്തിൻ്റെയും എക്കോണമിക്കലായിട്ടുള്ള സാഹചര്യങ്ങൾ ഇതൊക്കെ ഇങ്ങനെ ഓരോന്നും കണക്ട് ചെയ്തിരിക്കുന്ന വിഷയങ്ങളാണ്, ഒന്നൊന്നിനോട് കണക്ട് ചെയ്തിരിക്കുന്ന സാഹചര്യങ്ങളാണ്. അപ്പോൾ ഇതിനെയെല്ലാം വളരെ വിപുലമായി വളരെ വിശാലമായി കണ്ടുകൊണ്ട് അത് ഓരോ മനുഷ്യരുടെയും ഭൂമിയിലെ ഓരോ ജീവജാലങ്ങളുടെയും ജീവിതത്തിലേക്ക് കടന്നെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി വരികയും ഓരോ മനുഷ്യനും ഈ സാഹചര്യത്തെ അല്ലെങ്കിൽ ഇത് സംരക്ഷിക്കേണ്ടതിൻ്റെ സാഹചര്യത്തെ സംബന്ധിച്ച് മനസ്സിലാക്കിയിരിക്കുകയും എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഈ സംഭവം ഈ ദിനാചരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാവാൻ കഴിയും സമുദ്രങ്ങൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ് സമുദ്രങ്ങളിൽ ഉണ്ടാകുന്ന മലിനീകരണം. പ്രധാനമായും പ്ലാസ്റ്റിക് മലിനീകരണമാണ് സമുദ്രങ്ങളെ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്ലാസ്റ്റിക് മലിനീകരണം തടയുക എന്നുള്ളത് ഈ ദിനാചരണത്തിൻ്റെയും അല്ലെങ്കിൽ ദിനാചരണവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന മറ്റ് പ്രവർത്തനങ്ങളുടെയും പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് കടലിലേക്ക് ഇത്രയധികം പ്ലാസ്റ്റിക്കുകൾ ഉണ്ടാകുന്നത്? മനുഷ്യൻ വലിച്ചെറിയുന്ന നിത്യവും ഉപയോഗിച്ചിട്ട് മനുഷ്യൻ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കുകളാണ് പ്രധാനമായിട്ടും എത്തുന്നത് എന്നുള്ളതാണ് പൊതുവിൽ ഉള്ള ധാരണ. അതായത് സ്വാഭാവികമായും അതിനകത്ത് മറ്റൊരു സാഹചര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഈ കടലിനോടും അല്ലെങ്കിൽ ഈ ജലാശയങ്ങളോടും ചേർന്ന് ജീവിക്കുന്ന മനുഷ്യരാണ് ഇത്തരം പ്ലാസ്റ്റിക്കുകൾ അല്ലെങ്കിൽ മാലിന്യങ്ങൾ കടലിലേക്ക് എറിയുന്നത് എന്നുള്ളൊരു മിഥ്യാധാരണ പൊതുവിൽ ജനസമൂഹത്തിനിടയിലുണ്ട്. കാരണം അല്ലെങ്കിൽ ഇത് എവിടെ നിന്നാണ് ഇത്രയധികം പ്ലാസ്റ്റിക് വരുന്നത്? തീരത്തോട് ചേർന്ന് താമസിക്കുന്ന മനുഷ്യരല്ലാതെ മറ്റാരാണ് ഇതിനുത്തരവാദി എന്നുള്ളതാണ്. അതിനുത്തരവാദി നാം ഓരോരുത്തരുമാണ്. ഈ ലോകത്ത് ജീവിക്കുന്ന ഓരോ മനുഷ്യരും അതിനുത്തരവാദികളാണ്. കടലിലേക്ക് വരുന്ന മറ്റ് പുഴകളിൽ നിന്നുണ്ടാകുന്ന മാലിന്യങ്ങൾ, പുഴകളിലേക്ക് വലിച്ചെറിയുന്ന മാലിന്യങ്ങളും ഇത് ടൂറിസവുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക്കുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്, ഉപേക്ഷിക്കപ്പെടുന്നതും. ആ ടൂറിസം നടത്തുന്ന മേഖലകളിൽ ഒരിക്കലും ഈ സമുദ്രവുമായിട്ടോ അല്ലെങ്കിൽ മറ്റ് ജലാശയങ്ങളുമായി ബന്ധപ്പെട്ടോ ജീവിക്കുന്ന മനുഷ്യർ മാത്രമല്ല, അവരുടെ റോള് തുലവും ഈ മേഖലകളിൽ കുറവാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് വരുന്ന പ്ലാസ്റ്റിക്കുകൾ പലതും ഉപേക്ഷിക്കപ്പെടുന്നത് കടലിലേക്കോ കായലിലേക്കോ ഒക്കെയാണ്. ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളൊന്ന്, ഈ അടുത്ത സമയത്ത് നമ്മൾ കണ്ടു കപ്പലുകളിൽ നിന്ന് പ്ലാസ്റ്റിക്കുകൾ കടലിലേക്ക് പോകുന്ന സാഹചര്യം, കപ്പൽ മുങ്ങിയ സാഹചര്യത്തിൽ പ്ലാസ്റ്റിക്കുകളും അതുപോലെ തന്നെ നമുക്ക് അറിയാവുന്നതോ അറിയപ്പെടാത്തതുമായ നിരവധി മാലിന്യങ്ങൾ കടലിലേക്ക് ഉപേക്ഷിക്കപ്പെടുകയോ അല്ലെങ്കിൽ നഷ്ടപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ പല സ്രോതസ്സുകളിലൂടെയാണ് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കടലിലേക്ക് വരുന്നത്. ഈ പ്ലാസ്റ്റിക് മാലിന്യം മാത്രമല്ല, മറ്റ് നഗര മാലിന്യങ്ങൾ, നഗരത്തിൽ നിന്നുള്ള മറ്റ് മാലിന്യങ്ങൾ കടലിലേക്ക് ഒഴുക്കുന്ന ഒരു പ്രവണത ലോകത്ത് പലയിടത്തും ഉണ്ടാകുന്നുണ്ട്. ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ അത്തരത്തിലുള്ള ആളുകളുടെയിൽ അത്തരത്തിലുള്ള ഒരു കീഴ്വഴക്കങ്ങൾ നടന്നു വരുന്നുണ്ട്. അപ്പം അതിനെയൊക്കെ തടയേണ്ടത് അതാത് ഗവൺമെൻറ്റുകൾ അതാത് സമയത്ത് കൃത്യമായി ഈ കാര്യങ്ങളിൽ നയം രൂപീകരിച്ച്, നയങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് വേണം പറയേണ്ടി വരുന്നത്. എന്നാലും അത്തരത്തിൽ കുറച്ചുകൂടി സ്ട്രിക്റ്റായിട്ടുള്ള നിലപാടുകളുണ്ടായി ഈ കടലിലേക്ക് മാലിന്യങ്ങൾ വരുന്നത് തടയാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുകയും കർശനമായ നിയമ സംവിധാനത്തിലൂടെ അതിനെ തടയേണ്ടിയും വരുന്നു. അപ്പം അത് ഈ പ്രധാനമായിട്ടും ഈ ദിനം ആചരിക്കുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത്തരത്തിലുള്ള മലിനീകരണം കടലിൽ ഇല്ലാതാക്കുക, അതിനെന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്, നമുക്ക് എന്തെല്ലാം മറ്റു മാർഗങ്ങളാണ് ഈ പ്ലാസ്റ്റിക് കടലിലേക്ക് എത്താതിരിക്കാൻ, പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മറ്റു മാലിന്യങ്ങൾ. ഇൻഡസ്ട്രിയൽ വേസ്റ്റ് പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്, പറയാതെ പോകാൻ പാടില്ല. ഇൻഡസ്ട്രിയൽ വേസ്റ്റിനകത്ത് ഈ പറയുന്ന ജനസമൂഹത്തിനോ ഇവർക്കോ ഒന്നും യാതൊരു റോളും ഇല്ലാത്ത ഒരു മേഖലയാണ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ്. നിരവധിയാണ് കടലിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ കടലിന്റെ പരിസ്ഥിതിയെ ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുന്ന ഒരു പ്ലാസ്റ്റിക് പോലെ തന്നെ അത്രത്തോളം തന്നെ പ്രാധാന്യത്തോടുകൂടി കാണുന്ന ഒരു സാധനമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളെ പ്രധാനമായിട്ടും തടയുന്നതിന് ഓരോ ഗവൺമെന്റുകളും തയ്യാറാവണം. യുണൈറ്റഡ് നേഷനൊക്കെ ഈ കാര്യത്തിൽ ഗൗരവമായി ഇടപെടുന്നുണ്ട്. ആ യുണൈറ്റഡ് നേഷൻ ഗൗരവമായി ഇടപെടുമ്പോൾ തന്നെ ഓരോ രാജ്യവും അവരുടെ നിലയിൽ ഇത്തരം കാര്യങ്ങളിൽ എന്ത് നടപടികളാണ് എടുക്കുന്നത് അല്ലെങ്കിൽ എന്ത് മാറ്റമാണ് ഈ ഓരോ രാജ്യങ്ങളിൽ ഉണ്ടാകുന്നത് എന്നുള്ളത് കൃത്യമായി വിലയിരുത്തി ഓരോ സമയത്തും കൃത്യമായ ഇടവേളകളിൽ ഇത് പുറത്തോട്ട് കൊണ്ടുവരേണ്ട ഒരു ഉത്തരവാദിത്വം യുണൈറ്റഡ് നേഷൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ആ ഉത്തരവാദിത്വം പൂർണ്ണമായും ഇത്തരം സംഘടനകളും ഗവൺമെന്റുകളും കൈവരിച്ചാൽ മാത്രമേ നമുക്ക് ഈ സാധനത്തെ, ഈ സംഗതികളെ നമുക്ക് ഇല്ലാതാക്കാൻ കഴിയുകയുള്ളൂ. അത് മാത്രമല്ല, പിന്നുള്ളത് അമിത മത്സ്യബന്ധനം എന്ന് പറയുന്ന ഒരു മേഖലയാണ്. അമിത മത്സ്യബന്ധനം എന്താണ് ഈ അമിത മത്സ്യബന്ധനം എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അമിത മത്സ്യബന്ധനം എന്ന് ഉദ്ദേശിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സാധാരണ മനുഷ്യർക്ക് തോന്നാൻ കഴിയുന്നത് ആളുകൾ കൂടുതലായി മത്സ്യം പിടിച്ച് കരയ്ക്കോട്ട് കൊണ്ടുവരുന്നു. ആരാണ് മത്സ്യം പിടിക്കുന്നത്? മത്സ്യത്തൊഴിലാളികളാണ്. അപ്പം തീരത്തോടും അല്ലെങ്കിൽ ആ തീര പരിസ്ഥിതിയോടും ചേർന്ന് ജീവിക്കുന്ന മനുഷ്യരാണ് മത്സ്യബന്ധനം ഉപജീവനമായി കൊണ്ടു നടക്കുന്നത്. അപ്പോൾ അവർ അധികമായി മത്സ്യം പിടിച്ചുകൊണ്ട് വരുന്നു, അതിൻ്റെ അധികമായ വരുമാനവും അവർക്കുണ്ടാവുന്നു എന്നുള്ള ഒരു തെറ്റിദ്ധാരണ പൊതുവിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അതല്ല പ്രധാന കാരണം. മത്സ്യത്തൊഴിലാളികൾ പിടിച്ചുകൊണ്ട് വരുന്ന മത്സ്യങ്ങൾ അല്ലെങ്കിൽ കടലിൽ നിന്ന് കൃത്യമായും നിയമപരമായുമുള്ള വലകളും അല്ലെങ്കിൽ ഉപകരണങ്ങളും മാത്രം ഉപയോഗിച്ച് പിടിച്ചുകൊണ്ടുവരുന്ന മത്സ്യങ്ങളെ വിപണനം ചെയ്യുവാനും അത് രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിലേക്ക് ഉൾപ്പെടെയുള്ള പോകാനുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ ഓവർ ഫിഷിംഗ്, അമിത മത്സ്യബന്ധനം, അമിതമായി കടലിൽ നിന്ന് മത്സ്യങ്ങളുടെ മത്സ്യവിഭവങ്ങളെ ചൂഷണം ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയായി നമ്മൾ നേരത്തെ പറഞ്ഞ റിപ്പോർട്ട് ഉൾപ്പെടെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് അമിത മത്സ്യബന്ധനം ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. ഓരോ രാജ്യത്തിൻ്റെയും മത്സ്യബന്ധന നയങ്ങൾ അല്ലെങ്കിൽ ആ നയങ്ങൾക്കനുസൃതമായിട്ടായിരിക്കും പലപ്പോഴും അവിടുത്തെ മത്സ്യബന്ധന സമൂഹങ്ങൾ തന്നെ ആ മേഖലയിൽ പ്രവർത്തിക്കുന്നത്. എന്നാൽ അതിന് വിരുദ്ധമായി അല്ലെങ്കിൽ ഗവൺമെൻറ്റുകളുടെ നയങ്ങൾക്ക് വിരുദ്ധമായോ അല്ലെങ്കിൽ ഗവൺമെൻറ്റുകൾ എടുക്കുന്ന നയസമീപനങ്ങളുടെ തെറ്റായ നയസമീപനങ്ങളുടെ ഭാഗമായിട്ടോ ഈ ഓവർ ഫിഷിംഗ് എന്ന് പറയുന്ന സംഗതി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് ഇന്ത്യയിൽ വിദേശ ട്രോളറുകൾക്ക് അനുമതി കൊടുത്ത് വിദേശ ട്രോളറുകൾ രാജ്യത്തിൻ്റെ അതിർത്തിയിലുള്ള മത്സ്യസമ്പത്ത് ക്രമാതീതമായി, നമുക്ക് ഒരുപക്ഷെ കണക്ക് പോലും ഇല്ലാത്ത തരത്തിൽ, രാജ്യത്തിനൊരു കണക്ക് പറയാൻ കഴിയാത്തത്ര തരത്തിലുള്ള മത്സ്യസമ്പത്തുകൾ നമ്മുടെ തീര കടലിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ പരിധിയിലുള്ള അതിർത്തിയിലുള്ള രാജ്യത്തിൻ്റെ പരിധിയിലുള്ള കടൽ തീരത്ത് നിന്നും കടലിൽ നിന്നും പിടിച്ചുകൊണ്ട് പോവുകയും അത് അവർ തന്നെ പ്രോസസ്സ് ചെയ്യുകയും മറ്റുമൊക്കെ ചെയ്ത് വിദേശത്തേക്കും മറ്റു മേഖലകളിലേക്കും ഒക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഈ സമ്പത്ത് ഇതിൻ്റെ കണക്ക് പോലും നമുക്ക് വ്യക്തമാവാത്ത സാഹചര്യങ്ങളുണ്ട്. ഇത് ഓവർ ഫിഷിങ്ങിൻ്റെ ഭാഗമായി വരുന്നതാണ്. അപ്പൊ ആ ഓവർ ഫിഷിങ് എന്നുള്ളത് സ്വാഭാവികമായും പൊതുജനങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു സാഹചര്യത്തെ സംബന്ധിച്ച് കേൾക്കുമ്പോൾ, ഇത് സാധാരണ മത്സ്യത്തൊഴിലാളികളാണ് ഇത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ കൾപ്രിറ്റുകൾ ഇവിടുത്തെ സാധാരണ മത്സ്യത്തൊഴിലാളികളാണ് എന്നുള്ളൊരു സ്വഭാവത്തിലുള്ള ചർച്ചകൾ നമുക്ക് പലയിടത്തുനിന്നും കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ അതല്ല അതിൻ്റെ വസ്തുതയെന്നും, പല സാഹചര്യങ്ങളിലും മത്സ്യത്തൊഴിലാളികൾ കൊണ്ടുവരുന്ന മത്സ്യം വിപണനം നടത്താനോ മറ്റോ കഴിയാതെ നഷ്ടപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ നശിച്ചു പോകുന്ന

0: സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അതും ഈ മത്സ്യത്തൊഴിലാളികളുടെ കുറ്റമായി കാണാൻ കഴിയാത്ത മറ്റ് സാഹചര്യങ്ങളുടെ പ്രശ്നങ്ങൾ കൊണ്ടാണ് അതുണ്ടാവുന്നത്. അപ്പൊ അതൊരു കാര്യമാണ്. ഈ അമിത ഫിഷിങ്, ഓവർ ഫിഷിങ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് ഈ മേഖലയെ കാണുന്നുണ്ട്. ഇത്തരത്തിലുള്ള പാരിസ്ഥിതികമായി കടലിന്റെ പരിസ്ഥിതിയെ ദോഷമായി ബാധിക്കുന്ന, കടലിന്റെ പരിസ്ഥിതിയെ അല്ലെങ്കിൽ പാരിസ്ഥിതികമായ സന്തുലിതാവസ്ഥയെ ഇല്ലായ്മ ചെയ്യുന്ന മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളായാലും മറ്റ് ഏത് തരത്തിലുള്ള മാലിന്യങ്ങളായാലും, ഇപ്പം നേരത്തെ ഇൻഡസ്ട്രിയൽ വേസ്റ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ആ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ആയാലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏത് തരത്തിലുള്ള മാലിന്യങ്ങളും കടലിനെ എത്രത്തോളം മലീമസപ്പെടുത്തുന്നോ അക്കാര്യങ്ങളിൽ നിന്ന് ജനങ്ങളെ അല്ലെങ്കിൽ ഓരോ രാജ്യത്തെയും ഭരണകർത്താക്കളെ ബോധ്യപ്പെടുത്തി അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് കടലിൻ്റെ പരിസ്ഥിതിയെ സംരക്ഷിച്ചു നിർത്തുക, അതുവഴി ലോകത്തിൻ്റെ മുഴുവൻ ജീവിതക്രമത്തെ തന്നെ, മനുഷ്യരുടെ ജീവിതക്രമത്തെ തന്നെ നല്ല രീതിയിൽ അവർക്ക് അനുഗുണമകരമാവുന്ന രീതിയിൽ മാറ്റാൻ കഴിയുമെന്നുള്ള ഒരു ബൃഹത്തായ ഉദ്ദേശമാണ് ഈ ദിനാചരണത്തിലൂടെ പ്രധാനമായിട്ടും ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ കടലിൽ നിന്ന് നമ്മൾ ചൂഷണം ചെയ്യുന്ന വിഭവങ്ങൾ, മനുഷ്യൻ്റെ ആവശ്യത്തിന് നമ്മൾ ചൂഷണം ചെയ്യുന്ന മത്സ്യവിഭവങ്ങൾ ഉൾപ്പെടെ മറ്റ് പലതരം വിഭവങ്ങളുമുണ്ട്. അത്തരം കാര്യങ്ങളിൽ കൂടുതലായി സംസാരിച്ചു പോയാൽ നമുക്കൊരു പക്ഷേ ഈ സമയം കഴിയാതെ വരും. അതുകൊണ്ട് നമുക്ക് പൂർണ്ണമായും മത്സ്യ സമ്പത്തിൽ നിന്ന് സംസാരിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ കടലിൽ നിന്ന് ചൂഷണം ചെയ്യുന്ന മത്സ്യ സമ്പത്ത്, അത് നമ്മുടെ ആവശ്യങ്ങൾക്കനുസൃതമായി ചൂഷണം ചെയ്യുകയും അത് രാജ്യത്തിൻ്റെ ഭക്ഷ്യ മേഖലയിൽ അല്ലെങ്കിൽ അവൻ്റെ ഭക്ഷണ മേഖലയിലേക്ക് എത്രത്തോളം ഗുണകരമായി മാറുന്നു, അവരുടെ ആവശ്യത്തിനത് എങ്ങനെയാണ് ഉപകാരപ്രദമാവുന്നത്, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ പരിഗണിച്ചുകൊണ്ട് കൃത്യമായ ചൂഷണം ഉണ്ടാവുകയും എന്നാൽ അതിനെ പൂർണ്ണമായും വീണ്ടും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിഭവങ്ങളാണിത്. ആ വിഭവങ്ങളെ ആ നിലയിൽ സംരക്ഷിക്കാൻ പരിസ്ഥിതിയെ, കടലിൻ്റെ പരിസ്ഥിതിയെ കൂടി സംരക്ഷിച്ച് നിർത്തിയാൽ മനുഷ്യന് കഴിയും എന്നുള്ള ഒരു ഉത്തമ വിശ്വാസമാണ് ഇത്തരത്തിലുള്ള ഒരു ദിനാചരണത്തിലേക്ക് ഈ കാര്യങ്ങളെ കൊണ്ടുപോയിട്ടുള്ളത്.
1: സമുദ്രവും സമുദ്ര വിഭവങ്ങളും പൊതുസമൂഹത്തെ എത്രമാത്രം സ്വാധീനിക്കുന്നുണ്ട്?
0: ഈ നമ്മൾ പൊതുവെ പരിസ്ഥിതി സംരക്ഷണം എന്ന് പറഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ ഇത് കഴിഞ്ഞ June 5 പരിസ്ഥിതി ദിനമായി നമ്മൾ ആചരിച്ചു. അപ്പോൾ പരിസ്ഥിതി ദിനം എന്നാൽ കാട് സംരക്ഷിക്കുക, നാട്ടിൽ വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കുക, അതുകൊണ്ട് പരിസ്ഥിതിയെ സംരക്ഷിച്ച് നിലനിർത്താം എന്നുള്ള ഒരു വിശ്വാസത്തിൽ, അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മുടെ കുട്ടികളെ പോലും നമ്മൾ പഠിപ്പിക്കുന്നത്. സ്കൂളുകളിലും നമ്മുടെ സ്ഥാപനങ്ങളിലും ഒക്കെ തന്നെ ഈ June 5 പരിസ്ഥിതി ദിനമായി നമ്മൾ ആചരിക്കാറുണ്ട്. അത് തെറ്റൊന്നുമല്ല, ആചരിക്കേണ്ട അത്യാവശ്യം ഉള്ളത് തന്നെയാണ്. പക്ഷേ എന്നാൽ അവിടെ കേവലമായി മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിലും കാട് സംരക്ഷണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നതും മാത്രമാണ് പരിസ്ഥിതി സംരക്ഷണം എന്നുള്ള ഒരു നിലയിലേക്ക് ഈ പല ദിനാചരണങ്ങളും മാറുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് കാടിൽ നിന്നും മരങ്ങളിൽ നിന്നും ആണ് രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ലോകത്തിന് ആവശ്യമായി വരുന്ന ഓക്സിജൻ്റെ അളവ് ലഭിക്കുന്നത് എന്നുള്ള ഒരു തെറ്റായ സന്ദേശം കൂടി നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്. എന്നാൽ എന്താണ് ഇതിനകത്തുള്ള വസ്തുത? ഭൂമിയിലേക്ക് ആവശ്യമായ ഓക്സിജൻ്റെ 80% ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കടലിൽ നിന്നാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു വസ്തുതയെ മനഃപൂർവ്വം മറച്ചു വയ്ക്കുന്നതാണോ അതോ ഇനി അത് തെറ്റായി പഠിച്ചു വച്ചിരിക്കുന്നതിൻ്റെ ഭാഗമാണോ എന്ന് നമുക്ക് അറിയാൻ കഴിയില്ല. ഇന്നും ഈ സംരക്ഷണം എന്ന് പറയുന്ന അല്ലെങ്കിൽ പരിസ്ഥിതി സംരക്ഷണം എന്ന് പറയുന്ന ഭാഗത്തേക്ക് കടലിൻ്റെ സംരക്ഷണവും അല്ലെങ്കിൽ കടലിൽ നിന്നുണ്ടാവുന്ന ഓക്സിജൻ്റെ, ഭൂമിയുടെ നിലനിൽപ്പിന് ആവശ്യമായ ഓക്സിജൻ്റെ അളവിനെ സംബന്ധിച്ചും കൃത്യമായൊരു പഠനവും അത്തരം കാര്യങ്ങളും ഉണ്ടാവാറില്ല. അപ്പോൾ അതുകൊണ്ടുകൂടിയാണ് ഈ കടലിൻ്റെ സംരക്ഷണം അല്ലെങ്കിൽ സമുദ്ര സംരക്ഷണം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട സാഹചര്യമായി മാറുന്നത്. ഞാനിതിപ്പോൾ ചേർത്ത് പറഞ്ഞത് ചോദ്യത്തിൽ എങ്ങനെയാണ് ജനങ്ങളെ അല്ലെങ്കിൽ ഇത് പൊതുസമൂഹത്തിന് നേരിട്ട് ബാധിക്കുന്നു എന്നുള്ള ചോദ്യത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു പ്രധാനപ്പെട്ട സാഹചര്യം തന്നെയാണ്. ഇത് ജനങ്ങൾ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ പൊതുസമൂഹം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കൂടാതെ ഏകദേശം 3 ബില്യൺ 300 കോടി ആളുകളുടെ ലോകത്ത് 300 കോടി ആളുകളാണ് ഈ സമുദ്രത്തിനെയും സമുദ്ര തീര വിഭവങ്ങളെയും ആശ്രയിച്ച് ഉപജീവനം നടത്തി വരുന്നത്. ചെറിയ അളവല്ല ഇത്. ലോകത്തിലെ തന്നെ 300 കോടി ജനങ്ങൾ ഈ വിഭവങ്ങളെ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ അതിനെ ആശ്രയിച്ച് ജീവിക്കുന്നുണ്ട് എന്നുള്ളത് പറയുന്നപ്പോൾ തന്നെ ഈ മേഖലയുടെ പ്രാധാന്യത്തെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഇത് ഇന്ത്യയിലേക്ക് നമുക്ക് എടുത്താൽ ഇന്ത്യയിൽ ഏകദേശം 2.8 കോടി ജനങ്ങളാണ്. ഈ ഞാൻ വെറുതെ പറയുന്നതല്ല, ഇത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിഷറീസിന്റെ കണക്കുകളാണ്. ഈ കണക്കുകൾ പറയുന്നത് പ്രകാരം 2.8 കോടി ജനങ്ങളാണ് ഇന്ത്യയിൽ ഈ മത്സ്യബന്ധനവും ജലകൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കേരളത്തിലേക്ക് വരുമ്പോഴോ ഇത് ഏകദേശം 35 ലക്ഷത്തോളം ജനങ്ങൾ നേരിട്ടും അല്ലാതെയും ഇതിന്റെ ഭാഗമാവുന്നുണ്ട്. ഈ ജലവിഭവങ്ങളുടെയും സമുദ്ര വിഭവങ്ങളുടെയും ഇത് കേരളത്തിലേക്ക് വരുമ്പോൾ ഏകദേശം 35 ലക്ഷത്തോളം വരുന്ന ജനങ്ങളാണ് ഈ മേഖലയിൽ ഉപജീവനം നടത്തുന്നത്. നേരിട്ടുമല്ലാതെ ഏകദേശം 8 മുതൽ 10 വരെ ലക്ഷം ജനങ്ങൾ നേരിട്ട് സമുദ്ര വിഭവങ്ങളും അല്ലെങ്കിൽ ജലാശയങ്ങളിൽ നിന്നുള്ള വിഭവങ്ങളും ശേഖരിച്ച് മത്സ്യബന്ധനം നടത്തി ഉപജീവനം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ 25 ലക്ഷത്തോളം ജനങ്ങൾ അതിന്റെ അനുബന്ധ മേഖലകളിലും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ ഇതിനെ ഇതെല്ലാം എന്തുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്? ഈ സമുദ്രത്തിന്റെ നിലനിൽപ്പ് അല്ലെങ്കിൽ ഈ ജലാശയങ്ങളുടെ നിലനിൽപ്പ് എത്രത്തോളം ആണ് എന്നുള്ളതിനെ ആശ്രയിച്ചാണ് ഈ ജനങ്ങളുടെ നിലനിൽപ്പ് നിൽക്കുന്നത്. ഇവിടെയാണ് പൊതുസമൂഹത്തിന് മനുഷ്യ സമൂഹത്തിന് എങ്ങനെയാണ് ഈ സമുദ്രവും സമുദ്ര സമ്പത്തും അല്ലെങ്കിൽ സമുദ്രത്തിന്റെ പരിസ്ഥിതിയും നേരിട്ട് ഇടപെടുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷന്റെ ഒരു കണക്കുണ്ട്. ഏകദേശം $500 ബില്യൺ $500 ബില്യൺ ലോകത്തിന്റെ വാർഷിക വരുമാനം മത്സ്യമേഖലയിൽ നിന്ന്, അതായത് മത്സ്യ വിഭവങ്ങൾ കൊണ്ട് ലോകത്തിന് ഒരു വർഷം ലഭിക്കുന്ന വരുമാനം എന്ന് പറയുന്നത് $500 ബില്യൺ. ചെറിയ കണക്കല്ല ഇത്. രാജ്യത്തിന്റെ അല്ലെങ്കിൽ ലോകത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നു എന്നുള്ളത് ഈ സമുദ്ര വിഭവങ്ങളും അതുമായി ബന്ധപ്പെട്ട തൊഴിൽ മേഖലയും ലോകത്ത് എത്രത്തോളമാണ് സ്വാധീനം ചെലുത്തുന്നു എന്നുള്ളതിന്റെ വലിയ ഉദാഹരണമാണ് നമ്മൾ ഈ കാണുന്നത്. ഒരു ആഗോള വ്യവസായം, $500 ബില്യൺ വരെ വരുമാനം ലഭിക്കാവുന്ന ഒരു ആഗോള വ്യവസായമാണ് ഈ സമുദ്ര വിഭവങ്ങളുടെ, പ്രത്യേകിച്ച് മത്സ്യ വിഭവങ്ങളുടെ വ്യവസായ മേഖല എന്ന് പറയുന്നത്. അപ്പൊ ഈ മേഖലയെ സംരക്ഷിച്ചു നിർത്തുക എന്നുള്ളത് ഭൂമിയിലെ മനുഷ്യരെയും ഈ പ്രീ സംരക്ഷണം നടത്തുന്നതിലൂടെ മനുഷ്യരുടെ ജീവനോപാധിയെ കൂടി സംരക്ഷിച്ചു നിർത്തുക അല്ലെങ്കിൽ അതിനെ കൃത്യമായ മാനദണ്ഡങ്ങളോടുകൂടി ഇതിനെ ഉപയോഗപ്പെടുത്തുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് കൂടിയാണ് നമ്മൾ ഇതിനകത്ത് വിരൽ ചൂണ്ടുന്നത്. അപ്പൊ കേവലമായ ഒരു ദിനാചരണം എന്നുള്ളതിന് അപ്പുറത്തേക്ക് ഇത്തരം വിശാലമായ ഒരു മേഖലയാണിത്. ആ മേഖലയിലെ ഓരോ വസ്തുതകളും ഓരോ കാര്യങ്ങളും നമ്മൾ 1 by 1 എടുത്ത് പരിശോധിച്ചുകൊണ്ട് ഈ കാര്യങ്ങളെ നിലനിർത്തി അല്ലെങ്കിൽ അതിനെ സംരക്ഷിച്ച് നിർത്തിയാൽ മാത്രമേ ഈ സമുദ്ര ദിനാഘോഷം എന്ന ഇതുകൊണ്ട് നമുക്ക് ഗുണകരമാവുകയുള്ളു. ഇത് ഓരോ ക്ലാസ്സുകളിലും കുട്ടികളെ ക്ലാസ്സുകളിൽ അക്കാഡമിക്കലി പഠിപ്പിക്കേണ്ട ഒരു വിഷയമായിട്ട് ഇത് മാറേണ്ടിയിരിക്കുന്നു. ഇന്ന് നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ അക്കാഡമിക്കൽ മേഖലയിൽ ഇത്തരം വിഷയങ്ങൾ ഗൗരവമായി ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അക്കാഡമിക്കൽ മേഖലയിൽ ഗൗരവതരമായ ഒരു ചർച്ച കടലിന്റെ പരിസ്ഥിതിയെയും അതിന്റെ സോഷ്യോ എക്കണോമിക്കൽ ഇമ്പാക്റ്റുകളെ കുറിച്ചും വളരെ കൃത്യമായ ഒരു അക്കാഡമിക്കൽ ചർച്ചകൾ ഉണ്ടായി വരേണ്ടതും അല്ലെങ്കിൽ ചെറിയ ക്ലാസ് മുതൽ കുട്ടികൾക്ക് ഇതിനകത്ത് അവയർനെസ് കൊടുത്ത് മുന്നോട്ട് വരേണ്ടതും ഓരോ സർക്കാരുകളുടെയും അതായത് ഓരോ രാജ്യത്തിന്റെയും ഭരണകർത്താക്കളുടെ ഉത്തരവാദിത്തമായി മാറേണ്ട ഒരു കാലഘട്ടം കൂടി അതിക്രമിച്ചിരിക്കുകയാണ്.
1: അതെ, പക്ഷെ എന്തുകൊണ്ടായിരിക്കും ഇത്രയും പ്രാധാന്യമുള്ള ഒരു മേഖല നമ്മൾ കൂടുതലും അറിയാൻ ശ്രമിക്കാത്തതും അല്ലെങ്കിൽ ഒരു പഠനം നടക്കാത്തതും എന്ന് തോന്നിയിട്ടുണ്ടോ?
0: പഠനങ്ങൾ നടക്കുന്നുണ്ട്, പഠനങ്ങൾ നടക്കുന്നില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ആ പഠനങ്ങൾ നടക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു ദിനാചരണം ഉണ്ടായത് തന്നെ എന്ന് നമ്മൾ പറഞ്ഞു വെച്ചു. പഠനങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ കടൽ വിഭവങ്ങൾ എന്നുള്ളത് മത്സ്യ വിഭവങ്ങൾ മാത്രമല്ല എന്നുള്ളിടത്തും ഈ മത്സ്യ വിഭവങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന മനുഷ്യ സമൂഹങ്ങൾ മാത്രമല്ല എന്നുള്ളിടത്തുമാണ് ഇതിന്റെ മറ്റൊരു പോയിന്റ് നിലനിൽക്കുന്നത്. ഇപ്പൊ എണ്ണ പര്യവേഷണം, കടലിൽ എണ്ണ പര്യവേഷണം നടത്തുക, അതിൽ നിന്നുള്ള സമ്പത്ത് രാജ്യം കൈവരിക്കുക എന്നുള്ള ലക്ഷ്യങ്ങൾ പല ലോകരാജ്യങ്ങളും കൈക്കൊള്ളുന്നുണ്ട്. ഇന്ത്യയും അത്തരത്തിലുള്ള നിലപാടുകൾ എടുത്തുണ്ടാവുന്നുണ്ട്. അപ്പൊ അത് കേവലം സാമ്പത്തികമായ രാജ്യത്തിന്റെ ലാഭത്തിലേക്ക് മാത്രമാണ് കണ്ണുവയ്ക്കുന്നത് എന്നുള്ളതാണ് എന്റെ പേഴ്സണലായി എനിക്ക് പറയാൻ പറ്റുന്ന ഒരഭിപ്രായം. കാരണം രാജ്യത്തെ എണ്ണ പര്യവേഷണം നടത്തി അല്ലെങ്കിൽ എണ്ണയോ മറ്റ് ഖനികളോ ഒക്കെ പര്യവേഷണം നടത്തി വിജയം വരിച്ച് അതെടുത്തു കഴിഞ്ഞാൽ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ മാറ്റമുണ്ടാകും എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഈ നമ്മൾ മുന്നേ പറഞ്ഞു വെച്ച ഈ പറയുന്ന സാഹചര്യങ്ങൾ, ഇത്രയധികം ജനങ്ങൾ, ഇത്രയധികം മനുഷ്യർ ഉപജീവനം നടത്തി വരുന്ന മത്സ്യ വിഭവങ്ങൾ, സമുദ്രത്തിലെ മത്സ്യ ഭക്ഷണ വിഭവങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളിൽ ഉണ്ടാവുന്ന വീഴ്ച അല്ലെങ്കിൽ അതിലുണ്ടാവുന്ന കുറവുകൾ എങ്ങനെയാണ് ഒരു രാജ്യത്തിന്റെ സമ്പദ്ഘടനയെയും അല്ലെങ്കിൽ മനുഷ്യന്റെ ജീവിത സാഹചര്യങ്ങളെയും നേരിട്ടോ അല്ലാതെയോ ബന്ധപ്പെടുന്നത് എന്നുള്ളത് വളരെ കൃത്യമായി നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. എന്നാൽ പല ഗവൺമെന്റുകളുടെയും ലോകരാജ്യങ്ങളിലെ പല ഗവൺമെന്റുകളുടെയും പോളിസികളിൽ അത്തരം കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ കോർപ്പറേറ്റ് വൽക്കൃതമായ ഇത്തരത്തിലുള്ള പര്യവേഷണങ്ങളും അല്ലെങ്കിൽ അതിൽ നിന്നുണ്ടാവാൻ പോകുന്ന കേവലമായ കുറഞ്ഞ കാലഘട്ടത്തിനുള്ളിൽ കൂടുതൽ മാക്സിമം ലാഭമുണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന വിഭവങ്ങളെ സമുദ്രത്തിൽ നിന്ന് ശേഖരിച്ച് ലാഭമുണ്ടാക്കുക എന്നുള്ള കോർപ്പറേറ്റ് ശൈലി ആ നയം സ്വീകരിക്കുന്നത് കൊണ്ട് തന്നെ മത്സ്യമേഖലയെ ഒരു പടി താഴേക്ക് നിലനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ മത്സ്യ ബന്ധനത്തെയും മത്സ്യബന്ധന ഉപജീവനവും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന മറ്റ് വ്യവസായങ്ങളെയും രണ്ടാം കിട കാര്യമായി കാണാൻ സർക്കാരുകൾ തയ്യാറാവുന്നതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റാണ് ഈ പറയുന്ന തരത്തിൽ ഇത്തരം കാര്യങ്ങളെ ഗൗരവമായി സർക്കാരുകൾ കാണാത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ

0: സ്വാഭാവികമായും നമ്മൾ മറ്റ് മേഖലകളിൽ നിന്ന് കിട്ടാൻ അല്ലെങ്കിൽ കിട്ടും എന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന വിഭവങ്ങളെക്കാൾ കൂടുതലാണ് രാജ്യത്തിന് സമ്പത്ത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് തിരിച്ചറിയാതെയാണ് അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞിട്ടും അതിനെ അവഗണിക്കുന്നതാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ പ്രധാന പങ്ക് എന്നാണ് എനിക്ക് തോന്നുന്നത്.
1: സമുദ്ര വിഭവങ്ങൾ ഇക്കോണമിയെ നല്ല രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്, അതിന്റെ ഒരു വിശദീകരണം കേൾക്കാൻ ആഗ്രഹിക്കുകയാണ്.
0: അതെ, ഞാൻ നേരത്തെ പറഞ്ഞു, ചെറിയ രീതിയിൽ ഞാൻ പറഞ്ഞിരുന്നു, ലോകത്ത് ഏകദേശം 500 ബില്യൺ ഡോളറിന് മുകളിലാണ് ഈ രാജ്യത്തെ മത്സ്യവിഭവങ്ങളുടെ വ്യവസായവുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുന്ന വരുമാനമെന്ന് നമ്മൾ പറഞ്ഞു. അവിടെ നമ്മൾ ഇന്ത്യയിലേക്കും നമുക്ക് എടുത്തു നോക്കാം. ഇന്ത്യയുടെ കഴിഞ്ഞ 2024-25 സാമ്പത്തിക വർഷം ഇന്ത്യയുടെ സമുദ്ര ഭക്ഷ്യ കയറ്റുമതിയുടെ ഏകദേശം 75,000 കോടി രൂപയുടേതാണ്. 75,000 കോടി രൂപയുടെ വിദേശ നാണ്യമാണ് നമുക്ക് സമുദ്ര വിഭവങ്ങളുടെ കയറ്റുമതിയിൽ നിന്ന് രാജ്യത്തിന് കിട്ടിയത്. അപ്പോൾ അത് നമുക്ക് അതിൽ നിന്ന് വളരെ കൃത്യമാണ്, ഇത്രയും വലിയ ഒരു എമൗണ്ടിന്റെ മത്സ്യവിഭവങ്ങൾ നമുക്ക് ശേഖരിക്കുവാനും വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുവാനും അതുവഴി രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ ചെറുതല്ലാത്ത ഒരു പങ്ക് വഹിക്കുവാനും ഈ മേഖലയ്ക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ നിന്ന് അതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം, ഈ ഇത്രയും മത്സ്യവിഭവങ്ങളുടെ 3/3 അധികമാണ് നമ്മുടെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഉപഭോഗം. ഏകദേശം 2.5 ലക്ഷം കോടി രൂപയുടെ മത്സ്യവിഭവങ്ങളാണ് നമ്മുടെ തീൻമേശകളിലേക്ക് ഓരോ വർഷവും എത്തുന്നത്. ഇതെല്ലാം കൂടി പരിഗണിക്കുമ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ സ്വാധീനിക്കുന്നത്? ചെറുതല്ലാത്ത സ്വാധീനം, ഏറ്റവും പ്രധാനപ്പെട്ട സ്വാധീനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന ഒരു സ്വാധീനം ഈ മേഖല ഉണ്ടാവുന്നു എന്നുള്ളത് നമ്മൾ ഈ കണക്കുകൾ എടുത്ത് മുന്നോട്ട് വെച്ച് പരിശോധിച്ചാൽ മനസ്സിലാവും. ഈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിഷറീസും ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷനും പുറത്തുവിട്ട കണക്കുകളാണ് നമ്മളിവിടെ പറയുന്നത്. ഈ കണക്കുകൾ വെച്ചിട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇതെങ്ങനെയാണ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ സ്വാധീനിക്കുന്നതെന്നുള്ളത്. ഈ മറ്റൊരു കാര്യം പ്രധാനമായും പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ, ഈ വിവര സാങ്കേതിക വിദ്യയുടെ ഈ മുന്നേറ്റം നടക്കുന്ന ഈ കാലഘട്ടത്തിലും സമുദ്രവും സമുദ്രവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും അത് ഈ കടൽ തീരത്തും അല്ലെങ്കിൽ ഈ ജല സ്രോതസ്സുകളുടെ തീരത്ത് ജീവിക്കുന്ന മനുഷ്യരുടെ മാത്രം പ്രശ്നമാണ് എന്ന് കരുതിയിരിക്കുന്ന ഒരു വലിയ പൊതുസമൂഹം നമ്മുടെ മുന്നിലുണ്ട്. അപ്പം അതെങ്ങനെയാണ് അത് സംഭവിക്കുന്നത് എന്നുള്ളത് വെച്ചാൽ, ഈ ഇത്തരത്തിൽ ഈ കടലിൻ്റെ സമ്പദ് വ്യവസ്ഥയെ അല്ലെങ്കിൽ കടലിൻ്റെ പാരിസ്ഥിതിക വ്യവസ്ഥയെ ഓരോ മനുഷ്യരുടെയും ജീവിതത്തിലേക്ക് അനുദിനം എങ്ങനെയാണ് സ്വാധീനം ചെലുത്തുന്നതെന്നുള്ള അവരുടെ അറിവില്ലായ്മകളാണ് പലപ്പോഴും ഈ കാര്യത്തിലേക്ക് ചെന്നെത്തി നിൽക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് വളരെ സുപ്രധാനമായ രീതിയിൽ ഒരു അവയർനെസ് ഉണ്ടാക്കിയെടുക്കുക ജനങ്ങളുടെ ഇടയിലേക്ക്, അതായത് കടലിൻ്റെ പരിസ്ഥിതിയെ സംരക്ഷിക്കുകയും കടലിൻ്റെ സമ്പദ് വ്യവസ്ഥയെ അല്ലെങ്കിൽ കടലിൽ നിന്ന് ലഭിക്കുന്ന സമ്പത്ത് എങ്ങനെയാണ് ലോകത്തിൻ്റെ ഓരോ മനുഷ്യർക്കും ഗുണകരമായി മാറുന്നതെന്നുള്ളത് കൂടി ഇവർ മനസ്സിലാക്കിയാൽ, അല്ലെങ്കിൽ ഇത്തരത്തിൽ കരുതുന്ന മനുഷ്യർ മനസ്സിലാക്കിയാൽ ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം കാണും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. രണ്ടാമത്, ഈ മേഖല അല്ലെങ്കിൽ ഈ കടലിൻ്റെ പരിസ്ഥിതി നേരിടുന്ന വെല്ലുവിളികൾ എന്ത് എന്നുള്ള ഒരു ചോദ്യത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഈ മലിനീകരണം തടയുക, മലിനീകരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയായി നമ്മുടെ മുന്നിലുള്ളത്. ആ മലിനീകരണം കൊണ്ടുണ്ടാകുന്നത് കടലിൻ്റെ സമ്പത്ത് അല്ലെങ്കിൽ ആ കടൽ സമ്പത്ത്, മത്സ്യ സമ്പത്ത് അല്ലെങ്കിൽ മറ്റ് സമ്പത്തുകൾ, കടലിൻ്റെ മറ്റ് സമ്പത്തുകളുടെ വളരെ വലിയ കുറവാണ് ഈ മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് പരിഹാരം കണ്ടു കഴിഞ്ഞാൽ മാത്രമേ, അത്തരം പരിഹാരം കണ്ടാൽ മാത്രമേ ഈ മേഖലയിൽ തീർത്തും ഗുണകരമായൊരു മുന്നേറ്റം ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെയാണ് ഈ കടലിൽ നടത്തുന്ന മറ്റ് പ്രവർത്തനങ്ങൾ. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കടലിൽ നടത്തുന്ന എണ്ണ പര്യവേഷണം, ഡ്രഡ്ജിങ്ങുകൾ, വലിയ ഡ്രഡ്ജിങ്ങുകളൊക്കെയാണ് നടത്തുന്നത്. അപ്പോൾ അത്തരത്തിൽ പരിവേഷണങ്ങൾ നടത്തുന്ന സമയത്ത് ഉണ്ടാവുന്ന കടലിൻ്റെ പരിസ്ഥിതിക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മൂലം ഈ പവിഴപ്പുറ്റുകൾ ഉൾപ്പെടെയുള്ള കടലിൻ്റെ പരിസ്ഥിതിയെ വളരെ വലിയ തോതിൽ, നമുക്കിപ്പോൾ അറിയാം, തിരുവനന്തപുരത്ത് വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ടുണ്ടായ സാഹചര്യങ്ങൾ, വിഴിഞ്ഞം പോർട്ടിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആ കടലിൻ്റെ പരിസ്ഥിതിക്കുണ്ടായ നാശം, അതിനെ സംബന്ധിച്ച് മാത്രം ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് 2-3 മണിക്കൂർ സംസാരിക്കേണ്ടി വരും. അത്ര വലിയ പാരിസ്ഥിതിക ദുരന്തമാണ് വിഴിഞ്ഞം പോർട്ടിൻ്റെ നിർമ്മാണം മൂലം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അത്തരം അവിടുത്തെ മത്സ്യസമ്പത്തിൻ്റെ വലിയൊരു കുറവും, അല്ലെങ്കിൽ അതുമൂലം മത്സ്യസമ്പത്തിനുണ്ടായ വലിയൊരു കുറവും, ഇതിൻ്റെ കണക്കുകളൊന്നും കൃത്യമായി പുറത്തു വരുന്നില്ല. ഇത് പുറത്തു വരുത്തുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പഠനം നടത്തുന്ന ഏജൻസികൾ, അവിടുത്തെ മത്സ്യത്തൊഴിലാളി മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ തന്നെ പഠനം നടത്തുന്നുണ്ട്, വളരെ കൃത്യമായി സയൻറ്റിഫിക്കായി പഠനം നടത്തി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ, അത്തരത്തിലുള്ള ആളുകളുടെയൊക്കെ അറിവും കാര്യങ്ങളും കൂടി ഇതിനകത്ത് പരിഗണിക്കേണ്ടി വരും. ഇത്തരം കാര്യങ്ങളെ അല്ലെങ്കിൽ ഇത്തരം പരിസ്ഥിതി നാശങ്ങളെ ഇല്ലായ്മ ചെയ്താൽ മാത്രമേ ഈ മത്സ്യസമ്പത്തും അല്ലെങ്കിൽ കടലിൻ്റെ പരിസ്ഥിതിയെ സംരക്ഷിച്ച്

0: നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം.
1: വളരെ വ്യക്തമായിട്ടുള്ളൊരു വിശദീകരണത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. സമുദ്ര വിഭവങ്ങളെ പറ്റി, അവയുടെ സംരക്ഷണത്തെ പറ്റി ആഴത്തിലുള്ള വിശദീകരണങ്ങളാണ് ആലപ്പാട് തീരദേശ സമിതി സംരക്ഷണ സമിതി മുൻ സെക്രട്ടറി കൂടിയായിട്ടുള്ള സജീഷ് പ്രസന്ന നമുക്ക് വേണ്ടി നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: വീണ്ടും തിരികെ വരാം. റേഡിയോ സാന്ത്വനം 90.4 FM. ഇന്ന് ലോക സമുദ്ര ദിനത്തോടനുബന്ധിച്ച് തീരദേശ സംരക്ഷണത്തെ പറ്റിയും വിഭവ സംരക്ഷണത്തെ പറ്റിയും വളരെ ആഴത്തിലുള്ളൊരു വിശദീകരണം നമുക്ക് വേണ്ടി സമ്മാനിച്ചുകൊണ്ടിരിക്കുകയാണ് ആലപ്പാട് തീരദേശ സംരക്ഷണ സമിതി മുൻ സെക്രട്ടറി ശ്രീ സജീഷ് പ്രസന്ന. സർ, വളരെ വിഭവ സംരക്ഷണത്തെ പറ്റി ആഴത്തിലുള്ളൊരു വിശദീകരണവും ഡീപ്പായിട്ടുള്ളൊരു വീക്ഷണവുമാണ് സാറിന്റെ ഭാഗത്തുനിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ ദിവസം അറിയാൻ കൂടി ആഗ്രഹിക്കുന്ന ഒരു കാര്യം, സമുദ്ര തീര സംരക്ഷണത്തെ പറ്റി ഒരു വിശദീകരണത്തിലേക്ക് നമുക്ക് പോകേണ്ടിയിരിക്കുന്നു.
0: തീർച്ചയായും ഈ സമുദ്ര തീര സംരക്ഷണം സമുദ്ര വിഭവ സംരക്ഷണവും ഏകദേശം ഒന്നാണ്, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. കാരണം തീരം എന്നത് സമുദ്രങ്ങളുടെ അല്ലെങ്കിൽ ജലാശയങ്ങളുടെ തീരം എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കടലിൻ്റെ പാരിസ്ഥിതിക ആവാസ കേന്ദ്രമാണ്. ഏറ്റവും പ്രധാനമായി നമുക്ക് പറയാവുന്നത് ഈ തീരത്ത്, കടലിനെ സംബന്ധിച്ച് കടലിൻ്റെ തീരത്ത് നമ്മൾ കാണാറുണ്ട് കടൽ തിരകൾ കരയിലേക്ക് വന്നടിച്ച് തിരിച്ചു പോകുന്ന പ്രദേശങ്ങൾ നമ്മളൊക്കെ വളരെ കൗതുകത്തോടെ ആളുകൾ കാണാറുണ്ട്. ആ മേഖല അല്ലെങ്കിൽ ആ കാണുന്ന പ്രദേശം എന്നത് കടലിൻ്റെ തീരപരിസ്ഥിതിയുടെ ഏറ്റവും സുപ്രധാനമായ ഒരു മേഖലയാണ്. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നതും കാണാൻ കഴിയാത്തതുമായ നിരവധി വിഭവങ്ങളുടെ അല്ലെങ്കിൽ നിരവധി ജൈവികമായ ആവാസ വ്യവസ്ഥയുടെ ഒരു കേന്ദ്രമാണ് ഈ മേഖല. ഇന്ന് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ, കേരളത്തിന്റെ തീരം മുഴുവൻ, കേരളത്തിന്റെ തീര ശോഷണം, കേരളത്തിൽ വളരെ വലിയ തീരശോഷണമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്ത് ഒട്ടാകെ തീരശോഷണം സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് പല പഠനങ്ങളും വ്യക്തമാക്കുന്നത്. എന്നാൽ കേരളത്തിൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി കേരളത്തിന്റെ തീരം വളരെ ശക്തമായ രീതിയിൽ വളരെ വലിയ തോതിലാണ് ഓരോ സമയത്തും ശോഷണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു ശോഷണമല്ല എന്നുള്ളതാണ് ഈ കാര്യത്തിലെ പ്രധാനമായും നമുക്ക് പറയാൻ കഴിയുന്നത്. കേരളത്തിന്റെ തീരത്ത് നടക്കുന്ന ഖനനങ്ങൾ നമുക്കറിയാം. ഇന്ന് കൊല്ലം ജില്ലയുടെ തീരപ്രദേശങ്ങളിലും ആലപ്പുഴ ജില്ലയുടെ തീരപ്രദേശങ്ങളിലും നടക്കുന്ന കരിമണൽ ഖനനം വലിയ തോതിലുള്ള പാരിസ്ഥിതിക ആഘാതമാണ് ഈ മേഖലയ്ക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, കടലിന്റെ തീരം നശിക്കുന്നതോടുകൂടി ഈ കടൽ തീരങ്ങളിൽ താമസിച്ചിരുന്ന മനുഷ്യരുടെ ആവാസ വ്യവസ്ഥകൾ ഇല്ലാതാവുകയും ആ മനുഷ്യർ കുടിയിറക്കപ്പെടുകയും അവിടെ നിന്ന് പലായനം ചെയ്ത് മറ്റു സ്ഥലങ്ങളിലേക്ക് പോകേണ്ടി വരികയും, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ വിഭവം മത്സ്യവിഭവങ്ങൾ മാത്രം കൈകാര്യം ചെയ്ത് അല്ലെങ്കിൽ അതിനെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന മനുഷ്യർ അവരുടെ ഉപജീവന മാർഗങ്ങൾ ഉപേക്ഷിച്ച് പുറത്തു പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം, ഒരു സോഷ്യൽ ഇമ്പാക്ട് അങ്ങനെ ഉണ്ടാകുമ്പോൾ പാരിസ്ഥിതികമായി ആ മേഖല അനുഭവിക്കുന്ന അല്ലെങ്കിൽ ആ മേഖലയിൽ ഉണ്ടാകുന്ന വലിയ തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാകും. സാൻഡ് ഫ്ലീറ്റ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ജീവവർഗം കേരളത്തിന്റെ തീരത്തൊക്കെ തന്നെ, അതിനെ നമ്മൾ എന്താ പറയുക, നാട്ടിൻപുറങ്ങളിൽ കൂരിക്ക എന്നൊക്കെ പറയുന്ന സാൻഡ് ഫ്ലീറ്റ്സ് എന്ന് പറയുന്ന വർഗത്തിൽപ്പെട്ട ഒരു ജീവവർഗം, ഇതൊക്കെ നമുക്ക് കഴിഞ്ഞ കുറേ കാലങ്ങൾക്ക് മുമ്പ് വരെയും ഈ കേരളത്തിന്റെ തീരത്ത് നമുക്ക് കാണാൻ കഴിയുമായിരുന്നു, കാണാൻ കഴിയുന്ന ഒരു ജീവവർഗമായിരുന്നു അത്. അത്തരം ജീവവർഗങ്ങളെ ഇന്ന് കാണാനേ കിട്ടാത്ത അവസ്ഥയാണ്. അത് സ്വാഭാവികമായും തീരത്താണ് ഇതിൻ്റെ ജൈവികമായ പ്രക്രിയകളെല്ലാം നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ആ പ്രക്രിയകൾക്കുള്ള അവസ്ഥ ഇല്ലാതിരിക്കുകയും ആ പ്രദേശത്ത് വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഖനനം വലിയ തോതിലുള്ള യന്ത്രവൽകൃതമായ ഖനനങ്ങൾ നടക്കുന്നത് മൂലം ഈ ജീവവർഗങ്ങൾ ഇല്ലാതാവുകയും ചെയ്യുന്നു. ഇതുണ്ടാക്കുന്ന ഒരു എക്കണോമിക്കലായിട്ടുള്ള ഇമ്പാക്റ്റ് വേറെയുണ്ട്, സോഷ്യൽ ഇമ്പാക്റ്റ് വേറെയുണ്ട്, അതിനേക്കാൾ ഉപരി ഇത്തരത്തിലുള്ള പാരിസ്ഥിതികമായ ഇമ്പാക്റ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഈ ദിനങ്ങളുടെ ആചരണം കേവല മനുഷ്യരുടെ ഇടയിൽ മാത്രമല്ല ഭരണകർത്താക്കളുടെ ഇടയിലേക്കും ഇതെന്തിനു വേണ്ടി എന്നുള്ളത് വളരെ കൃത്യമായി നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയണം. ആ കഴിയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിലുണ്ടാകുന്ന മനുഷ്യനിർമ്മിതമായ തീരശോഷണം നമുക്ക് തടയാൻ സ്വാഭാവികമായും കഴിയും. ഇത്തരം കാര്യങ്ങൾ കഴിയാതെ വന്നാൽ നമ്മൾ ഈ സമുദ്ര ദിനം ആചരിക്കുന്നത് കൊണ്ട് യാതൊരു തരത്തിലും നമ്മുടെ സമൂഹത്തിനോ നമ്മുടെ സംവിധാനങ്ങൾക്കോ ഒന്നും യാതൊരു തരത്തിലുള്ള ഗുണവും ഉണ്ടാവത്തില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം.
1: സമുദ്രതീര വിഭവ സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തിലേക്ക് ഇന്ന് ഏറ്റവും വെല്ലുവിളി നേടി ഇന്ന് ഏറ്റവും

0: വെല്ലുവിളി നേരിടുന്ന പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയായിരുന്നു ഇന്നത്തെ ഈ ഒരു കുറച്ച് മണിക്കൂറുകൾ. തീർച്ചയായും എല്ലാ പ്രിയപ്പെട്ടവരിലേക്കും ഈ ലോക സമുദ്ര ദിനത്തിൽ വളരെ നല്ലൊരു സന്ദേശം തന്നെയാണ് ശ്രീ സജീഷ് പ്രസന്ന നമുക്കായി സമ്മാനിച്ചത്. താങ്ക് യു സോ മച്ച് സർ.
1: സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ലോക സമുദ്ര ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി സമുദ്ര സ്പന്ദനം, അവതരണം RJ ആതിര. സമുദ്ര തീര വിഭവ സംരക്ഷണത്തെപ്പറ്റി വിശദീകരിച്ചത് തീരദേശ സംരക്ഷണ സമിതി മുൻ സെക്രട്ടറി ശ്രീ സജീഷ് പ്രസന്ന, സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ. ഗാനം

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: കറിക്കൂട്ട് വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. കുറഞ്ഞ ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിനു മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്. ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
2: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.

0: സ്നേഹസാന്ത്വനം ജീവസ്പന്ദനം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒരുപാട് വിശേഷങ്ങളും നല്ല നല്ല പാട്ടുകളും കൗതുകകരമായിട്ടുള്ള നിരവധി വിശേഷങ്ങളുമായി ഓണി സീറ്റിലിരിക്കുന്നു ഞാൻ ആതിര, എന്നോടൊപ്പം
1: ശ്രീലക്ഷ്മി.
0: യെസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. വളരെ നല്ലൊരു പ്രഭാതം തന്നെയാണ്. പക്ഷേ എങ്കിലും മലയാള സിനിമയെ വെച്ച് നോക്കുമ്പോഴും നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായിട്ടുള്ള സലീം കുമാർ അല്ലേ, ചിരിയുടെ ഒരു രാജാവ് എന്ന് തന്നെ അദ്ദേഹത്തെ നമുക്ക് വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. ആ ഒരു മഹാപ്രതിഭ നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്. എങ്കിലും നിരവധി കഥാപാത്രങ്ങളിലൂടെ അദ്ദേഹം എന്നും നമ്മളോടൊപ്പം തന്നെ ചേർന്ന് നിൽക്കുമെന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുകയാണ്. അതങ്ങനെ തന്നെയായിരിക്കും അല്ലേ?
1: അതെ, ഇവരൊരു ഇത്തരം കലാകാരന്മാർ ഇപ്പോൾ ഒരുപാട് പേര് നമ്മെ വിട്ട് പിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തെന്ന് വെച്ചാൽ, ഒരു കാലഘട്ടത്തിൽ നമ്മളെ ഇങ്ങനെ നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ഇത്ര മനോഹരമാക്കിയ ഒരുപാട് തമാശകളൊക്കെ നമുക്ക് നമ്മുടെ നമ്മളുടെ കുറച്ച് സമയങ്ങളിൽ നമുക്ക് മറ്റുള്ളവരായിട്ടൊക്കെ പറഞ്ഞ് ചിരിക്കാൻ അത്തരത്തിലുള്ള ഒരുപാട് തമാശകൾ നമുക്ക് പറഞ്ഞു തന്ന അല്ലേ. അങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് നമ്മളുടെയൊക്കെ ഒരു ബാല്യമൊക്കെ വളരെ കളർഫുള്ളാക്കിയ, അല്ലെങ്കിൽ ഇവരുടെ ഒരു ഡയലോഗ് കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ ഇവരുടെ ഒരു മുഖം കാണുമ്പോഴോ ഒക്കെ ഇങ്ങനെ നമുക്കിങ്ങനെ നമ്മുടെ ആ ഒരു ബാല്യത്തിലോട്ടോ ഒക്കെ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു കോമഡിയൊക്കെ കേൾക്കുന്ന സമയത്ത് നമ്മൾ പണ്ട് പറഞ്ഞ് ചിരിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മ വരും.
0: അത്തരത്തിലുള്ള
1: ഒരുപാട് പേര് നമ്മളെ വിട്ടിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക.
0: അതെ, അപ്പോൾ ഈ ഒരു മലയാള സിനിമയെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് കുറേ ആൾക്കാർ വേർപിരിയാണ്. ഇപ്പോൾ ലാൽ സാർ പറഞ്ഞു, മോഹൻലാൽ സാർ പറഞ്ഞൊരു വാക്കുകളുണ്ട്, പഴയ സിനിമകൾ കാണാൻ എനിക്കിഷ്ടമല്ല. കാര്യം എന്ന് വെച്ചാൽ, എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള എൻ്റെ ആ ഒരു ദിവസങ്ങളെ അല്ലെങ്കിൽ ആ ഒരു നാളുകളെ മനോഹരമാക്കിയിട്ടുള്ള ആ ഫ്രെയിമുകളെല്ലാം നിറഞ്ഞു നിന്ന വ്യക്തികൾ ആരും ഇന്ന് കൂടെയില്ല. മഹാപ്രതിഭകൾ ആരും എൻ്റെ കൂടെയില്ല. അതുകൊണ്ട് പഴയ സിനിമകൾ കാണാൻ എന്തോ ഒരു വിയോജിപ്പാണ് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ സലീം കുമാറും നമ്മളെ വിട്ട് പിരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ സലീം കുമാറിനെ എടുത്ത് പറയുന്ന ഒരു ടൈമിൽ അദ്ദേഹം മഹാരാജാസ് കോളേജിലാണ് പഠിക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ ഒരു കഥയുണ്ട്. പല സമയത്തും അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റോറി പറയുമ്പോൾ എന്താ പറയുക, എപ്പോഴും ചിരിക്കുന്നൊരു സലീം കുമാറിനെയാണ്, അല്ലെങ്കിൽ ഒരുപാടെന്ന് പറയുക ട്രെൻഡിങ് ആയിട്ടുള്ള ഡയലോഗ്സുകളാണ് അദ്ദേഹം ഡെലിവർ ചെയ്യുന്നത്. അസാധ്യമായിട്ടുള്ള ഡയലോഗ് ഡെലിവറിയാണ് സലീം കുമാറിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. അത് അദ്ദേഹം ഇന്നിങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്ക് ചിരി വന്നു
1: പോകും. ആലോചിക്കാറുണ്ട്, ഇവരിങ്ങനെ കോമഡി പറയുന്ന സമയത്ത് ഇതിന് ഓപ്പോസിറ്റ് നിൽക്കുന്നവർ അത്രയേറെ സീരിയസ് ആയിട്ട് വേണം നിൽക്കാൻ ചില സിറ്റുവേഷൻസിലൊക്കെ അല്ലേ. അപ്പൊ എങ്ങനെയാണ് ഇവരിത് പിടിച്ചു നിൽക്കുന്നത്? അതും ഒരു ഭയങ്കര ഒരു
0: യഥാർത്ഥത്തിൽ കഴിവില്ല. പല സമയത്തും പിന്നൊരു ടേക്ക് എടുത്താൽ അത്രയും വൃത്തിയാകുമോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ കൊണ്ട് ചിലപ്പോൾ സ്പോണ്ടേനിയസ് ആയിട്ട് ആയിരിക്കും എന്തെങ്കിലും ചെയ്യുന്നത്. സലീം കുമാറിനെ പോലുള്ള പ്രതിഭകൾ, നമ്മുടെ ജഗതി ശ്രീകുമാർ ആണെങ്കിലും ഇന്നസെന്റ് ഏട്ടനാണെങ്കിലും ജഗദീഷ് ആണെങ്കിലും അവരൊക്കെ സ്പോണ്ടേനിയസ് ആയിട്ടൊരു സാധനം ഇടും, പക്ഷെ പിന്നീട് അത് റീക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നടക്കില്ല. അപ്പൊ അതുകൊണ്ട് പല സിറ്റുവേഷനുകളിലും ഈ ദിലീപ് ഒക്കെ ചിരിക്കുന്നത് അതുപോലെ തന്നെ ഉണ്ട്. കല്യാണരാമൻ എന്ന ചിത്രത്തിൽ ഒരു ഡയലോഗ് പറയുന്നതുണ്ടല്ലോ, മറ്റേ ജ്യോതിഷ അങ്ങനെ ഒരു മേഖലയിലേക്ക് പോകുന്ന ടൈമിലൊരു ഡയലോഗ് പറയും, സമയം എന്തായി, അങ്ങനെ കുറേ ഉണ്ട്. ആ ടൈമിലൊക്കെ ദിലീപ് ചിരിക്കുന്നതായിട്ട് നമുക്ക് അറിയാൻ സാധിക്കാറുണ്ട്. അപ്പം അങ്ങനെ പോലും ഒരു നല്ലൊരു ആർട്ടിസ്റ്റാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നത്. ദിലീപ് എന്ന് പറയുന്നത് മലയാള സിനിമയിലെ നല്ലൊരു ആർട്ടിസ്റ്റാണ് അല്ലേ, ഒരു ജനപ്രിയ നായകൻ എന്ന രീതിയിൽ നമ്മൾ എപ്പോഴും കാണുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിനെ പോലുള്ളൊരു ആർട്ടിസ്റ്റ് ചിരിക്കാൻ പറ്റുക, അല്ലെങ്കിൽ ആ ഒരു സ്ക്രീനിൽ ആ ഒരു കഥാപാത്രമായിട്ട് നിൽക്കുമ്പോൾ തന്നെ ചിരി വരുന്നുണ്ടെങ്കിൽ എന്ത് വലിയൊരു പ്രതിഭയായിരിക്കും അല്ലേ. അപ്പം നമ്മുടെ കാര്യം പിന്നെ പറയേണ്ടതുണ്ടോ? ടേക്ക് എടുക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് കാര്യങ്ങളും മിക്സിങ്ങും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത സമയത്ത് തന്നെ അദ്ദേഹം പറയുമ്പോൾ ചിരി വരും. അപ്പോൾ ഇതെല്ലാം കറക്റ്റ് ചെയ്തതിന് ശേഷം നമ്മളിലേക്ക് വരുന്ന ഒരു ഔട്ടിന് അസാധ്യമായിട്ടുള്ള രീതിയിലാണ് സലീം കുമാർ അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ മഹാരാജാസ് കോളേജിൽ അദ്ദേഹത്തിൻ്റെ ഒരു എൻട്രിയെ പറ്റി പല സമയത്ത് അദ്ദേഹം പറഞ്ഞ് ഇങ്ങനൊരു കേട്ടറിവുണ്ട്. പല സ്റ്റേജുകളിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. തുടക്കം

0: കാലഘട്ടത്തിൽ ചെറിയ ചെറിയ സ്റ്റേജുകളിലും മിമിക്രി ഒക്കെ അവതരിപ്പിച്ച് സർട്ടിഫിക്കറ്റുകളും കാര്യങ്ങളൊക്കെ നേടിയിരുന്നു. പിന്നീട് സാമ്പത്തികമായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടൊക്കെ വന്നപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് പഠനം കുറച്ച് മാറ്റിവെക്കേണ്ടി വന്നു. പക്ഷേ എങ്കിലും പഠിക്കാനുള്ളൊരു താല്പര്യം കൊണ്ട് ലാസ്റ്റ് ഈ ഒരു സീറ്റ് ഇല്ലാതിരുന്നൊരു ടൈമിലാണ് മഹാരാജാസ് കോളേജിലേക്ക് എത്തുന്നത്. ആ ഒരു ടൈമിൽ അവിടുത്തെ പ്രിൻസിപ്പളായിരുന്ന ഭരതൻ, അദ്ദേഹത്തിനെ എല്ലാവർക്കും അറിയാവുന്ന വളരെ ഫേമസ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്, പ്രശസ്തനായിട്ടുള്ള വിദ്യാഭ്യാസ ചിന്തകൻ കൂടിയാണ് കെ എൻ ഭരതൻ. അദ്ദേഹത്തിൻ്റെ അടുത്തെത്തിയിട്ട് ഇത്രയും നാൾ ചെയ്തിട്ടുള്ള കുറേ സർട്ടിഫിക്കറ്റുകളുണ്ട്, അതെല്ലാം നിരത്തി വെച്ചിട്ട് പറഞ്ഞു, മഹാരാജാസ് കോളേജിൽ തീർച്ചയായും അടുത്ത വർഷം ഞാൻ യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ മിമിക്രിയിൽ ഫസ്റ്റ് മേടിച്ചിരിക്കും, എനിക്കൊരു സീറ്റ് തരണം എന്നുള്ളത്. ആ ഒരു ടൈമിൽ ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ടൊരു വ്യക്തി അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ നിന്ന് വന്ന് പറഞ്ഞപ്പോൾ ഈ സാർ ഒരു സീറ്റ് കൊടുക്കുകയാണ് ചെയ്തത്. അത് അതേപോലെ തന്നെ മഹാരാജാസ് കോളേജിൽ അടുത്ത വർഷത്തെ യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ മികച്ച മിമിക്രി ആർട്ടിസ്റ്റിനുള്ള അവാർഡ് നമ്മുടെ സലീൻ കുമാറിനാണ് സമ്മാനം കിട്ടിയിരുന്നത്. അതുപോലെ തന്നെ ആ ഒരു ടൈമിൽ രണ്ടാം സമ്മാനം ലഭിച്ചത് ഗിന്നസ് ബക്രു അല്ലേ അജയ് കുമാറിനാണ്, മൂന്നാം സമ്മാനം ടിനി ടോമിനായിരുന്നു ആ ഒരു ടൈമിൽ. അപ്പോൾ പറഞ്ഞ വാക്കിന് അത്രയും രീതിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ആത്മവിശ്വാസം നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അല്ലേ.
1: ആത്മവിശ്വാസം സ്വന്തം ആ ഒരു എന്താ നമ്മുടെ ഒരു സ്വന്തമായിട്ട് ആ ചിന്തിക്കുന്നത് അല്ലേ, നമുക്ക് എന്നെ കൊടുത്ത് പറ്റും എന്നുള്ള ആ ഒരു ഉറപ്പ്, ഇതാണ് യഥാർത്ഥത്തിൽ നമുക്ക് എല്ലാവർക്കും വേണ്ടത് അല്ലേ. നമുക്കൊന്ന് ചിന്തിക്കുന്ന സമയത്ത് നമ്മളിൽ നമുക്ക് നല്ലൊരു വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്കത് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ള ഒരു കാഴ്ചപ്പാട് തന്നെയാണ് അദ്ദേഹം അത് അതിലൂടെ നമുക്ക് കാണിച്ചു തന്നത്.
0: അതെ, പിന്നീട് മഹാരാജാസ് കോളേജിന്റെ ഒരു താരം തന്നെയായിരുന്നു സലീം കുമാർ എന്ന് പറയുന്നത്. ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ യുവജനങ്ങൾക്കൊരു ഹരമായിരുന്നു അദ്ദേഹം. ഇന്നും എല്ലാ വ്യക്തികൾക്കും അദ്ദേഹം ഹരമാണ്, പക്ഷെ ആ ഒരു ടൈമിലും അദ്ദേഹം ഒരു സൂപ്പർ സ്റ്റാർ പരിവേഷമുള്ളൊരു വ്യക്തി തന്നെയായിരുന്നു. അപ്പോൾ ഈ ഒരു ട്രോഫിയും കാര്യങ്ങളൊക്കെ നേടി ഇങ്ങനെ സജീവമായിട്ട് തുടരുന്ന സമയത്താണ് കലാഭവനിലേക്ക് എത്തുന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ജീവിതത്തിൻ്റെ ട്രാക്ക് കുറച്ച് മാറി, കുറേ പ്രൊജക്റ്റും കാര്യങ്ങളും കിട്ടി, പിന്നീടാണ് സിനിമയിലേക്ക് വരുന്നത്. അപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, അത്രയും ആത്മവിശ്വാസത്തോടെ അത്രയും സ്ട്രഗിളിൽ ജീവിക്കുന്നൊരു വ്യക്തിയാണ്, ആ ഒരു ടൈമിൽ പഠിക്കണം, പഠിച്ചാൽ മാത്രമേ എനിക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുള്ളൂ, അങ്ങനെ ആ ഒരു കോൺഫിഡൻറ്റ് ഭയങ്കരമായിട്ട് ലെവൽ കൂട്ടിയിട്ടാണ് പ്രിൻസിപ്പളിനോട് ചെന്ന് പറഞ്ഞത്. ആ ഒരു ടൈമിൽ അങ്ങനെ പറയാൻ പറ്റിയിരുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ പ്രിൻസിപ്പളിനൊരു സീറ്റ് കൊടുക്കാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ, ഇന്നിങ്ങനെ ഒരു സലീം കുമാർ ഉണ്ടാവുമായിരുന്നു. ഒരു എന്താ നാഷണൽ അവാർഡിലേക്ക് നിരവധി കഥാപാത്രങ്ങളിലൂടെ ഒരു കോമഡി താരം എന്ന രീതിയിലല്ലാതെ ഒരു വേഴ്സറ്റൈൽ ആക്ടറിനെ നമുക്ക് കിട്ടുമായിരുന്നു എന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്.
1: അത് അതെ, മാത്രമല്ല നമുക്ക് ഈ കോമഡി സൈഡ് നോക്കുമ്പം നമുക്ക് എപ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കാൻ സാധിക്കുന്ന മനോഹരമായ കോമഡികളൊക്കെ ഇങ്ങനെ നമ്മളെ കൊണ്ട് ചിരിപ്പിച്ച ഒരു മഹാപ്രതിഭ തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കുറച്ച് ഇമോഷണൽ സീൻസ് ഒക്കെ വരുമ്പോൾ ആദാമിൻ്റെ മകൻ അബു അതൊക്കെ കരഞ്ഞോണ്ടല്ലാണ്ട് കാണാൻ പറ്റില്ല.
0: ആ ഒരു ചിത്രത്തിൽ സലീം കുമാറിനെ അല്ലാതെ അത് റീപ്ലേസ് ചെയ്യാൻ മറ്റൊരാൾക്ക് സാധിക്കില്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അത് ചെയ്തിരിക്കുന്നത്. അത്രമാത്രം ഒരു നമ്മൾ പലപ്പോഴും സിനിമകൾ എന്നുള്ളത് ജീവിതമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും. നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ ഒരച്ഛനും അങ്ങനെ ഉണ്ടാവും, അത് അതുപോലെ തന്നെ ഒപ്പിയെടുത്തിരിക്കുകയാണ് സലീം കുമാർ എന്ന മികച്ച പ്രതിഭ.
1: ഈ എന്താ നമുക്ക് ഈ ചില കഥാപാത്രങ്ങളെ കാണുമ്പോൾ അവരിങ്ങനെ അതിനെ അവതരിപ്പിച്ച് ഫലിപ്പിക്കുന്നത് കാണുന്ന സമയത്ത് അത് അങ്ങനെ നമുക്ക് തോന്നുന്നില്ല, ജീവിക്കുകയാണെന്ന് തന്നെ തോന്നുള്ളൂ. കാരണം നമ്മൾ കാണുന്നത് നമ്മളുടെ ആരോ പ്രിയപ്പെട്ട ഒരാളെ പോലെ തന്നെയാണ് നമുക്കത് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു അച്ഛനുറങ്ങാത്ത വീട്, അതേപോലെ ആദാമിൻ്റെ മകനാവൂ, അതൊക്കെ എന്ന് പറയുമ്പോൾ എന്താ ചില ആ ഒരു പാട്ടൊക്കെ ഉണ്ടല്ലോ അതിനകത്ത്, ആ അതിലൊക്കെ ഇങ്ങനെ നമുക്കിങ്ങനെ അത്രത്തോളം ഇങ്ങനെ വിഷമം വന്നിങ്ങനെ നിൽക്കണം. അപ്പോൾ ഒരു ആക്ടറിന് എങ്ങനെയാണ് അല്ലെ നമുക്ക് ചിന്തിക്കേണ്ടി വരും, നമ്മളെ ചിരിപ്പിച്ച ആ ഒരു വ്യക്തിയാണ്, നമ്മളെപ്പോഴും ഇങ്ങനെ കവന്ന് നടന്ന് ചിരിക്കുന്ന കണക്ക് നമ്മൾക്ക് ഒരുപാട് തമാശകളൊക്കെ പറഞ്ഞ ആ ഒരു വ്യക്തി തന്നെയാണോ ഇങ്ങനെ നമ്മളിങ്ങനെ കരയിപ്പിക്കുന്ന രീതിയിൽ ഇത്ര മനോഹരമായിട്ട് അഭിനയിക്കുന്നത് നമുക്ക് തോന്നിപ്പോകും. തീർച്ചയായിട്ടും അതൊരു കലാകാരൻ്റെ കഴിവ് തന്നെയാണ്, അതങ്ങനെ തന്നെയാണ്. എങ്കിലും നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് ഈ ഒരു ഇദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ ഇതൊക്കെ നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്.
0: അപ്പോൾ പ്രിയപ്പെട്ട നമ്മുടെ ശ്രോതാക്കൾക്കും നിരവധി കഥാപാത്രങ്ങളിലൂടെ അദ്ദേഹം ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും കരയിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം സലീം കുമാറിൻ്റെ ചിത്രം ഏത് എന്നൊക്കെ നമുക്ക് ഈ ഒരു ടൈമിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. നിരവധി ഡയലോഗുകളുണ്ട്, അതൊക്കെ നമുക്കൊരു ബ്രേക്കിന് ശേഷം പറയാം. പക്ഷേ എങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു വിടവാങ്ങൽ മലയാള സിനിമയ്ക്കാണെങ്കിലും നമുക്ക് നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്നൊരു കലാകാരനല്ലേ. അപ്പോൾ നമുക്ക് പലപ്പോഴും സലീം കുമാറിനെ ഒരു സ്റ്റേജിൽ കാണുമ്പോഴോ അല്ലെങ്കിൽ ഒരു പലപ്പോഴും കണക്ട് ചെയ്യാൻ സാധിക്കുന്നത് ഒരു സാധാരണക്കാരനായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. സാധാരണക്കാരെപ്പോഴും ഉയർന്നു വരുന്ന ടൈമിൽ നമ്മുടെ മനസ്സിനൊരു ഒരു സന്തോഷമാണ് ഉണ്ടാവുന്നത് അല്ലേ. അദ്ദേഹത്തിൻ്റെ ഒരു ഫീൽഡിൻ്റെ ആ ഒരു ഗ്രോത്തൊക്കെ നമ്മൾ ഒരുപാട് ആസ്വദിച്ചവരാണ്.
1: ഒരുപാട് നിലപാടുകളുള്ള വ്യക്തിയാണ്, സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ അദ്ദേഹത്തിൻ്റെതായ നിലപാടുകൾ പറഞ്ഞിട്ടുണ്ട്.

0: മാത്രമല്ല നമുക്കറിയാം ഈ പ്രളയമൊക്കെ വന്ന സമയത്ത് തന്റെ വീട് മുഴുവൻ നമ്മൾ ആ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് തുറന്നു കൊടുക്കുന്ന ഒരു
1: വ്യക്തി തന്നെ
0: തീർച്ചയായിട്ടും.
1: അതെ, അപ്പോൾ ഒരു എന്താ പറയാ, അദ്ദേഹത്തിനെ പറ്റി പറയുമ്പോൾ ഒരു ഒരു നടൻ എന്ന രീതിയിൽ, ഇപ്പൊ നമ്മളൊരു ഒരു റീൽ എന്ന രീതി, അത് നമ്മളൊരു സിനിമ കാണുന്ന ടൈമിൽ ആ കഥാപാത്രമായിട്ട് തോന്നും, പിന്നീട് ജീവിതത്തിൽ മറ്റൊരു വ്യക്തി, ചിലപ്പോൾ വില്ലന്മാരായിരിക്കും വളരെ നല്ല ആൾക്കാരായിട്ട് ബിഹേവ് ചെയ്യുന്നത് അല്ലെ. ഇപ്പൊ അങ്ങനെ നമ്മൾ എപ്പോഴും, നമുക്കിപ്പോ ഒരു നായകൻ, നായക പരിവേഷത്തിൽ നിൽക്കുന്ന വ്യക്തികളെല്ലാം വ്യക്തി ജീവിതത്തിൽ അങ്ങനെ ആവണമെന്നില്ല, പക്ഷേ വ്യക്തി ജീവിതത്തിലും വളരെ നല്ല കാര്യങ്ങളിലൂടെ വ്യത്യസ്തമായിട്ടുള്ള വീക്ഷണകോണുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു സലീം കുമാർ എന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു, അദ്ദേഹം തന്നെ പറഞ്ഞു ചിരിച്ചിട്ടുള്ളൊരു കാര്യമാണ്, അദ്ദേഹം അമ്പലത്തിന് നേരെ ഓപ്പോസിറ്റായിട്ട് രണ്ട് നില വീട്, അദ്ദേഹത്തിൻ്റെ പ്രയത്നത്തിൽ അദ്ദേഹം വച്ചൊരു വീട് വച്ചപ്പോൾ ക്ഷേത്രത്തിന് തൊട്ട് മുൻപിൽ ഇത്രയും ഉയരത്തിലുള്ളൊരു വീട് വയ്ക്കരുത് എന്ന് പറഞ്ഞു. പിന്നീട് പ്രളയം വന്ന സമയത്ത് 50-ൽ അധികം ആൾക്കാർക്ക് ആ ഒരു സ്ഥലമാണ് ഉണ്ടായിരുന്നത്. അപ്പം അങ്ങനെ അദ്ദേഹം പറഞ്ഞ് ചിരിച്ചെങ്കിലും നല്ലൊരു ആശയമാണ് നമ്മളിലേക്ക് കൺവേർട്ട് ചെയ്തായിരുന്നു അല്ലേ. അപ്പം അങ്ങനെ ജീവിതത്തിലും ഒരു റിയൽ ഹീറോ എന്ന രീതിയിൽ തന്നെയായിരുന്നു അദ്ദേഹം നിലനിന്നിരുന്നത്.
0: അതെ അതെ, വീടിൻ്റെ പേര് ലാഫിംഗ് വില്ല എന്നാണ്, കാരണം അദ്ദേഹം ഈ നമ്മളിങ്ങനെ ചിരിപ്പിച്ച് ചിരിപ്പിച്ച് അല്ലേ അദ്ദേഹം ഒരു നിലയിലെത്തി, അങ്ങനെ ആ ഒരു വീടിന് അങ്ങനെ ലാഫിംഗ് വില്ല എന്നുള്ളൊരു പേരിട്ടു. അപ്പം എങ്കിലും ആ ഒരു എന്താണ് താനുമായിട്ട് ചേർന്ന് നിൽക്കുന്നത്, ഒരിക്കലും അത് കൈവിടുന്നില്ല എന്നുള്ളതൊക്കെയാണ് ഈ ഒരു സിമ്പലിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു, ഇപ്പോൾ നമുക്കറിയാം ഗ്രാമഫോൺ എന്നുള്ള ആ ഒരു
1: തബല ഭാസ്കരൻ എന്ന നമുക്ക് മറക്കാൻ സാധിക്കുമോ, ഒരിക്കലും സാധിക്കില്ല.
0: ഇപ്പോൾ നമുക്ക് റീലിലെല്ലാം കാണാൻ പറ്റുന്നത് അദ്ദേഹം പറഞ്ഞ ആ ഒരു വാക്കുകളാണ്, ആ ഒരു ആ ഒരു പാട്ടിനെ പറ്റി. അപ്പോൾ ആ ഒരു ദിവസം അദ്ദേഹം തൻ്റെ ബന്ധു ആരോ മരിച്ചിരുന്നു, അപ്പോൾ വീട്ടിലൊറ്റ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ വല്ലാത്തൊരു ബോറടി, ആ ഒരു സമയത്ത് ടി വി വെച്ച് നോക്കിയ സമയത്ത് ഈ ഒരു പാട്ടാണ് കാണുന്നത്. അപ്പോൾ ആദ്യം ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് വന്നപ്പോഴാണ് ആ പാട്ടിൽ തൻ്റെ കൂടെ അഭിനയിച്ച ആരും ഇന്ന് തന്നോടൊപ്പം ഇല്ല.
1: അതും ഒരു തമാശ രീതിയിൽ തന്നെയാണ് പറഞ്ഞത്, അടുത്ത ഞാനാണ് എന്ന രീതിയിൽ അദ്ദേഹം
0: ഒരു പേടി, ആ ഒരു സമയത്ത് അദ്ദേഹത്തിനൊരു
1: ചെറിയൊരു അതെ
0: ഭയം ഉണ്ടായി, കാരണം ഇനി അടുത്തത് തയ്യാറായിരിക്കുന്നത് ഞാനാണ് എന്നുള്ളത് അദ്ദേഹം ഇങ്ങനെ പറയുകയുണ്ടായി.
1: തീർച്ചയായും നമ്മൾ ആ ഒരു പാട്ടെന്ന് പറയുമ്പോൾ ഒരു എന്താ പറയാ, മികച്ച പ്രതിഭകളാണ് അവിടെ നിരന്നിരിക്കുന്നത് അല്ലേ. അപ്പൊ അതില് തബല ഭാസ്കരന് നമ്മളെ ഇന്ന് വിട്ടുപോയിരിക്കുകയാണ്, പക്ഷെ ഇപ്പോഴും സ്റ്റിൽ നമ്മൾ ആ പാട്ട് ആസ്വദിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതിമനോഹരമായിട്ടുള്ളൊരു ഫ്രെയിമിൽ അതിമനോഹരമായി കമ്പോസ് ചെയ്തിട്ടുള്ള ആ ഒരു മനോഹര ഗാനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതിനുശേഷം വീണ്ടും സലീം കുമാറിൻ്റെ ഡയലോഗുകൾ, അല്ലെ, പറയാതിരിക്കാൻ മറക്കാൻ സാധിക്കാത്ത കുറേ ഡയലോഗുകളുണ്ട്, അതിലൂടെയൊക്കെ നമുക്ക് യാത്ര ചെയ്യാം. ആ മനോഹരമായ ഗാനം കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോയിൽ നിങ്ങളോടൊപ്പം ഞാൻ ആതിര, എന്നോടൊപ്പം
2: ഞാൻ ശ്രീലക്ഷ്മിയാണ്.
1: യെസ്, അപ്പോൾ നമ്മൾ നല്ലൊരു പാട്ട് കേട്ടു അല്ലേ. അപ്പോൾ ആ ഒരു ഫ്രെയിമിൽ നമ്മുടെ മനസ്സിൽ എല്ലാ ആൾക്കാരും ഇപ്പോഴും ജീവിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇന്ന് നമ്മളോടൊപ്പം ആരും ഇല്ല എങ്കിൽ കൂടിയും ആ പാട്ടിലൂടെ സ്റ്റിൽ നമ്മളിങ്ങനെ അവരിലൂടെ യാത്ര തുടരുകയാണ്. അപ്പോൾ സലീം കുമാർ, അദ്ദേഹത്തിൻ്റെ ഒരു വിടവാങ്ങൽ എന്നുള്ളത് മലയാള സിനിമയിൽ എടുത്തു പറയാൻ സാധിക്കുന്ന ഒരു വിടവാങ്ങൽ തന്നെയായിരിക്കും. ഇനിയും അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ളൊരു വ്യക്തി തന്നെയായിരുന്നു. ലാസ്റ്റ് അദ്ദേഹം ചെയ്ത ക്വീൻ എന്നുള്ളൊരു ചിത്രമാണ്. ചിരിക്കപ്പുറം ഒരു സലീം കുമാറിനെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈപ്പ്, ആ ഒരു കാറ്റഗറിയിലാണ് ക്വീൻ എന്ന ചിത്രത്തിൽ അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ കേട്ട പാട്ടിലെ തബല ഭാസ്കരനാണെങ്കിലും ആദാമിൻ്റെ മകൻ ആ ഒരു ചിത്രത്തിൽ അബു എന്ന കഥാപാത്രമാണെങ്കിലും കേരള കഫേ എന്ന ചിത്രത്തിൽ ബ്രിഡ്ജ് എന്ന് പറഞ്ഞൊരു പോർഷനുണ്ട്. അതിലൊരു ഒരു സിനിമയാണ്, അതിലെ മണി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട്.
2: അത് അതിങ്ങനെ ഓർക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു,
1: അതെ, ആ ഒരു ഒരു വ്യക്തിയുടെ ഒരു സാഹചര്യമാണ് അമ്മയും, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം, ആർക്കാണെങ്കിലും ചെയ്തു പോകും, അങ്ങനെയുള്ളൊരു രീതിയിലാണ് ആ ഒരു ക്യാരക്ടർ ഇങ്ങനെ അതിൻ്റെ ഒരു സ്ട്രക്ചർ റൈറ്റ് ചെയ്തിരിക്കുന്നത്. ആ റൈറ്റ് ചെയ്ത പോലെ അതേപോലെ ഒപ്പിയിരിക്കുന്നത് നമ്മുടെ സലീം കുമാർ തന്നെയാണ്. മണി എന്ന ക്യാരക്ടറിനെ മറ്റാർക്കും ചെയ്യാൻ സാധിക്കാത്ത രീതിയിലാണ് അദ്ദേഹം ചെയ്തു വച്ചിരിക്കുന്നത്. അതുപോലെ നമ്മളെപ്പോഴും നമ്മളെ ചിരിപ്പിക്കുന്ന ഒരു ചിത്രമാണ് മേരിക്കൊണ്ടൊരു കുഞ്ഞാട് അല്ലേ. പക്ഷെ അതിൽ നമ്മുടെ സലീം കുമാർ ചെയ്തിട്ടുള്ള ലോലപ്പൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട്. ആ ഒരു ക്യാരക്ടറിൽ നമുക്ക് കുറച്ചൊക്കെ ചിരി വരും, പക്ഷെ ലാസ്റ്റ് ഒരു പോർഷനിലേക്ക് പോകുമ്പോൾ അതൊരു ഒരു വേദനയായിട്ടാണ് മാറുന്നത്. ആ ഒരു ചിരിയിലൊരു വേദന, അപ്പോൾ പെട്ടെന്ന് ഒരു എന്താ പറയുക, അതിലൊരു ഡൈനാമിക് അദ്ദേഹത്തിനുണ്ട് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു കഥാപാത്രം പെട്ടെന്ന് സ്വിച്ച് ഇട്ടതുപോലെ മാറുന്നത്? ആ ഈ ലോലപ്പൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ എപ്പോഴും നമുക്ക് ചിരി തോന്നുന്നൊരു ഫേസാണ്, പക്ഷെ എങ്കിൽ കൂടിയും അതിലൊരു ചിരിക്കപ്പുറം ഒരു സലീം വിസ്മയമാണ് ആ ഒരു ചിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്.
2: പിന്നീട് ഇത്ര സിനിമകളാണല്ലോ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു കോമഡി ഒക്കെ ഓർമ്മ വരുന്നത്, സി ഡി മുസ അല്ലേ, അതിനകത്ത് ആ ഒരു മഞ്ഞ കണ്ണാടിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരു പറയല്ലോ, ഇന്നോ വിളിയാഴ്ചയോ എന്നൊക്കെ
1: പറയുന്നത് അങ്ങനെയാണെന്ന് ഡയലോഗ്. കറക്റ്റ് ഞങ്ങൾ പറയുന്ന ഡയലോഗ് കറക്റ്റ് തന്നെയാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്ത് മെസ്സേജ് ചെയ്യാവുന്നതാണ്. പിന്നീട് ഏറ്റവും നമുക്ക് ചിരി എന്ന് പറയുമ്പോൾ തന്നെ ഈ സീക്വൽ ടു എന്ന് പറയാൻ പറ്റുന്ന ചിത്രങ്ങളിൽ ഒന്നാണ് കല്യാണ രാമൻ എന്ന ചിത്രം. അതിലെനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ആ ഒരു ക്ലൈമാക്സിലേക്ക് എത്തുന്നത് വരെയും ചിരിയാണ്. അതിൽ ദിലീപും സലീം കുമാർ ആ ഒരു ജോഡി എന്ന് പറയുന്നത് ഒരു വിസ്മയമാണ് ആ ഒരു ചിത്രത്തിൽ. അങ്ങനെയാണെങ്കിലും എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ, അങ്ങനെ കുറേ കുറേ ഡയലോഗ്സ് ഉണ്ട്.
2: എന്തിനോ വേണ്ടി മോഡുലേഷനാണ്
1: സവാള അരിയുന്ന സവാള ഗിരിഗിരിഗിരി,
2: അങ്ങനെ പോലെ ഒരുപാട് ഒരുപാട് ഡയലോഗ് ഉണ്ട്. എന്നാ ബിരിയാണി കിട്ടിയാലോ, അങ്ങനെ ഒരുപാട് ഒരുപാട് ഡയലോഗ് ഉണ്ട്. അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഇത്തരത്തിൽ ഡയലോഗുകൾ നിങ്ങൾക്ക് മോഡുലേഷനൊക്കെ നമ്മളോട് പറയണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ ഇതാണ്, 8848558785. എല്ലാവരും പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ കേട്ടോ. 10:27 ആയിരിക്കുകയാണ് നമ്മുടെ സമയം. അപ്പൊ നമുക്ക് ആ ഡയലോഗിലോട്ടൊക്കെ ഒന്ന് പയ്യെ പോകാം അല്ലേ.
1: അതെ, തീർച്ചയായും. അപ്പൊ ഈ ഡയലോഗ്സിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഒരു ദിനം പ്രതി നമ്മളിപ്പോൾ ഒരു ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കുന്ന ടൈമാണെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ഒരു നമ്മുടെ വീട്ടിലാരെങ്കിലും വരികയാണ്, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണ്, വ്യക്തി വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ അവരൊരു ഒരു കോമഡി എന്ന രീതിയിൽ നമ്മൾ പറയുന്ന, ഞാൻ ഇടയ്ക്ക് അങ്ങനെ എൻ്റെ ഏറ്റവും അടുത്ത ആൾക്കാരോടൊക്കെ പറയാറുണ്ട്, നന്ദി മാത്രമേ ഉള്ളല്ലേ. നമ്മുടെ ഒരു മീശമാധവൻ എന്ന ചിത്രത്തിൽ സലീം കുമാർ ഒരു അഡ്വക്കേറ്റ് ആയിട്ടാണ്, അതിൽ രസമുള്ളൊരു അഡ്വക്കേറ്റ് ആണ്, പക്ഷേ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അതിലൊരു ഒരു ഒരു ഡൈനാമിക് അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ പറയുന്ന കുറേ ഡയലോഗ്സ് ഉണ്ട്, അതും വളരെ ഫേമസ് ആണ്. കുറച്ചൊരു കുറച്ച് നേരം മാത്രമേ സലീം കുമാർ ഉള്ളൂ, പക്ഷെ ആ സിനിമയിൽ എപ്പോഴും നമ്മൾ ഓർക്കുമ്പോൾ സലീം കുമാറിൻ്റെയും കൂടെ ചിത്രമാണ് എന്ന് നമുക്ക് തോന്നാറുണ്ട്. അതിൽ എന്താ ചാണകത്തിലേക്ക് വീണിട്ട് എണീറ്റ് വരുന്ന ആ ഒരു ടൈമിലൊക്കെ. അപ്പോൾ പലപ്പോഴും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പല സീനുകളും കുറച്ചും കൂടെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്താ പറയുക മിനുക്ക് പണികളൊന്നും ചെയ്യാതെ ഡയറക്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്.
2: ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള ഒരു ഡയലോഗ് അല്ല, നമുക്ക് ഫേമസ് എല്ലാം ഒരു ഓൾമോസ്റ്റ് ഫേമസ് ആണ്, പക്ഷെ എങ്കിലും നമ്മൾ പലപ്പോഴും പറഞ്ഞ് കേൾക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരോടൊക്കെ നമ്മൾ പറയുന്നത് ഐ ആം ദി സോറി അളിയ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. അപ്പൊ അതേപോലെ തന്നെ പെങ്ങളെ കിട്ടിയ സ്ത്രീധന തുക തരുമോ അളിയ.
1: അതെ, എനിക്ക് പിന്നൊരെണ്ണം ഒരു ഡയലോഗ് ഉള്ളതാണ്, കല്യാണരാമൻ എന്ന ചിത്രത്തില് ഒരു നമ്പൂതിരിയായിട്ട് പറഞ്ഞു എല്ലാം ഷടപടി എന്നായിരുന്നു
2: ഞാൻ നീയും തയ്ച്ചു വെച്ചു.
1: അത് ആ ഒരു എന്നാ നീയും തയ്ച്ചു വെച്ചോ എന്ന് പറയുന്ന ഒരു ഡയലോഗില് ഇങ്ങനെ തിരിഞ്ഞിരുന്നിട്ടാണ് പറയുന്നത്. അപ്പൊ ഞാനോ ഏയ് നീ എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. അപ്പൊ അതൊക്കെ ഇത്ര കൃത്യമായിട്ട് നമുക്ക് ഇങ്ങനെ കൊള്ളുന്ന രീതിയിൽ, ഇപ്പോൾ കല്യാണരാമനാണെങ്കിലും പുലിവാൽ കല്യാണത്തിലെ മണവാളൻ എന്ന ക്യാരക്ടർ ആണെങ്കിലും ഒക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അതിൻ്റെ അകത്ത് സലീം കുമാർ എന്നൊരു പേരല്ലാതെ നമുക്ക് വേറൊരാളെ ചിന്തിക്കാൻ പോലും സാധിക്കില്ല അല്ലേ.
2: അതെ, പാണ്ടിപ്പടയിൽ ഇങ്ങനെ അങ്ങനെ ഒരു ഡയലോഗ് ഉണ്ട്, ഈ ദിലീപേട്ടൻ ഇങ്ങനെ എന്താ കുറച്ച് പ്രശ്നങ്ങളിലൊക്കെ ആയിട്ട് ഇങ്ങനെ എവിടെയൊക്കെ ഒരു തമിഴ്നാട്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് ഓടി വരുന്ന സമയത്ത് പൂവാ ആ ഒരു സമയത്ത് എങ്കിലും നീ എന്റെ പേര് വിളിച്ചല്ലോ, എന്റെ കാൽപരിമാറ്റമുണ്ട്. അപ്പൊ സലീമിന്റെ ഒരു ഡയലോഗ് ഉണ്ട്, ഏയ് ഞാൻ അങ്ങനെ വിളിച്ചല്ല, ഇവിടുന്ന് എത്രയും പെട്ടെന്ന് പോവാന്ന് അങ്ങനെയുള്ള കൊറേ
1: ഡയലോഗ്സ് ഉണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയാ, ചതിക്കാത്ത ചന്തു എന്ന ചിത്രത്തിലും കൊറേ ഉണ്ട്. നമ്മുടെ ജയസൂര്യായിട്ടുള്ളൊരു കോംബോ അടിപൊളിയാണ്, ഓരോന്നും പറയുന്നതാണെങ്കിലും. അതില് മൈക്കിൾ അല്ല,
2: മൈക്കിൾ ഏലിയാസ് ജാക്സൺ ഏലിയാസ് അങ്ങനെയൊക്കെ പറഞ്ഞത്,
1: അതായത് അതായത് ഡാൻസ് മാസ്റ്റർ വിക്രം എന്ന രീതിയിലാണ് അദ്ദേഹത്തിന് ഒരു എൻട്രി. അതിലിങ്ങനെ എന്താ പറയാ, മൈക്കിൾ ജാക്സൺ ആണ് എന്നുള്ള രീതിയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് മുടിയൊക്കെ ഇങ്ങനെ ചുരുട്ടി, നല്ല രസമുണ്ട്, പക്ഷെ ഡാൻസ് ചെയ്യാൻ അറിയില്ല. അപ്പൊ അങ്ങനെ ഒരു ക്യാരക്ടറാണ് അതിൽ
2: ചെയ്തിരിക്കുന്നത്.
1: മനസ്സിലായി ഇത് എന്ന് പറയുന്ന വാക്കൊക്കെ സലീം കുമാറിന് ഭയങ്കരമായിട്ടുള്ള ട്രെൻഡ് വാക്കുകളാണ്, ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തൊക്കെ പറയുന്ന രീതിയിൽ. അത് അതിൽ പറയുന്നില്ല, ഇത്രയും പോപ്പുലറായ എന്നെ മനസ്സിലായില്ലേ എന്ന രീതിയിൽ ഒരു വാക്കൊക്കെ പറയുന്നുണ്ട്, അത് ഞാനിവിടെ പറയുന്നില്ല. അപ്പൊ അങ്ങനെ രസമായിട്ട്
2: ആ വാക്ക് നമ്മൾ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട് അല്ലേ. നമ്മുടെ മൈൻഡ് ചെയ്ത് ആരെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിൽ ജാട എന്ന് പറയാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ അതിനകത്ത് ഒരുപാട് വളരെയധികം എന്താ പോപ്പുലർ ആയിട്ടുള്ള ഡയലോഗ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മുടെ ശ്രോതാക്കൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8 8 4 8 5 5 8 7 8 5. അപ്പൊ ഈ മഴയൊക്കെ പെയ്തുകൊണ്ട് എല്ലാവരും ഇങ്ങനെ ഇങ്ങനെ കൂനിക്കൂടി ഇരിക്കാതെ ചടപടിയെന്ന്.
1: അതെ, സലീം കുമാറിന്റെ ഡയലോഗ്സുകൾ അയച്ചോളൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല രസമായിട്ട് മോഡുലേഷനിലൊക്കെ പറയാൻ സാധിക്കുന്ന നിരവധി ഡയലോഗുകൾ. നമ്മളൊരു ദിവസത്തിൽ നമ്മൾ ഈ പറയുന്ന പല ഡയലോഗുകളും നമ്മൾ ഉപയോഗിക്കുന്നതാണല്ലേ. നമ്മളിടയ്ക്ക് കോമഡി എന്ന രീതിയിൽ ചോദിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ആരാണ് ഞാൻ? നമ്മുടെ മുടിയൊക്കെ ഇങ്ങനെ ഫ്രണ്ടിലോട്ടൊക്കെ ഇട്ട ഒരു ക്യാരക്ടർ ചെയ്യുമല്ലോ ധർമ്മപാലൻ എന്നുള്ള, അതെ അതെ, ഹാപ്പി ഹസ്ബൻഡ്സ് എന്ന് പറഞ്ഞ ചിത്രത്തിലെ ധർമ്മപാലൻ എന്നൊരു ക്യാരക്ടർ ഉണ്ട്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഓരോ ആൾക്കാരോട് ചോദ്യം ചോദിച്ചിട്ട് ഈ കഥയ്ക്ക് ഉത്തരം ചൊല്ലുവാൻ പോരാമോ അങ്ങനെയൊക്കെ പറഞ്ഞ് നല്ല രസമായിട്ടാണ് ആ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുള്ളത്. പിന്നെ വൺ മാൻ ഷോ എന്ന ചിത്രത്തിലും ഒരു സൂപ്പർ ക്യാരക്ടർ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. കുറച്ച് നേരം അതേ ഉള്ളൂ, പക്ഷേ അതിലൊരു വിസ്മയമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. നീ മരിച്ചുപോയി, നീയാണ് മരിച്ചെന്ന് പറയുമ്പോൾ ഉടനെ തന്നെ കിടക്കുന്നൊരു പരിപാടിയുണ്ട്. അങ്ങനെ നമുക്ക് എപ്പോഴും ഡയലോഗ്സുകളാണെങ്കിലും ആ ഒരു രീതിയാണെങ്കിലും സിനിമ എവിടം വരെ പോകും, എത്ര വട്ടം ആ ഒരു ചിത്രം കണ്ടാലും ആ ഡയലോഗുകൾ അറിയാമെങ്കിൽ കൂടിയും അടുത്തത് വരുന്നത് ഇന്ന സീനാണ് എന്നറിയാമെങ്കിൽ കൂടിയും നമ്മൾ ഇരുന്ന് കണ്ട് രസിക്കുന്ന നിരവധി ചിത്രങ്ങൾ ആ കഥാപാത്രങ്ങൾ സമ്മാനിച്ചിട്ടുള്ളൊരു മികച്ച കലാപ്രതിഭ തന്നെയായിരുന്നു സലീം കുമാർ.
2: അതേപോലെ നമ്മളുടെ ചതിക്കാത്ത ചന്തുവിൽ ഒരു ഡയലോഗ് അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾ എല്ലാ സിനിമയ്ക്കും ഇതേ ആക്ഷൻ കട്ട് തന്നെയല്ലേ പറയുന്നത്, നിങ്ങൾ എല്ലാ സിനിമയ്ക്കും ഈ സെയിം ക്യാമറ തന്നെയല്ലേ പറയുന്നത് ഉപയോഗിക്കുന്നത്, പിന്നെ എന്തിനാ ഡാൻസിന് മാത്രം ചേഞ്ച് വേണമത്രേ ചേഞ്ച് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഡയലോഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ ചേഞ്ച് വേണമത്രേ ചേഞ്ച് അതുള്ള കാര്യമല്ലേ നമ്മളെല്ലാം പൊതുവെ ഉപയോഗിക്കുന്നതാണ് അല്ലേ. അപ്പൊ എത്ര ഡയലോഗുകളാണ് നമ്മളുടെ നമുക്ക് വേണ്ടി
1: സമ്മാനിച്ചിട്ടുള്ളത്. കൊടും ഭീകരനാണ് അദ്ദേഹം, അദ്ദേഹത്തിന് തന്നെ ഡയലോഗാണ്, ഭീകരനാണ് അവൻ, കൊടും ഭീകരൻ എന്ന രീതിയിൽ ഒരു ഡയലോഗ്. കണ്ണൻ സ്രാങ്ക് അല്ലെ, അങ്ങനെ നിരവധി കഥാപാത്രങ്ങളാണ് അദ്ദേഹം നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. തീർച്ചയായും ചിരിയുടെ ഒരു മണവാളൻ തന്നെയായിരുന്നു, ചിരിയുടെ രാജാവ് തന്നെയായിരുന്നു. മലയാള സിനിമയിൽ ഇനി ഒരു സലീം കുമാർ പിറക്കുമോ എന്ന് നമുക്കത് അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ്. അത്ര രീതിയിലാണ് അദ്ദേഹം ചെയ്തു വച്ചിരിക്കുന്നത്. ഒരിക്കലും അദ്ദേഹത്തിന് അദ്ദേഹത്തിനേക്കാൾ ഒരു മികച്ച ഒരു സലീം കുമാർ ജനിക്കുമോ നമുക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ മകൻ ഈ ഒരു ഫിലിം ഫീൽഡിലേക്ക് ഒരു എൻട്രി ചെയ്തിട്ടുണ്ട്, ചന്തു എന്നാണ് പേര്. അദ്ദേഹത്തിനെ പോലെ കാണാൻ അങ്ങനെയൊക്കെയാണ്, പക്ഷേ സലീം കുമാറിൻ്റെ തട്ട് എപ്പോഴും അങ്ങനെ തന്നെ നിലനിൽക്കുമെന്ന് നമുക്ക് പറയാം അല്ലേ. അപ്പോൾ അദ്ദേഹത്തിനെ പറ്റി പറഞ്ഞ് ഡയലോഗ്സുകൾ പറഞ്ഞു പോവുകയാണെങ്കിൽ ഈ ഒരു കുറച്ച് മണിക്കൂറുകളൊന്നും പോരല്ല, അത്രമാത്രം കഥാപാത്രങ്ങളും സീനുകളും ആ ഒരു ഡയലോഗ് ഡെലിവറികളുമാണ് നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. അപ്പോൾ കല്യാണരാമൻ എന്ന ചിത്രമാണ് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ നിലനിൽക്കുന്ന ചിത്രങ്ങളിൽ ഒന്ന്. അപ്പോൾ ആ ചിത്രത്തിലെ നല്ലൊരു പാട്ട് കേട്ടാലോ?
2: അതെ, നമുക്ക് നല്ലൊരു പാട്ട് കേട്ടിട്ട്

0: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരം ഒക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
2: റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക്, ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ

0: ശ്രീലക്ഷ്മി എന്നോടൊപ്പം.
1: ആതിര, യെസ്. അപ്പോൾ നമ്മളിങ്ങനെ നല്ലൊരു പാട്ട് കേട്ടു. എല്ലാവരും ആ ഒരു പാട്ടിൽ ഇങ്ങനെ ജീവിക്കുക തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം. അപ്പോൾ സലീം കുമാറിൻ്റെ വിടവാങ്ങൽ എന്ന രീതിയിൽ നമുക്ക് മാറ്റി നിർത്തേണ്ട, കഥാപാത്രങ്ങളിലൂടെ, സിനിമകളിലൂടെ, അദ്ദേഹത്തിൻ്റെ ആശയങ്ങളിലൂടെ അദ്ദേഹം ജീവിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്ന് പറയുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. തീർച്ചയായും നമ്മുടെ സലീം കുമാറിൻ്റെ ഡയലോഗുകളാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിത വീക്ഷണത്തെ പറ്റിയാണെങ്കിലും എല്ലാം നിങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ്. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8 4 8 5 5 8 7 8 5. സമയം 10:39 ആയിരിക്കുന്നു. ഇന്നത്തെ ദിവസം, അതായത് June 8 വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം തന്നെയാണ്. അപ്പൊ അതിന്റെ ഒരു പ്രാധാന്യത്തെ പറ്റി നമ്മൾ പറയുമ്പോൾ, ഇന്ന് വേൾഡ് ഓഷൻ ഡേ ആണ് അല്ലെ, സമുദ്ര ദിനമാണ് ഇന്ന്,
0: ലോക സമുദ്ര ദിനമാണ് ഇന്ന്. നമുക്കറിയാം ഒരുപാട് പേര് സമുദ്രത്തെ എന്താ ഉപജീവനമായിട്ട് അല്ലെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഒരുപാട് വലിയൊരു ആവാസ വ്യവസ്ഥയാണ്, പലപ്പോഴും പല നിഗൂഢതകളുമാണ് അല്ലെ. കടൽ എന്ന് പറയുന്നത് ഇങ്ങനെ നിഗൂഢമായ അല്ലെങ്കിൽ ഒരുപാട് അതിശയിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളല്ലേ. ഇപ്പൊ ആകാശം പോലെ എന്താ അനന്തത എന്ന് പറയുന്നത് പോലെ തന്നെ കടൽ ഒരു അനന്തത തന്നെയാണ് അല്ലെ. നമുക്ക് എപ്പോഴും ഒരു കൗതുകമാണ് ഇതിന്റെ ഉള്ളിൽ. അങ്ങോട്ട് പോകുമ്പോൾ എന്താണ്, പക്ഷെ അങ്ങോട്ട് പോകുമ്പോൾ പണി മേടിക്കും. അതുകൊണ്ട് നമ്മളിങ്ങനെ ദൂരെ നിന്ന് എപ്പോഴും ഇങ്ങനെ നോക്കി കാണുകയാണ് കുറച്ച് സമയം നമുക്കൊരു റിലാക്സേഷന് വേണ്ടിയിട്ടും ഒക്കെ അല്ലെ, നമ്മളെ സഹായിക്കുന്ന ഒരു സംഭവമാണ് കടൽ.
1: അപ്പോൾ ഈ ഒരു കടലിനെ പറ്റി, സമുദ്രത്തെ പറ്റി പറയുന്ന സമയത്ത് നമ്മൾ എന്താ പറയുക, പലപ്പോഴും നമ്മുടെ മനസ്സിൽ തന്നെ കണക്ട് ചെയ്ത് വെക്കുന്ന ഒരു കാര്യം തന്നെയാണ് വൃക്ഷങ്ങൾ. ഇപ്പോൾ ഒരു മരം നശിപ്പിക്കുമ്പോൾ മറ്റൊരു വൃക്ഷം വെച്ച് പിടിപ്പിക്കുക എന്നൊക്കെ ഉള്ളത് അല്ലേ.
0: അപ്പോൾ അപ്പോൾ
1: നമുക്ക് ഓക്സിജൻ്റെ ലെവൽ നമ്മുടെ ഈ ഒരു ഭൂമിക്ക് അത്യാവശ്യമാണ്, നമ്മുടെ ഒരു അതിജീവനത്തിന് അത്യാവശ്യമാണ് ആ ഒരു ശുദ്ധവായു എന്നുള്ളത്. അപ്പോൾ ഇതിൽ 50 മുതൽ 60% ഓക്സിജൻ നമുക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു സമുദ്രങ്ങളിലാണ്. അപ്പൊ നമ്മൾ സമുദ്രങ്ങളെ കൂടി സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഒരു നിലനിൽപ്പിന് അത്യാവശ്യമായിട്ട് നിലനിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ സമുദ്രങ്ങളെ പരിപാലിക്കാനാണെങ്കിലും സംരക്ഷിക്കാനാണെങ്കിലും പലപ്പോഴും മടിക്കാറുണ്ട്. ഇപ്പോൾ ഈ വൻകിട കമ്പനികളൊക്കെ ആണെങ്കിലും വേസ്റ്റ് മാനേജ്മെന്റിന്റെ കാര്യമാണെങ്കിലും, ഇപ്പോൾ സാധാരണ ഒരു വീട്ടിലുള്ള വേസ്റ്റുകളാണെങ്കിലും എല്ലാം പുഴകളിലേക്കും കടലിലേക്കും കായലിലേക്കും ഒഴുക്കുക എന്നുള്ള രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഒരു അന്ത്യം ഉണ്ടാവേണ്ടിയിരിക്കുന്നു അല്ലേ. അതിൻ്റെ ഒരു സമയം കടന്നിരിക്കുകയാണ്. അതിരൂക്ഷമായിട്ട് ജലമലിനീകരണങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനൊരു മാറ്റം ആവശ്യമായി തന്നെ നിലനിൽക്കുകയാണ്.
0: നമുക്കറിയാം ഈ ചൂട് കൂടിയ സമയത്ത് നമ്മൾ കടലിലും ഇതേപോലെ കടലിലെയും ഒരു ആവാസ വ്യവസ്ഥയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി എന്ന് നമ്മളൊക്കെ പറയുകയുണ്ടായി. ഒരുപാട് അതിനെ പറ്റിയിട്ടുള്ള പഠനങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഇത്തരത്തിൽ നമ്മുടെ ഭൂമി അതായത് കരയെ സംരക്ഷിക്കുന്നത് പോലെ തന്നെ കടലിനെയും നമ്മൾ എപ്പോഴും സംരക്ഷിക്കേണ്ടതുണ്ട്. ഇപ്പോൾ കടൽ ഇത്രയും വാസ്റ്റാണ്, വലുതാണ് എന്ന് കരുതി നമ്മൾ ഈ ഒരുപാട് വേസ്റ്റുകളൊക്കെ കടലിലോട്ട് ഒഴുക്കുന്ന ഒരു പ്രവണതയുണ്ട്. അപ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും നമുക്ക് തന്നെ ഒരു വിനയായിട്ട് മാറുന്ന ഒരു സാഹചര്യമാണുള്ളത്.
1: അപ്പോൾ
0: കര പോലെ തന്നെ കടലും പ്രധാനമാണ്, ഒരുപാട് പേരുടെ ജീവിത മാർഗമാണ്.
1: ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ മനുഷ്യന്റെയും എല്ലാ ജീവികളുടെയും നിലനിൽപ്പിന് അത്യാവശ്യമായിട്ട് സമുദ്രത്തിന്റെ സംരക്ഷണം ആവശ്യമായി തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ ഈ പ്രാവശ്യത്തെ, ഈ വർഷത്തെ 2026 തീം എന്നത്, സന്ദേശം എന്നത് റീഇമാജിൻ Beyond the world, we know a new relationship with our ഓഷൻ എന്നതാണ്. സമുദ്രത്തെ വെറും ഒരു വിഭവ സ്രോതസ്സായി കാണാതെ അതിനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണെന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രമേയം
0: എന്നുള്ളതാണ്. അതിനെപ്പറ്റിയാണ് നമ്മളിപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ഒരുപാട്, നമ്മളിപ്പോൾ ഈ തീരത്തോട് ചേർന്ന് നടക്കുന്ന ഒരു റേഡിയോ സ്റ്റേഷനാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഒരു പ്രാധാന്യം തീർച്ചയായിട്ടും നമ്മുടെ ശ്രോതാക്കളിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു പ്രോഗ്രാമൊക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. രാവിലെ 9 ഉച്ചയ്ക്ക് 2 മണിക്കുമാണ്
1: സമുദ്ര സ്പന്ദനം എന്ന രീതിയിലുള്ള ഒരു പ്രോഗ്രാമാണ്. മുൻ തീരദേശ സംരക്ഷണ സമിതി സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ സജീഷ് പ്രസന്നയാണ് അത് അവതരിപ്പിക്കുന്നത്. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഒരു പുതിയൊരു വീക്ഷണ കോണിൽ നിന്ന് അദ്ദേഹം ആ ഒരു സബ്ജക്റ്റിനെ പറ്റി നല്ല രീതിയിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അത് തീർച്ചയായും നിങ്ങൾ കേൾക്കുക. ഇനി അതിൻ്റെ പുനഃപ്രക്ഷേപണം നടക്കുന്നത് ഉച്ചയ്ക്ക് 2 മണിക്കാണ് അപ്പോൾ ഇതിൻ്റെ ഒരു കറക്റ്റ് ഡീറ്റെയിലേക്ക് അദ്ദേഹം എത്തുന്നത് തന്നെയാണ്. അപ്പോൾ തീർച്ചയായും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ 800 ബില്യണിലധികമാണ് നമ്മൾ വേസ്റ്റ് ചെയ്യുന്നത് കടലിലേക്ക്. അതിനൊരു മാറ്റം ഉണ്ടാകാൻ ഓരോ വീട്ടിൽ നിന്നും അത് സ്റ്റാർട്ട് ചെയ്യേണ്ടിയിരിക്കുന്നല്ലേ. ഇപ്പം നമ്മൾ ഒരാളെ കൊണ്ട് വിചാരിച്ചാൽ സാധിക്കുമോ എന്ന് നമ്മൾ ചിന്തിക്കുന്ന പല കാര്യങ്ങളും അതെ, നമ്മൾ വിചാരിച്ചാലും നടക്കും. അങ്ങനെ ഒരു 10 വിചാരിച്ചു കഴിഞ്ഞാൽ 10 വീട്ടിലെ വേസ്റ്റാണ് അവിടെ ആ ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ് ആ ഒരു സൈക്കിളിന് കറക്റ്റ് ആവുന്നത്.

0: അപ്പം അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കുക, ഓരോരുത്തരും ശ്രമിക്കാനായിട്ട് തയ്യാറെടുക്കുക. പല കാര്യങ്ങളും നമുക്കറിയാം, നമുക്ക് പ്രകൃതി നാശങ്ങൾ സംഭവിക്കുന്നതും നമ്മളിലേക്ക് തിരിച്ചടിക്കുന്നതുമെല്ലാം നമ്മൾ തന്നെ ചെയ്യുന്ന പല ഭവിഷ്യത്തുകൾ കൊണ്ടാണ് എന്നുള്ളത് നമുക്കറിയാമെങ്കിൽ കൂടിയും പലപ്പോഴും നമ്മൾ വിട്ടുപോവുകയാണ്. ഇത് ഇപ്പോൾ മറ്റെവിടെയോ പ്ലാസ്റ്റിക് കത്തിച്ചത് കൊണ്ട് എൻ്റെ വീട്ടിൽ ക്യാൻസർ ഉണ്ടായി എന്ന് പറയാതെ നമ്മളും അത് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. മറ്റേതോ വീട്ടിൽ, മറ്റേതോ രാജ്യത്ത്, മറ്റേതോ ഒരു സ്ഥലത്തുള്ളൊരു വ്യക്തിക്ക് ഞാൻ ചെയ്യുന്നത് വിന തന്നെയാണ് എന്നുള്ളൊരു ബോധ്യം നമുക്ക് ഉണ്ടാവേണ്ടിയിരിക്കുന്നു.
1: അതെ, തീർച്ചയായും അതിൻ്റെ സമയം അതിക്രമിച്ചിരിക്കുന്നു. കാരണം ഇപ്പോഴും നമുക്ക് തുടങ്ങാവുന്നതേ ഉള്ളൂ അല്ലേ. നമ്മൾക്ക് വേണ്ടിയിട്ട്, നമ്മുടെ ഭൂമിക്ക് വേണ്ടിയിട്ടൊക്കെ ഒരു സംരക്ഷണം നമ്മുടെ കയ്യിൽ നിന്ന് തുടങ്ങുന്നത് തീർച്ചയായിട്ടും വരുന്ന തലമുറയ്ക്കും കൂടി ഒരു പ്രചോദനമാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി, ഇങ്ങനെയെങ്കിലും നമുക്ക് കിട്ടി, അപ്പോൾ നാളെ ഇതിലും മികച്ച രീതിയിൽ നമുക്ക് വരുന്ന തലമുറയ്ക്ക് നമുക്ക് ഈ ഒരു ഭൂമിയെ കൈമാറേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ മാത്രമല്ല ജീവിക്കേണ്ടത്, വരുന്ന തലമുറയ്ക്കും കൂടി അത് പകർന്നു കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ സംരക്ഷണം നമുക്ക് ഓരോരുത്തർക്കായിട്ടും ഏറ്റെടുക്കേണ്ടതാണ്. അത് നമ്മളുടെ ഉത്തരവാദിത്വമാണ്, കടമയാണ്. നമുക്കത് അതിനൊരുമിച്ച് നിൽക്കാം.
0: തീർച്ചയായും ഈ ഒരു ഓഷൻ ഡേയിൽ തൊട്ടെങ്കിലും നമ്മൾ ആ ഒരു അതിജീവനത്തിന് വേണ്ടിയിട്ടാണെങ്കിലും, ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിലും, പ്രകൃതിയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണെങ്കിലും ഒരു പ്രതിജ്ഞ എടുക്കുക അല്ലേ. നമ്മളാൽ ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് കൂടി ആഗ്രഹിക്കുന്നു. നമുക്കൊരു ചെറിയ ബ്രേക്കിലേക്ക് പോകാം. നല്ലൊരു പാട്ട് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% ഡൗൺ പേയ്മെന്റും. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138. വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്ര നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോയിൽ നിങ്ങളോടൊപ്പം ഞാൻ ആതിര, എന്നോടൊപ്പം
1: ഞാൻ ശ്രീലക്ഷ്മിയാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് മെസ്സേജുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ സലീമേട്ടിൻ്റെ ഡയലോഗുകളെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മെസ്സേജുകളൊക്കെ നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് സമുദ്ര സംരക്ഷണത്തെ പറ്റിയും. ഇന്ന് ലോക സമുദ്ര ദിനമായതുകൊണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നല്ലൊരു പാട്ട് നമ്മൾ, മഹാസമുദ്രം എന്ന ചിത്രത്തിലെ മനോഹരമായൊരു പാട്ട് നമ്മൾ കേട്ടു, ആസ്വദിച്ചിട്ട് വന്നു. അപ്പോൾ ഇപ്പോൾ സമയം 10:50 ആയിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ ശ്രോതാക്കളൊക്കെ മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8484855875.
0: അപ്പൊ ശ്രീലക്ഷ്മി, മഴയൊക്കെ നനഞ്ഞാണോ ഇന്ന് വന്നത്?
1: ഇന്ന് മഴ നനഞ്ഞില്ല, പക്ഷെ മഴയുടെ ഒരു വല്ലാത്തൊരു അവസ്ഥയായിരുന്നു.
0: അതൊന്നും ചെറിയൊരു മൂടൽ മഞ്ഞ് പോലെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിലുള്ള ഒരു കാലാവസ്ഥയാണ്. അപ്പോ
1: ആ ഒരു കാലാവസ്ഥ ഇഷ്ടമാണ് അല്ലെ നമുക്ക് എല്ലാവർക്കും, ഈ മഴ പെയ്യുന്നതിന് തൊട്ട് മുന്നേ ഉള്ള ഒരു കാലാവസ്ഥ. മഴ പെയ്ത് കഴിഞ്ഞ അത്ര,
0: പക്ഷെ എനിക്ക് അങ്ങനെ കാലാവസ്ഥ ഇഷ്ടമല്ല, മഴ പെയ്ത് കഴിയുന്നതാണ് ഇഷ്ടം. ആ കാലാവസ്ഥക്ക് എന്തോ ഒരു നിഗൂഢത ഉള്ളത് പോലെ എനിക്ക് തോന്നാറുണ്ട്.
1: അത് നമ്മൾ ആസ്വദിക്കണം.
0: അതെ, എനിക്ക് മാത്രമാണോ എന്നറിയില്ല. അപ്പൊ അയച്ചോളൂ, ഇങ്ങനെ മഴ പെയ്യുന്നതിന് മുൻപ് ഇങ്ങനെ നമ്മളിങ്ങനെ കരയാൻ പോകുന്നതിന് മുമ്പ് ഇങ്ങനെ വിങ്ങി നിൽക്കില്ലേ, അതുപോലൊരവസ്ഥയാണ് മഴ പെയ്യുന്നതിന് മുൻപ് എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചോളൂ. അപ്പോൾ നമ്മുടെ മഴക്കാലത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഇടവിട്ട് ഇടവിട്ട് മഴ പെയ്യുന്നത് നമുക്കൊരു സുഖമുള്ള കാര്യം തന്നെയാണല്ലേ. പക്ഷേ ശക്തമായ മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളക്കെട്ടുകളും പല പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുള്ള രീതിയിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ വടക്കൻ കേരളത്തിൽ ശക്തമായ മഴയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങോട്ടത്തേക്ക് ഇനി തുടർ ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നുള്ള റിപ്പോർട്ട് വരുന്നത്. നമുക്കിവിടെ ഇടവിട്ട് ഇടവിട്ടാണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇന്നും മഴ കാണുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ കാണാൻ സാധിക്കുന്നത്.
1: അപ്പോൾ ഈ രാത്രിയിലൊക്കെ ഇങ്ങനെ വളരെ പ്രശാന്തമായിട്ട് കിടന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഇരച്ചു വരുന്ന ഒരു ആ ഒരു സൗണ്ട് മഴയുടെ. അപ്പോൾ മഴ ഇങ്ങനെ ഇടവിട്ട് വരികയാണെങ്കിലും എല്ലാവർക്കും ഒരുപോലെ അല്ല എന്നുള്ളൊരു കാര്യം നമുക്കറിയാം അല്ലെ. പല അവസ്ഥയിലും താമസിക്കുന്നവരുണ്ട്. അപ്പോൾ ചിലർക്കൊക്കെ ഈ മഴ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചോർച്ചയൊക്കെ ഉണ്ടാകാം. അപ്പോൾ ചിലർക്ക് അത്തരത്തിലുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിക്കുക ഈ മഴ സമയത്ത്.
0: പിന്നെ യാത്രകളുടെ കാര്യത്തിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കാര്യം എന്ന് വെച്ചാൽ മഴ പെയ്യുന്ന ടൈമിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കറക്റ്റ് പ്രോപ്പറായിട്ട് നമ്മുടെ വാഹനം എങ്ങനെയാണോ അത് സെക്യൂർഡ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു അല്ലേ. ഇപ്പം നമ്മൾ ഫ്രണ്ടിലേക്ക് പോകുന്ന സമയത്ത് കുറച്ച് നിശ്ചിതമായിട്ടുള്ള അകലം പാലിച്ച് തന്നെ വാഹനങ്ങൾ, ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുന്നവർ ശ്രദ്ധിക്കുക. മെയിനായിട്ടും അപകടങ്ങളൊക്കെ നടക്കുന്ന ഒരു ടൈം കൂടിയാണ് ഈ മഴക്കാലം.
1: അതേപോലെ തന്നെ സ്പീഡും കൂടി നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം എന്ന് വെച്ചാൽ ചില സമയത്ത് നമുക്ക് ബ്രേക്ക് പിടിച്ച ചിലപ്പോൾ കിട്ടണം ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് സ്ലിപ്പാവാനൊക്കെ ഉള്ളൊരു ചാൻസ് വളരെ കൂടുതലാണ്. ഈ മഴക്കാലത്ത് ഇങ്ങനെയുള്ള അപകടങ്ങൾ നമുക്ക് സാധാരണമായിട്ട് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് കൂടി എത്തിക്കുകയാണ്. അപ്പോൾ ഈ ഹെൽമെറ്റൊക്കെ എടുത്ത് തലയിൽ വെക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ.
0: അതെ,
1: കാരണം ഇന്ന് പലപ്പോഴും പലരും കയറി വന്ന് മിണ്ടാതൊക്കെ ഇരിക്കുക.
0: അതായത് ഒന്ന് ചിലപ്പോൾ ഒന്ന് തണുപ്പ്, ഒന്നൊരു ചെറിയ ചൂട് കിട്ടാൻ വേണ്ടി ഞങ്ങളൊന്ന് ഇരുന്നോട്ടെ എന്നൊക്കെ പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് കയറിയിരിക്കാൻ സാധ്യതയുണ്ട് ഇഴജന്തുക്കളുടെ കാര്യമാണ് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ വാഹനങ്ങൾ, അതെ നിങ്ങളുടെ വാഹനങ്ങൾ നിങ്ങൾ യാത്രയ്ക്ക് പോകുന്നതിന് മുൻപ് നമ്മളൊന്ന്, നമ്മളിപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്ന ടൈമിൽ നമ്മൾ ഡ്രസ്സിട്ടോ അല്ലെങ്കിൽ നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്തോ ഒന്ന് ചെക്ക് ചെയ്യില്ലേ. അതുപോലെ തന്നെ വാഹനങ്ങളെയും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ കാറുകളാണെങ്കിൽ ഹെഡ്ലൈറ്റ് ആണെങ്കിലും അതിൻ്റെ എന്താ പറയുക ബ്രേക്ക് ആണെങ്കിലും എല്ലാം കറക്റ്റ് പ്രോപ്പർ ആണോ എന്നുള്ളത് റീചെക്ക് ചെയ്യുക. അതുപോലെ ഇരുചക്ര വാഹനങ്ങളുടെ കാര്യത്തിലാണ്

0: എങ്കിലും പൊതുവെ വാഹനങ്ങളിൽ ടയറൊക്കെ ഈ ഒരു ടൈമിൽ കുറച്ച് തേഞ്ഞയൊക്കെ ടയറുകളാണെങ്കിൽ നമ്മൾ ഈ നല്ല ശക്തമായ മഴയാണെങ്കിൽ അത് സ്ലിപ്പാവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്ത് എല്ലാവരും സേഫായിട്ട് തന്നെ പോകേണ്ടിടത്തൊക്കെ പോവുക എന്ന് കൂടി നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാവർക്കും അറിയാമെങ്കിൽ കൂടിയും ചെറിയ രീതിയിലൊക്കെ ആ ഇച്ചിരിയും കൂടെ ഒന്ന് തേഞ്ഞോട്ടെ, അല്ലെങ്കിൽ ആ ഹെഡ്ലൈറ്റൊക്കെ പൊട്ടിയിരിക്കുകയാണെങ്കിൽ കുറച്ച് ഇരുന്നോട്ടെ എന്ന രീതിയിൽ ഇരിക്കുമ്പോൾ നമുക്ക് അതിൽ കൂടുതൽ അപകടമൊക്കെ വരാൻ സാധ്യതയുള്ളത് കൊണ്ട് റീചെക്ക് ചെയ്യുക എന്നുള്ളത് വീണ്ടും പറയാം.
1: അതേപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ ഈ മലയോര മേഖലയിലൊക്കെ യാത്ര ചെയ്യുന്നവർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. ഇപ്പൊ നമ്മുടെ കൊല്ലം എന്ന് പറയുമ്പോൾ നമുക്ക് പുഴയുണ്ട്, ആറുണ്ട്, കടലുണ്ട്,
0: കായലില്ലാത്തത്
1: എല്ലാം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ കൊല്ലത്ത് മാത്രമല്ല, നമ്മുടെ ശ്രോതാക്കളൊക്കെ ഇങ്ങനെ കേരളം മുഴുവനും ഉണ്ട്, കേരളത്തിന് പുറത്തുണ്ട്, അപ്പൊ ഇന്ത്യക്ക് പുറത്തുണ്ട്, അപ്പൊ അതൊക്കെ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ മഴക്കാലത്തൊക്കെ യാത്ര ചെയ്യുന്നവർ തീർച്ചയായിട്ടും ഈ മലയോര മേഖലകളിലൊക്കെ ഉള്ളവർ ഒന്നും കൂടി ശ്രദ്ധിക്കണം. മാത്രമല്ല നമുക്കിങ്ങനെ എപ്പോഴെങ്കിലും ഒരു ഭീഷണിയായിട്ട് ഒരു മരമോ അല്ലെ അങ്ങനെയൊക്കെ നമ്മൾക്ക് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു സാഹചര്യമാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഒന്ന് എന്താ അതിൻ്റെതായിട്ടുള്ള നടപടികൾ വീണ്ടും നമ്മൾ കൈക്കൊള്ളണം.
0: അലേർട്ടായിട്ടിരിക്കുക. മഴക്കാലത്ത് യാത്ര ചെയ്യുന്ന സമയങ്ങളിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതൊക്കെ അലേർട്ടായിട്ട് എല്ലാവരും ഇരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക അല്ലേ. അപ്പം നിങ്ങളുടെ പ്രദേശത്തൊക്കെ എങ്ങനെയാണ് മഴയൊക്കെ, ശക്തമായ മഴയുണ്ടോ അതോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കുള്ള നമുക്കിങ്ങനെ രസമായിട്ട് നമ്മളിങ്ങനെ പറയുന്ന പോലെ നമുക്ക് പറഞ്ഞ് രസിക്കാൻ പറ്റുന്ന ഒരു വേർഡുണ്ടല്ലോ മഴ സമയത്ത്, മഴ കട്ടൻ ചായ ജോൺസൺ മാഷിൻ്റെ പാട്ട്, അങ്ങനെ പറഞ്ഞ് രസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മഴയാണോ നിങ്ങൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള വിശേഷങ്ങളൊക്കെ അയച്ചോളൂ. അതുപോലെ നിങ്ങളെല്ലാവരും സേഫ് ആണോ എന്ന് കൂടി നമ്മളിലേക്ക് അയച്ചോളൂ. അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8848558785. അപ്പോൾ അങ്ങനെ നമ്മളെ വിശേഷങ്ങൾ പറയുമ്പോൾ ഒരുപാട് മെസ്സേജസ് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ.
1: അതെ. അപ്പോൾ നമ്മുടെ പ്രമോച്ചയുടെ നമ്മളുടെ സലീം കുമാറിൻ്റെ ഒരുപാട് ഡയലോഗിൻ്റെ നമ്മളൊക്കെ പറഞ്ഞല്ലേ, നമ്മുടെ പ്രിയപ്പെട്ട സലീം ഏട്ടൻ്റെ ഒരു ഡയലോഗ് പറഞ്ഞിട്ട് പ്രമോ ചേട്ടൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, നമുക്കതൊന്ന് കേൾക്കാം.
2: ഹായ് ആദര ശ്രീലക്ഷ്മി, ഗുഡ് മോർണിംഗ്. എനിക്ക് സലീം കുമാറിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് മായാവിയിലെ എനിക്ക് ഭ്രാന്തായതാണോ അതോ നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായതാണോ എന്നിട്ട് ഡയലോഗില്ലേ അത്.
0: അതെ
1: അതെ അതെ. അപ്പോൾ
0: അതെ. അപ്പോൾ ഒരു കോമഡി താരം അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മിമിക്രികളാണെങ്കിലും സ്പോണ്ടേനിയസ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ ഓരോ കാര്യങ്ങളാണെങ്കിലും അതിലൂടെയൊക്കെ ഒരു യാത്ര നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ എന്നുള്ളത് മലയാള സിനിമയെ വെച്ച് നോക്കുകയാണെങ്കിലും മലയാളികളെ വെച്ച് നോക്കുകയാണെങ്കിലും വളരെ വേദനാജനകമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ നമുക്ക് അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളിലൂടെ എന്നും ജീവിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്.
1: നമ്മുടെ തങ്കമണി ചിച്ചി ആശ്രാമത്ത് നിന്ന് മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ നേർന്നുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു വേർപാടിൻ്റെ വേദനയൊക്കെ നമ്മളുമായിട്ട് പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ മണി കൊല്ലമാണ് അത് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് പേര് അല്ലെ, ജനനം പോലെ നമുക്ക് ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്ന ഒന്നാണ് അത്, നമുക്ക് മരണം അതൊരിക്കലും നമുക്ക് മാറ്റി നിർത്താൻ നമുക്ക് സാധിക്കില്ല. പലപ്പോഴും ഈ ഒരു പല മരണങ്ങളുമാണ് അല്ലെ മുൻകൂടി ചിലപ്പോൾ നമ്മളെ കുറച്ച് ബോൾഡ് ആക്കുന്നതും അല്ലെങ്കിൽ നമ്മളെ കുറച്ചും കൂടി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതും. അത് നമ്മളുടെ അത്രയേറെ പ്രിയപ്പെട്ട ഒരു വ്യക്തി നമ്മളെ വിട്ടു പോകുന്ന സമയത്താണ് ഇനി എന്ത്, ഒരുപക്ഷെ നമ്മൾ ഈ ലോകത്തെ പറ്റി കൂടുതലൊന്നും നമുക്കറിയില്ല, എന്താ പല കാര്യങ്ങളും നമുക്ക് വേണ്ടി ചെയ്തു തരുന്ന നമ്മുടെ ആ ഒരു പ്രിയപ്പെട്ട വ്യക്തിയായിരിക്കാം. ആ ഒരു വ്യക്തി നമ്മൾ ഒരു ദിവസം നമ്മളെ വിട്ട് എന്തായാലും പോവും. ആ ഒരു അത് സത്യമാണ് കേട്ടോ, നമ്മളിപ്പോൾ എത്ര അല്ല എന്ന് പറഞ്ഞാലും നമുക്കിത് ഈ ഒരു സത്യം നമുക്ക് മാറ്റി നിർത്താൻ പറ്റത്തില്ല. അപ്പോൾ പോകുന്ന സമയത്ത് അപ്പോൾ നമുക്കറിയാം ഇത് പിന്നെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഒരു ലൈഫ് എന്താണെന്ന് നമ്മൾ ഒരു പക്ഷേ മനസ്സിലാക്കി തുടങ്ങുന്നതും നമ്മൾ അങ്ങനെ ജീവിച്ച് തുടങ്ങുന്നതും. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് എല്ലാവരുടെയും ജീവിതത്തിൽ വരുന്നത് തന്നെയാണ്. ഇപ്പോൾ ഇന്ന് ഒരാളല്ലെങ്കിൽ മറ്റൊരാൾ അല്ലെങ്കിൽ പിന്നെ നാളെ നമ്മൾ തന്നെ ആയിരിക്കും. അപ്പോൾ അതിനെ എന്നാണ് എപ്പോഴാണ് രംഗബോധമില്ലാത്ത കോമാളി എന്നൊക്കെ നമ്മൾ ഈ മരണത്തെപ്പറ്റി പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലേ. അപ്പോൾ എന്നാണ് എപ്പോഴാണ് എങ്ങനെയാണെന്നൊന്നും നമുക്ക് അറിയില്ല. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അത് നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാകട്ടെ എന്ന് കൂടി നമുക്ക് ആഗ്രഹിക്കാം. പക്ഷേ ഒരാൾ മരിച്ചു പോയി എന്ന് വിചാരിച്ച് അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഇങ്ങനെ അതിൻ്റെ പേരിലൊരു വിഷമം, തീർച്ചയായിട്ടും അയാൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തന്നിട്ടുണ്ടായിരിക്കും അല്ലേ. എന്നെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് വിഷമിക്കാതെ നിങ്ങൾ എന്നെക്കുറിച്ച് ഇങ്ങനെ നല്ലതൊക്കെ ചിന്തിച്ച് ആസ്വദിക്കുക, സന്തോഷിക്കുക.
0: പലപ്പോഴും അദ്ദേഹം പറയുന്നത് അത് തന്നെയാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു സ്റ്റാർട്ട് ചെയ്ത സമയത്ത് 15 വയസ്സ് മുതലാണ് ലഹരി വസ്തുക്കൾ അദ്ദേഹം യൂസ് ചെയ്യാൻ തുടങ്ങിയത്. പിന്നീട് പല സമയത്തും ഹെൽത്ത് ഇഷ്യൂസൊക്കെ വരുന്ന ടൈമിൽ 54 വയസ്സ് വരെയും അദ്ദേഹം കണ്ടിന്യൂ ആയിട്ട് ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ എന്താ പറയുക, അതിൽ നിന്നൊരു മാറ്റം അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. പക്ഷേ എങ്കിലും ആ ഒരു അഡിക്ഷൻ്റെ പുറത്ത് അദ്ദേഹത്തിന് അത് മാറ്റിവെക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ വളരെ പ്രിയങ്കരായിട്ടുള്ള പല സിനിമാ താരങ്ങളും അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ട് സ്നേഹത്തോടു കൂടി അത് ഉപയോഗിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്,

സാധിക്കുന്നില്ല. അപ്പൊ ഈ ലഹരിയുടെ ഉപയോഗം അത് തന്നെയാണ് അല്ലെ, നമ്മളെ അടിമകളാക്കും എന്നുള്ളത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു മാതൃകയാണ്, അല്ലെങ്കിൽ ഞാൻ തന്നെ എൻ്റെ ജീവിതം എടുത്ത് കാണിക്കുകയാണ്, എനിക്ക് ഇത്രയും അസുഖങ്ങൾ സംഭവിച്ചു. ഇപ്പോൾ ചിലർ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്, ഇന്ന ലഹരി വസ്തുക്കൾ ഞാൻ ഇത്രയും വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, എനിക്കൊരു രോഗവും വന്നിട്ടില്ല, അപ്പം അതുകൊണ്ട് ലഹരി വസ്തുക്കൾ ആരുപയോഗിച്ചാലും എനിക്ക് ദോഷം സംഭവിക്കില്ല എന്നുള്ളതല്ല അതിൻ്റെ കാര്യം. ഓരോരുത്തരുടെയും ശരീരത്തിൻ്റെ രീതി

0: ഇത്രയും രോഗങ്ങളുണ്ടെങ്കിലും അതിനൊരു കഥ പോലെയാണ് അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ഇന്നസെൻ്റ് ഏട്ടനും അതുപോലെ തന്നെയാണ്, രോഗങ്ങളെ പറ്റി പറയുമ്പോൾ എപ്പോഴും ചിരിച്ചുകൊണ്ടാണ് നാളെ ഞാൻ പോവും എന്നൊക്കെ രീതിയിൽ അദ്ദേഹം പറയാം. അപ്പോൾ അവർ തന്നെ പറയുന്നത് അവരുടെ കഥാപാത്രങ്ങളിലൂടെ തന്നെ ജീവിക്കാനാണ് അവർക്കിഷ്ടം. അപ്പോൾ ഒരിക്കലും സലീം കുമാറിനെ വിഷമിച്ച് ഓർമ്മിക്കരുത് എന്ന് അദ്ദേഹം തന്നെ പറയുമ്പോൾ നമുക്ക് എങ്ങനെ സാധിക്കും വിഷമിച്ച് ഓർമ്മിക്കാൻ, അല്ലേ?
1: അദ്ദേഹത്തെക്കുറിച്ച് ആ ഒരു വിയോഗം തീർച്ചയായിട്ടും നമുക്കൊരു ദുഃഖം തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ആ ഒരു പേര് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരുപാട് കഥാപാത്രങ്ങളാണ് നമുക്ക് ഓർമ്മ വരുന്നത്. അപ്പൊ അതൊരു ഒരു സ്മൈലായിട്ടാണ് നമ്മളുടെ ഉള്ളിൽ
0: നിലനിൽക്കുന്നത്. നമ്മളെ നമ്മുടെ ഒരു സ്കൂൾ ടൈം, നമ്മുടെയൊക്കെ ഒരു സ്കൂൾ ടൈമിലാണെങ്കിലും അതിനു മുൻപുള്ള ആൾക്കാർക്കും അവരൊരു ബാല്യ കൗമാര യൗവന കാലഘട്ടത്തെ എല്ലാം കൂടുകൂടാ ചിരിപ്പിച്ചൊരു വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹത്തിലൊരു മനുഷ്യനുണ്ട് എന്ന് പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടില്ലേ. അതിൻ്റെ ഒരു ഒരു ശതമാനം അദ്ദേഹത്തിൻ്റെ ഒരു മനുഷ്യത്വം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിത വീക്ഷണത്തിൻ്റെ വ്യത്യസ്തത പലപ്പോഴും എടുത്തു കാണിച്ചിട്ടുള്ള പല ആർട്ടിസ്റ്റുകളുണ്ട്. ഇന്നസെൻ്റ് ഏട്ടൻ ഒരിക്കലും ഒരു വേദിയിൽ ഒരു അഭിമുഖത്തിൽ പറഞ്ഞൊരു കാര്യമാണ്, സലീം കുമാറിൻ്റെ മകന് വിദ്യാരംഭത്തിന് ഇരുത്താമോ എന്ന് ചോദിച്ചുകൊണ്ട് ഇന്നസെൻ്റ് ഏട്ടൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ഇന്നസെൻ്റ് ഏട്ടൻ പറഞ്ഞൊരു കാര്യം ഇതാണ്, നിൻ്റെ മകൻ പഠിക്കാൻ മണ്ടനായാൽ എല്ലാവരും പറയും സ്കൂളിൽ തോറ്റ് കിടന്ന് എന്നെ കൊണ്ട് എഴുത്തിനിരുത്തിച്ചുകൊണ്ടാണെന്ന്. ഇനി അഥവാ അവൻ പഠിച്ച് മിടുക്കനായാൽ പറയും കണ്ടോ അയാൾ ഇരുത്തിയിട്ട് അവൻ മിടുക്കനായെന്ന്. അപ്പോൾ രണ്ടായാലും ഇന്നസെൻ്റ് ഏട്ടൻ്റെ പ്രശ്നമാണ് എന്ന രീതിയിൽ പറഞ്ഞു. അപ്പോൾ എനിക്ക് എന്നെ കൊണ്ട് അത് എഴുത്തിനിരുത്താൻ സാധിക്കില്ല എന്ന രീതിയിൽ ഇന്നസെൻ്റ് പറയുണ്ടായി. ആ സമയത്ത് സലീം കുമാറിൻ്റെ വാക്കുകളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ഓർക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും. ചേട്ടാ, അങ്ങനെയല്ല, പാഠപുസ്തകങ്ങൾക്കപ്പുറമുള്ള ചില ജീവിത ബോധങ്ങളുണ്ട്, ആ നന്മയാണ് ഞാൻ എൻ്റെ മകനിൽ നോക്കുന്നത്. അപ്പോൾ അതായത് പാഠപുസ്തകങ്ങളിൽ ഇന്നാളെഴുതി നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള പഠിത്തത്തിലാണെങ്കിലും കലാ വൈഭവത്തിലാണെങ്കിലും എല്ലാം പ്രശസ്തരായിട്ടുള്ള വ്യക്തികളെ കൊണ്ടാണ് നമ്മൾ എഴുതിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അദ്ദേഹം ഇന്നസെൻറ്റിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ആക്കിയതാണ്. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഞാൻ ചിന്തിക്കുന്നത്, എൻ്റെ മകനെ നന്മയുള്ളൊരു വ്യക്തിയാക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന്. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള വീക്ഷണകോണിലൂടെയും അദ്ദേഹം നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് എല്ലാ പ്രിയപ്പെട്ടവരിലേക്ക് ഓർമ്മപ്പെടുത്തുകയാണ്. സലീം കുമാർ മലയാള സിനിമയ്ക്ക് ആ ഒരു വിടവാങ്ങൽ എന്നും വേദനയാണ്, പക്ഷേ വേദനിക്കാതെ തന്നെ നമുക്ക് അദ്ദേഹത്തിന് ഓർക്കാം എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്.
1: അതെ, തീർച്ചയായും. അപ്പോൾ നമ്മുടെ സുജി ചേച്ചി മെസ്സേജ് അയക്കുകയാണ്. ഹായ് കുട്ടിമണികളെ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞങ്ങൾ
0: ഗുഡ് മോർണിംഗ്, നല്ലൊരു മോർണിംഗ്. ഒരു നമ്മുടെ ആശി ചേച്ചിയൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ മാലാക്ക് കുട്ടിയൊക്കെ പറയുന്ന പോലെ, തണുത്ത പ്രഭാതം.
1: അതെ, അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞങ്ങളെല്ലാം നല്ല സുഖമായിട്ട് ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ നല്ല നല്ല വിശേഷങ്ങൾ പ്രിയപ്പെട്ട ശ്രോതാക്കളുമായിട്ട് പങ്കുവച്ചുകൊണ്ടിരിക്കുന്നു. ഹായ് അടിമാലി ഫ്രണ്ട്സ്, എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. അപ്പം അടിമാലിക്കാരെ കേൾക്കുന്നുണ്ടോ? അപ്പോൾ എനിക്കും
0: ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് അടിമാലിക്കാർ ആരെങ്കിലും വിഷ് ചെയ്യുന്ന സമയത്ത് ഇന്ന വ്യക്തിക്ക് ആശംസകൾ എന്ന രീതി മാത്രമാണ് മെസ്സേജ് അയക്കുന്നത്. അതെന്താണെന്ന് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു.
1: അതെ അതെ, അപ്പം അതെന്തായാലും നമുക്കത് അറിയേണ്ടിയിരിക്കുന്നു എന്നുള്ളത് കൂടി പറയാണ്. എനിക്കും എൻ്റെ രമ്യക്കുട്ടിക്കും വേണ്ടി ഒരു പാട്ട് വെച്ച് തരാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ആ പാട്ടൊക്കെ പ്ലേ ചെയ്യുന്നതാണ്. അതേപോലെ നമ്മൾ മഴയുടെ കാര്യം പറയുന്നു, ശരിയാണ്, മഴയ്ക്ക് മുന്നേ മൂടിക്കെട്ടിയുള്ള ഒരു കാർമേഘം വല്ലാത്തൊരു ഫീലാണ് എന്നുള്ളത് പലപ്പോഴും നമ്മളുടെ ഒരു മൈൻഡുമായിട്ട് നമ്മൾ.
0: അപ്പൊ ഞാൻ എന്നോട് കൂടെ നിൽക്കുകയാണ്, വ്യത്യസ്തമായി ചിന്തിക്കുകയാണ്, ഇങ്ങനെ വിങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. മഴ പെയ്തു കഴിയുമ്പോൾ മഴ പെയ്തു എന്ന് തോന്നാറുണ്ട്. അപ്പൊ സുജി ചേച്ചി, നല്ലൊരു ദിവസം നേരാണ്, നല്ലൊരു പ്രഭാതം തന്നെ ആവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു.
1: അതെ, അപ്പോൾ നമ്മുടെ ബിനീഷ് ചേട്ടൻ മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ, ഞങ്ങൾക്ക് ഇവിടെ ശക്തമായ മഴയാണ്, രാത്രി യാത്ര ഒഴിവാക്കിയിട്ടുണ്ട്, ഇന്നലെ മുതൽ വൈദ്യുതി ഇല്ല, പലരുടെയും ഫോൺ ഓഫാണെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു എല്ലാവരും സേഫായിട്ടിരിക്കുക തന്നെ
0: നമ്മൾ യാത്രകളൊക്കെ ഒഴിവാക്കി, അതായത് ആ ഒരു പ്രദേശത്ത് മലയോര പ്രദേശങ്ങളിലൊക്കെ ഈ മഴ ടൈമിൽ വളരെ ജാഗ്രത പാലിക്കേണ്ട ഒരു അവസ്ഥയാണ് അല്ലേ. അപ്പം അത് സേഫായിട്ട് നിങ്ങൾ ഇരിക്കുക. അപ്പം നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഇനി തുടർ ദിവസങ്ങളിൽ നിങ്ങൾ അയക്കുക അല്ലേ.
1: അതെ അതെ, അപ്പം നമുക്കും ഒരു ടെൻഷനാണ് അല്ലേ. തീർച്ചയായിട്ടും ഒരുപാട് ഒരുപാട് പേരുണ്ട്, നമ്മളുടെ പ്രിയപ്പെട്ട ഒരുപാട് ശ്രോതാക്കളുണ്ട് അടിമാലയിൽ. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കാന്ന് കൂടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്തായാലും സേഫായിട്ടിരിക്കണം, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മളെയും കൂടി അപ്�േറ്റ്സ് ഒക്കെ അറിയിക്കാവുന്നതാണ്. അതേപോലെ തന്നെ വീണ്ടും മെസ്സേജുകളൊക്കെ ഇങ്ങനെ വരികയാണ്. നമ്മുടെ ബാബുരാജൻ സാറ് പറയുന്നുണ്ട്, സലീം കുമാർ എന്ന നല്ല ഒരു നടന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ട്. ഒരു കടങ്കഥ ചോദിച്ചിട്ടുണ്ട്, ആ കടങ്കഥ പക്ഷേ എളുപ്പമാണ് കേട്ടോ. ഇതെന്താണ് ഇന്നത്തെ ഈ ഒരു കടങ്കഥ ചോദിച്ചത് എന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. കടങ്ങൾ ഇതാണ്, സിമ്പിൾ. ആന കേറാ മല, ആട് കേറാ മല, ആയിരം കാന്താരി പൂത്തിറങ്ങി.
0: അപ്പൊ ഇത് വളരെ സിമ്പിളാണ്. പക്ഷെ ബാബുരാജൻ സാർ ചിന്തിക്കായിരിക്കും ഇതിനുപോലെ ഉത്തരം പറയാൻ സാധിക്കാത്ത ആരായിരിക്കും എന്നുള്ളത്.

0: അപ്പോൾ ഇതിനുള്ള ഉത്തരങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് അയച്ചോളൂ. നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരും ഇവിടെ ഹാജരാവണമെന്ന് കൂടി പറയുന്നു. അപ്പോൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8848558785.
1: നമ്മുടെ വനജ ചേച്ചി ഇന്നും മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം, കുറേ നാളുകൾക്ക് ശേഷം ഇങ്ങനെ വനജ ചേച്ചിയുടെ മെസ്സേജുകളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ വീണ്ടും മെസ്സേജുകളൊക്കെ അയച്ച് നമ്മളോടൊപ്പം ചേച്ചി ചേരുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് മെസ്സേജുകൾ അയക്കാൻ കേൾക്കുന്നുണ്ട്, പക്ഷേ നമുക്ക് അയക്കാൻ ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും എല്ലാം മാറി ആരോഗ്യമായിട്ടിരിക്കുന്നു, ആരോഗ്യവതിയായിട്ടിരിക്കുന്നു എന്ന് തന്നെ വിശ്വസിക്കുന്നു. അതേപോലെ ചേച്ചി മെസ്സേജ് അയക്കുകയാണ്, സാന്ത്വനം കുടുംബത്തിന് മഴയിൽ കുതിർന്ന ഒരു ദിവസം ആശംസിക്കുന്നു. അതേപോലെ നമ്മുടെ സലീമേട്ടൻ്റെ മരണത്തിൽ വലിയ നഷ്ടമുണ്ട്, വിഷമമുണ്ടെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതേപോലെ മെസ്സേജ് ആൻസർ അയച്ചിട്ടുണ്ട്, പക്ഷേ ഒരു ഭാഗം മാത്രമേ വന്നിട്ടുള്ളൂ, അതിൻ്റെ കുറച്ചും കൂടി ഉണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് വരുവാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആൻസർ ആകും. ഇത് പകുതി ശരിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ആ ഒരു ആൻസർ അങ്ങ് അയച്ചോളൂ. അതേപോലെ നമ്മുടെ രമേശ് കെ ജി മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ചേട്ടനും നല്ലൊരു ഗുഡ് മോർണിംഗ് നേരാണ്. അതേപോലെ എനിക്ക് തോന്നുന്നു യാത്രയിലാണെന്ന് തോന്നുന്നു, ഇങ്ങനെ കുറേ എന്താ കുറേ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് സ്ഥലങ്ങളുടെ പേരും എത്ര കിലോമീറ്റർ ആണെന്ന് അതൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു യാത്രയിലായിരിക്കും ഒരു പക്ഷേ. അപ്പോൾ ഈ ഒരു യാത്രയിലും നമ്മളോടൊപ്പം ചേരുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്.
0: കേട്ടുകൊണ്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട പല ശ്രോതാക്കളും. അപ്പോൾ പലർക്കും മെസ്സേജ് അയക്കാനൊക്കെ ഒരു ചെറിയ മടിയുണ്ട്. അപ്പോൾ ആ മടി മാറ്റാൻ വേണ്ടി നമ്മുടെ ബാബുരാജൻ സർ കടങ്കഥ ചോദിച്ചിട്ടുണ്ട്. അതിനൊത്തിരി അറിയാത്ത ആരും തന്നെ കാണില്ല, എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് അയച്ചോളൂ. അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8848558785.
1: അപ്പോൾ ചോദ്യം ഇതാണ്, ആന കേറാമല ആട് കേറാമല ആയിരം കാന്താരി പൂത്തിറങ്ങി, എന്താണത്?
0: അതെ, ഈ കഥയ്ക്ക് ഉത്തരം ചൊല്ലുവാൻ പോരാമോ?
1: അപ്പൊ എന്തായാലും നമുക്കൊരു പാട്ട് കേൾക്കാനുള്ളൊരു സമയമായി. നല്ലൊരു പാട്ട് കേട്ടിട്ട് പെട്ടെന്ന് തിരികെ എത്താം, തുടർന്നും കേട്ടുകൊണ്ടേ ഇരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം
0: ഒത്തിരി കാര്യം.

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക്, ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒത്തിരി ഒത്തിരി ഒത്തിരി വിശേഷങ്ങളും നല്ല നല്ല പാട്ടുകളുമായി പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി, എന്നോടൊപ്പം
2: ആതിര. യെസ്, അപ്പോൾ നമ്മൾ മായാവി എന്ന ചിത്രത്തിൽ ഒരു നല്ലൊരു പാട്ട് കേട്ടു, നല്ല രസമുള്ള ഒരു പാട്ടാണ്. ആ ഒരു ചിത്രത്തിൽ നമ്മുടെ സലീം കുമാറിൻ്റെ നല്ലൊരു കഥാപാത്രമുണ്ട് അല്ലേ. എന്തായിരുന്നു പേരെന്തായിരുന്നു? എന്തോ ഒരു സ്ട്രാങ്ക് അങ്ങനെ അപ്പോൾ അറിയാമെന്നൊരു പെട്ടെന്ന് കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാൻ അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8848558785.
1: ഇപ്പോൾ സമയം 11:11 ആയിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഒരു ഒരു മനോഹരമായ ഒരു സമയമാണ്. 11:11 എന്നാണ് എല്ലാവരും പറയുന്നത്.
2: പെട്ടെന്ന് എല്ലാവരും എന്തെങ്കിലും ചിന്തിച്ചോളൂ, ലക്കി ടൈമാണ് 11:11.
1: നമ്മളുടെ ആ ഒരു ലക്കി ടൈം നമ്മളെ പ്രിയപ്പെട്ട ശ്രോതാക്കളിലൂടെ കിട്ടിയാണ്. അപ്പോൾ ഇതെല്ലാവരും വിശ്വസിക്കണം എന്നില്ല. ഇപ്പോൾ ഓരോരോ ഒരുപാട് പേര് വിശ്വസിക്കുന്നവരുണ്ട്, വിശ്വസിക്കാത്തവരുണ്ട്. അപ്പോൾ നമുക്ക് നല്ലത് എന്താണോ നമുക്ക് അതെടുക്കാം അല്ലേ. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ ശ്രോതാക്കളൊക്കെ ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രോതാക്കൾ ഒരുപാട് അപ്ഡേറ്റ്സുകളും നമ്മളിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങളുടെ മെസ്സേജുകളൊക്കെ പെട്ടെന്ന് പോരട്ടെ. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785.
2: യെസ്. അപ്പൊ നമ്മളിങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ശ്രീലക്ഷ്മി, നമ്മൾ നമ്മുടെ ലൈഫില് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്തിനോട് ഇങ്ങനെ പറയും. എന്ത് പറഞ്ഞ എത്ര രഹസ്യങ്ങളാണെങ്കിലും എല്ലാ രഹസ്യങ്ങളും നമുക്ക് പറയാൻ പറ്റുന്ന ഒരാളാണ്. കുറേ നാളുകൾക്ക് ശേഷം ആ ഗ്യാങ്ങിലുള്ള കുറേ ആൾക്കാർ അത് അറിയുമ്പോൾ ഈ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞ ആൾ പറയാം, ഇത് എനിക്കറിയായിരുന്നു എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അങ്ങനെ ഒരു ഫ്രണ്ട് ശ്രീലക്ഷ്മിക്ക് ഉണ്ടോ?
1: എനിക്ക് മനസ്സിലായില്ല എന്തേ.
2: ശ്രീലക്ഷ്മി ശ്രദ്ധിച്ചിരുന്നില്ല, അതുകൊണ്ടാണ് ശ്രീലക്ഷ്മി നമ്മുടെ രഹസ്യങ്ങളെല്ലാം രഹസ്യങ്ങളെല്ലാം പറയുന്ന ഒരു ഒരു ഫ്രണ്ട് അല്ലേ. അങ്ങനെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ശ്രീലക്ഷ്മിക്ക് ഉണ്ടോ? അങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ഫ്രണ്ടിനെ വിളിച്ച് സംസാരിക്കാം, അല്ലെങ്കിൽ അവരോടൊന്ന് എന്തെങ്കിലും വിശേഷങ്ങൾ പറയാം, അല്ലെങ്കിൽ ഒന്ന് പുറത്തു പോകാം, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസമാണ് ഇന്ന്. ഇന്ന് ബെസ്റ്റ് ഫ്രണ്ട് ഡേ ആണ്.
1: പക്ഷെ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ഓണറിലായി പോയി.
2: അപ്പൊ അതിനുശേഷം നമ്മൾ എന്തായാലും പോകുന്നതായിരിക്കും. ഇൻ കേസിൽ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആർക്കും ആ ഒരു ഗിഫ്റ്റ് കൊടുക്കാനും സംസാരിക്കാനും ഒക്കെ ഉള്ളൊരു രീതി ഉണ്ട് കേട്ടോ ശ്രീലക്ഷ്മി. അതെ.
1: അപ്പൊ നമ്മുടെ സുജ ചേച്ചി ആ പേര് പറഞ്ഞിട്ടുണ്ടോ, കണ്ണട സ്ട്രാങ്ക് എന്ന് പറഞ്ഞിട്ട്.
2: അതെ അതെ.
1: അയ്യോ, അത് ഡിലീറ്റ് ചെയ്തു.
2: കണ്ണൻ സ്ട്രാങ്ക്.
1: കണ്ണൻ സ്ട്രാങ്ക്. അപ്പൊ അതാണ് ആ പേര്. അപ്പോ എന്തായാലും നമ്മൾ ആ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ പറ്റിയിട്ടാണ് പറഞ്ഞോണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ബെസ്റ്റ് ഫ്രണ്ടിന്റെ ഒരു ഒരു ചില സമയത്ത് എനിക്കൊരു പ്രശ്നം ഫീൽ ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് അറിയുമോ, നമുക്ക് നമ്മളെ കാണുമ്പോൾ തന്നെ അവർക്ക് കാര്യം മനസ്സിലാവും. അപ്പൊ അവരെ കാണുമ്പോൾ തന്നെ നമ്മൾ വിഷമിച്ചിരിക്കുകയാണ്, നമ്മൾ പെട്ടെന്ന് അങ്ങ് കരയും. അപ്പൊ അത് പലപ്പോഴും ഒരു മറ്റുള്ളവരെ കാണുന്ന സമയത്ത് ഈ കുട്ടിക്ക് ഇത്രയും പ്രശ്നം ഉണ്ടായിരുന്നോ എന്നൊക്കെ വെറുതെ ചിന്തിക്കും. അപ്പോൾ നമ്മളുടെ ഒരു ചെറിയ പ്രശ്നമാണെങ്കിൽ പോലും നമ്മളുടെ നമ്മളുടെ സ്വരം ഒന്ന് മാറുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മുടെ ആ ഒരു ഹാപ്പി ഫേസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫേഡ് ആവുന്ന സമയത്ത് അവർക്കത് മനസ്സിലാകും എന്നുള്ളതാണ്.
2: അപ്പൊ അവരൊരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വൈഫൈ പോലാണ്. വൈഫൈ കണക്ഷൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഡിപ്രസീവ് ആവത്തില്ലേ, അതുപോലെയാണ് ഒരു കണക്ഷൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര നമുക്ക് പ്രശ്നങ്ങളുണ്ടാവും. അത്രയാണ് ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പോൾ എല്ലാവർക്കും ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണ് എന്നുള്ളതും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ സാധിക്കും. നമ്മളിപ്പോൾ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് കണ്ണാടി പോലാണ്. ഇപ്പോൾ അങ്ങനെയുള്ള സൗഹൃദങ്ങൾ വളരെ കുറവാണ് അല്ലേ. എല്ലാവരും ഇപ്പോൾ ഒരു സെൽഫിഷ് മൈൻഡിലേക്ക്, അല്ലെങ്കിൽ വളരെ എന്താ പറയുക, തിരക്ക് പിടിച്ച ജീവിതങ്ങളിൽ സൗഹൃദങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ മറന്നു പോകുന്നവരാണ് നമ്മളിൽ പലരും. പക്ഷെ നല്ല സൗഹൃദങ്ങൾ നമുക്ക് എപ്പോഴും മുതൽ മുടക്ക് തന്നെയാണ്. നമുക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഇപ്പോൾ സാധാരണ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, ഒരു പ്രശ്നം നമുക്ക് പറയാൻ ആരുമില്ല, അല്ലെങ്കിൽ അത് പറഞ്ഞ് ഇപ്പോൾ ചിലർക്ക് ചില പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ ഒരു കഥയാണ്, അല്ലെങ്കിൽ മറ്റൊരാളോട് അത് കുറച്ചും കൂടെ ഡൈനാമിക് ഒക്കെ ഇട്ട് കുറച്ചും കൂടെ എഫക്റ്റ് ഒക്കെ ഇട്ട് വേറൊരാളോട് പറയാൻ പറ്റുന്ന ഒരു കഥ മാത്രമായി മാറും. അങ്ങനെയുള്ള സൗഹൃദങ്ങൾ തിരിച്ചറിയാം അല്ലേ. അല്ലെങ്കിൽ നമ്മുടെ വിഷമങ്ങൾ കറക്റ്റ് മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിനെങ്ങനെ നമ്മുടെ ആ ഒരു പ്രശ്നത്തിൽ നിന്ന് അതിജീവിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു, അവരാണ് യഥാർത്ഥ സുഹൃത്തുക്കൾ. നമുക്ക് ഇപ്പോൾ പണമുണ്ട്, പ്രശസ്തിയുണ്ട്, നമ്മൾ നല്ല രീതിയിൽ നിൽക്കുകയാണ്, ആ ഒരു ടൈമിൽ നമ്മൾ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് സൗഹൃദമായിട്ട് കാണാൻ സാധിക്കും. നമ്മുടെ പ്രശ്നങ്ങളുണ്ടായിരിക്കുന്ന ടൈമിൽ നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുകയും നമ്മുടെ എല്ലാ കാര്യത്തിനും 1% നമ്മളോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികളെ നമ്മൾ സുഹൃത്തുക്കളെന്ന് നമുക്ക് പറയാൻ സാധിക്കും.
1: അതെ. അപ്പോൾ എത്ര തിരക്കാണെങ്കിലും നമ്മളെ വിളിക്കുന്നതിന് അവർക്ക് ഒരു 5 മിനിറ്റ് അവരെന്തായാലും മാറ്റി വയ്ക്കുക. ആ ഒരു തിരക്കിനിടയ്ക്കും നമ്മളെ ഓർക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ ചേർത്ത് പിടിക്കുക. പിന്നെ വേറൊരു കാര്യമുണ്ട്, എപ്പോഴും നമ്മളെ വിളിക്കണം എന്നില്ല.
2: അതെ,
1: ഇങ്ങനെ എപ്പോഴും നമ്മുടെ പക്ഷെ നമ്മുടെ ഓർമ്മയിലുണ്ടായിരിക്കും ഒരു സമയത്ത് അവർ നമുക്ക് ആരെല്ലാം ആയിരുന്നു അല്ലെ. ആ ഒരു ചിലപ്പോൾ ഒരു പ്ലസ് വൺ പ്ലസ് ടു കാലഘട്ടത്തിൽ വളരെ കുറച്ച് സമയം മാത്രം നമ്മളുമായിട്ട് ചെലവഴിച്ച നമ്മുടെ ഒരു ഒരു ഫ്രണ്ട് ഉണ്ടായിരിക്കും. വർഷങ്ങൾ കഴിയുന്ന സമയത്ത് നമ്മളെപ്പോഴും ഓർക്കും അവരെ, പക്ഷെ നമുക്ക് ഒരിക്കലും അവരെ ഒരു പക്ഷെ നമുക്ക് വിളിക്കാൻ സാധിച്ചെന്ന് വരില്ല. പക്ഷെ എപ്പോഴെങ്കിലും ഒരു സമയത്ത് അവരെ വിളിക്കുകയാണെങ്കിൽ അവർക്ക് ഇതിനൊരു പരാതിയും കാണില്ല, എന്ന് ഓർക്കാറുണ്ട് എന്നൊരു വാക്ക് അപ്പുറത്തെ തലയ്ക്ക്.
2: നമ്മളിപ്പോൾ ഒരുപാട് നാൾ കാട്ടി ഇപ്പോൾ കോളേജ് ടൈമിൽ സ്കൂൾ ടൈമിലൊക്കെ നല്ല രീതിയിൽ കണക്ട് ആയിരിക്കുന്ന ചില സുഹൃത്തുക്കളാണ്, പിന്നീട് എപ്പോഴെങ്കിലും നമ്മൾ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ കോൾ ചെയ്യുമ്പോഴോ നോർമലായിട്ട് നമ്മളോട് സംസാരിക്കുന്ന ചിലരുണ്ടല്ലേ, അതാണ് സൗഹൃദം എന്ന് പറയുന്നത്. അവിടെ പരിഭവങ്ങളില്ല, പരാതികളില്ല, ഇത്രയും നാൾ നീ എന്നെ വിളിച്ചില്ല എന്ന രീതിയിലുള്ള പരിഭവം പരാതികളൊന്നുമില്ല, അതവരുടെ സാഹചര്യങ്ങൾ കൊണ്ടാണ് എന്ന് മനസ്സിലാക്കി നമ്മളോട് പഴയതുപോലെ തന്നെ സംസാരിക്കുന്ന സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അത് തന്നെയാണ് നല്ല സുഹൃത്തുക്കൾ. നല്ല സുഹൃത്തുക്കളെ ഇന്നത്തെ കാലഘട്ടത്തിൽ കിട്ടുക എന്നുള്ളത് കുറച്ച് റെയർ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതെ, അപ്പോൾ അത് സെലക്ട് ചെയ്യാനുള്ള ഒരു രീതി നിങ്ങൾ കാണിക്കുക. നിങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു വലിയൊരു അസറ്റ് തന്നെയാണ് ബെസ്റ്റ് ഫ്രണ്ട് അല്ലെങ്കിൽ നല്ല സൗഹൃദങ്ങൾ എന്ന് പറയുന്നത്. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക.
1: പിന്നെ വേറൊരു പ്രത്യേകതയുണ്ട് അതിര, നമ്മളൊരിക്കലും നമ്മൾ വിചാരിക്കും നമ്മൾ ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു, ഒരുമിച്ച് എവിടെയും പോകുന്നു, ഈ ഒരു സൗഹൃദം ചിലപ്പോൾ ലൈഫ് ലോങ് ഉണ്ടായിരിക്കും. ഒരു പക്ഷേ നമ്മൾ ആ ഒരു ക്ലാസ്സിൽ മിണ്ടാത്ത വ്യക്തി ആയിരിക്കാം, ഒരു പക്ഷേ നമ്മളുടെ വർഷങ്ങൾക്ക് ശേഷം നമ്മളുമായിട്ട് അത്രയേറെ കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് അങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് എൻ്റെ അത്രയേറെ കൂടെ നിന്ന അല്ലെങ്കിൽ നമുക്ക് അത്രത്തോളം ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയേക്കാൾ കൂടുതൽ അന്ന് ക്ലാസ്സിൽ ഒട്ടും മിണ്ടാതിരുന്ന ഒരു വ്യക്തി വളരെയധികം ബെസ്റ്റായിട്ട് അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു സുഹൃത്തായിട്ട് ഇന്നിപ്പോൾ ഇന്ന് ഒപ്പമുണ്ട്. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ എന്തെങ്കിലും ഒരു സൗഹൃദം ഉണ്ടായിട്ടുണ്ടോ, അതൊക്കെ നമുക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്, മെസ്സേജ് പറയാവുന്നതാണ്. സമയം ഇപ്പോൾ 11:17 ആയിരിക്കുകയാണ്.
2: സാധാരണ ഇപ്പോൾ നല്ല സുഹൃത്തുക്കളാണെങ്കിൽ എന്ത് വേണമെങ്കിലും പറയാം, കളിയാക്കാം, ഏറ്റവും കൂടുതൽ കളിയാക്കാം, നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യാം. ഇപ്പോൾ ഒരു നല്ല ഫ്രണ്ട് എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടും കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനെ ക്ലിയർ ചെയ്ത് പോകുന്നവരാണ്, നല്ല രീതിയിൽ തന്നെ അല്ലേ. അത് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മളെ കളിയാക്കാൻ വേണ്ടി മാത്രം ഫോക്കസ് ചെയ്യാതെ നമ്മളെ മനസ്സിലാവുന്ന രീതിയിൽ അത് മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതായത് എപ്പോഴും ഈ പുകഴ്ത്തിൽ മാത്രമുള്ളത് സുഹൃത്തുക്കളല്ല, അവർ നമ്മുടെ നെഗറ്റീവ് ഷെയ്ഡുകൾ മറച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് എന്താണോ നമുക്ക് കുറവുകളുള്ളത് അത് മനസ്സിലാക്കി നമ്മുടെ കൂടെ നിൽക്കുന്നവരാണ് നമ്മുടെ സുഹൃത്തുക്കൾ. ഇപ്പോൾ ഇൻ കേസിൽ നമ്മുടെ സുഹൃത്തുക്കൾ ചിലപ്പോൾ പറയുന്ന കേട്ടുണ്ട്, നീ ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം എത്ര സമാധാനമുള്ളതായേനെ എന്നൊക്കെ പറയുന്നെങ്കിലും നമ്മുടെ മനസ്സിൽ അവരില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് അത്രയും ഒരു രസകരമായിട്ടുള്ളൊരു മൊമെൻ്റ് ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. അപ്പം നല്ല സുഹൃത്തുക്കളെ കണ്ടെത്തുക, അവരെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുക. നല്ല സൗഹൃദങ്ങളാണെങ്കിൽ അത് ജീവിതത്തിലൂടെ നീളം നിങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുമെന്ന് തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഒന്ന് റീകോൾ ചെയ്യാനും ഒന്ന് റീ മെസ്സേജ് ചെയ്യാനും ഒക്കെ ശ്രമിച്ചോളൂ. ഇന്നത്തെ ദിവസം ബെസ്റ്റ് ഫ്രണ്ട് ഡേ ആണ് അല്ലേ.
1: അതെ, ഇപ്പം ആരെങ്കിലും ആയിട്ടൊരു പിണക്കമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ചെറുതായിട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒരു സൗന്ദര്യ പിണക്കമൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മാറ്റാം അല്ലേ. ഒരു ജസ്റ്റ് നമ്മളൊരു കോള് കാണുമ്പോൾ തന്നെ അവർക്ക് ഒരുപാട് സന്തോഷമായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഒരു സുഹൃത്ത് ഇപ്പോൾ നിങ്ങളുമായിട്ട് മിണ്ടാതൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സർപ്രൈസ് ആയിട്ടൊക്കെ ഒന്ന് വിളിച്ചോളൂ, അതിനുള്ളൊരു ദിവസം കൂടിയാണ്.
2: അതെ, ഇത് വിളിക്കാതിരിക്കുമ്പോൾ ഈഗോ ഈഗോ എന്ന് പറയുന്ന സംഭവം ഉണ്ട്, അതൊക്കെ ഒന്ന് നിങ്ങൾ മാറ്റി വെച്ചിട്ട് കേക്ക് നമ്മുടെ ശ്രോതാക്കൾ മാറ്റി വെച്ചിട്ട് ഒന്ന് വിളിക്കാൻ ശ്രമിച്ചു. ചിലപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന റിയാക്ഷൻ എന്താ വിളിച്ചേ ഇങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ദേഷ്യം വരാതെ സമാധാനമായിട്ടൊന്ന് പറഞ്ഞ് ഒന്ന് റീകോളൊക്കെ ചെയ്ത് നിങ്ങളൊന്ന് ശ്രമിച്ചു. ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയിലൂടെ നിങ്ങളുടെ ആ ഒരു ലൈഫിൻ്റെ ഏറ്റവും മനോഹാരിത നിലനിർത്തുമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്.
1: അതെ, അപ്പോൾ എന്തായാലും അപ്പുറത്തുനിന്ന് ചിലപ്പോൾ വളരെയധികം ഒരു പൊട്ടിത്തെറിയോ ഒക്കെ ഉണ്ടാകാം. ചിലപ്പോൾ നമ്മളൊന്നും അത്രത്തോളം പൊട്ടിത്തെറിയൊന്നും കാണില്ല, പെട്ടെന്ന് തന്നെ അപ്പുറത്തും ഒരു നോർമൽ ആയിട്ടുള്ളൊരു സംസാരമാണെന്നൊക്കെ ഉണ്ടെങ്കിൽ, എന്തായാലും അവർ പൊട്ടിത്തെറിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ക്ഷമിച്ചേക്കാം അല്ലേ. നമ്മൾ എവിടെയൊക്കെ ക്ഷമിക്കുന്നു പിന്നെയാണോ ഇത്.
2: അപ്പോൾ ഈ ബെസ്റ്റ് ഫ്രണ്ട് ഡേയിൽ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ബെസ്റ്റ് ഫ്രണ്ട് ആരാണ് എന്നുള്ളതും അവരുമായിട്ടുള്ള സൗഹൃദം എവിടെ നിന്ന് തുടങ്ങിയതാണെന്നുള്ളതും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ പറയാവുന്നതാണ്. ഇന്ന് ബെസ്റ്റ് ഫ്രണ്ട് ഡേ ആണ്, അപ്പോൾ നല്ലൊരു ദിവസമാണ് അല്ലേ. അപ്പോൾ നമുക്ക് ചെറിയൊരു ബ്രേക്കിലേക്ക് പോകാം. നിങ്ങൾക്ക് മെസ്സേജ് അയക്കാനുള്ളൊരു ടൈം നമ്മൾ തരുകയാണ്.

നല്ലൊരു പാട്ട് കേട്ടിട്ട് നമ്മൾ തിരികെ എത്തുന്നത് തന്നെയായിരിക്കും. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: സ്വർണ്ണാഭരണങ്ങൾക്ക് ഒരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോയിൽ നിങ്ങളോടൊപ്പം ആരാണ്? ഞാൻ ആതിര.
2: ഞാൻ ശ്രീലക്ഷ്മി.
1: യെസ്. അപ്പോൾ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു, നല്ല പാട്ടുകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഈ ഒരു പാട്ടിൽ നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സിനെ പറ്റിയാണ് സംസാരിച്ചിരുന്നത്. പക്ഷേ ഈ ഒരു പാട്ടിലെ, അല്ലെങ്കിൽ ഈ ഒരു സിനിമയിലെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആരാണ്? നമ്മുടെ മണവാളനും അല്ലേ, കൊച്ചി ഹനീഫയുടെയും സലീം കുമാറിൻ്റെ ആ ഒരു ഒരു അവരുടെ സിനിമയാണിത്. ഇപ്പോൾ ജയസൂര്യയാണ് അതിലെ മെയിൻ നായകനായിട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിലും ജയസൂര്യ തന്നെ ആ ഒരു ചൂട് മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത്ര മനോഹരമായിട്ടാണ് അവരുടെ വേഷം അവർ കൈകാര്യം ചെയ്തിരുന്നത്. ഹരിശ്രീ അശോകൻ, സലീം കുമാർ, കൊച്ചു ഹനീഫ, അപ്പോൾ ഇവരുടെ ഒരു ഒരു കോംബോയുണ്ട്. അതാണ് ആ ഒരു സിനിമയുടെ ഏറ്റവും വലിയൊരു വിജയം എന്നുള്ളത്. പലരും ഇപ്പോൾ ഈ കുറച്ച് ദിവസം, ഇപ്പോൾ ഈ രണ്ട് ദിവസങ്ങളിലായിട്ട് പലരുടെയും ഒരു വേദന എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നമ്മുടെ എന്തെങ്കിലും ഒരു നമുക്ക് എന്തായാലും ഒരു നമ്മൾ എന്തെങ്കിലും വിഷമം വരുമ്പോൾ, ഡിപ്രഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ, നമ്മളൊരു പാട്ട് കേട്ടതെന്ന് മനസ്സമാധാനം കിട്ടാനൊക്കെ, ആ ഒരു ടൈമിൽ ഒരു സിനിമ കാണാനുള്ള അവസരം ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും പ്രിഫർ ചെയ്യുന്നത് പുലിവാൽ കല്യാണോ അല്ലെങ്കിൽ കല്യാണരാമനോ ചതിക്കാത്ത ജന്തു പോലുള്ള സിനിമകൾ തന്നെയാണ്. അപ്പോൾ ഒരു ഒരു കോമഡി താരം അല്ലെങ്കിൽ ഒരു കൊമേഡിയൻ എന്ന രീതിയിൽ മാത്രമല്ല, ഒരു തെറാപ്പിസ്റ്റ് കൂടിയാണ് സലീം കുമാറിനെ പോലുള്ള മഹാപ്രതിഭകളെന്ന് നമുക്ക് തീർച്ചയായും പറഞ്ഞു വയ്ക്കാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു കഥാപാത്രങ്ങളിലൂടെയൊക്കെ ആയിരുന്നു ഇന്നത്തെ ഒരു യാത്ര. തീർച്ചയായും ആ ഒരു മികച്ച കലാകാരന് മരണമില്ല എന്ന് തന്നെ നമുക്ക് പറഞ്ഞു വയ്ക്കാം.
2: തീർച്ചയായും. അപ്പോൾ നമുക്ക് ഇപ്പോൾ സമയം 11:27 ആയിരിക്കുകയാണ്. അപ്പം മെസ്സേജുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ഒരു കുസൃതി ചോദ്യം ഉണ്ടായിരുന്നു, നമ്മുടെ ബാബുരാജൻ സാറ് ചോദിച്ചിരുന്നു, ഒരു കടങ്കഥ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആന കേറാമല, ആട് കേറാമല, 1000 കാന്താരി പൂത്തിറങ്ങി, എന്താണ് അതിൻ്റെ ഒരു ആൻസർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ശ്രോതാക്കളൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. നമുക്കറിയാം അതിൻ്റെ ആൻസർ. നമ്മൾ എനിക്കൊന്ന് കുഞ്ഞുനാൾ മുതലേ ഇങ്ങനെ പറഞ്ഞു നടക്കുകയാണെങ്കിലും ആദ്യം ആലോചിക്കുകയാണ് എന്താണ് അത്. ആകാശത്ത് നക്ഷത്രങ്ങളാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അതായത് നമുക്കൊന്നും ചെന്ന് കയറാൻ പറ്റാത്ത സ്ഥലത്ത് ഒരുപാട് പൂത്ത് ഉലഞ്ഞു നിൽക്കുന്ന എന്നുള്ള ഇത്. അപ്പോൾ നമ്മളുടെ നമ്മുടെ വനജ ചേച്ചി കറക്റ്റ് ആൻസർ അയച്ചിട്ടുണ്ട്. അതേപോലെ ഒരുപാട് പേരിങ്ങനെ ആൻസർ ഒക്കെ അയച്ചിട്ടുണ്ട്. നമ്മുടെ രമ്യ ചേച്ചി കറക്റ്റ് ആൻസർ ആണ് അയച്ചിരിക്കുന്നത്. പിന്നെ അതേപോലെ നമുക്ക് വീണ്ടും ഓ മെസ്സേജ് വന്നിട്ടുണ്ട്. കവിത ചേച്ചി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് മൂന്ന് പേർക്കും. കവിതയാണ്, ബെസ്റ്റ് ഫ്രണ്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഒന്നല്ല 5 പേരുണ്ട്, കട്ട ഫ്രണ്ട്സ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എല്ലാ സുഖ ദുഃഖങ്ങളിലും അവർ ഒപ്പം ഉണ്ട്. അതിൽ ഒരാളെ ഇതേവരെ നേരിൽ കണ്ടിട്ടില്ല. വർഷങ്ങളായുള്ള ബന്ധമാണ്. ഒരമ്മയായും ചേച്ചിയായും ഒക്കെ കൂടെയുണ്ട്. അധികം താമസിയാതെ ഞങ്ങൾ കൂടി കാണും. വാവ്, എന്തായാലും പെട്ടെന്ന് തന്നെ കാണാൻ സാധിക്കട്ടെ എന്നുകൂടി നമ്മൾ ആശംസിക്കുകയാണ്. ഞങ്ങൾ 5 പേരും കൂട്ടുകാരാണെങ്കിലും ആര് തെറ്റ് ചെയ്താലും അത് ചൂണ്ടിക്കാണിക്കുകയും തെറ്റ് മനസ്സിലാക്കി മുന്നോട്ട് പോകുകയും ചെയ്യുന്നു. അവിടെ പിണക്കത്തിൻ്റെ ആവശ്യം വരുന്നില്ല എന്ന് മാത്രമല്ല, കൂടുതൽ ബന്ധങ്ങൾ ദൃഢമായി മുന്നോട്ട് പോകുന്നു. അതേപോലെ ശ്രീകുട്ടിക്ക് മാതിരിക്ക് സുഖമല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞങ്ങൾ
1: അടിപൊളിയാണ്,
2: സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയിട്ട് ചേച്ചിയുടെ ഒരു സൗഹൃദത്തെ പറ്റിയിട്ടാണ് ചേച്ചി നമുക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് അയച്ചത്.
1: നല്ലൊരു മെസ്സേജാണ്, കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമുണ്ട്. ചേച്ചി ഏറ്റവും കൂടുതൽ മെൻഷൻ ചെയ്തതിൽ എനിക്കൊന്ന് സ്ട്രൈക്ക് ചെയ്ത കാര്യം, സൗഹൃദങ്ങൾ എന്ന് പറയുമ്പോൾ സുഖത്തിനൊപ്പം അല്ലേ. നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും തെറ്റുകൾ ചെയ്യുമ്പോഴും അത് അങ്ങനെ തന്നെ പോവാതെ അത് നേരെയാക്കി ഒരു പോളിഷ് ചെയ്ത് തന്നെ കൊണ്ടുപോകുന്നതായിരിക്കും സൗഹൃദത്തിൽ ഏറ്റവും പ്രധാനമുള്ള കാര്യം എന്ന് കൂടി ചേച്ചി മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്, നല്ലൊരു മെസ്സേജ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്.
2: അപ്പോൾ രാജൻ ചേച്ചി നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചിട്ടുണ്ട്, കറക്റ്റ് ആൻസർ ആണ്. നമ്മുടെ രമേശ് കെ ജി നമ്മളിങ്ങനെ യാത്രയെ പറ്റി പറഞ്ഞപ്പോൾ അദ്ദേഹം മെസ്സേജ് അയക്കുകയാണ്, വയനാട് മാനന്തവാടി കൽപ്പറ്റ യാത്രയിലാണെന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതേപോലെ ഹായ് ഐ ആം മിനിമോൾ, ആൻസർ നക്ഷത്രം കൊല്ലത്ത് നിന്നാണെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്.

0: അപ്പൊ നമുക്കൊരു അപ്പൊ ഒരു ആദ്യമായിട്ടാണ് മെസ്സേജ് വരുന്നത്. അപ്പൊ എന്തായാലും നമ്മളെയൊക്കെ കേൾക്കുന്ന ഒരു വ്യക്തിയാണ്, പക്ഷെ ഇന്നാണ് മെസ്സേജ് അയച്ചത് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പൊ ഇനിയും
1: പറയട്ടെ, അത് സിംപിൾ ഒരു ആൻസർ ആയതുകൊണ്ടും ക്വസ്റ്റ്യൻ ആയതുകൊണ്ടായിരിക്കും അയച്ചത്. അപ്പൊ എന്തായാലും നമ്മുടെ റേഡിയോ സാന്ത്വന ടീമിലേക്ക് സ്വാഗതം ചെയ്യാണ്. അപ്പൊ എല്ലാ ദിവസവും മെസ്സേജ് ചെയ്യുക, നമ്മളോടൊപ്പം ലൈവിനൊപ്പം ഒക്കെ ചേർന്ന് നിൽക്കുക എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. നല്ലൊരു ദിവസം കൂടി നേരുന്നു.
0: അപ്പൊ നമ്മൾ കൂട്ടുകാരെ പറ്റി പറഞ്ഞപ്പോ സുജ ചേച്ചി പറയാണ്, എന്റെ രമ്യ എന്ന് പറഞ്ഞ ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്. പാട്ടൊക്കെ പ്ലേ ചെയ്യുന്ന കാര്യം, അതായത് ഒളിക്കുന്നുവോ മിഴിക്കുമ്പിളിൽ എന്നുള്ള സോങ്. അപ്പൊ ആ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ പാട്ട് നമ്മൾ പ്ലേ ചെയ്യുന്നതാണ്, ഈ ലൈവിന് ശേഷം നമ്മൾ ആ പാട്ടൊക്കെ പ്ലേ ചെയ്യുന്നതാണ്. അതേപോലെ രാജൻ ചേട്ടൻ മെസ്സേജ് ഒരു ഹായ് മാത്രമേ അയച്ചിട്ടുള്ളൂ കേട്ടോ, മഴയൊക്കെ എങ്ങനെയുണ്ട് അവിടെ എന്നൊക്കെ നമുക്കറിയാൻ താല്പര്യമുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ സമയം ഏകദേശം 11:30 അപ്പൊ എന്തായാലും നമുക്ക് ബാക്കി മെസ്സേജ് കൂടി പറഞ്ഞിട്ട് ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ നമ്മുടെ സനോജ് സുഹൃത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു എന്താ ഹാർട്ടൊക്കെ നമുക്ക് എന്താ അയച്ചിട്ടുണ്ട്. സ്വയമേ ഹൃദയം കൊണ്ട് ത്യാഗം ചെയ്യുന്നവർ സുഹൃത്ത് എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മഴ മഴ മഴ മൂന്ന് മഴ അയച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അവിടെ നല്ല മഴയായിരിക്കണം. ബാബുരാജൻ സാറും ഒരു പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ആ പാട്ടൊക്കെ പ്ലേ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്ന് മെസ്സേജ് അയച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി നമ്മൾ അറിയിക്കുകയാണ്. രാജേട്ടൻ പറയണം അവിടെ മഴയില്ല എന്ന്. അപ്പോൾ എന്തായാലും മഴയും വെയിലും ഒക്കെ സമ്മിശ്രമായിട്ടൊരു കാലാവസ്ഥയിലൂടെയാണ് നമ്മളിപ്പോൾ എല്ലാവരും ഓൾമോസ്റ്റ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. അപ്പോൾ ആതിരയുടെ ഒരു സ്പെഷ്യൽ പ്രോഗ്രാം ഉണ്ട്,
1: സമുദ്രസ്പന്ദനം എന്ന പേരിൽ വേൾഡ് ഓഷൻ ഡേ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. തീരദേശ സംരക്ഷണ സമിതി മുൻ സെക്രട്ടറി ആയിട്ടുള്ള സജീഷ് പ്രസന്നയാണ് അത് അവതരിപ്പിക്കുന്നത്. തീർച്ചയായും നിങ്ങളെല്ലാവരും കേൾക്കുക, വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഒരു വിശകലനമാണ് ആ ഒരു പ്രോഗ്രാമിൽ നടക്കുന്നത്. അപ്പോൾ തീർച്ചയായും എല്ലാവരും കേൾക്കുക. 2 മണിക്കാണ് അതിൻ്റെ പുനഃപ്രക്ഷേപണം നടക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങളിലൂടെ കടന്നുപോയി, ഒരുപാട് കഥാപാത്രങ്ങളിലൂടെ, സലീം കുമാർ എന്ന അതുല്യ പ്രതിഭയുടെ കഥാപാത്രങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി. അദ്ദേഹത്തിൻ്റെ ജീവിതം, ജീവിത സാഹചര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഇത്രയും നാളത്തെ ഒരു യാത്ര എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇന്നും ആ
0: കുറഞ്ഞ സമയത്തിനുള്ളിലാണ് നമ്മളതൊക്കെ പറഞ്ഞത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ അതൊക്കെ നമ്മളെ ഒന്ന് മെസ്സേജ് അയച്ച് ാവുന്നതാണ്. അപ്പോൾ നാളത്തെ ലൈവിലൊക്കെ വേറെ ആർജസ് ഒക്കെ വരുന്നതാണ്. അപ്പോൾ നിങ്ങളുമായിട്ട് ഒരുപാട് വിശേഷങ്ങൾ പങ്കുവെക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആ ഒരു വൈൻഡ് അപ്പിലോട്ട് കടക്കുകയാണല്ലേ. അപ്പോൾ നമുക്കൊരു സലീം ഏട്ടൻ തന്നെ നല്ലൊരു പാട്ട് കേട്ടിട്ട് ഇന്നത്തെ ഇത്തിരി നേരം ഒത്തിരി കാര്യം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. ഇത്രയും നേരം നിങ്ങളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരുന്നു ഞാൻ ശ്രീലക്ഷ്മി.
1: ശ്രീലക്ഷ്മിയോടൊപ്പം ഞാൻ ആതിര. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം.

അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

0: ഇവൻ എന്റെ അനിയനാണ്, നല്ല കുസൃതിക്കാരനാണ്. കോളേജിൽ പഠിക്കുമ്പോൾ മാർക്ക് ലിസ്റ്റ് ഫോട്ടോഷോപ്പ് ചെയ്താണ് ഇവൻ അച്ഛനെ കാണിച്ചിരുന്നത്. ഇന്നലെ കറണ്ട് ബിൽ സീറോ എമൗണ്ട് കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു അതും ഇവൻ ഫോട്ടോഷോപ്പ് ചെയ്തതാണെന്ന്. അല്ലാതെ വൈദ്യുതി ബിൽ എങ്ങനെയാ സീറോ ആവുക? ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, ചേട്ടാ എല്ലാം മുകളിലുള്ളവന്റെ കാരുണ്യമാണെന്ന്. സോളാർ പാനൽ ഉണ്ടല്ലോ. അപ്പോഴാ എനിക്കും അത് ശരിയാണെന്ന കാര്യം ഓർമ്മ വന്നത്. പി എം സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM Suryaghar.gov.in.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ സീറോ ഡൗൺ പേയ്മെന്റും. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
2: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ദരിദ്രരുടെയും പിന്നാക്ക വിഭാഗങ്ങളുടെയും ക്ഷേമത്തിനായുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് ഇന്ത്യയുടെ വികസന യാത്രയുടെ കാതലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 90th വാർഷിക ആഘോഷ നിറവിൽ ആകാശവാണി. ആശംസകളുമായി കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ. KSRTC ബസ്സുകളിൽ സ്ത്രീകളുടെ സൌജന്യ യാത്രാ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടപടികൾ വേഗത്തിലാക്കാൻ നിർദ്ദേശം. പ്രതിരോധം ശക്തമാക്കി സംസ്ഥാന ആരോഗ്യവകുപ്പ്. നാളെ അർദ്ധരാത്രി മുതൽ സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം. ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. സംസ്ഥാനത്ത് വ്യാപക മഴ. ഇന്നു മുതൽ 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. രാജ്യത്തെ ദരിദ്ര വിഭാഗത്തിന്റെ ഉന്നമനത്തിനായുള്ള സർക്കാരിന്റെ 12 വർഷത്തെ യാത്രയിൽ നിരവധി പരിവർത്തനങ്ങൾ സാധ്യമാക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദരിദ്രരുടെയും പിന്നാക്ക വിഭാഗങ്ങളുടെയും ക്ഷേമത്തിനായുള്ള പ്രതിബദ്ധതയാണ് ഇന്ത്യയുടെ വികസന കുതിപ്പിന്റെ കാതലെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ജൻധൻ അക്കൌണ്ടുകൾ, സ്വച്ഛ് ഭാരത് PM ആവാസ് യോജന, ജൽജീവൻ മിഷൻ, ആയുഷ്മാൻ ഭാരത് തുടങ്ങിയ എല്ലാ സംരംഭങ്ങളും ജനങ്ങൾക്ക് ആത്മാഭിമാനവും അവസരങ്ങളും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ചവയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ആകാശവാണി ഇന്ന് 90th വാർഷികം ആഘോഷിക്കുന്നു. 1936 June 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. രാജ്യത്തിന്റെ സാംസ്കാരിക പ്രക്ഷേപണ ചരിത്രത്തിലെ ഒരു സവിശേഷ നിമിഷത്തെയാണ് ഈ ദിനം അടയാളപ്പെടുത്തുന്നത്. 1986 ആകാശവാണി എന്ന പേര് സ്വീകരിച്ചു. ഇന്ന് 591 സ്റ്റേഷനുകളുള്ള ആകാശവാണി 23 ഭാഷകളിലും 146 ഭാഷകളിലും പ്രക്ഷേപണം നടത്തുന്നു. കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ആശംസകൾ നേർന്നു. പശ്ചിമേഷ്യയിൽ യുദ്ധം കടുക്കുന്നു. ഇറാനിലെ തന്ത്രപ്രധാന നഗരങ്ങളിൽ സ്ഫോടന പരമ്പരയുണ്ടായതായി ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് പ്രത്യാക്രമണം. അമേരിക്കയുടെ നേതൃത്വത്തിൽ വെടിനിർത്തൽ ശ്രമങ്ങൾ തുടരുന്നതിനിടെയാണ് സംഘർഷാവസ്ഥ രൂക്ഷമായത്. ഇറാനെതിരായ സൈനിക ആക്രമണങ്ങളിൽ US പങ്കുചേർന്നാൽ ഇറാഖിലെ US സൈനിക താവളങ്ങളെ ആക്രമിക്കുമെന്ന് ഇറാഖിലെ ഷിയ സായുധ സംഘമായ കഥൈബ് ഹിസ്ബുള്ളയുടെ ഭീഷണി. രാജ്യത്തിന്റെ വ്യോമാതിർത്തി 72 മണിക്കൂർ അടച്ചതായി ഇറാഖിന്റെ സിവിൽ ഏവിയേഷൻ അതോറിറ്റി പ്രഖ്യാപിച്ചു. KSRTC ബസ്സുകളിൽ സ്ത്രീകളുടെ സൌജന്യ യാത്രാ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടപടികൾ വേഗത്തിലാക്കാൻ ഗതാഗത വകുപ്പിനോട് നിർദ്ദേശിച്ച് മുഖ്യമന്ത്രി. മുഖ്യമന്ത്രി VD സതീശനുമായി ഗതാഗത മന്ത്രി CP ജോൺ തിരുവനന്തപുരത്ത് കൂടിക്കാഴ്ച നടത്തി. അന്തിമ തീരുമാനം ബുധനാഴ്ച ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകുമെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുമെന്നും വിഷയത്തിൽ KSRTC ജീവനക്കാർക്ക് ആശങ്ക വേണ്ടെന്നും മന്ത്രി പറഞ്ഞു.
1: മുഖ്യമന്ത്രി വിളിച്ചുകൂട്ടിയ യോഗത്തിൽ ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വ്യക്തമായിട്ടുള്ള ചില തീരുമാനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. എന്തായാലും പ്രധാനപ്പെട്ട കാര്യം സ്ത്രീകൾക്ക് സൌജന്യ യാത്ര, അതിൽ സ്ത്രീകൾ തമ്മിൽ യാതൊരു വ്യത്യാസങ്ങളും ഉണ്ടാവില്ല. പാവപ്പെട്ടവരെന്നോ പണക്കാരെന്നോ ഉദ്യോഗസ്ഥരെന്നോ അങ്ങനെയൊന്നുള്ള വ്യത്യാസം, APL BPL വ്യത്യാസങ്ങളൊന്നുമില്ല. ഞാനിപ്പോൾ പറയുന്നത് 15th സൗജന്യ യാത്ര ഉണ്ടായിരിക്കും. അത് 10th ക്യാബിനറ്റ് പ്രഖ്യാപിച്ചു.
0: ഷിഗല്ല രോഗത്തിനെതിരെ പ്രതിരോധം ശക്തമാക്കി സംസ്ഥാന ആരോഗ്യവകുപ്പ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധന കർശനമാക്കാൻ ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിദ്യാലയങ്ങളിൽ ഉച്ചഭക്ഷണ സാമ്പിളും വെള്ളവും പരിശോധിക്കുമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. കോഴിക്കോട് തലക്കുളത്തൂരിൽ 4 വയസ്സുകാരി ഷിഗല്ല ബാധിച്ച് മരിച്ച സാഹചര്യത്തിൽ പ്രദേശത്തെ 200 വീടുകളിൽ ആരോഗ്യ സർവേയും ബോധവൽക്കരണവും നടത്തി. ഇടുക്കി ചിന്നക്കനാൽ സൂര്യനെല്ലിക്ക് സമീപം കാട്ടാന ആക്രമണത്തിൽ സ്ത്രീ കൊല്ലപ്പെട്ടു. സൂര്യനെല്ലി സ്വദേശിയ മാരിയാണ് മരിച്ചത്. മാരിയോടൊപ്പമുണ്ടായിരുന്ന മകൾക്ക് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റു. വനം വകുപ്പും പോലീസും സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. വന്യജീവി ആക്രമണങ്ങൾ തുടരുന്നതിൽ പ്രദേശവാസികൾ പ്രതിഷേധിച്ചു. സംസ്ഥാനത്ത് അഴിമതിരഹിത റവന്യൂ ഓഫീസുകൾ ഉറപ്പാക്കുമെന്ന് മന്ത്രി AP അനിൽകുമാർ. മലപ്പുറം പ്രസ് ക്ലബ് മീറ്റ് ദ മിനിസ്റ്റർ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭൂമി തരംമാറ്റൽ അപേക്ഷകൾ വേഗത്തിലാക്കാൻ ജില്ലാ അദാലത്ത് സംഘടിപ്പിക്കുമെന്നും റവന്യൂ മന്ത്രി അറിയിച്ചു. ബന്ധുനിയമനങ്ങളെ ന്യായീകരിക്കില്ലെന്നും തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കൊല്ലത്ത് ദേശീയപാത 66 ഭാഗമായ ബൈപ്പാസിന്റെ നിർമ്മാണം മന്ത്രി ബിന്ദു കൃഷ്ണ വിലയിരുത്തി. നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പരാതികളും പ്രശ്നങ്ങളുമുള്ള സ്ഥലങ്ങളാണ് മന്ത്രിയും സംഘവും സന്ദർശിച്ചത്. വെള്ളക്കെട്ട് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളും നിർമ്മാണത്തിലെ കാലതാമസവും ഒഴിവാക്കണമെന്ന് മന്ത്രി ദേശീയപാത അധികൃതരോട് നിർദ്ദേശിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഈ മാസം 21-ന്

0: നടക്കാനിരിക്കുന്ന നീറ്റ് യു ജി പുനഃപരീക്ഷയ്ക്കുള്ള പൊതു അറിയിപ്പ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. രാജ്യമൊട്ടാകെ 551 നഗരങ്ങളിലും 14 വിദേശ നഗരങ്ങളിലും പരീക്ഷാ കേന്ദ്രങ്ങൾ സജ്ജീകരിക്കും. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 5:15 വരെയാണ് പരീക്ഷ. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പ്രവേശനത്തിന്റെ ട്രയൽ അലോട്ട്മെന്റ് ഇന്നു മുതൽ പരിശോധിക്കാം. അഡ്മിഷൻ .vhscportal.kerala.gov.in സ്കൂളുകളിലേക്കുള്ള അലോട്ട്മെന്റ് ലഭ്യമാകുക. ആവശ്യമായ തിരുത്തലുകൾക്ക് ഈ മാസം 10 വരെ അവസരമുണ്ട്. സംസ്ഥാനത്ത് നാളെ അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെയാണ് നിരോധനം. ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിലാണ്. മത്സ്യസമ്പത്ത് സംരക്ഷിക്കുകയും ശാസ്ത്രീയ മത്സ്യബന്ധനം ഉറപ്പാക്കുകയും ചെയ്യുന്നതിനായാണ് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത്. സംസ്ഥാനത്ത് വ്യാപക മഴ. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും നദീതീരങ്ങളിലുള്ളവരും ആവശ്യമെങ്കിൽ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറണം. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും കർണാടക തീരത്ത് മറ്റന്നാൾ വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. തിരുവനന്തപുരം ജില്ലയിൽ കനത്ത മഴ. നഗര ഗ്രാമീണ മേഖലകളിലെല്ലാം ശക്തമായ മഴ തുടരുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: തലസ്ഥാന ജില്ലയായ തിരുവനന്തപുരത്ത് ഇന്നലെ രാത്രി മുതൽ പെയ്യുന്ന കനത്ത മഴ ഇന്നും തുടരുകയാണ്. ജില്ലയിലെ മലയോര മേഖലകളിലും തീരദേശ പ്രദേശങ്ങളിലും ഉൾപ്പെടെ മഴ സജീവമാണ്. ശക്തമായ മഴയിൽ നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ടും രൂപപ്പെട്ടിട്ടുണ്ട്. കൂടാതെ നഗരത്തിലെ ചിലയിടങ്ങളിൽ ഗതാഗതക്കുരുക്കും രൂക്ഷമാണ്. കനത്ത മഴയിൽ പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മതിൽ ഇടിഞ്ഞു വീണു. അപകടത്തിൽ ആർക്കും പരിക്കില്ല.
0: ജലനിരപ്പ് ഉയരുന്നതിനാൽ തിരുവനന്തപുരം അരുവിക്കര ഡാമിന്റെ 1 മുതൽ 4 വരെയുള്ള ഷട്ടറുകൾ ഉയർത്തിയ സാഹചര്യത്തിൽ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ. മണ്ണിടിച്ചിൽ സാധ്യതയുള്ളതിനാൽ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ പൊന്മുടി എക്കോ ടൂറിസത്തിലേക്ക് സന്ദർശകർക്ക് പ്രവേശനമില്ലെന്ന് തിരുവനന്തപുരം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറും അറിയിച്ചു. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ജർമ്മനിയുടെ അലക്സാണ്ടർ സുരേവിന്. ഇറ്റലിയുടെ ഫ്ലാബിയോ കൊബോളിനെ 5 സെറ്റ് നീണ്ട ഏറ്റുമുട്ടലിൽ പരാജയപ്പെടുത്തിയാണ് സുരേവ് തന്റെ ആദ്യ ഗ്രാൻഡ്സ്ലാം കിരീടം സ്വന്തമാക്കിയത്. ബോറിസ് ബെക്കറിന് ശേഷം ഗ്രാൻഡ്സ്ലാം സിംഗിൾസ് ജയിക്കുന്ന ആദ്യ ജർമ്മൻ പുരുഷ താരമാണ് സുരേവ്. കണ്ണൂർ പ്ലസ് ക്ലബ് സംഘടിപ്പിച്ചു വരുന്ന സംസ്ഥാന ജേർണലിസ്റ്റ് വോളിബോൾ ടൂർണമെന്റിന്റെ ഫൈനൽ ഇന്ന്. ഗവൺമെന്റ് വനിതാ കോളേജ് ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്ന് സിറ്റി പോലീസ് കമ്മീഷണർ നയിക്കുന്ന ടീമും യുവജന സംഘടനാ നേതാക്കളുടെ ടീമും തമ്മിലുള്ള പ്രദർശന മത്സരവും ഉണ്ടാകും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 457 പോയിന്റ് ഇടിഞ്ഞ് 73,787-ലും നിഫ്റ്റി 152 പോയിന്റ് നഷ്ടത്തിൽ 23,215-ലും വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 760 രൂപ കുറഞ്ഞ് 111,240 രൂപയും ഗ്രാമിന് 13,905 രൂപയുമാണ് ഇന്നത്തെ വില. തലശ്ശേരി മൈസൂർ മാക്കൂട്ടം ചുരംപാതയിൽ വൻ ഗതാഗതക്കുരുക്ക്. പുലർച്ചെ 1 മണിക്ക് തുടങ്ങിയ വാഹനക്കുരുക്ക് ഇപ്പോഴും തുടരുകയാണ്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ പങ്കെടുക്കാനായി കർണാടകയിൽ നിന്നെത്തുന്ന ഭക്തരുടെ എണ്ണം കൂടിയതാണ് കുരുക്ക് രൂക്ഷമാകാൻ കാരണമായി പറയുന്നത്. കൊട്ടിയൂർ വൈശാഖോത്സവത്തിനുള്ള ഇളനീരാട്ടം ഇന്ന്. ഇന്നലെ രാത്രി ഇളനീർവെപ്പ് ആരംഭിച്ചു. വൈശാഖ മഹോത്സവത്തിലെ 2-ാമത്തെ ആരാധനയായ അഷ്ടമി ആരാധനയും ഇന്നാണ്. അവധി ദിനമായ ഇന്നലെ കൊട്ടിയൂരിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. ഇന്ന് ലോക ബ്രെയിൻ ട്യൂമർ ദിനം. രോഗനിർണയം നേരത്തെ നടത്തേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്തുകയാണ് ദിനാചരണ ലക്ഷ്യം. എ ക്ലോസർ ലുക്ക് എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. പ്രധാന വാർത്തകൾ വീണ്ടും. ദരിദ്രരുടെയും പിന്നാക്ക വിഭാഗങ്ങളുടെയും ക്ഷേമത്തിനായുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് ഇന്ത്യയുടെ വികസനയാത്രയുടെ കാതലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 90-ാം വാർഷിക ആഘോഷ നിറവിൽ ആകാശവാണി. ആശംസകളുമായി കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ. കെഎസ്ആർടിസി ബസ്സുകളിൽ സ്ത്രീകളുടെ സൌജന്യയാത്രാ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടപടികൾ വേഗത്തിലാക്കാൻ നിർദ്ദേശിച്ച് മുഖ്യമന്ത്രി. അന്തിമ തീരുമാനം മന്ത്രിസഭായോഗത്തിലെന്ന് ഗതാഗതമന്ത്രി. ഷിഗല്ല വ്യാപനത്തിനെതിരെ പ്രതിരോധം ശക്തമാക്കി സംസ്ഥാന ആരോഗ്യവകുപ്പ്. നാളെ അർദ്ധരാത്രി മുതൽ സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം. ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. സംസ്ഥാനത്ത് വ്യാപക മഴ. ഇന്ന് 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ്.

0: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. പാവപ്പെട്ടവരുടെ ക്ഷേമമാണ് കഴിഞ്ഞ 12 വർഷങ്ങളിൽ രാജ്യം സാക്ഷ്യം വഹിച്ച പരിവർത്തനങ്ങൾക്ക് കാരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന നടപ്പാക്കുക. 90th anniversary നിറവിൽ ആകാശവാണി ആശംസകൾ നേർന്ന് പ്രമുഖർ. നീറ്റ് യു ജി പുനഃപരീക്ഷ നഗരകേന്ദ്രങ്ങളുടെ സ്ലിപ്പുകൾ പുറത്തിറക്കി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പുനഃപരീക്ഷ ഈ മാസം 21-ന്. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. മത്സ്യബന്ധനത്തിന് നാളെ വരെ വിലക്ക്. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം. വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇറാൻ വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേൽ. വാർത്തകൾ വിശദമായി. പാവപ്പെട്ടവരുടെ ക്ഷേമമാണ് കഴിഞ്ഞ 12 വർഷങ്ങളിൽ രാജ്യം സാക്ഷ്യം വഹിച്ച പരിവർത്തനങ്ങൾക്ക് കാരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദരിദ്രർക്കായി സർക്കാർ നടപ്പാക്കിയ ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള സമൂഹമാധ്യമ പോസ്റ്റിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ദരിദ്രർക്ക് മെച്ചപ്പെട്ട ജീവിതം. കോമൺവെൽത്ത് പാർലമെന്ററി അസോസിയേഷന്റെ ഇന്ത്യ റീജിയണൽ സോൺ 2 3 ദിവസത്തെ സമ്മേളനം ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഇന്ന് ചണ്ഡീഗഡിൽ ഉദ്ഘാടനം ചെയ്യും. ഹരിയാന നിയമസഭയാണ് സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്നത്. രാജ്യത്തെ 15 നിയമസഭകളിൽ നിന്നുള്ള പ്രിസൈഡിംഗ് ഡെപ്യൂട്ടി പ്രിസൈഡിംഗ് ഓഫീസർമാരും നിയമസഭാംഗങ്ങളും പങ്കെടുക്കും. രാജ്യസഭാ തെരഞ്ഞെടുപ്പിനുള്ള അടുത്തഘട്ട സ്ഥാനാർത്ഥി പട്ടിക BJP പുറത്തിറക്കി. മധ്യപ്രദേശിൽ നിന്ന് മഹേഷ് കെവാട്ടും കർണാടകയിൽ നിന്ന് എം നാഗരാജയും മത്സരിക്കും. കർണാടകയിൽ നിയമസഭാ സമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളായ രിംഗരാജ് പാട്ടീലിനെയും രഘു കൌട്ടിലിനെയും BJP പ്രഖ്യാപിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ പൊതുജനാരോഗ്യ പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന നടപ്പാക്കാനൊരുങ്ങി പശ്ചിമബംഗാൾ. ദേശീയ ആരോഗ്യ അതോറിറ്റിയും പശ്ചിമബംഗാൾ സർക്കാരും ഇന്ന് ന്യൂഡൽഹിയിൽ ഇത് സംബന്ധിച്ച ധാരണാപത്രം ഒപ്പുവയ്ക്കും. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ, പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി എന്നിവർ സന്നിഹിതരായിരിക്കും. നീറ്റ് UG പുനഃപരീക്ഷ നടക്കുന്ന നഗരം രേഖപ്പെടുത്തിയ സ്ലിപ്പുകൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. ഈ മാസം 21-നാണ് പുനഃപരീക്ഷ. ഔദ്യോഗിക വെബ്സൈറ്റിൽ അപേക്ഷാ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്താൽ ഉദ്യോഗാർത്ഥികൾക്ക് പരീക്ഷാ കേന്ദ്രം അനുവദിച്ചിരിക്കുന്ന നഗരത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ലഭിക്കുമെന്ന് NTA അറിയിച്ചു. കഴിഞ്ഞ മാസം 12-ന് നടന്ന നീറ്റ് UG പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദാക്കുകയായിരുന്നു. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം രൂക്ഷമാകുന്നു. വെടിനിർത്തൽ കരാർ ലംഘിച്ചതിന് ഇറാഖ് വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു. അതേസമയം ചർച്ചകളിലേക്ക് ഇറാൻ മടങ്ങണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. April 8 വെടിനിർത്തൽ കരാറിന് ശേഷം ഇസ്രായേലിലേക്ക് ഇറാൻ നടത്തിയ ആദ്യ മിസൈൽ ആക്രമണമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഇറാന്റെ 2 മിസൈലുകൾ തകർത്തതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകി. പ്രത്യാക്രമണം നടത്തരുതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവിനോട് അഭ്യർത്ഥിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ആകാശവാണിയുടെ 90th anniversary ഇന്ന്. 1936 June 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പുനർനാമകരണം ചെയ്തത്. 1956 ആകാശവാണി എന്ന പേര് സ്വീകരിച്ചു. 591 സ്റ്റേഷനുകളിലായി രാജ്യത്തെ 98% ജനതയിലേക്കും 23 ഭാഷകളിൽ ആകാശവാണിയുടെ പരിപാടികൾ എത്തുന്നുണ്ട്. 100 വിദേശ രാജ്യങ്ങളിലും ആകാശവാണിയുടെ പ്രക്ഷേപണം ലഭ്യമാണ്. 90th anniversary ആകാശവാണിക്ക് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ആശംസകൾ നേർന്നു.
2: ബഹുത് ഖുഷി കെ സാത്ത് പൂരെ ആകാശവാണി പരിവാർ കോ ബധായി ദേത്ത ഹൂ. 90 സാൽ ആപ്നെ പൂരാ കിയാ ഹൈ. 90 സാൽ പൂരാ ഹോനേ പർ മേരെ ശുഭകാമനായേ ഹൈ. പൂരാ ദേശ് ആകാശവാണി കെ സാത്ത് ജുഡാ ഹുവാ ഹൈ. ആകാശവാണി കെ മാധ്യമ സേ ഹമാരാ ഭാരത് ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് രഹേ മേരാ യഹ് ശുഭകാമനായേ.
1: ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ഉപഭോക്താവിന്റെ KYC റദ്ദാക്കിയെന്നും 24 മണിക്കൂറിനുള്ളിൽ സിം കാർഡ് ബ്ലോക്ക് ചെയ്യുമെന്ന തരത്തിൽ BSNL പേരിൽ പ്രചരിക്കുന്ന നോട്ടീസ് വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. സിം KYCയുമായി ബന്ധപ്പെട്ട് BSNL യാതൊരുവിധ നോട്ടീസുകളും പുറപ്പെടുവിച്ചിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ് ഉത്തരകൊറിയയിൽ എത്തി. കഴിഞ്ഞ 7 വർഷത്തിനിടെ ആദ്യമായാണ് അദ്ദേഹം പ്യോങ്യാങ് സന്ദർശിക്കുന്നത്. റഷ്യയുമായി ഉത്തരകൊറിയ അടുത്ത ബന്ധം പുലർത്തുന്ന പശ്ചാത്തലത്തിലാണ് സന്ദർശനം. സാമ്പത്തിക സഹകരണം, കൊറിയൻ ഉപദ്വീപിലെ സുരക്ഷാ പ്രശ്നങ്ങൾ, ഏകോപനം തുടങ്ങിയവ ചർച്ച ചെയ്യും. ജമ്മു കശ്മീരിലെ മാതാ വൈഷ്ണോ ദേവി ക്ഷേത്ര ദർശനത്തിന് തീർത്ഥാടകരുടെ വൻ തിരക്ക്. ദർശനം സുഗമമായി പുരോഗമിക്കുന്നതായി അധികൃതർ അറിയിച്ചു. വൻ തിരക്ക് കണക്കിലെടുത്ത് യാത്രയ്ക്കുള്ള രജിസ്ട്രേഷൻ നിരവധി തവണ താൽക്കാലികമായി നിർത്തിവച്ചു.

0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ ശക്തമായ മഴ. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും കർണാടക തീരത്ത് മറ്റന്നാൾ വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കേരളത്തിൽ 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. കേരളത്തിൽ ഷിഗല്ല രോഗത്തിനെതിരെ പ്രതിരോധം ശക്തമാക്കി ആരോഗ്യവകുപ്പ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധന കർശനമാക്കാൻ നിർദ്ദേശം നൽകിയതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ സാമ്പിളും വെള്ളവും പരിശോധിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം കോഴിക്കോട് ജില്ലയിൽ 4 വയസ്സുകാരി ഷിഗല്ല ബാധിച്ച് മരിച്ച സാഹചര്യത്തിൽ പ്രദേശത്ത് ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി. കെഎസ്ആർടിസി ബസ്സുകളിൽ സൌജന്യ യാത്ര നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഗതാഗത വകുപ്പ് മന്ത്രി സി പി ജോൺ മുഖ്യമന്ത്രി വി ഡി സതീശനുമായി തിരുവനന്തപുരത്ത് കൂടിക്കാഴ്ച നടത്തി. കെഎസ്ആർടിസിയിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര ഈ മാസം 15 മുതൽ ആരംഭിക്കുമെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മന്ത്രി സി പി ജോൺ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം ബുധനാഴ്ച ചേരുന്ന മന്ത്രിസഭായോഗത്തിൽ ഉണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചു. ലോകത്തെ 70% ചെറുകിട കർഷകരും ബ്രിക്സ് മേഖലയിൽ നിന്നാണെന്നും വളം ലഭ്യതയിൽ ലോകം ബ്രിക്സ് രാജ്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നതായും കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ബ്രിക്സ് കൃഷിമന്ത്രിമാരുടെ യോഗവുമായി ബന്ധപ്പെട്ട് ഭോപ്പാലിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാളെ മുതൽ ഈ മാസം 13 വരെ മധ്യപ്രദേശിലെ ഇൻഡോറിൽ ബ്രിക്സ് കാർഷിക പ്രവർത്തക സമിതി യോഗം നടക്കുമെന്നും ശ്രീ ശിവരാജ് സിംഗ് ചൌഹാൻ അറിയിച്ചു.
2: 42% കൃഷിഭൂമി കുൽമില വൃക്ഷ കൺട്രീസ് പാസ് ഉത്പാദന 42% ഹിസ്സ വൃക്ഷ കൺട്രീസ് കാ 58 കരോഡ് കിസാൻ പൂരി ദുനിയാമേസ് ലഗ്ഭഗ 70% ഛോട്ടെ കിസാൻ വൃക്ഷ കൺട്രീസ് നിവാസ കത്തെ 68% കൃഷി ജോത്തെ വൃക്ഷ കൺട്രീസ് പാസ് 68% ദുനിയാ ഖാദ്യ സുരക്ഷ ബഹുത് ഹദ് തക് ഇൻ പർ നിർഭർ കത്തിസ് വൃക്ഷ ജ കൃഷി ബാരേ ചർച്ച ചർച്ച കേവല വൃക്ഷ തക് സീമിത് നീ ദുനിയാ ഖാദ്യ സുരക്ഷ
0: ഇന്ന് ലോക സമുദ്ര ദിനം. സമുദ്ര സുരക്ഷയുടെയും സമുദ്ര വിഭവങ്ങൾ സുസ്ഥിരമായി കാത്തുസൂക്ഷിക്കേണ്ടതിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനായാണ് ദിനാചരണം. നമ്മുടെ ഭൂമിക്കായി ശക്തമായ സമുദ്ര സുരക്ഷിത മേഖലകൾ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ആഗോള ഊർജ വ്യാപാരത്തിന്റെ പ്രധാന കവാടങ്ങളിലൊന്നായ ഹോർമുസ് കടലിടുക്ക് നേരിടുന്ന പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ സമുദ്ര സുരക്ഷ ഏറെ പ്രാധാന്യം അർഹിക്കുന്നതാണെന്ന് നിലവിലെ ആഗോള സാഹചര്യം വ്യക്തമാക്കുന്നു. പസഫിക് തീരത്തെ ഇബറാക്കി പ്രവിശ്യ മുതൽ ഒക്കിനാബ വരെയുള്ള തീരപ്രദേശങ്ങളിൽ സുനാമി മുന്നറിയിപ്പ്. ഫിലിപ്പീൻസിൽ ശക്തമായ ഭൂകമ്പം ഉണ്ടായതിനെ തുടർന്ന് ജപ്പാന്റെ കാലാവസ്ഥാ ഏജൻസിയാണ് മുന്നറിയിപ്പ് നൽകിയത്. ഫിലിപ്പീൻസിൽ 3 മീറ്റർ വരെയും മലേഷ്യയിൽ 1 മീറ്റർ വരെയും ഉയരത്തിൽ തിരമാലകൾ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് ലഭിച്ചതിനെ തുടർന്ന് തീരപ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 457 പോയിന്റ് ഇടിഞ്ഞ് 73,787-ലും നിഫ്റ്റി 152 പോയിന്റ് നഷ്ടത്തിൽ 23,215-ലും വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 760 രൂപ കുറഞ്ഞ് 111,240 രൂപയും ഗ്രാമിന് 13,905 രൂപയുമാണ് ഇന്നത്തെ വില. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിന്. കലാശ പോരാട്ടത്തിൽ ഇറ്റലിയുടെ ഫ്ലാവിയോ കോബോളിനെ 5 സെറ്റ് നീണ്ട ഏറ്റുമുട്ടലിൽ പരാജയപ്പെടുത്തിയാണ് സ്വരേവ് ആദ്യ ഗ്രാൻഡ്സ്ലാം കിരീടം സ്വന്തമാക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. പാവപ്പെട്ടവരുടെ ക്ഷേമമാണ് കഴിഞ്ഞ 12 വർഷങ്ങളിൽ രാജ്യം സാക്ഷ്യം വഹിച്ച പരിവർത്തനങ്ങൾക്ക് കാരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന നടപ്പാക്കാനൊരുങ്ങി പശ്ചിമബംഗാൾ. ധാരണാപത്രം ഇന്ന് ന്യൂഡൽഹിയിൽ ഒപ്പുവയ്ക്കും. പ്രക്ഷേപണത്തിന്റെ 90th വാർഷിക നിറവിൽ ആകാശവാണി. ആശംസകൾ നേർന്ന് പ്രമുഖർ. നീറ്റ് യുജി പുനഃപരീക്ഷ നഗര കേന്ദ്രങ്ങളുടെ സ്ലിപ്പുകൾ പുറത്തിറക്കി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പുനഃപരീക്ഷ ഈ മാസം 21-ന്. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. മത്സ്യബന്ധനത്തിന് നാളെ വരെ വിലക്ക്. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം. വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇറാൻ വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേൽ. വാർത്തകൾ കഴിഞ്ഞു.
3: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ റേഡിയോ സാന്ത്വനം 90.4 FM.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555877.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

0: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണ മാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മാച്ചിൽ നിന്ന് വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മാച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
2: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ്, റേഡിയോ സാന്ത്വനം 90.4 FM.
3: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം സമാഗമം. ആശയം അവതരണം രജനി ഗിരീഷ്. സാങ്കേതിക സഹായം ആദർശ് അജയ്.
4: കലയുടെ വഴികളിലൂടെ സഞ്ചരിക്കുന്നവരോടൊത്തുള്ള ഹൃദയം തൊട്ട വർത്തമാനം.

0: നമസ്കാരം. സമാഗമത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഞങ്ങൾ സമാഗമത്തിലൂടെ നിരവധി പ്രതിഭകളെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചത്. ഇന്ന് സമാഗമത്തിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് ശ്രീ കേണൽ എസ് ഡിന്നി സാറാണ്. ഏകദേശം 20 വർഷത്തിലേറെയായി ഇന്ത്യൻ ആർമി ഇൻഫൻട്രി ഓഫീസറായി സേവനമനുഷ്ഠിച്ച അദ്ദേഹം ലഡാക്കിലും കാശ്മീരിന്റെ നിയന്ത്രണ രേഖയിലുമൊക്കെ സ്തുത്യർഹമായ സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ്. കൂടാതെ ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരള സംസ്ഥാന വക്താവാണ്. ഒപ്പം ഇന്റർനാഷണൽ റിലേഷൻസ് ഇന്ത്യൻ സെക്യൂരിറ്റി ആസ്പെക്ട്സിന്റെ അനലിസ്റ്റ് കൂടിയാണ് അദ്ദേഹം. നമുക്ക് ഒത്തിരി സന്തോഷത്തോടെ അദ്ദേഹത്തെ റേഡിയോ സാന്ത്വനം 90.4 FM സമാഗമത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ.
1: നമസ്കാരം മാഡം. താങ്ക് യു വെരി മച്ച് എന്നെ ഇങ്ങനെ ഒരു പരിപാടിയിലേക്ക് ക്ഷണിച്ചതിന് വളരെ നന്ദിയുണ്ട്. താങ്ക് യു.
0: ഓക്കെ, സാറിനെ കുറിച്ച് ആദ്യം നമുക്ക്, സമാഗമത്തിലൂടെ നിരവധി പ്രതിഭകളാണ്, ഈ ഒരു കൊല്ലത്തിന്റെ തന്നെ നിരവധി വ്യക്തികളെയും സമാഗമത്തിലൂടെ ശ്രോതാക്കളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് സാറിന് പറയാനുള്ളത് വ്യത്യസ്തമായ നിരവധി അനുഭവങ്ങളാണ്. അപ്പം ഈ അനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നതിന് മുന്നേ സാറിന്റെ ജന്മനാട് എവിടെയാണ്, അതിനെ കുറിച്ചൊന്ന് പറയൂ.
1: ഞാൻ ജനിച്ചത് കൊല്ലത്ത് തന്നെയാണ്, കുട്ടിയത്താണ് ടു ബി പ്രിസൈസ്. എന്റെ അച്ഛൻ എയർഫോഴ്സിലായിരുന്നു, അദ്ദേഹം 37 വർഷം സർവീസ് എയർഫോഴ്സിൽ ചെയ്തിരുന്നു. അപ്പം ജനിച്ച് ഞാൻ എന്റെ ആദ്യത്തെ കുറച്ച് പഠനം ഇൻഫന്റ് ജീസസ് സ്കൂളിലാണ് ചെയ്തത്. അന്ന് മൗണ്ട് കാർമലിലും 1-2 ക്ലാസ്, പിന്നെ 3rd-4th ഇൻഫന്റ് ജീസസിൽ, അങ്ങനെ 4th ക്ലാസ് വരെ ഇൻഫന്റ് ജീസസിൽ തങ്കശ്ശേരിയിൽ പഠിക്കുകയും അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. കാരണം ആ സ്കൂൾ അത്രമാത്രം നല്ലൊരു സ്കൂളും ഇന്നും അത് പാരമ്പര്യം നിലനിർത്തുന്ന ഒരു സ്കൂളാണ്. അപ്പം അതുകൊണ്ട് അതിനൊരു അഭിമാനമായിട്ട് എനിക്കുണ്ട്. അത് കഴിഞ്ഞ് അച്ഛൻ്റെ കൂടെ ഞങ്ങൾ ബാംഗ്ലൂരിലും പിന്നീട് വെസ്റ്റ് ബംഗാളിലൊക്കെ പോയി. തിരിച്ച് ട്രിവാൻഡ്രത്തെ പോസ്റ്റിംഗ് വന്നു കഴിഞ്ഞിട്ട് വന്ന് പിന്നെ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ കേന്ദ്ര വിദ്യാലയമാണ് ഞാൻ പഠിച്ചത്. പിന്നെ എൻ്റെ 12th ചെയ്തത് കേന്ദ്ര വിദ്യാലയ പട്ടം തിരുവനന്തപുരത്തു നിന്നാണ്. അവിടുന്ന് ഞാൻ പിന്നീട് യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് BSc Physics ചെയ്തു. BSc Physics കഴിഞ്ഞിട്ടാണ് ഞാൻ UPSC എക്സാം എഴുതി കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് കിട്ടുകയും ഞാൻ ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി ദേഹ്റാദൂണിൽ ട്രെയിനിങ്ങിൽ പോവുകയാണ് ചെയ്തത്.
0: ചെറുതിലെ ഒരു ആ ഒരു ഡിഫൻസിന്റെ പശ്ചാത്തലമുള്ളിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു അല്ലേ അച്ഛൻ, അതിലായിരുന്നല്ലോ. അപ്പം കോളേജ് ജീവിതം കഴിഞ്ഞു, തികച്ചും സയൻസിൽ നിന്ന് പിന്നീട് ആർമി സ്കൂളിലേക്കാണ് പോയത്. അപ്പം ഈ കോളേജ് ജീവിതവും വിദ്യാഭ്യാസവും ഒക്കെ അറിഞ്ഞപ്പം സാറിന് ചെറുതിലെ ഉള്ളിൽ ആർമി മോഹം ഇങ്ങനെ പോകണം എന്നായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്?
1: മാഡം, എനിക്ക് തീർച്ചയായിട്ടും ഞാൻ ജനിച്ചതൊക്കെ കണ്ടതും കൂടുതലും ഞാനിപ്പം LKG UKG ഒക്കെ സത്യം പറഞ്ഞാൽ അംബാല കണ്ടോൺമെന്റ് അവിടെ എയർഫോഴ്സിന്റെ ആയിരുന്നു. അപ്പം ആ രീതിയിൽ എന്റെ ഒരു നല്ലൊരു ബാല്യകാലം എന്ന് വേണമെങ്കിൽ പറയാവുന്ന അത് എയർഫോഴ്സിന്റെ കണ്ടോൺമെന്റ്സിലാണ്. അപ്പം ഞങ്ങൾ രാവിലെ എണീക്കുമ്പോഴും രാത്രി ഉറങ്ങുമ്പോഴും ഒക്കെ ഈ പ്ലെയിനുകൾ ഫൈറ്റർ പ്ലെയിൻസ് ഒക്കെ പോകുന്നതൊക്കെ കണ്ടാണ് ഞാൻ വളർന്നത്. അപ്പം എന്റെ ആദ്യത്തെയും ഏറ്റവും വലിയ തീവ്രമായിട്ടുള്ള ഒരു മോഹം എന്ന് പറഞ്ഞാൽ ഫൈറ്റർ പൈലറ്റ് ആവുക എന്നുള്ളതായിരുന്നു. ഇന്ത്യൻ എയർഫോഴ്സിൽ ഫൈറ്റർ പൈലറ്റ് ആവുക എന്നുള്ളതാണ്. അപ്പം അതിന് വേണ്ടിയുള്ള എല്ലാ പരിശ്രമവും ഞാൻ ചെയ്തിരുന്നു. പിന്നീട് ഞാൻ ഗ്രാജുവേഷൻ സമയത്ത് NCC എയർവിംഗ് ട്രിവാൻഡ്രത്തുള്ള അതിനകത്ത് ഞാൻ ജോയിൻ ചെയ്തിരുന്നു. NCC സി സർട്ടിഫിക്കറ്റ് കിട്ടിയിരുന്നു. ന്യൂഡൽഹിയിലെ റിപ്പബ്ലിക് ഡേ ക്യാമ്പിൽ അറ്റൻഡ് ചെയ്തു, കേരളത്തിൽ നിന്നുള്ള ബെസ്റ്റ് കെഡറ്റ് ആയിരുന്നു. അപ്പം അങ്ങനെയൊക്കെ പോയി എയർഫോഴ്സിന് വേണ്ടി വലിയ രീതിയിലുള്ള പരിശ്രമം നടത്തി. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ അവിടെ ഒരു പൈലറ്റ് ആപ്റ്റിറ്റ്യൂഡ് ബാറ്ററി ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്, അത് എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. അങ്ങനെ എയർഫോഴ്സിലേക്ക് പൈലറ്റ് അല്ലെങ്കിൽ എനിക്ക് എയർഫോഴ്സ് വേണ്ട എന്നുള്ള നിലയിലായിരുന്നു ഇരുന്നത്. അപ്പോഴാണ് ഞാൻ ഈ കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് എഴുതിയതും ആർമിയിലേക്കുള്ളൊരു ക്ഷണം വന്നതും. അപ്പം അങ്ങനെ എന്തായാലും യൂണിഫോം ഒരു പാഷനായിട്ട് തന്നെ ആയിരുന്നു എൻ്റെത്. അപ്പം ഓൾദോ ഞാൻ എയർഫോഴ്സിലേക്കായിരുന്നു എൻ്റെ ആഗ്രഹമെങ്കിലും ഞാൻ പിന്നീട് പോയത് ആർമിയിലേക്കാണ്. ആർമിയിലും ഒരു ഫൈറ്റേഴ്സ് എന്നുള്ള നിലയിൽ ഞാൻ ഇൻഫൻട്രി തന്നെയാണ് തിരഞ്ഞെടുത്തത്. അതിനകത്ത് രാജ്പൂത്ത് അല്ലെങ്കിൽ ഇവിടെ രജപത് എന്ന് പറയുന്ന ആ റെജിമെന്റ് തന്നെയായിരുന്നു. 14 Rajputലായിരുന്നു എനിക്ക് കമ്മീഷൻ കിട്ടിയത്. ആ റെജിമെന്റ് തന്നെയാണ് പിന്നീട് ഞാൻ കമാൻഡിങ് ഓഫീസറായി മാറുകയും ചെയ്തത്.
0: അങ്ങനെ ചെറുതിലെ ഡിഫൻസുമായി ബന്ധപ്പെട്ട് അത് പരിഭവപ്പെടുത്തി ഉള്ളിൻ്റെ ഉള്ളിലെ ആ മോഹങ്ങളൊക്കെ ഇങ്ങനെ പരിഭവപ്പെടുത്തി വന്ന ഒരു ട്രാക്കിൽ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ ആ ഒരു ഫൈറ്റർ പൈലറ്റിലേക്ക് പോകാത്തത് കൊണ്ടാണ് നമ്മൾക്കൊക്കെ ഒരുപാട് അറിവുകൾ തന്ന് നല്ലൊരു സിവിലിയൻ അങ്ങനെയായി നിൽക്കാൻ കഴിഞ്ഞത് കൊണ്ടാണ് ഇന്ന് ഈ ചാനൽ ചർച്ചകളിലൊക്കെ തന്നെ നമുക്ക് സാറിൻ്റെ ഒരു സാന്നിധ്യം കിട്ടിയത് അല്ലേ? അതുകൊണ്ട് തന്നെയാണ്
1: തീർച്ചയായിട്ടും നമ്മൾ പലപ്പോഴും നമ്മൾ ഈ തോൽവികളിൽ നിന്നാണ് അല്ലെങ്കിൽ ഈ തിരിച്ചടികളിൽ നിന്ന് നമ്മൾ പാഠങ്ങൾ പഠിക്കും എന്നുള്ള എൻ്റെ ഉദാഹരണം എനിക്ക് ഈ ചെറുതിലേക്ക് കിട്ടിയ കുറേ തിരിച്ചടികൾ തന്നെയാണ്. അപ്പം നമ്മൾ ആഗ്രഹിച്ച് അത് കിട്ടിയില്ല. അപ്പം അന്നൊക്കെ നമുക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു, അതായത് ഞാൻ ഫൈറ്റർ പൈലറ്റ് ആയില്ലല്ലോ എന്നൊക്കെ ഉള്ളത്. പക്ഷെ പിന്നീട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പം ദൈവം എങ്ങനെയാണ് എനിക്ക് എത്തേണ്ട സ്ഥലത്ത് എത്തിച്ചത്. ആ രീതിയിൽ ഈ നേരത്തെ മാഡം പറഞ്ഞ പോലെ ഒരു ഇൻഫൻട്രി ഓഫീസർ ആവുക, അതും എല്ലാ രീതിയിലുള്ള ഓപ്പറേഷൻസ് കാണാനുള്ള ഒരു ഭാഗ്യം കിട്ടുക. അതായത് ജമ്മു കശ്മീരിൽ ഏകദേശം ഒരു 8 വർഷം 3 ടെന്യൂസായിട്ട് രാഷ്ട്രീയ റൈഫിൾസിലും അല്ലാതെയും പിന്നെ നോർത്ത് ഈസ്റ്റില് അതുപോലെ തന്നെ യുണൈറ്റഡ് നേഷൻസിൽ മിലിറ്ററി ഒബ്സർവർ ആയിട്ട് പോവുക, പിന്നെ സ്വന്തം ബറ്റാലിയൻ ലഡാക്കിൽ കമാൻഡ് ചെയ്യുക, ഇതെല്ലാം പറ്റിയത് ഞാൻ ഇന്ത്യൻ ആർമിയിൽ വന്നുകൊണ്ടാണ്.
0: സാറിനോട് ചോദിക്കാൻ ഒരുപാട് ക്വസ്റ്റ്യൻസിന്റെ ഒരു കളക്ഷൻ തന്നെ ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട്. അതൊക്കെ ചോദിക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ അഭിമാനകരമായ ഒരു ഫയർ ഡിഫൻസ് മാനേജ്മെന്റിലേക്ക് 2 വർഷം സാർ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ അതാണ് നമുക്ക് ഞാൻ ഫസ്റ്റ് ചോദിക്കാൻ വെച്ചിരുന്നത്. അപ്പം നമുക്ക് നമ്മുടെയൊക്കെ ഉള്ളിലെ നമുക്ക് കേരളത്തെ പ്രതിനിധീകരിച്ച് അല്ലെങ്കിൽ നമ്മുടെ കൊല്ലം ജില്ലയിൽ നമുക്ക് ഇങ്ങനെ പറയാൻ ഒരാളുണ്ടല്ലോ, അതിൻ്റെ അറിവുകളൊക്കെ ഇങ്ങനെ വരുന്ന തലമുറയ്ക്കൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് ഇത്രയും അനുഭവ സമ്പത്തുള്ള ഒരു വ്യക്തിയാണ് ഇന്ന് റേഡിയോ സാന്ത്വനത്തിൽ സമാഗമത്തിലൂടെ ഇരുന്ന് നമുക്കൊക്കെ ആയിട്ട് ഇതൊക്കെ പറഞ്ഞിരുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് ഒന്ന് പറയൂ
1: മാഡം. അതിനകത്ത് നമ്മൾ മനസ്സിലാക്കുന്ന വെച്ചാൽ പലരും വിചാരിക്കും ഈ പട്ടാളത്തിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പഠിത്തമില്ല എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പണ്ടൊക്കെ പറയാറുന്ന പഠിക്കാൻ പറ്റാത്ത ഒരു പട്ടാളത്തിൽ പോയി ജോയിൻ ചെയ്യുന്നൊക്കെ. പക്ഷെ ഇപ്പോഴത്തെ കാലം അല്ലെങ്കിൽ പണ്ടും എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പഠിത്തമുള്ള ഒരു കാര്യമാണ് ഈ മിലിറ്ററി എന്ന് പറഞ്ഞത്. കാരണം അവിടെ എല്ലാ നമ്മുടെ ടാക്ടിക്സും നമ്മൾ വെപ്പനെ കുറിച്ചും മറ്റു കാര്യങ്ങളും എല്ലാ ദിവസവും നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ടിരുന്നു അത്രമാത്രം. അപ്പം ഞാൻ ആക്ച്വലി പലപ്പോഴും പറയാറുണ്ട്, ഞാൻ പുറത്ത് ഫിസിക്സിൽ പഠിച്ചതിനെക്കാട്ടി കൂടുതൽ എനിക്ക് അകത്ത് അവിടെ പഠിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പം ആ പഠിത്തത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പല കോഴ്സുകളും ചെയ്യുകയും ആ കോഴ്സസിൽ നല്ല രീതിയി�ൽ പെർഫോം ചെയ്യുമ്പം നമ്മൾ പിന്നെ നമ്മളെ ഒരു 10-15 വർഷത്തിൻ്റെ സർവീസ് അതിൻ്റെ ഒരു വിലയിരുത്തലിൻ്റെ ബേസിലാണ് ഈ നേരത്തെ പറഞ്ഞ പോലെ ഹയർ ഡിഫൻസ് മാനേജ്മെൻറ്റ് കോഴ്സിലൊക്കെ പേര് വരിക. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ അടുത്ത പ്രൊമോഷന് വേണ്ടി യോഗ്യത ഉള്ള ഒരാളാണ് എന്നുള്ള നിലയിലാണ് അത് കാണുന്നത്. പക്ഷേ ഞാൻ ഇതെല്ലാം ആണെങ്കിലും എൻ്റെ ഒരു 20 വർഷം സർവീസ് കഴിഞ്ഞപ്പോൾ തിരിച്ച് നാട്ടിൽ വരണമെന്നും നാട്ടിൽ എനിക്ക് കുറച്ച് സോഷ്യൽ സർവീസ് എന്നുള്ള നിലയിൽ ചെയ്യണമെന്നും എനിക്കെൻ്റെ അച്ഛനും അമ്മയും ഫാമിലിയും എല്ലാവരും ആയിട്ട് ഇവിടെ നിന്ന് ഈ നാടിന് വേണ്ടി കൊല്ലത്തിന് വേണ്ടി കേരളത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം വെച്ചിട്ടായിരുന്നു ഞാനന്ന് വന്നത്. അപ്പം ആ ഒരു എക്സ്പീരിയൻസ് അത് ഡെഫിനറ്റ്ലി പുറത്ത് വന്നപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ധാരാളം കുട്ടികൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും നമ്മളെ ഒരു നോളജ് എന്ത് ചെറിയൊരു നോളജ് ആണെങ്കിൽ തന്നെ അത് നമുക്ക് മറ്റുള്ളവർ കൊടുക്കാൻ വേണ്ടിയുള്ളൊരു അതൊരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു നിമിത്തമായി എന്നാണ് ഞാൻ പറയുന്നത്.
0: അതെ അതെ. നമുക്ക് സർ ഇന്റർനാഷണൽ റിലേഷൻസ് ഇന്ത്യൻ സെക്യൂരിറ്റി ആസ്പെക്ട്സിന്റെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് അത്തരം ഒരു അനലിസ്റ്റ് കൂടിയാണ് സാർ. അപ്പം അങ്ങനെ നിന്നുകൊണ്ട് സാറിന് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മോട്. അപ്പം നമുക്ക് ആദ്യം ഞാനിങ്ങനെ കത്ത് സൂക്ഷിച്ചു വെച്ചൊരു കാര്യമാണ് കരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. അപ്പം കരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു അത് നിർത്തില്ലാതെ പറയാൻ സാറിന് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും, എന്നാലും നമുക്ക് അതൊന്ന് കേൾക്കാം.
1: എന്റെ കരിയറിലെ ഏറ്റവും വിലപ്പെട്ട എന്ന് ഞാൻ കാണുന്നത് ഞാൻ ആർമിയിൽ ജോയിൻ ചെയ്ത ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ട്രെയിനിങ് കഴിഞ്ഞ് നമ്മൾ ബറ്റാലിയനിലേക്ക് പോകും. ഓരോ ഓഫീസറിന് ട്രെയിനിങ് കഴിയുമ്പോൾ അവരവരുടെ ബറ്റാലിയൻ അലോട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ കിട്ടിയ ഒരു ബറ്റാലിയനാണ് എനിക്ക് 14 രാജ്പൂത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അതിനകത്ത് ഒരു 15-16 വർഷം നമ്മൾ ലെഫ്റ്റനന്റ് ആയിട്ട് കയറി, പിന്നെ ക്യാപ്റ്റനായി, പിന്നെ മേജറായി, പിന്നെ ലെഫ്റ്റനന്റ് കേണലായി. ലെഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ എന്നൊക്കെ പറഞ്ഞ ആ റാങ്കാണ് ലെഫ്റ്റനന്റ് കേണലായി. അത് കഴിഞ്ഞിട്ട് പിന്നെ കേണൽ എന്നുള്ള, അതായത് കേണൽ ഒരൊറ്റ കേണലെ അതിനകത്ത് ആ ബറ്റാലിയനിൽ കാണും. ആ കേണലാണ് ആക്ച്വലി അതിൻ്റെ കമാൻഡിങ് ഓഫീസർ എന്ന് പറയുന്നത്. അപ്പം 14 ജൂൺ 2014 എനിക്ക് ഒന്ന് പ്രൈം മിനിസ്റ്റർ മോദിജി അന്ന് 2014 ചാർജ് എടുക്കുന്ന സമയത്ത് തന്നെയാണ്, ഏകദേശം അതേ പീരീഡിലാണ് ഞാനും സിഒ കമാൻഡിങ് ഓഫീസർ ആവുന്നത്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ഭഗവാന്റെ അനുഗ്രഹം എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിലുള്ളത് അത് ഞാൻ ഒരു കമാൻഡിങ് ഓഫീസർ ആവും. കാരണം കമാൻഡിങ് ഓഫീസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കീഴിൽ ഏകദേശം ഒരു 800+ ജവാന്മാരുണ്ട്. അവരുടെ എല്ലാ കാര്യവും നമ്മൾ അവരുടെ എന്താ പറഞ്ഞാൽ ജീവൻ പോലും നമ്മളെ കയ്യിൽ ഇരിക്കുന്ന നമ്മളെ ഡിസിഷനിലാണ്. അവരുടെ വെൽഫെയർ, അവർക്ക് വേണ്ടിയുള്ള നന്മകൾ, ഇതെല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു 3 വർഷത്തിനടുപ്പിച്ചുള്ള ഒരു പീരീഡായിരുന്നു. അതാണ് എന്നെ സംബന്ധിച്ചോളം ഈ ആർമിയിൽ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള. അതല്ലാതെ ധാരാളം ഓപ്പറേഷണൽ കാര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ പാകിസ്ഥാനിൻ്റെ ബോർഡറായിട്ട് ഊരി പോലത്തെ സ്ഥലത്ത് ഊരി സിനിമ ഒക്കെ നിങ്ങൾ കണ്ടാണ്, ആ സ്ഥലത്ത് ഞാൻ അവിടെ സെർവ് ചെയ്യാൻ കിട്ടുന്ന ഒരു ചാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഇന്ത്യയും പാകിസ്ഥാനിൻ്റെ നമ്മൾ തമ്മിൽ വലിയ ഡിസ്റ്റൻസ് ഒന്നും ഇല്ലായിരുന്നു. 50 മീറ്റർ ദൂരെ അവരുടെ ബങ്കേഴ്സ് ഉണ്ട്, അവരുമായിട്ട് സംസാരിക്കും.

0: അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവിടെയും നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മുൻപായിട്ട് കുപ്വാഡയിൽ അവിടെ കൗണ്ടർ ടെററിസം ഓപ്പറേഷൻ ആയിരുന്നു. അപ്പോൾ ഗാത്തക് പ്ലട്ടൂണിൻ്റെ കമാൻഡറായിരുന്നു ഞാൻ. അപ്പോൾ എൻ്റെ സ്വന്തം ബോയ്സ് ജവാന്മാർ ഞങ്ങൾ ഓപ്പറേഷനിൽ പോയി. ഞങ്ങളുടെ ബറ്റാലിയൻ അന്ന് ഏകദേശം 70 മുകളിലുള്ള ഭീകരവാദികളെ ഞങ്ങൾ ന്യൂട്രലൈസ് ചെയ്തിരുന്നു. അതിനകത്തൊരു വില നമ്മളും കൊടുക്കേണ്ടി വന്നു. എൻ്റെ കൂടെയുള്ള വേറെ ഓഫീസറും കോസ്മേറ്റ് ആയിട്ടുള്ള ലെഫ്റ്റനൻറ്റ് നവനീത് എന്ന് പറഞ്ഞ നവനീത് റായ്, അതുപോലെ തന്നെ കുറച്ച് നമ്മളെ ജവാൻസ്, അവരും അവിടെ എൻ്റെ സ്വന്തം ബറ്റാലിയനിൽ അവരവിടെ ഏറ്റവും അവരുടെ ഒരു ജീവൻ ബലി കൊടുക്കേണ്ടി വന്നു. അപ്പോൾ അതൊക്കെ ഒരു വലിയൊരു ഫാക്ടേഴ്സാണ്. ഇതുപോലെ തന്നെ പിന്നീട് രാഷ്ട്രീയ റൈഫിൾസിൽ ചെന്നപ്പം ഞാൻ അവിടുത്തെ സെക്ടർ ഹെഡ്ക്വാർട്ടേഴ്സിലായിരുന്നു. അത് ഈ അമർനാഥ് യാത്രയുടെ ഓവറോൾ ഇൻചാർജ് ഉണ്ട്. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ അമർനാഥ് യാത്ര തുടങ്ങുന്നതിന് മുൻപ് അമർനാഥ് ഗുഹയിൽ പോയി തൊഴുവാനും അങ്ങനെയൊക്കെയുള്ള ഭാഗ്യവും കിട്ടി. അതിൻ്റെ സെക്യൂരിറ്റി, അപ്പോൾ അതിൻ്റെ ആത്മീയതയിലും കൂടെ ഒരു ഇതായിട്ട്. ഇതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റിലും, മാഡം, നോർത്ത് ഈസ്റ്റിലും അസാമിലും അരുണാചൽ പ്രദേശിലും അവിടെയൊക്കെ സർവീസ് ചെയ്യാനും അവിടുത്തെ സാധാരണക്കാർ ആളുകളുടെ ഓരോ വിഷയത്തിലും നമുക്ക് ഇടപെടാനുള്ള ഒരു ചാൻസ് കിട്ടി. കാരണം അവിടെയൊക്കെ വളരെ പാവപ്പെട്ട എന്താ പറഞ്ഞ ട്രൈബൽ ആളുകളാണ്, വളരെ സിമ്പിളായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവരൊക്കെ അവരുമായിട്ടൊരു ആത്മബന്ധം നമുക്ക് സ്ഥാപിക്കാൻ പറ്റി. കാരണം നമ്മൾ അവിടുന്ന് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ലീവിന് വരുമ്പോൾ അവർ കുറേ തേയില ഒക്കെ കൊണ്ടുതരും. കാരണം തേയിലത്തോട്ടമാണ്, അപ്പോൾ നമുക്ക് വേണ്ടി അവർക്ക് വേറെ ഒന്നും ഇല്ല. അപ്പോൾ തേയിലത്ത് നമുക്ക് നാട്ടിൽ വരുമ്പോൾ തേയില ഇതിനായിട്ടുള്ള ഗിഫ്റ്റ്. അപ്പോൾ ഞാൻ നമ്മളൊക്കെ തിരിച്ച് അവിടുന്ന് പോസ്റ്റിംഗ് പോകുന്ന സമയത്ത് അവരൊക്കെ വന്നിട്ട് പോകരുത് എന്നൊക്കെ, അതൊക്കെ എന്നെ മനസ്സിൽ എപ്പോഴും തങ്ങി നിൽക്കുന്നൊരു. അപ്പം അതുപോലെ തന്നെ ഞാൻ ആർമിയിൽ തന്നെ ഉണ്ടായിട്ടാണ് ആഫ്രിക്കയിൽ പോകാൻ പറ്റിയത്, കോങ്കോയിൽ. അപ്പോൾ അവിടെയും വലിയൊരു സംഘർഷാവസ്ഥയിലാണ് ഞങ്ങളവിടെ ചെല്ലുന്നത്. അതായത് മിലിറ്ററി പീസ് കീപ്പിംഗ് ഫോഴ്സ്, ഇന്ത്യയെ പ്രതിനിധിച്ചാണ് അവിടെ പോകുന്നത്. നമ്മൾ ഇന്ത്യയിൽ നിന്ന് ഒരു കുറച്ച് ഓഫീസേഴ്സ് മാത്രമാണ് മിലിറ്ററി ഒബ്സർവേഴ്സ് ആയിട്ട് പോകുന്നത്. യുണൈറ്റഡ് നേഷൻ ഡെപ്യൂട്ടേഷനിലാണ് പോകുന്നത് ഒരു വർഷം. അവിടെയും നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം പാകിസ്ഥാനിലെ ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു, ബംഗ്ലാദേശ്, എല്ലാ യു കെയുടെ എല്ലാ രാജ്യത്തിൻ്റെയും ഓഫീസേഴ്സിൻ്റെ കൂടെ ഇന്ത്യൻ ആർമി ഓഫീസേഴ്സ് നിൽക്കുമ്പോൾ നമുക്ക് തല ഉയർത്തി നിൽക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളൊരു ഫീൽ. നമ്മൾ വളരെ പ്രൊഫഷണലാണ്. അപ്പോൾ ആ രീതിയിലൊക്കെ ഉള്ള ഒരു ഇതാണ്. പക്ഷേ ഡെഫിനറ്റ്ലി എൻ്റെ ബറ്റാലിയനെ കമാൻഡിങ് ഓഫീസറായിട്ട് നിൽക്കുന്നതാണ് ഞാൻ എക്കാലവും ദൈവത്തിനോട് നന്ദി
1: പറയുന്നത്. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ചെറിയ വാക്കുകളല്ല, നമുക്ക് ഒരു ഒരു സിനിമ കഥ കേൾക്കുന്നത് പോലെ നമ്മളിലൊക്കെ അത്ഭുതങ്ങൾ ഉണർത്തുന്ന നമുക്കറിയാത്ത ഒരുപാട് മേഖലകൾ, ഡിഫൻസിൻ്റെ കുറേ അനുഭവങ്ങളൊക്കെയാണ്. നമുക്ക് ചിലയിടങ്ങളിലൊക്കെ നമ്മൾ പട്ടാളക്കാരുടെ വാക്കുകൾ ഇങ്ങനെ കേട്ടിരിക്കുമ്പോൾ നമ്മുടെ നമ്മളറിയാതെ നമ്മുടെ കണ്ണുകൾ ഈറനണിഞ്ഞു പോകും. കാരണം കൂടെയുള്ള ഓരോ മഞ്ഞു മലകൾ താണ്ടി, എത്രയോ കാതങ്ങൾ താണ്ടി നമ്മുടെ രാജ്യസുരക്ഷയ്ക്കായി ഇവർ ഇങ്ങനെ കാതോർത്തിരിക്കുന്നു, അവരുടെ ജീവൻ ബലിയർപ്പിച്ചിരിക്കുന്ന ആ നിമിഷങ്ങൾ, അതിനിടയിൽ ഉണ്ടാകുന്ന മാനുഷിക ബന്ധങ്ങൾ, ചില ഏറ്റവും പ്രിയപ്പെട്ടവരുടെ വേർപാട്, ഇതൊക്കെ കണ്ട് മനസ്സ് മനോവീര്യം തകരാതെ അത് പിടിച്ചു നിൽക്കുന്ന നമ്മുടെ ഇത്തരം പട്ടാളക്കാരുടെ കുറേയധികം, അതും ആർമി ഓഫീസറായിട്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന സമ്മർദ്ദം, പരിമിതമായ സാഹചര്യങ്ങൾ, ചിലപ്പം നമ്മുടെ കാലാവസ്ഥ അനുകൂലമായിരിക്കില്ല, അതിനിടയിലൊക്കെ തന്നെ ഇത്രയധികം ജീവനുകളെ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ഓഫീസറായിരുന്നു അദ്ദേഹം. നമുക്ക് ഇനിയും ഒരുപാട് കേൾക്കാനുണ്ട്. സമാഗമത്തിൽ ചെറിയൊരു ഇടവേളയാണ്.

0: ഹൃദയത്തിലേറ്റ റേഡിയോ സാന്ത്വനം 90.4 FM. തിരികെ വരാം സമാഗമത്തിലേക്ക്. സമാഗമത്തിൽ നമ്മോടൊപ്പം കൂടെയുള്ളത് ശ്രീ കേണൽ എസ് ഡിന്നി സാറാണ്. ഏകദേശം 20 വർഷത്തിലേറെയായി ഇന്ത്യൻ ആർമിയുടെ ഇൻഫൻട്രി ഓഫീസറായി സേവനമനുഷ്ഠിച്ച അദ്ദേഹത്തെക്കുറിച്ച് പ്രത്യേകിച്ച് പറയാൻ നമുക്ക് വലിയ ആവശ്യമൊന്നുമില്ല പരിചയപ്പെടുത്തലിൻ്റെ. കാരണം നമ്മുടെ എല്ലാ ചാനൽ ചർച്ചകളിലും ഇന്ന് നമുക്കേറെ പരിചിതമായ ഒരു മുഖമാണ് ശ്രീ കേണൽ എസ് ഡിന്നി സാർ. അദ്ദേഹം ഇങ്ങനെ അനുഭവങ്ങൾ നിർത്തില്ലാതെ നമ്മോട് പങ്കുവെച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ വാക്കുകളൊക്കെ ഒന്ന് കേൾക്കാം. സാർ, കരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചോദിച്ചത്. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാല്, നേതൃത്വവും പ്രവർത്തന പരിചയവും ഒക്കെ അതൊക്കെ ഉണ്ട്, എന്നാലും ചിലയിടത്തു നിന്ന് കിട്ടുന്ന പരിമിതമായ വിവരങ്ങളൊക്കെ ഉപയോഗിച്ച് നിർണായകമായ ചില തീരുമാനങ്ങൾ ഓഫീസറാണ്. അപ്പം മാതൃരാജ്യത്തെയും പ്രൊട്ടക്ട് ചെയ്യണം, കൂടെയുള്ളവരെയും പ്രൊട്ടക്ട് ചെയ്യണം, ഓപ്പോസിറ്റ് നിൽക്കുന്ന ചെറിയ ആൾക്കാരല്ല. അപ്പൊ അത്തരം സാഹചര്യങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവാം, അതിനെ കുറിച്ചൊക്കെ പറയൂ.
1: തീർച്ചയായിട്ടും മാം, ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, ഒരു ഓഫീസർ എന്നുള്ള നിലയിൽ അവരെ ഓഫീസർ എന്നുള്ള നിയമനം തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയാണ്, ഡിസിഷൻ എടുക്കാൻ വേണ്ടി പ്രാപ്തിയാക്കുക എന്നുള്ളത്. ട്രെയിനിങ്ങിലൂടെയും അവരുടെ അങ്ങനത്തുള്ള സൈക്കോളജി ടെസ്റ്റും മറ്റു ടെസ്റ്റും കഴിഞ്ഞിട്ടാണ് അവരുടെ ആ ഒരു രീതിയിലേക്ക് വന്നത്. ഡിസിഷൻ മേക്കിംഗ് ആണ് ആക്ച്വലി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആ ഡിസിഷൻ മേക്കിംഗ് ചെയ്യുമ്പം നമ്മളിലുള്ള വിശ്വാസം നമ്മൾ സബോർഡിനേറ്റ്സിൽ കാണണം. അപ്പോൾ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബറ്റാലിയനുടെ കമാൻഡർ ആണെങ്കിൽ 1000 ആളുകൾ, 800+ എല്ലാം കൂടെ ചേർത്ത് 1000 ജവാന്മാരുടെ വിശ്വാസമാണ് ഇദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടി എടുക്കുന്ന തീരുമാനം കറക്റ്റ് ആയിരിക്കും. അപ്പം അത് ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ഞങ്ങൾ ലഡാക്കിലാണ്. ലഡാക്കിൽ ഏറ്റവും എന്താ പറഞ്ഞ വളരെ പാട് ഉള്ള ഒരു ഏരിയ ആയിരുന്നു ഈ പെങ്കോങ്സോ ഒക്കെ. ഇവിടെ നിങ്ങൾക്ക് അറിയാം, ചിലപ്പോൾ നോർത്ത് പെങ്കോങ്സിലൊക്കെ ഇപ്പൊ ടൂറിസ്റ്റുകളൊക്കെ ധാരാളം പോകും. പക്ഷെ അന്ന് അവിടെയൊക്കെ നല്ല സംഘർഷമുള്ള സമയമാണ്. അപ്പൊ അവിടെ ഈ 16,000 feet. അപ്പൊ അവിടെ ഓക്സിജന്റെ പ്രോബ്ലം ഉണ്ട്, മറ്റ് പല ഇഷ്യൂസ് ഉണ്ട് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട്. എപ്പോൾ വേണമെങ്കിലും ഒരാൾ കൊലാപ്സ് ആവുന്നുള്ള രീതിയിലാണ്. കാരണം ഓക്സിജൻ ഉള്ളി 50% അടുപ്പിച്ച് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനകത്ത് നമ്മളെ നമുക്കൊരു പെട്ടെന്ന് ഓടാനോ അല്ലെങ്കിൽ അങ്ങനൊന്നും പറ്റത്തില്ല. ഭയങ്കരമായിട്ട് നമ്മളെ എല്ലാ ബോഡി ഫുൾ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ടെമ്പറേച്ചേഴ്സ് -30, -35 degrees ഒക്കെ വരെ പോകും. അതിനോട് വിൻഡ് ഉണ്ടെങ്കിൽ അത് അത് ഇനിയും കുറയും. അപ്പൊ ടെമ്പറേച്ചേഴ്സ് ലോ ആണ്, ഓക്സിജൻ ഇല്ല, അങ്ങനെ ധാരാളം കാര്യങ്ങൾ. അപ്പം ഇത് ഒരു പോസ്റ്റിൽ നിന്ന് മറ്റേ പോസ്റ്റിലേക്ക് വണ്ടികളിൽ തന്നെ വരണമെങ്കിൽ ഏകദേശം 5-6 hours എടുക്കും. അതായത് ഞാൻ എന്റെ ബറ്റാലിയനിൽ 6 posts ഉണ്ട്. ആ 6 posts ഒരു പോസ്റ്റിൽ നിന്ന് ഇങ്ങോട്ട് വരണമെങ്കിൽ ഏകദേശം ചിലപ്പോൾ 5-6 hours എടുക്കും. അത് റോഡൊന്നും കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ ചില സമയത്ത് വൈകുന്നേരം ചിലപ്പോൾ അവിടുന്ന് കോള് വരും, സാർ ഒരാൾക്ക് വയ്യ, അദ്ദേഹത്തിന് ശ്വാസം കിട്ടുന്നില്ല. അപ്പോൾ അവിടെ നമുക്ക് അതിൻ്റെ ഉള്ള മെഡിക്കൽ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. പക്ഷെ അത് അവിടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതിന് അപ്പുറമാണെങ്കിൽ പിന്നീട് അവരെ അദ്ദേഹത്തിന് ഇവാക്വേറ്റ് ചെയ്യണം. അപ്പം പകൽ സമയമാണെങ്കിൽ, രാവിലെ ആണെങ്കിൽ നമുക്ക് ഹെലികോപ്റ്റേഴ്സ് വിടാം. അത് ഹെലികോപ്റ്റേഴ്സ് ഈ ക്ലൗഡ്സ് ഒന്നും ഇല്ല എങ്കിൽ അവർ പോയി പിക്കപ്പ് ചെയ്തുകൊണ്ട് വരും. ക്ലൗഡ് ഉണ്ടെങ്കിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ രാവിലെ നമുക്ക് ആ ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷെ വൈകിട്ടാണ് ഇങ്ങനത്തെ റിപ്പോർട്ട് വരുന്നെങ്കിൽ ഇനി എൻ്റെ ഡിസിഷനാണ് ഞാൻ ഇത് രാത്രി ഇവാക്വേറ്റ് ചെയ്യണോ വേണ്ടെന്നുള്ളത്. കാരണം ഞാനത് ഡിസിഷൻ എടുക്കുകയാണ്, ചെയ്യണം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കൂടെ ഒരു 10 കൂടെ ഈ വണ്ടിയിൽ വരണം. അപ്പൊ ഈ വണ്ടിയിൽ വരുന്നതെന്ന് വെച്ചാൽ റോഡ് ഭയങ്കര ചില സ്ഥലത്ത് നല്ല സ്ലോപ്പുള്ള സ്ഥലമാണ്, ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വണ്ടി താഴോട്ട് പോകും. അപ്പൊ രാത്രി പക്ഷേ അയാൾ അദ്ദേഹത്തിന് ഇവാക്വേറ്റ് ചെല്ലെങ്കിൽ ചിലപ്പോൾ രാവിലെ വരെ സർവൈവ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഉള്ള ഒരു ടൈമിലാണ് നേരത്തെ മാഡത്തിന്റെ ചോദ്യം, നമ്മൾ ഡിസിഷൻ ഒരാളുടെ ജീവന്റെ നമ്മളൊരു ഡിസിഷന്റെ പുറത്താണ് ഇരിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ ആ ഡിസിഷൻ എടുത്ത് ഒക്കെ ഇവാക്വേറ്റ് ചെയ്യൂ, ഈ 10 പോവാണ്, പക്ഷെ രാത്രിയാണ്, ഒരു മിസ്റ്റേക്ക് പറ്റി വണ്ടി താഴെ പോയി. അപ്പൊ ഈ 10 പോയി കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്വം നമുക്കാണ്. ഇനി അഥവാ നമ്മൾ എടുത്തില്ലെങ്കിൽ അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചാലും നമുക്ക്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ധാരാളം ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ നമ്മൾ ഡിസിഷന്റെ കൂടെ തന്നെ ഞാൻ

0: അതാ പറഞ്ഞത് ദൈവത്തിന്റെ ഒരു കാര്യങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ സൈനികരിൽ കൂടുതൽ ആളുകളും വളരെ ഭക്തിയും വളരെ ദൈവത്തിന്, കാരണം നമ്മൾ അത്രയും അടുത്ത് അറിയുന്ന ഒരു കാര്യമാണ്. അതായത് ഒരു പരിധിക്കപ്പുറം മനുഷ്യനൊന്നും അല്ല എന്ന് തോന്നിപ്പിക്കുന്ന ധാരാളം സന്ദർഭങ്ങളുണ്ട്. അവിടെ ഏതോ അദൃശ്യമായിട്ടുള്ള ശക്തി, അത് ഏത് പേര് വേണമെങ്കിലും പറഞ്ഞോളൂ, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. അവിടെ ഞങ്ങൾ ലഡാക്കിൽ ബുദ്ധിസ്റ്റ് ആയിട്ടുള്ള ലാമമാരുടെ പ്രാർത്ഥനകൾ പോലും ഞങ്ങൾ സ്വീകരിക്കുമായിരുന്നു. അത് അവ ഞങ്ങൾക്ക് വേണ്ടി ഒരു പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പൊ അവിടെയാണ് ഈ ഡിസിഷൻ മേക്കിംഗ്. അപ്പൊ ഡിസിഷൻ നമ്മൾ എടുക്കുമ്പോൾ വളരെ നല്ലൊരു ഇന്റൻഷനോടെ എടുക്കുമ്പോൾ അത് 99% ശരിയാവാറുണ്ട്. പിന്നെ ചില കാര്യങ്ങളിൽ നമുക്ക് നമ്മൾ ചിലപ്പോൾ തെറ്റുപറ്റാറുണ്ട്. പക്ഷെ അങ്ങനെയുള്ള പല സന്ദർഭങ്ങളും നമുക്ക് അനുഭവിച്ചിട്ടുണ്ട്
1: ജീവിതത്തിലുണ്ട്. അപ്പം നമുക്ക് ഇത്രയും മനോവീര്യം കളയാതെ തന്നെ കൂടെയുള്ളവരെ സംരക്ഷിക്കുകയും വേണം. ഡിസിഷൻ മേക്കിംഗ് എന്നുള്ളത് ഒരു വൈറ്റൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം അപകടകരമായ ആ മേഖലയിലൊക്കെ നിന്നുകൊണ്ട് മറ്റുള്ളവരെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും വേണം, തീരുമാനങ്ങൾ എടുക്കുകയും വേണം. അത് രാജ്യവിരുദ്ധമാകാൻ പാടില്ല. രാജ്യത്തോട് അത്രയും ജീവൻ ബലിയർപ്പിച്ചാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടി നിൽക്കുന്നത്. അപ്പം ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ തന്നെ പേഴ്സണലി ഒരുപാട് അനുഭവങ്ങളുണ്ടാവും, രക്ഷപ്പെടുത്തിയ അനുഭവം ഒക്കെ തന്നെ. അപ്പം ഈ ഉയർന്ന സമ്മർദ്ദവും അപകടകരമായ സാഹചര്യവും ഒക്കെ ആയിട്ടാണ് ഈ ടീമിനെയൊക്കെ നയിക്കേണ്ടത്. കേണൽ എന്നാൽ ചെറിയൊരു പോസ്റ്റല്ല. അപ്പം ഇത്രയും ബറ്റാലിയൻസിൽ ഇത്രയും ജീവനുകളുടെ ഏക പ്രതീക്ഷ കേണലിലാണ്. അപ്പം അത്തരം ഏതെങ്കിലും ഒരു അനുഭവം അങ്ങനെയുണ്ടോ പങ്കുവയ്ക്കാനായിട്ട്, അങ്ങനെ ഒരു ടീമിൽ അപകടകരമായ അങ്ങനെ ഒരു ഘട്ടത്തിൽ ഒരു ഡിസിഷൻ എടുത്തതായിട്ട് അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ?
0: ഒരു കാര്യം എനിക്ക് വളരെ എല്ലാ ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെയും ഓർത്തുകൊണ്ട് തന്നെ പറയട്ടെ മാഡം, എന്റെ അണ്ടറിൽ, ഞാൻ എന്റെ സർവീസിൽ എനിക്ക് ഒരു ലൈഫ് പോലും ലൂസ് ചെയ്തിട്ടില്ല. അതായത് എന്റെ അണ്ടറിലുണ്ടായിരുന്ന ഒരു ജവാൻ, ഞാനത് ആദ്യം കാത്തക് പ്ലട്ടൂൺ കമാൻഡർ ആയിരുന്നു. ഇപ്പം ചെറിയൊരു ടീമാണ്, ഒരു 20-25 പേരെ ഉള്ളൂ. ഞങ്ങൾ പല ഓപ്പറേഷൻസ് ചെയ്തിരുന്നു, പക്ഷെ എന്റെ കമാൻഡിൽ ഒരു ജവാൻ പോലും എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ കമ്പനി കമാൻഡറായ സമയത്ത് ഊരിയിൽ ഇരുന്നപ്പോൾ ഏകദേശം 100 ആളുകളുണ്ട്. അന്നും നമുക്ക് ആരും ലൂസ് ചെയ്തില്ല. അതുപോലെ തന്നെ ബറ്റാലിയൻ, ഇതൊന്നും എന്റെ കഴിവായിട്ട് ഞാൻ കാണുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എനിക്ക്. അത് എന്നെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ അവാർഡ് അത് തന്നെയാണ്. ഞാൻ എന്നെ കാണുന്ന, അതായത് നമ്മൾ തിരിച്ചു നോക്കുമ്പോൾ ഏറ്റവും വലിയ അവാർഡ് എന്ന് പറഞ്ഞാൽ, ഞാൻ എപ്പോഴൊക്കെ ഏതൊക്കെ ഓപ്പറേഷനിൽ എത്ര പേരെ കൊണ്ടുപോയിട്ടുണ്ടോ അത്രയും പേരെ തിരിച്ച് എന്ന് പറഞ്ഞ ഹിന്ദിയിൽ പറയുന്നത് സഹി സലാമത്ത് തിരിച്ചു കൊണ്ടുവരും എന്ന് പറയുന്ന പോലെ അതേ രീതിയിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ് എന്നെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ അവാർഡ്. പക്ഷെ ചില സന്ദർഭങ്ങളിൽ ഞാൻ അത് മുൻപും പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ 99-2000 കാലഘട്ടത്തിൽ കശ്മീരിലായിരുന്നു. അന്ന് ഞാൻ ഈ ഖാതക് പ്ലട്ടൂൺ കമാൻഡർ, അതായത് നമ്മുടെ കമാൻഡോ ഓപ്പറേഷന്റെ ഭാഗമായിട്ട് ഞങ്ങളൊരു സെർച്ച് ഓപ്പറേഷനിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സെർച്ച് ഓപ്പറേഷൻ ഒരു മലയുടെ അവിടെ ഞങ്ങൾക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഈ ടെററിസ്റ്റൊക്കെ ഉണ്ട് എന്നറിയാം. അന്നത്തെ കാലത്ത് ഈ ടെററിസ്റ്റുകൾ ഈ വയർലെസ് ഇതായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, വോക്കി ടോക്കി പോലത്തെ. അപ്പോൾ അവരുടെ ഫ്രീക്വൻസിയിൽ ഞങ്ങൾ കയറി അവരുമായിട്ട് സംസാരിക്കും. അപ്പോൾ അവരെന്തോ സംസാരിക്കുന്നതൊക്കെ അറിയാൻ വേണ്ടി, അല്ലെങ്കിൽ നമുക്കപ്പോൾ നമുക്കൊരു ഏരിയയിൽ ആ റേഞ്ച് അനുസരിച്ച് നമുക്കറിയാം ഇത്ര ഇത്ര ആളുകൾ ഈ ഏരിയയിൽ വന്നിട്ടുണ്ടെന്നുള്ളത്. മൊബൈൽ, ഇപ്പം മൊബൈൽ ടവർ വെച്ച് പറയുന്ന പോലെ അന്നത്തെ ആ ഫ്രീക്വൻസി വെച്ച്, അല്ലെങ്കിൽ അതിൻ്റെ, കാരണം അതിന് 3-4 കിലോമീറ്റർ റേഡിയസേ ഉള്ളൂ. അപ്പൊ ആ റേഡിയസ് വെച്ചിട്ട് നല്ല രീതിയിൽ സ്ട്രെങ്ത് കിട്ടുകയാണെങ്കിൽ അതിനർത്ഥം അവരടുത്തുണ്ടെന്നുള്ളത്.
1: അപ്പൊ ശത്രുക്കൾ,
0: പാകിസ്ഥാനിൽ നിന്ന് വന്നിട്ടുള്ള ഭീകരവാദികൾ. അപ്പൊ ഒരു പാറ്റേൺ അനുസരിച്ച് നമുക്കറിയാം, നമ്മൾ ഐഡന്റിഫൈ ചെയ്യും ഇന്ന ഇന്ന, അതായത് ഇവിടുന്ന് കുറച്ച് പേര് പോയിട്ടുണ്ടല്ലോ, അപ്പൊ നമുക്കറിയാം ഇന്ന ഇന്ന ആളുകളാണ് വന്നിട്ടുള്ളതെന്ന് നമുക്കറിയാം. ഓരോ സമയം അനുസരിച്ച് നമുക്ക് നമ്മൾ ട്രാക്ക് ചെയ്ത് അവരുടെ കംപ്ലീറ്റ് ഇന്റലിജൻസ് വെച്ച് നമുക്ക് മനസ്സിലാവും ഇന്ന ഇന്ന ആളുകൾ വന്നിട്ട്. അപ്പൊ അവരുടെ ട്രാക്ക് ആ ഭാഗം അതിനെ അവരുടെ നേരിടാൻ വേണ്ടി, അല്ലെങ്കിൽ അവരെ ഇല്ലാതാക്കാൻ വേണ്ടി പോകുന്ന ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ നിന്നപ്പോൾ ഒരു പെട്ടെന്ന് ഞാൻ ഒരു മലയിൽ നിന്ന് എന്റെ മുന്നിൽ ഉണ്ടായിരുന്ന ഒരു ജവാൻ, അദ്ദേഹം താഴെ പോയി, ഒരു 10-30 അടി താഴെ പോയി. ആ 30 അടി താഴെ പോയി ഞങ്ങളെല്ലാം പിന്നെ പെട്ടെന്ന് പോയി അദ്ദേഹത്തെ പിടിച്ച് കൊണ്ടുവന്നു, പിടിച്ചെന്ന് വെച്ചാൽ പൊക്കിയെടുത്തുകൊണ്ട് വന്നു. വളരെ പെട്ടെന്ന് തന്നെ താഴെ നേരെ താഴെ കൊണ്ടുപോയി. താഴെ അവിടെ ഒരു ചെറിയ ഒരു കുടിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ കുടിലിൽ നിന്ന് ഒരു കട്ടിൽ നമുക്ക് അവരെ ബോറോ ചെയ്ത് അതിനകത്ത് വെച്ച് അപ്പോഴത്തേക്ക് മെസ്സേജ് പോയി, ഹെലികോപ്റ്ററും മറ്റു കാര്യങ്ങളൊക്കെ വന്ന്, ഡോക്ടറൊക്കെ വന്ന്, ഒരു മലയാളി ഡോക്ടർ വന്ന്, ആ ഡോക്ടറിനെ അവരെ ഞങ്ങൾ ആ പയ്യനെ വിട്ടു. ആൻഡ് പിന്നീട് ആ പയ്യൻ ഓക്കെ ആയിരുന്നു, പക്ഷെ നല്ല സിവിയർ ഇഞ്ചറി ആയിരുന്നു, ഹെഡ് ഇഞ്ചറി ആയിരുന്നു. അപ്പോൾ അന്ന് ആക്ച്വലി പറഞ്ഞാൽ വളരെ സ്ലിം ചാൻസേ ഉള്ളായിരുന്നു സർവൈവ് ചെയ്യുന്നു, പക്ഷെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടു. ഒന്ന് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഇതേപോലത്തെ ഒരു റേഡിയോ സെറ്റ് വെച്ചിട്ട് ഇങ്ങനെ മോണിറ്റർ ചെയ്യുന്ന സമയത്ത് ഈ ഞാൻ പറഞ്ഞു നേരത്തെ ടെററിസ്റ്റ് എന്ന് പറയുന്ന അവർ സംസാരിക്കാറുണ്ട്. ഞങ്ങൾ പറയാം നിങ്ങൾ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ സറണ്ടർ ചെയ്യൂ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ
1: കമ്മ്യൂണിക്കേറ്റ്
0: ചെയ്യാറുണ്ട് ഹിന്ദിയിൽ തന്നെ, കാരണം അവർ ഹിന്ദിയിൽ തന്നെയാണ്. അവർ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് നിങ്ങൾ എന്താ ഇവിടെ എന്തിനാണ് ഇങ്ങനെ കിടന്ന് കറങ്ങി നടക്കുന്നത്, ചിലവർ അസഭ്യ ഭാഷയൊക്കെ പറയും, പക്ഷെ ചിലവർ വളരെ ശാന്തമായിട്ട് ഞങ്ങൾ കേൾക്കും. അപ്പം ഞാനിങ്ങനെ, അപ്പം അവർക്കും അറിയാം ഇത് ഈ സംസാരിക്കുന്നത് ഇന്ന പോസ്റ്റിലെ കമാൻഡറാണെന്ന് അവർക്കും അറിയാം. അതാണ് അതിന്റെ ഒരു ഇത്. അപ്പൊ ഞാനിങ്ങനെ സംസാരിച്ച സമയത്ത് അദ്ദേഹം എന്റെ അടുത്ത് ചോദിച്ചു, സാബ് ബാക്കിയെല്ലാം കുഴപ്പമില്ല, ആ പയ്യൻ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഏത് പയ്യൻ? അപ്പൊ ആ പയ്യൻ പറഞ്ഞു അല്ല അന്ന് പിന്നെ ഞാൻ താഴെ വീണ പയ്യൻ. ഞാൻ പറഞ്ഞു ചോദിച്ചു അപ്പൊ നിനക്ക് എങ്ങനെ അറിയാം? അത് ഞാൻ മുകളിൽ ഇരിക്കാമായിരുന്നു അന്ന്. നീ എവിടെ ഇരിക്കായിരുന്നു? ഞാൻ പറഞ്ഞു സാറ് താഴെ വീണ, നിങ്ങളെ താഴെ വീണ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഞാൻ ഇരിക്കായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു നീ എന്തുകൊണ്ട് ഫയർ ചെയ്തില്ല?

0: ഫയർ ചെയ്യുന്ന സാറ്, സാറ് സാറിന്റെ ഡ്യൂട്ടി എന്ന് ഞാൻ എന്റെ ഡ്യൂട്ടി എന്ന് പയ്യൻ അങ്ങനെ ഉണ്ട്. പയ്യൻ കുഴപ്പമില്ല, എന്തായാലും ദൈവത്തിന് അനുഗ്രഹം, ഇങ്ങനെയുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്.
1: ഭയങ്കര എന്താ പറയുന്നത്, നമ്മൾ ഭയങ്കര അത്ഭുതത്തോടെയാണ് ഈ വാക്കുകൾ കേൾക്കുന്നത്.
0: അപ്പം നമ്മള് എല്ലാ ഭീകരവാദികളും മനുഷ്യത്വം ഇല്ലാത്തവരല്ല എന്ന് പറയുന്നത്, അതായത് അന്ന് ചിലവര് അവര് ബലമായി പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു കാലഘട്ടം കൂടെ ഉണ്ടായിരുന്നു. അവരുടെ മനസ്സൊന്നും ഈ തോക്കും ഇതൊന്നും ഇല്ല, അവർക്ക് തിരിച്ചു വരണം. പക്ഷെ അവർക്ക് ഭയം കാരണം അവർക്ക് തിരിച്ചു വരാനും വയ്യ, സൈന്യത്തിന് കൂടെ കഴിഞ്ഞാൽ അവർ അവരും ഇല്ലാതാക്കും, മറ്റവരും, അങ്ങനെയുള്ള ഒരു ധാരാളം ആളുകളുണ്ട്. അപ്പൊ അങ്ങനെ ഇന്ത്യൻ ആർമി കുറെ പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അതുപോലെ ഒരു ഒരു ഇതാണ്, അതായത് അദ്ദേഹത്തിന് വേണമെങ്കിൽ ഫയർ ചെയ്യാമായിരുന്നു. അദ്ദേഹം ഫയർ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഞാൻ മാഡത്തിന്റെ അടുത്ത് ഇതുപോലെ സംസാരിക്കാൻ ഞാൻ ഇല്ലായിരുന്നു. കാരണം അത് വളരെ ഓപ്പൺ ആയിട്ട് പുള്ളിക്ക് വേണമെങ്കിൽ പോയിന്റഡ് ആയിട്ട് ഫയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇരുന്നത്, തൊട്ട് മേളിൽ ഇരിക്കുകയായിരുന്നു. പക്ഷെ പുള്ളിയാണ്, പുള്ളിയുടെ കൂടെ രണ്ടു മൂന്ന് പേരും കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ അല്ലെങ്കിൽ ഇല്ല, പുള്ളി ഒന്നും ചെയ്തില്ല, എല്ലാം കണ്ടോണ്ടിരുന്ന മാത്രമേ ഉള്ളൂ. ഇതൊക്കെയാണ് എന്റെ ഒരു
1: കഥകൾ ഉണ്ടാകും പറയാൻ നമുക്ക്. അതാ ഞാൻ മുന്നേ പറഞ്ഞ ഒരു സിനിമ കാണുന്ന പോലെ ഇങ്ങനെ കേട്ടിരിക്കാൻ ഒരുപാട് ഒരുപാട് അനുഭവങ്ങളാണ് ജീവന്റെ ഒരു നേരിയ ഒരു നമ്മുടെ ഒരു ഭാഗ്യത്തിന്റെ ഒരു നേരിയ കിരണം പതിച്ചിട്ടാണ് അവരൊക്കെ രക്ഷപ്പെട്ട് നമ്മുടെ മുന്നിലിരിക്കുന്നത്. അപ്പം ഒരു പട്ടാളക്കാരന്റെ മനോവീര്യം അത് വളരെ വലുതാണ്. കാരണം 0 ഡിഗ്രി സെൽഷ്യസിൽ മഞ്ഞുമലകളിലാണ് അവര് ഇരിക്കുന്നത്. നമുക്കൊന്നും ഒരുപക്ഷെ ഈ നാട്ടിൽ നമ്മളിരുന്ന് ഈ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളൊക്കെ ഇരുന്ന് ഒരുപാട് അഹങ്കാരമൊക്കെ പറയുമ്പോഴും നമുക്ക് വേണ്ടി നമ്മുടെ രാജ്യത്തെ കാക്കുന്ന അത്തരം പട്ടാളക്കാരുടെ ഒരു പ്രതിനിധിയായിട്ടാണ് ഇന്ന് റേഡിയോ സാന്ത്വനത്തിൽ സാറ് വന്നിരിക്കുന്നത്. ഈ വാക്കുകളൊക്കെ തന്നെ നമുക്ക് ഭയങ്കര ഒരു അതിശയകരമായാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് സാറിന്റെ യൂണിറ്റിന് എപ്പോഴും ഒരു സൗഹൃദം ഉണ്ടാകും യൂണിറ്റിൽ, അല്ലെ? നമ്മൾ തമ്മിലായാലും വീട്ടുകാര്യങ്ങള് ബാക്കി ഈച്ച് ആൻഡ് എവറി ന്യൂക്കൻ കോർണറിൽ ഓരോ വ്യക്തിയെ കുറിച്ചും സാറിന് അറിയായിരിക്കും, അല്ലെ? അങ്ങനെയുള്ള ഒരു അനുഭവം ഒക്കെ എന്താണ്?
0: അതാണ് ഏറ്റവും വലിയ ഈ ഒരു ഇൻഫൻട്രിയുടെ ഒരു പ്രത്യേകത. അതായത് ഞാൻ നേരത്തെ പറഞ്ഞോളൂ, ഞാൻ ഏത് ബറ്റാലിയനിലും ജോയിൻ ചെയ്യുന്നു, ഞാൻ ഏറ്റവും ജൂനിയർ മോസ്റ്റ് ഓഫീസർ ആയിട്ടായിരിക്കും ജോയിൻ ചെയ്യുന്നത്, ലെഫ്റ്റനന്റ് ആയിട്ടായിരിക്കും ജോയിൻ ചെയ്യുന്നത്. അപ്പം ഈ ജവാന്മാരും അവിടെ വരും അതേപോലെ തന്നെ സിപ്പായിയായിട്ട്. അപ്പം ഞങ്ങൾ പിന്നെ ഒരുമിച്ചാണ് വളരുന്നത്. അപ്പം ഞാൻ പിന്നെ ക്യാപ്റ്റനാകും, അവർ അടുത്ത റാങ്ക്, അങ്ങനെ അങ്ങനെ വന്നിട്ട് ഞാൻ അതിന്റെ കമാൻഡിംഗ് ഓഫീസർ ആകുമ്പോൾ എന്റെ കൂടെ കളിച്ച് ഫുട്ബോൾ കളിച്ച് അവിടെ വോളിബോൾ കളിച്ച് എന്നെ ചിലപ്പോൾ ഫുട്ബോൾ തള്ളിയിട്ട ആളുകളൊക്കെ തന്നെ ആയിരിക്കും എന്റെ കൂടെ ഇത് വരുന്നത്. അപ്പം അവരുടെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ട്രെയിനിങ് ഒരുമിച്ച് ചെയ്യും, എന്താ പറഞ്ഞാൽ ഗെയിംസ് ഒരുമിച്ച് കളിക്കും, പിന്നെ എവിടെയെങ്കിലും മൂവ് ചെയ്യുമ്പോൾ ഒരുമിച്ചാണ് പോകുന്നത്. ഞാനിപ്പോൾ പോസ്റ്റിംഗ് പോയാലും തിരിച്ച് വീണ്ടും അതേ യൂണിറ്റിൽ വരുന്നത്. അപ്പം എന്നെക്കുറിച്ച് എൻ്റെ ജവാന്മാർ കൃത്യമായിട്ട് അറിയാം എങ്ങനെയാണ് ഈ ഇദ്ദേഹം ബിഹേവ് ചെയ്യാൻ പോകുന്നതെന്ന്. കാരണം ഏത് കാര്യത്തിൽ അദ്ദേഹം ചൂടാവും, ഏത് കാര്യത്തിൽ അദ്ദേഹം ഒന്നും പറയത്തില്ല, അദ്ദേഹത്തിനടുത്ത് പോയാൽ ഏതൊക്കെ കാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളത്. അതുപോലെ തന്നെ എനിക്കും ഒരാളുടെ മുഖം കാണുമ്പം നമുക്ക് അറിയാൻ പറ്റും എന്ത് പറ്റിയെന്ന്. അപ്പം പലപ്പോഴും നമ്മുടെ മുന്നിൽ നിൽക്കുമ്പം അവരൊന്നും പറയത്തില്ലെങ്കിൽ തന്നെ അവരുടെ മുഖത്തിൻ്റെ എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്തോ പ്രോബ്ലം ഉണ്ടെന്നുള്ളൂ. കാരണം 10-12 വർഷമായിട്ട് നമ്മൾ കാണുന്ന ഒരാളാണ്. അപ്പം അവരുടെ അടുത്ത് നമ്മൾ വളരെ സൗകര്യമായിട്ട് ചോദിക്കുമ്പോൾ അവർ പറയും സാർ ഇന്ന ഇന്ന പ്രശ്നമുണ്ട്. അപ്പം അതിനൊരു പരിഹാരം നമുക്ക് കാണാൻ പറ്റും, അത്രമാത്രമേ. അപ്പം അതിൻ്റെ ഒരു നന്മ അല്ലെങ്കിൽ ഗുണമെന്ന് വെച്ചാൽ ഇന്നും ഞാനിപ്പോൾ റിട്ടയറായിട്ട് ഏകദേശം 6-7 വർഷമായി, ഇന്നും എൻ്റെ ബറ്റാലിയനിൽ നിന്ന് എന്നെ ആളുകൾ വിളിക്കാറുണ്ട്. റിട്ടയറായതും ഇപ്പോഴും സർവീസ് ചെയ്യുന്ന ആളുകൾ പണ്ടത്തെ കഥകൾ പറഞ്ഞാൽ, അല്ലെങ്കിൽ ചുമ്മാ വെറുതെ ഒന്ന് വിളിക്കാൻ, ദിവാലി ആയാലും അല്ലെങ്കിലും ഒക്കെ വെറുതെ ഇടയ്ക്കൊന്ന് വിളിച്ച് സാർ എങ്ങനെയുണ്ട് എന്ന് ആ ആത്മബന്ധമാണ് എന്നെ സംബന്ധിച്ചോളം എനിക്ക് വീണ്ടും അടുത്ത ഒരു റിവാർഡ്. അപ്പം ആ ഒരു അങ്ങനത്തെ ഉള്ള ഒരു ഇമോഷണൽ കണക്ട്, അതായത് എൻ്റെ ജീവിതം കഴിഞ്ഞാലും എൻ്റെ ബറ്റാലിയനിലെ കൂടെ എൻ്റെ ആ പേര് എൻ്റെ ആ ബന്ധം എപ്പോഴും കാണും. അതാണ് ഒരു ഇൻഫൻട്രി ബറ്റാലിയനും ഇൻഫൻട്രി ബറ്റാലിയൻ ആ ഒരു ടീം, അതൊരു ഫാമിലിയാണ്. എന്നെ സംബന്ധിച്ചുള്ള എന്റെ കുടുംബത്തെക്കാട്ടി കൂടുതൽ സമയം ഞാൻ ചെലവഴിക്കുന്നത് അവിടെ. അപ്പൊ എന്റെ കുടുംബത്തിന് എന്റെ കുട്ടികളെ ഒക്കെ അവർക്ക് അത്രമാത്രം രീതിയിലാണ് അവരും കാണുന്നത്, നമ്മളും തിരിച്ച് അതേപോലെ തന്നെയാണ് കണ്ടിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് അതൊരു വലിയൊരു ബന്ധമാണ് മാഡം.
1: നമ്മൾ എപ്പോഴും ചിന്തിക്കുമ്പോഴൊരു ജീവൻ ബലി അർപ്പിച്ച് ഓരോ നിമിഷവും ഇരിക്കുമ്പോഴും നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന സർവ്വ പക്ഷേ കേണലാണെങ്കിലും തൊട്ടടുത്തിരിക്കുന്ന ഒരു സാധാരണ പട്ടാളക്കാരന് ജീവനും അദ്ദേഹത്തിന്റെ ജീവിതവും എല്ലാം തന്നെ ഓർഗനൈസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം. ഒപ്പം ഹയർ ഓഫീസേഴ്സിന്റെ അടുത്തുള്ള കുറേ കാര്യങ്ങളും എക്സ്പ്ലനേഷനും ഒക്കെ ഉണ്ടാകാം, ഇവരുടെ ജീവനും രക്ഷിക്കണം. അങ്ങനെ ചില അപര്യാപ്തമായ ചില സാഹചര്യങ്ങളിലൂടെ ഒക്കെ സാറിന് കടന്നുപോയിട്ടുണ്ടാകും. അപ്പം ഇതൊക്കെ നമുക്ക് കേൾക്കുമ്പോഴേ നമ്മുടെ നമുക്ക് കൗതുകമുണർത്തുന്ന ഒരുപാട് കാര്യങ്ങളും സാറിന് പറയാറുണ്ടാകും. ഒരു സൈനികന്റെ സിവിലിയൻ അനുഭവം ഉണ്ടാകും. അതോടൊപ്പം തന്നെ നമ്മുടെ യൂണിറ്റിന്റെ സൗഹൃദത്തെ കുറിച്ച് പറഞ്ഞു. പിന്നെ ഞാൻ ചോദിക്കുന്നത്, നമുക്ക് അപര്യാപ്തമായ ചില പരിമിതമായ വ്യത്യസ്തമായ സാഹചര്യത്തിൽ നിന്ന് പ്രവർത്തിക്കേണ്ടി വന്നിട്ടുണ്ടാകാം. അതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ കേൾക്കണമെന്നുണ്ട്. അപ്പൊ നമുക്ക് ഒരു ഇടവേളയ്ക്കും കൂടെ ഉള്ള ഒരു സമയമായിരിക്കുകയാണ്. അപ്പൊ സാറിന് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറഞ്ഞാൽ നമുക്ക് അതൊന്ന് കേട്ടിട്ട് തിരികെ വരാം.
0: ഞാന് വലിയൊരു കിഷോർ കുമാർ ഫാനാണ്. എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള അപ്പൊ അദ്ദേഹത്തിന്റെ പൽ പൽ ദിൽ കേ പാസ് ആ ഒരു പാട്ട് കേൾക്കാം.
1: നമുക്ക് ആ പാട്ടൊക്കെ ഒന്ന് കേൾക്കാം. സമാഗമം ഇന്ന് ഇവിടെ പൂർണ്ണമാകുകയാണ്. നിങ്ങളോടൊപ്പം ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്ന ഞാൻ രജനി ഗിരീഷാണ്. സമാഗമത്തിൽ നമുക്ക് കേണൽ എസ് ഡിന്നി സാറ് നിരവധി അനുഭവങ്ങൾ അടുത്ത ആഴ്ചയിൽ നമ്മോടൊപ്പം പങ്കുവയ്ക്കുന്നതാണ്. ഒപ്പം തന്നെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ എല്ലാവരെയും അടുത്ത ആഴ്ചയിലെ സമാഗമത്തിലേക്ക് നിങ്ങളുടെ ഒക്കെ പ്രിയങ്കരനായ കേണൽ എസ് ഡിന്നി സാറിന്റെ വാക്കുകൾ കേൾക്കാനായി ഞാൻ ക്ഷണിക്കുകയാണ്.

0: സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സമാഗമം. ആശയം അവതരണം രജനി ഗിരീഷ്. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ്

0: കമ്പനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ലോക സമുദ്ര ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി സമുദ്ര സ്പന്ദനം. അവതരണം RJ ആതിര. സമുദ്രതീര വിഭവ സംരക്ഷണത്തെ പറ്റി വിശദീകരിക്കുന്നു തീരദേശ സംരക്ഷണ സമിതി മുൻ സെക്രട്ടറി ശ്രീ സജീഷ് പ്രസന്ന. സാങ്കേതിക സഹായം ആദർശ് അജയ്. നമസ്കാരം, ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഇന്ന് June 8, ലോക സമുദ്ര ദിനം. ജീവന്റെ ഉറവിടവും കാലാവസ്ഥയുടെ സന്തുലിതാവസ്ഥയും കാത്തുസൂക്ഷിക്കുന്ന മഹത്തായ പ്രകൃതി സമ്പത്താണ് സമുദ്രം. സമുദ്രതീര വിഭവ സംരക്ഷണത്തിന്റെ പ്രാധാന്യം പങ്കുവയ്ക്കാൻ ഇന്ന് ഈ ലോക സമുദ്ര ദിനത്തിൽ റേഡിയോ സാന്ത്വനം 90.4 FM-നൊപ്പം ചേരുന്നു ആലപ്പാട് തീരദേശ സംരക്ഷണ സമിതി മുൻ സെക്രട്ടറി ശ്രീ സജീഷ് പ്രസന്ന. നമസ്കാരം സർ.
1: നമസ്കാരം.
0: സാധാരണ നമ്മള് ലോക പരിസ്ഥിതി ദിനം June 5 ആഘോഷിക്കുന്നുണ്ട്. അപ്പൊ സമുദ്രം എന്നത് പരിസ്ഥിതിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണല്ലേ. പക്ഷെ എന്തുകൊണ്ടാണ് സമുദ്ര ദിനം എന്ന രീതിയിൽ നമ്മൾ ഈ ഒരു ദിവസത്തെ ആചരിക്കുന്നത്?
1: നമ്മള് ഈ പൊതുവെ പറഞ്ഞു കേൾക്കുന്ന ഒരു സാഹചര്യമുണ്ട്, വേസ്റ്റുകൾ തള്ളാനുള്ള ഒരിടം ആണ് കടൽ അല്ലെങ്കിൽ സമുദ്രം, ജലാശയങ്ങൾ എന്നൊക്കെ. നമ്മുടെ രാഷ്ട്രീയക്കാരൊക്കെ ചില പ്രവർത്തന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് സമരങ്ങളൊക്കെ നടക്കുമ്പോൾ പറയാറുണ്ട്, അതായത് ഗവൺമെന്റിന്റെയോ മറ്റോ പോളിസികളോ അല്ലെങ്കിൽ നിയമങ്ങൾ, പുതിയ നിയമനിർമ്മാണങ്ങൾ ഉണ്ടാവുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ അതിനെതിരെ വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ജനങ്ങൾക്ക് ആവശ്യമുള്ളതല്ല, അത് അറബിക്കടലിൽ തള്ളണം എന്നുള്ള സ്വഭാവത്തിൽ സംസാരിച്ച് നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. അപ്പോൾ അത് ജനത്തിന് ആവശ്യമില്ലാത്ത വേസ്റ്റായ ഒരു സാധനം തള്ളാനുള്ള ഒരു ഇടമാണ് കടലും ജലാശയങ്ങളും എന്നുള്ള ഒരു മനോഭാവം പൊതുവെ മനുഷ്യന്റെ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇന്ത്യൻ ജനതയുടെ മനസ്സിൽ വേരോടിയ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ സാഹചര്യത്തെ അല്ലെങ്കിൽ ആ മനോനിലയെ കൂടി ഇല്ലാതാക്കുക എന്നുള്ള വലിയൊരു ഉദ്ദേശമാണ് ഇത്തരത്തിൽ സമുദ്ര ദിനം എന്ന ഒരു പ്രത്യേക ദിനാചരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൂടാതെ തങ്ങളുടെ ചോദ്യത്തിൽ നിന്ന് മനസ്സിലാവുന്നത് ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്നുണ്ട്, പക്ഷെ എന്തുകൊണ്ട് സമുദ്രം, പരിസ്ഥിതിയുടെ ഭാഗമായിരിക്കുന്ന സമുദ്രത്തിന് ഒരു പ്രത്യേക ദിനാചരണം ആവശ്യമായിരിക്കുന്നു എന്നുള്ളതാണ്. അതിന് പ്രത്യേകമായ കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ കടലിന്റെ അല്ലെങ്കിൽ മറ്റ് മേഖലകളെ അപേക്ഷിച്ച് സമുദ്രങ്ങൾ ഉൾപ്പെടെയുള്ള ജല പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ കിട്ടുന്ന പ്രസക്തി അല്ലെങ്കിൽ വേണ്ട ശ്രദ്ധ ലഭിക്കുന്നില്ല എന്നുള്ളത് വളരെ വസ്തുതാപരമായ ഒരു കാര്യമാണ്. അപ്പൊ അത്തരത്തിലൊരു ശ്രദ്ധ കിട്ടുക, കടലും കടലിന്റെ പരിസ്ഥിതിയും മറ്റേത് പാരിസ്ഥിതികമായ സാഹചര്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പരിസ്ഥിതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട, നമുക്ക് അങ്ങനെ തന്നെ പറയാം, പാരിസ്ഥിതികമായി നമ്മൾ എന്തിനെയൊക്കെ മുന്നോട്ട് വെച്ചാലും കടലിന്റെ പരിസ്ഥിതി സമുദ്രത്തിന്റെ പരിസ്ഥിതിയോളം വരുന്ന ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അതിന് പ്രഥമ പരിഗണന കിട്ടേണ്ടത് അത്യന്താപേക്ഷിതമായതുകൊണ്ടും, എന്നാൽ ഈ പരിസ്ഥിതി ദിനാചരണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സമുദ്രത്തിനും ജലാശയങ്ങൾക്കും ജലസ്രോതസ്സുകൾക്കും വേണ്ട തരത്തിലുള്ള പരിഗണന കിട്ടാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു വേൾഡ് ഓഷ്യൻ ഡേ ആചരിക്കുക എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് ലോകം മാറുന്നത്. അതിന് അതിൻ്റെതായ ചില ഹിസ്റ്റോറിക്കലായിട്ടുള്ള ചില സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കത് അത്തരം കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിക്കൊണ്ടുപോകാം. ആദ്യമായി 1992 ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ നടന്ന ഒരു വേൾഡ് എർത്ത് സമ്മിറ്റിലാണ് ആദ്യമായി ഇങ്ങനെ ഒരു ആശയം, ഒരു വേൾഡ് ഓഷ്യൻ ഡേ ആചരിക്കേണ്ടതിന്റെ ഒരു ആവശ്യകതയെക്കുറിച്ച് ഒരു ആശയം ഉയർന്നു വരുന്നത്. അത് വെറുതെ ഒന്നും ഉണ്ടായ ഒരു സാഹചര്യമല്ല. 1987 വേൾഡ് കമ്മീഷൻ ഓൺ എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ്, ആ കമ്മീഷൻ തയ്യാറാക്കിയ ഒരു ബൃഹത്തായ ഒരു രേഖയുണ്ട്. അവർ കോമൺ ഫ്യൂച്ചർ എന്ന പേരിൽ അവർ പുറത്തിറക്കിയ ഒരു പ്രശസ്തമായ റിപ്പോർട്ട്, ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് 92 നടന്ന വേൾഡ് സമ്മിറ്റിൽ ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. അത് കനേഡിയൻ സർക്കാരിന്റെ ഉത്തരവാദിത്വത്തോടുകൂടി പ്രവർത്തിക്കുന്ന രണ്ട് ഓർഗനൈസേഷനുകളാണ് അത്തരത്തിലൊരു ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. അത് ഏതാണെന്ന് കൂടി നമുക്ക്

പറഞ്ഞു പോവാം. അവർ കനേഡിയയിൽ പ്രവർത്തിക്കുന്ന സമുദ്ര വികസന ഗവേഷണ കേന്ദ്രമായ ഇന്റർനാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഡെവലപ്മെന്റ്, അവരെ പറ്റി നമുക്ക് മനസ്സിലാക്കേണ്ടത് കാനഡയുടെ സമുദ്ര നയം രൂപീകരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു ഒരു സംവിധാനമാണ് ഈ പറയുന്ന ഇന്റർനാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഡെവലപ്മെന്റ്. അതിനോടൊപ്പം തന്നെ ഓഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കാനഡ, ഇവ രണ്ടും ചേർന്നിട്ടാണ് ഇത്തരത്തിലൊരു ആശയം 92 സമ്മിറ്റിൽ മുന്നോട്ട് വയ്ക്കുന്നത്. ഓഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കാനഡയെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അത് ഒരു റിസർച്ച് നടത്തുന്ന, കേവലം റിസർച്ചുകൾ മാത്രം നടത്തുക എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൽ നിന്നും മാറി ജനങ്ങളുടെ ഇടയിൽ കടലിന്റെയും കടലിന്റെ പരിസ്ഥിതിയുടെയും പ്രാധാന്യത്തെ സംബന്ധിച്ച് വളരെ ആഴത്തിൽ ജനങ്ങളുടെ ഇടയിലേക്ക് ആശയങ്ങൾ രൂപീകരിക്കുന്നതിലും അല്ലെങ്കിൽ അത് മനസ്സിലാക്കി കൊടുക്കുന്നതിനും പ്രധാന പങ്കുവഹിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിലെ പ്രധാനപ്പെട്ട ഒരു ഓർഗനൈസേഷനാണ്. ഏറ്റവും പ്രധാനമായിട്ടും യുവജനങ്ങളെയും പൊതുജനങ്ങളെയും ഒക്കെ സമുദ്ര സംരക്ഷണത്തിലേക്ക് കൊണ്ടുവരുന്നതിന്, അതിന്റെ പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുവരുന്നതിന് ഊർജം പകർന്ന ഒരു സംഘടന കൂടിയാണ് ഈ ഓഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കാനഡ എന്നുള്ളത്. അതവരെ പറ്റി സംബന്ധിച്ച് നമുക്ക് പ്രധാനമായും പറയേണ്ട ഒരു കാര്യം സമുദ്ര വിദ്യാഭ്യാസം, അങ്ങനെ തന്നെ നമുക്ക് പറയാം, സമുദ്ര വിദ്യാഭ്യാസം ജനകീയമാക്കുക എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് അവർ പോകുന്നത്. വെറും ആശയപ്രചരണം കൊണ്ടും മാത്രം സാധ്യമല്ല എന്നിരിക്കുന്ന സാഹചര്യത്തിൽ എപ്പോഴും ഏത് നിമിഷവും സമുദ്രത്തിന്റെ ഏറ്റവും പ്രാധാന്യത്തെയും അത് ഓരോ മനുഷ്യന്റെയും ദൈനംദിന ജീവിതത്തെയും അവന്റെ പാരിസ്ഥിതിക ജീവിതത്തെയും സമ്പത്തിനെയും ഉൾപ്പെടെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ള വളരെ ആഴത്തിലുള്ള ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഈ ഓഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കാനഡ എന്ന് പറയുന്ന സംവിധാനം അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ആ സംഘടനകളാണ് ഈ 92 നടന്ന റിയോ ഡി ജനറയിൽ നടന്ന സമ്മിറ്റിൽ ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. നമ്മൾ ഇത്രയും കാര്യം പറയുമ്പോൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ വേൾഡ് കമ്മീഷൻ ഓൺ എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഈ കമ്മീഷനെ നയിച്ച ഒരു വ്യക്തി, ആ വ്യക്തിയെ പറ്റി പറയാതെ ഇത് മുന്നോട്ട് പോകുക എന്നുള്ളത് സാധ്യമല്ല. വളരെ പ്രധാനപ്പെട്ടത് ഒരുപക്ഷെ ആളുകൾക്കൊക്കെ രാഷ്ട്രീയം, ലോകരാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന മനുഷ്യർക്കൊക്കെ അറിയാവുന്ന ഒരാൾ തന്നെ ആയിരിക്കും. എങ്കിലും അത് ഇത്തരത്തിലൊരു പ്രാധാന്യം കൂടി അതിനുണ്ട് എന്നുള്ളത് നമുക്ക് ചിലപ്പോൾ എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. നോർവീജിയൻ ലേബർ പാർട്ടിയുടെ നേതാവും നോർവേയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയും, പിന്നീട് 3 വീണ്ടും പ്രധാനമന്ത്രിയാവുകയും ചെയ്ത ഡോക്ടർ ഗ്രോ ഹെൽമൻ ബുണ്ട്രാറ്റിന്റെ നേതൃത്വത്തിലുള്ള കമ്മീഷനാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട്, അതായത് അവർ കോമൺ ഫ്യൂച്ചർ എന്ന പേരിൽ ഒരു റിപ്പോർട്ട് ലോകത്തിന്റെ മുന്നിലേക്ക് വയ്ക്കുന്നത്. ഈ റിപ്പോർട്ട് വയ്ക്കുന്ന റിപ്പോർട്ടിന്റെ അധ്യക്ഷൻ അല്ലെങ്കിൽ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് നേതൃത്വം വഹിച്ച ഡോക്ടർ ഗ്രോ ഹെൽമൻ ബുണ്ട്രാറ്റിന്റെ പേരിൽ തന്നെയാണ് ആ റിപ്പോർട്ട് ഇപ്പോൾ അറിയപ്പെടുന്നത്. ബ്രുണ്ട്ലാൻഡ് റിപ്പോർട്ട് എന്നും കൂടി ഈ റിപ്പോർട്ടിനെ അറിയപ്പെടുന്നുണ്ട് എന്നുള്ളത് തന്നെ ആ റിപ്പോർട്ടിന്റെ പ്രാധാന്യത്തിന് വിളിച്ചോതുന്നുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ അല്ലെങ്കിൽ അത്തരത്തിലൊരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ, ആ റിപ്പോർട്ടിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ദിനം ആചരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചല്ല ആ റിപ്പോർട്ടിൽ പറയുന്നത്. ആ റിപ്പോർട്ട് പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത് സമുദ്രത്തിന്റെ പാരിസ്ഥിതിക അവസ്ഥ വളരെ ശോചനീയമായ സാഹചര്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു, അതിൽ ലോകരാജ്യങ്ങൾ അവരുടെ ഭരണകർത്താക്കൾ വളരെ ശ്രദ്ധ ചെലുത്തേണ്ട സാഹചര്യം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു, ഓരോ രാജ്യങ്ങളും അവരുടെ പരിധിയിലുള്ള സമുദ്രങ്ങളുടെ സംരക്ഷണം ഏറ്റെടുത്ത് പ്രവർത്തിക്കുകയും അല്ലാത്ത പക്ഷം ഈ പറയുന്ന സമുദ്രത്തിൽ നിന്നുണ്ടാകുന്ന പാരിസ്ഥിതിക ആഘാതങ്ങൾ ലോകത്തിന്റെ മുഴുവൻ നിലനിൽപ്പിനെയും ബാധിക്കാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അത് ആ വഴിക്കോട്ടാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള വളരെ ബൃഹത്തായ അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം മുന്നോട്ട് വയ്ക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന തരത്തിൽ അതിനെ അല്ലെങ്കിൽ ആ അത്തരം കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ വേണ്ടി അത് ഒരു പഠന വിഷയമാക്കുവാനും അത് ജനങ്ങളുടെ ഇടയിൽ അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടും അങ്ങനെ ഒരു ഡേയുടെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ദിനാചരണത്തിന്റെ ആവശ്യകതയുണ്ട് എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞ ആ രണ്ട് സംഘടനകളും ഈ 92 നടന്ന സമ്മിറ്റിൽ ആവശ്യപ്പെടുന്നത്. സ്വാഭാവികമായും അത് ആ ആശയത്തിന് അംഗീകരിക്കുകയാണ് ഉണ്ടായത്. യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി അത് ജൂൺ 8 ലോക സമുദ്ര ദിനമായി ആചരിക്കാം എന്നുള്ള നിലയിൽ 2008 പ്രഖ്യാപനം നടത്തുകയും 2009 ജൂൺ 8 മുതൽ ലോകം മുഴുവൻ ഇത്തരത്തിലൊരു ദിനാചരണം ആചരിച്ചു വരികയും ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അപ്പൊ ആ സാഹചര്യത്തെ സംബന്ധിച്ച് നമ്മൾ വിശദമായി പരിശോധിക്കുമ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട ലോകത്തിന്റെ നിലനിൽപ്പിനെ അല്ലെങ്കിൽ ഒരു പക്ഷേ നമുക്ക് പറയാം നിലവിലെ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിൽ തന്നെ സമുദ്രങ്ങൾക്കുള്ള പ്രാധാന്യത്തെ എത്രത്തോളമുണ്ട് എന്നും അതിപ്പോ നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികൾ എന്താണെന്നുള്ളതൊക്കെ വളരെ കൃത്യമായി മനസ്സിലാക്കിയ ഒരു സാഹചര്യത്തിലാണ് ഇത്തരം ഒരു ദിനം ആചരിക്കണമെന്നും കേവലം ഒരു ദിനാചരണത്തിലൂടെ മാത്രം കൊണ്ടുപോകാൻ കഴിയുന്ന അല്ലെങ്കിൽ ആ ഒരു ദിനാചരണത്തിന്റെ ഭാഗമായി മാത്രം നടത്തപ്പെടേണ്ട ഒരു സാഹചര്യമല്ല എന്നുള്ളത് കൊണ്ടും കൂടിയാണ് അതിനെ തുടർന്ന് ഇത്തരത്തിലുള്ള ഗവേഷണ സ്ഥാപനങ്ങളും മറ്റ് യൂണിവേഴ്സിറ്റികളിലെ സ്റ്റുഡൻസ്, മറ്റ് പല ലോക പ്രശസ്തമായ യൂണിവേഴ്സിറ്റികളിലെ സ്റ്റുഡൻസും അവരൊക്കെ തന്നെ ഈ കാര്യങ്ങളിൽ അതീവ ശ്രദ്ധയോടുകൂടി ഇന്ന് ഗൗരവതരമായ പരീക്ഷണങ്ങളും അതുപോലെ നിരീക്ഷണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അത് ലോകത്തിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ഒരുപാട് ശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് ഇതിന്റെ പ്രധാനമായി

0: ഇതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡേ ആചരിക്കേണ്ടി വന്നതിന്റെ ഒരു സാഹചര്യത്തെയും അതിന്റെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള സാഹചര്യത്തെയും നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് വ്യക്തമാവുന്നത്.
1: ഈ ഒരു ദിവസം ലോക രാഷ്ട്രങ്ങളെല്ലാം ആചരിക്കുന്നതിന് പിന്നിൽ പ്രധാനപ്പെട്ട നിരവധി ലക്ഷ്യങ്ങളുണ്ടല്ലേ, അപ്പൊ അത് ഏതൊക്കെയായിരിക്കാം എന്നുള്ളത് ഒരു വിശദീകരണം നൽകാമോ?
0: തീർച്ചയായും. ഈ ദിനാചരണം എന്നുള്ളത് കൊണ്ട് ഞാൻ മുമ്പ് പറഞ്ഞത് തന്നെയാണ്, ഒരു ദിനം ആചരിച്ച് അവസാനിപ്പിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് കടല് അല്ലെങ്കിൽ അതിൻ്റെ പരിസ്ഥിതി, അതിൻ്റെ ആവാസ വ്യവസ്ഥ, അതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യരുടെ ജീവിത സാഹചര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായും ഉണ്ടായി വരുന്ന ഓരോ രാജ്യത്തിൻ്റെയും എക്കോണമിക്കലായിട്ടുള്ള സാഹചര്യങ്ങൾ, ഇതൊക്കെ ഇങ്ങനെ ഓരോന്നും കണക്ട് ചെയ്തിരിക്കുന്ന വിഷയങ്ങളാണ്, ഒന്നൊന്നിനോട് കണക്ട് ചെയ്തിരിക്കുന്ന സാഹചര്യങ്ങളാണ്. അപ്പോൾ ഇതിനെയെല്ലാം വളരെ വിപുലമായി, വളരെ വിശാലമായി കണ്ടുകൊണ്ട് അത് ഓരോ മനുഷ്യരുടെയും ഭൂമിയിലെ ഓരോ ജീവജാലങ്ങളുടെയും ജീവിതത്തിലേക്ക് കടന്നെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി വരികയും ഓരോ മനുഷ്യനും ഈ സാഹചര്യത്തെ അല്ലെങ്കിൽ ഇത് സംരക്ഷിക്കേണ്ടതിൻ്റെ സാഹചര്യത്തെ സംബന്ധിച്ച് മനസ്സിലാക്കിയിരിക്കുകയും എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഈ സംഭവം ഈ ദിനാചരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാവാൻ കഴിയും, സമുദ്രങ്ങൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ് സമുദ്രങ്ങളിൽ ഉണ്ടാകുന്ന മലിനീകരണം. പ്രധാനമായും പ്ലാസ്റ്റിക് മലിനീകരണമാണ് സമുദ്രങ്ങളെ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്ലാസ്റ്റിക് മലിനീകരണം തടയുക എന്നുള്ളത് ഈ ദിനാചരണത്തിൻ്റെയും അല്ലെങ്കിൽ ദിനാചരണവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന മറ്റ് പ്രവർത്തനങ്ങളുടെയും പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് കടലിലേക്ക് ഇത്രയധികം പ്ലാസ്റ്റിക്കുകൾ ഉണ്ടാകുന്നത്? മനുഷ്യൻ വലിച്ചെറിയുന്ന നിത്യവും ഉപയോഗിച്ചിട്ട് മനുഷ്യൻ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കുകളാണ് പ്രധാനമായിട്ടും എത്തുന്നത് എന്നുള്ളതാണ് പൊതുവിൽ ഉള്ള ധാരണ. അതായത് സ്വാഭാവികമായും അതിനകത്ത് മറ്റൊരു സാഹചര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം, ഈ കടലിനോടും അല്ലെങ്കിൽ ഈ ജലാശയങ്ങളോടും ചേർന്ന് ജീവിക്കുന്ന മനുഷ്യരാണ് ഇത്തരം പ്ലാസ്റ്റിക്കുകൾ അല്ലെങ്കിൽ മാലിന്യങ്ങൾ കടലിലേക്ക് എറിയുന്നത് എന്നുള്ളൊരു മിഥ്യാധാരണ പൊതുവിൽ ജനസമൂഹത്തിനിടയിലുണ്ട്. കാരണം അല്ലെങ്കിൽ ഇത് എവിടെ നിന്നാണ് ഇത്രയധികം പ്ലാസ്റ്റിക് വരുന്നത്? തീരത്തോട് ചേർന്ന് താമസിക്കുന്ന മനുഷ്യരല്ലാതെ മറ്റാരാണ് ഇതിനുത്തരവാദി എന്നുള്ളതാണ്. അതിനുത്തരവാദി നാം ഓരോരുത്തരുമാണ്. ഈ ലോകത്ത് ജീവിക്കുന്ന ഓരോ മനുഷ്യരും അതിനുത്തരവാദികളാണ്. കടലിലേക്ക് വരുന്ന മറ്റ് പുഴകളിൽ നിന്നുണ്ടാകുന്ന മാലിന്യങ്ങൾ, പുഴകളിലേക്ക് വലിച്ചെറിയുന്ന മാലിന്യങ്ങളും, ഇത് ടൂറിസവുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക്കുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും ഉപേക്ഷിക്കപ്പെടുന്നതും. ആ ടൂറിസം നടത്തുന്ന മേഖലകളിൽ ഒരിക്കലും ഈ സമുദ്രവുമായിട്ടോ അല്ലെങ്കിൽ മറ്റ് ജലാശയങ്ങളുമായി ബന്ധപ്പെട്ടോ ജീവിക്കുന്ന മനുഷ്യർ മാത്രമല്ല, അവരുടെ റോള് തുലോം ഈ മേഖലകളിൽ കുറവാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് വരുന്ന പ്ലാസ്റ്റിക്കുകൾ പലതും ഉപേക്ഷിക്കപ്പെടുന്നത് കടലിലേക്കോ കായലിലേക്കോ ഒക്കെയാണ്. ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളൊന്ന്, ഈ അടുത്ത സമയത്ത് നമ്മൾ കണ്ടു കപ്പലുകളിൽ നിന്ന് പ്ലാസ്റ്റിക്കുകൾ കടലിലേക്ക് പോകുന്ന സാഹചര്യം, കപ്പൽ മുങ്ങിയ സാഹചര്യത്തിൽ പ്ലാസ്റ്റിക്കുകളും അതുപോലെ തന്നെ നമുക്ക് അറിയാവുന്നതും അറിയപ്പെടാത്തതുമായ നിരവധി മാലിന്യങ്ങൾ കടലിലേക്ക് ഉപേക്ഷിക്കപ്പെടുകയോ അല്ലെങ്കിൽ പോവുകയോ ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ പല സ്രോതസ്സുകളിലൂടെയാണ് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കടലിലേക്ക് വരുന്നത്. ഈ പ്ലാസ്റ്റിക് മാലിന്യം മാത്രമല്ല, മറ്റ് നഗര മാലിന്യങ്ങൾ, നഗരത്തിൽ നിന്നുള്ള മറ്റ് മാലിന്യങ്ങൾ കടലിലേക്ക് ഒഴുക്കുന്ന ഒരു പ്രവണത ലോകത്ത് പലയിടത്തും ഉണ്ടാകുന്നുണ്ട്. ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ അത്തരത്തിലുള്ള ആളുകളുടെയിൽ അത്തരത്തിലുള്ള ഒരു കീഴ്വഴക്കങ്ങൾ നടന്നു വരുന്നുണ്ട്. അപ്പം അതിനെയൊക്കെ തടയേണ്ടത് അതാത് ഗവൺമെൻറ്റുകൾ അതാത് സമയത്ത് കൃത്യമായി ഈ കാര്യങ്ങളിൽ നയം രൂപീകരിച്ച്, നയങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് വേണം പറയേണ്ടി വരുന്നത്. എന്നാലും അത്തരത്തിൽ കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിലപാടുകളുണ്ടായി ഈ കടലിലേക്ക് മാലിന്യങ്ങൾ വരുന്നത് തടയാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുകയും കർശനമായ നിയമ സംവിധാനത്തിലൂടെ അതിനെ തടയേണ്ടിയും വരുന്നു. അപ്പം അത് ഈ പ്രധാനമായിട്ടും ഈ ദിനം ആചരിക്കുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത്തരത്തിലുള്ള മലിനീകരണം കടലിൽ ഇല്ലാതാക്കുക, അതിനെന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്, നമുക്ക് എന്തെല്ലാം മറ്റു മാർഗങ്ങളാണ് ഈ പ്ലാസ്റ്റിക് കടലിലേക്ക് എത്താതിരിക്കാൻ, പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മറ്റു മാലിന്യങ്ങൾ. ഇൻഡസ്ട്രിയൽ വേസ്റ്റ് പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്, പറയാതെ പോകാൻ പാടില്ല. ഇൻഡസ്ട്രിയൽ വേസ്റ്റിനകത്ത് ഈ പറയുന്ന ജനസമൂഹത്തിനോ ഇവർക്കോ ഒന്നും യാതൊരു റോളും ഇല്ലാത്ത ഒരു മേഖലയാണ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ്. നിരവധിയാണ് കടലിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ കടലിന്റെ പരിസ്ഥിതിയെ ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുന്ന ഒരു പ്ലാസ്റ്റിക് പോലെ തന്നെ അത്രത്തോളം തന്നെ പ്രാധാന്യത്തോടുകൂടി കാണുന്ന ഒരു സാധനമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളെ പ്രധാനമായിട്ടും തടയുന്നതിന് ഓരോ ഗവൺമെന്റുകളും തയ്യാറാവണം. യുണൈറ്റഡ് നേഷനൊക്കെ ഈ കാര്യത്തിൽ ഗൗരവമായി ഇടപെടുന്നുണ്ട്. ആ യുണൈറ്റഡ് നേഷൻ ഗൗരവമായി ഇടപെടുമ്പോൾ തന്നെ ഓരോ രാജ്യവും അവരുടെ നിലയിൽ ഇത്തരം കാര്യങ്ങളിൽ എന്ത് നടപടികളാണ് എടുക്കുന്നത് അല്ലെങ്കിൽ എന്ത് മാറ്റമാണ് ഈ ഓരോ രാജ്യങ്ങളിൽ ഉണ്ടാകുന്നത് എന്നുള്ളത് കൃത്യമായി വിലയിരുത്തി ഓരോ സമയത്തും കൃത്യമായ ഇടവേളകളിൽ ഇത് പുറത്തോട്ട് കൊണ്ടുവരേണ്ട ഒരു ഉത്തരവാദിത്വം യുണൈറ്റഡ് നേഷൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ആ ഉത്തരവാദിത്വം പൂർണ്ണമായും ഇത്തരം സംഘടനകളും ഗവൺമെന്റുകളും കൈവരിച്ചാൽ മാത്രമേ നമുക്ക് ഈ സംഗതികളെ നമുക്ക് ഇല്ലാതാക്കാൻ കഴിയുകയുള്ളൂ.

0: മാത്രമല്ല പിന്നുള്ളത് അമിത മത്സ്യബന്ധനം എന്ന് പറയുന്ന ഒരു മേഖലയാണ്. അമിത മത്സ്യബന്ധനം എന്താണ് ഈ അമിത മത്സ്യബന്ധനം എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അമിത മത്സ്യബന്ധനം എന്ന് ഉദ്ദേശിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യർക്ക് തോന്നാൻ, സാധാരണ മനുഷ്യർക്ക് തോന്നാൻ കഴിയുന്നത് ആളുകൾ കൂടുതലായി മത്സ്യം പിടിച്ച് കരയ്ക്കോട്ട് കൊണ്ടുവരുന്നു, ആരാണ് മത്സ്യം പിടിക്കുന്നത്? മത്സ്യത്തൊഴിലാളികളാണ്. അപ്പോൾ തീരത്തോടും അല്ലെങ്കിൽ ആ തീര പരിസ്ഥിതിയോടും ചേർന്ന് ജീവിക്കുന്ന മനുഷ്യരാണ് മത്സ്യബന്ധനം ഉപജീവനമായി കൊണ്ടു നടക്കുന്നത്. അപ്പോൾ അവർ അധികമായി മത്സ്യം പിടിച്ചുകൊണ്ട് വരുന്നു, അതിൻ്റെ അധികമായ വരുമാനവും അവർക്കുണ്ടാവുന്നു എന്നുള്ള ഒരു തെറ്റിദ്ധാരണ പൊതുവിലുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അതല്ല പ്രധാന കാരണം. മത്സ്യത്തൊഴിലാളികൾ പിടിച്ചുകൊണ്ട് വരുന്ന മത്സ്യങ്ങൾ അല്ലെങ്കിൽ കടലിൽ നിന്ന് കൃത്യമായും നിയമപരമായുമുള്ള വലകളും അല്ലെങ്കിൽ ഉപകരണങ്ങളും മാത്രം ഉപയോഗിച്ച് പിടിച്ചുകൊണ്ടുവരുന്ന മത്സ്യങ്ങളെ വിപണനം ചെയ്യുവാനും അത് രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിലേക്ക് ഉൾപ്പെടെയുള്ള പോകാനുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ ഓവർ ഫിഷിംഗ്, അമിത മത്സ്യബന്ധനം, അമിതമായി കടലിൽ നിന്ന് മത്സ്യങ്ങളുടെ മത്സ്യവിഭവങ്ങളെ ചൂഷണം ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയായി നമ്മൾ നേരത്തെ പറഞ്ഞ റിപ്പോർട്ട് ഉൾപ്പെടെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് അമിത മത്സ്യബന്ധനം ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. അത് ഓരോ രാജ്യത്തിൻ്റെയും മത്സ്യബന്ധന നയങ്ങൾ അല്ലെങ്കിൽ ആ നയങ്ങൾക്കനുസൃതമായിട്ടായിരിക്കും പലപ്പോഴും അവിടുത്തെ മത്സ്യബന്ധന സമൂഹങ്ങൾ തന്നെ ആ മേഖലയിൽ പ്രവർത്തിക്കുന്നത്. എന്നാൽ അതിന് വിരുദ്ധമായി അല്ലെങ്കിൽ ഗവൺമെൻറ്റുകളുടെ നയങ്ങൾക്ക് വിരുദ്ധമായോ അല്ലെങ്കിൽ ഗവൺമെൻറ്റുകൾ എടുക്കുന്ന നയസമീപനങ്ങളുടെ തെറ്റായ നയസമീപനങ്ങളുടെ ഭാഗമായിട്ടോ ഈ ഓവർ ഫിഷിംഗ് എന്ന് പറയുന്ന സംഗതി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് ഇന്ത്യയിൽ വിദേശ ട്രോളറുകൾക്ക് അനുമതി കൊടുത്ത് വിദേശ ട്രോളറുകൾ രാജ്യത്തിൻ്റെ അതിർത്തിയിലുള്ള മത്സ്യസമ്പത്ത് ക്രമാതീതമായി, നമുക്ക് ഒരുപക്ഷെ കണക്ക് പോലും ഇല്ലാത്ത തരത്തിൽ, രാജ്യത്തിനൊരു കണക്ക് പറയാൻ കഴിയാത്തത്ര തരത്തിലുള്ള മത്സ്യസമ്പത്തുകൾ നമ്മുടെ തീര കടലിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ പരിധിയിലുള്ള അതിർത്തിയിലുള്ള രാജ്യത്തിൻ്റെ പരിധിയിലുള്ള കടൽ തീരത്ത് നിന്നും കടലിൽ നിന്നും പിടിച്ചുകൊണ്ട് പോവുകയും അത് അവർ തന്നെ പ്രോസസ്സ് ചെയ്യുകയും മറ്റുമൊക്കെ ചെയ്ത് വിദേശത്തേക്കും മറ്റു മേഖലകളിലേക്കും ഒക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഈ സമ്പത്ത് ഇതിൻ്റെ കണക്ക് പോലും നമുക്ക് വ്യക്തമാവാത്ത സാഹചര്യങ്ങളുണ്ട്. ഇത് ഓവർ ഫിഷിങ്ങിൻ്റെ ഭാഗമായി വരുന്നതാണ്. അപ്പോൾ ആ ഓവർ ഫിഷിങ് എന്നുള്ളത് സ്വാഭാവികമായും പൊതുജനങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു സാഹചര്യത്തെ സംബന്ധിച്ച് കേൾക്കുമ്പോൾ ഇത് സാധാരണ മത്സ്യത്തൊഴിലാളികളാണ് ഇത് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ കൾപ്രിറ്റുകൾ ഇവിടുത്തെ സാധാരണ മത്സ്യത്തൊഴിലാളികളാണ് എന്നുള്ളൊരു സ്വഭാവത്തിലുള്ള ചർച്ചകൾ നമുക്ക് പലയിടത്തുനിന്നും കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ അതല്ല അതിൻ്റെ വസ്തുതയെന്നും പല സാഹചര്യങ്ങളിലും മത്സ്യത്തൊഴിലാളികൾ കൊണ്ടുവരുന്ന മത്സ്യം വിപണനം നടത്താനോ മറ്റോ കഴിയാതെ നഷ്ടപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ നശിച്ചു പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അതും ഈ മത്സ്യത്തൊഴിലാളികളുടെ കുറ്റമായി കാണാൻ കഴിയാത്ത മറ്റ് സാഹചര്യങ്ങളുടെ പ്രശ്നങ്ങൾ കൊണ്ടാണ് അതുണ്ടാകുന്നത്. അപ്പോൾ അതൊരു കാര്യമാണ്. ഈ അമിത ഫിഷിങ്, ഓവർ ഫിഷിങ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് ഈ മേഖലയെ കാണുന്നുണ്ട്. ഇത്തരത്തിലുള്ള പാരിസ്ഥിതികമായി കടലിൻ്റെ പരിസ്ഥിതിയെ ദോഷമായി ബാധിക്കുന്ന, കടലിൻ്റെ പരിസ്ഥിതിയെ അല്ലെങ്കിൽ പാരിസ്ഥിതികമായ സന്തുലിതാവസ്ഥയെ ഇല്ലായ്മ ചെയ്യുന്ന മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളായാലും ഏത് തരത്തിലുള്ള മാലിന്യങ്ങളായാലും, ഇപ്പോൾ നേരത്തെ ഇൻഡസ്ട്രിയൽ വേസ്റ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ആ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ആയാലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏത് തരത്തിലുള്ള മാലിന്യങ്ങളും കടലിനെ എത്രത്തോളം മലീമസപ്പെടുത്തുന്നോ അക്കാര്യങ്ങളിൽ നിന്ന് ജനങ്ങളെ അല്ലെങ്കിൽ ഓരോ രാജ്യത്തെയും ഭരണകർത്താക്കളെ ബോധ്യപ്പെടുത്തി അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് കടലിൻ്റെ പരിസ്ഥിതിയെ സംരക്ഷിച്ച് നിർത്തുക, അതുവഴി ലോകത്തിൻ്റെ മുഴുവൻ ജീവിതക്രമത്തെ തന്നെ, മനുഷ്യരുടെ ജീവിതക്രമത്തെ തന്നെ നല്ല രീതിയിൽ അവർക്ക് അനുഗുണമകരമാകുന്ന രീതിയിൽ മാറ്റാൻ കഴിയുമെന്നുള്ള ഒരു ബൃഹത്തായ ഉദ്ദേശമാണ് ഈ ദിനാചരണത്തിലൂടെ പ്രധാനമായിട്ടും ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ കടലിൽ നിന്ന് നമ്മൾ ചൂഷണം ചെയ്യുന്ന വിഭവങ്ങൾ, മനുഷ്യൻ്റെ ആവശ്യത്തിന് നമ്മൾ ചൂഷണം ചെയ്യുന്ന മത്സ്യവിഭവങ്ങൾ ഉൾപ്പെടെ മറ്റ് പലതരം വിഭവങ്ങളുമുണ്ട്. അത്തരം കാര്യങ്ങളിൽ കൂടുതലായി സംസാരിച്ചു പോയാൽ നമുക്കൊരുപക്ഷെ ഈ സമയം കഴിയാതെ വരും. അതുകൊണ്ട് നമുക്ക് പൂർണ്ണമായും മത്സ്യ സമ്പത്തിൽ നിന്ന് സംസാരിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ കടലിൽ നിന്ന് ചൂഷണം ചെയ്യുന്ന മത്സ്യസമ്പത്ത് അത് നമ്മുടെ ആവശ്യങ്ങൾക്കനുസൃതമായി ചൂഷണം ചെയ്യുകയും അത് രാജ്യത്തിൻ്റെ ഭക്ഷ്യ മേഖലയിൽ അല്ലെങ്കിൽ അവൻ്റെ ഭക്ഷണ മേഖലയിലേക്ക് എത്രത്തോളം ഗുണകരമായി മാറുന്നു, അവരുടെ ആവശ്യത്തിനത് എങ്ങനെയാണ് ഉപകാരപ്രദമാവുന്നത്, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ പരിഗണിച്ചുകൊണ്ട് കൃത്യമായ ചൂഷണം ഉണ്ടാവുകയും എന്നാൽ അതിനെ പൂർണ്ണമായും വീണ്ടും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിഭവങ്ങളാണിത്. ആ വിഭവങ്ങളെ ആ നിലയിൽ സംരക്ഷിക്കാൻ പരിസ്ഥിതിയെ, കടലിൻ്റെ പരിസ്ഥിതിയെ കൂടി സംരക്ഷിച്ച് നിർത്തിയാൽ മനുഷ്യന് കഴിയും എന്നുള്ള ഒരു ഉത്തമ വിശ്വാസമാണ് ഇത്തരത്തിലുള്ള ഒരു ദിനാചരണത്തിലേക്ക് ഈ കാര്യങ്ങളെ കൊണ്ടുപോയിട്ടുള്ളത്.
1: സമുദ്രവും സമുദ്ര വിഭവങ്ങളും പൊതുസമൂഹത്തെ എത്രമാത്രം സ്വാധീനിക്കുന്നുണ്ട്?
0: ഈ നമ്മൾ പൊതുവെ പരിസ്ഥിതി സംരക്ഷണം എന്ന് പറഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ ഇത് കഴിഞ്ഞ ജൂൺ 5 പരിസ്ഥിതി ദിനമായി നമ്മൾ ആചരിച്ചു. അപ്പോൾ പരിസ്ഥിതി ദിനം എന്നാൽ കാട് സംരക്ഷിക്കുക,

നാട്ടിൽ വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കുക, അതുകൊണ്ട് പരിസ്ഥിതിയെ സംരക്ഷിച്ച് നിലനിർത്താം എന്നുള്ള ഒരു വിശ്വാസത്തിൽ, അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മുടെ കുട്ടികളെ പോലും നമ്മൾ പഠിപ്പിക്കുന്നത്. സ്കൂളുകളിലും നമ്മുടെ സ്ഥാപനങ്ങളിലും ഒക്കെ തന്നെ ഈ June 5 പരിസ്ഥിതി ദിനമായി നമ്മൾ ആചരിക്കാറുണ്ട്. അത് തെറ്റൊന്നുമല്ല, ആചരിക്കേണ്ട അത്യാവശ്യം ഉള്ളത് തന്നെയാണ്. പക്ഷേ എന്നാൽ അവിടെ കേവലമായി മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിലും കാട് സംരക്ഷണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നതും മാത്രമാണ് പരിസ്ഥിതി സംരക്ഷണം എന്നുള്ള ഒരു നിലയിലേക്ക് ഈ പല ദിനാചരണങ്ങളും മാറുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് കാടിൽ നിന്നും മരങ്ങളിൽ നിന്നും ആണ് രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ലോകത്തിന് ആവശ്യമായി വരുന്ന ഓക്സിജൻ്റെ അളവ് ലഭിക്കുന്നത് എന്നുള്ള ഒരു തെറ്റായ സന്ദേശം കൂടി നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്. എന്നാൽ എന്താണ് ഇതിനകത്തുള്ള വസ്തുത? ഭൂമിയിലേക്ക് ആവശ്യമായ ഓക്സിജൻ്റെ 80% ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കടലിൽ നിന്നാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു വസ്തുതയെ മനഃപൂർവ്വം മറച്ചു വയ്ക്കുന്നതാണോ അതോ ഇനി അത് തെറ്റായി പഠിച്ചു വച്ചിരിക്കുന്നതിൻ്റെ ഭാഗമാണോ എന്ന് നമുക്ക് അറിയാൻ കഴിയില്ല. ഇന്നും ഈ സംരക്ഷണം എന്ന് പറയുന്ന അല്ലെങ്കിൽ പരിസ്ഥിതി സംരക്ഷണം എന്ന് പറയുന്ന ഭാഗത്തേക്ക് കടലിൻ്റെ സംരക്ഷണവും അല്ലെങ്കിൽ കടലിൽ നിന്നുണ്ടാവുന്ന ഓക്സിജന്റെ ഭൂമിയുടെ നിലനിൽപ്പിന് ആവശ്യമായ ഓക്സിജന്റെ അളവിനെ സംബന്ധിച്ചും കൃത്യമായൊരു പഠനവും അത്തരം കാര്യങ്ങളും ഉണ്ടാവാറില്ല. അപ്പൊ അതുകൊണ്ടുകൂടിയാണ് ഈ കടലിന്റെ സംരക്ഷണം അല്ലെങ്കിൽ സമുദ്ര സംരക്ഷണം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട സാഹചര്യമായി മാറുന്നത്. ഞാനിതിപ്പോ ചേർത്ത് പറഞ്ഞത് ചോദ്യത്തിൽ എങ്ങനെയാണ് ജനങ്ങളെ അല്ലെങ്കിൽ ഇത് പൊതുസമൂഹത്തിനെ നേരിട്ട് ബാധിക്കുന്നു എന്നുള്ള ചോദ്യത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു പ്രധാനപ്പെട്ട സാഹചര്യം തന്നെയാണ്. ഇത് ജനങ്ങൾ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ പൊതുസമൂഹം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കൂടാതെ ഏകദേശം 300 കോടി ആളുകളുടെ ലോകത്ത് 300 കോടി ആളുകളാണ് ഈ സമുദ്രത്തിനെയും സമുദ്ര തീര വിഭവങ്ങളെയും ആശ്രയിച്ച് ഉപജീവനം നടത്തി വരുന്നത്. ചെറിയ അളവല്ല ഇത്. ലോകത്തിലെ തന്നെ 300 കോടി ജനങ്ങൾ ഈ വിഭവങ്ങളെ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ അതിനെ ആശ്രയിച്ച് ജീവിക്കുന്നുണ്ട് എന്നുള്ള പറയുന്ന പോലെ തന്നെ ഈ മേഖലയുടെ പ്രാധാന്യത്തെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഇന്ത്യയിലേക്ക് നമുക്ക് എടുത്താൽ ഇന്ത്യയിൽ ഏകദേശം 2.8 കോടി ജനങ്ങളാണ്. ഈ ഞാൻ വെറുതെ പറയുന്നതല്ല, ഇത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിഷറീസിന്റെ കണക്കുകളാണ്. ഈ കണക്കുകൾ പറയുന്നത് പ്രകാരം 2.8 കോടി ജനങ്ങളാണ് ഇന്ത്യയിൽ ഈ മത്സ്യബന്ധനവും ജലകൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കേരളത്തിലേക്ക് വരുമ്പോഴോ ഇത് ഏകദേശം 35 ലക്ഷത്തോളം ജനങ്ങൾ നേരിട്ടും അല്ലാതെയും ഇതിന്റെ ഭാഗമാവുന്നുണ്ട്. ഈ ജലവിഭവങ്ങളുടെയും സമുദ്ര വിഭവങ്ങളുടെയും ഇത് കേരളത്തിലേക്ക് വരുമ്പോൾ ഏകദേശം 35 ലക്ഷത്തോളം വരുന്ന ജനങ്ങളാണ് ഈ മേഖലയിൽ ഉപജീവനം നടത്തുന്നത് നേരിട്ടുമല്ലാതെയും. ഏകദേശം 8 മുതൽ 10 വരെ ലക്ഷം ജനങ്ങൾ നേരിട്ട് സമുദ്ര വിഭവങ്ങളും അല്ലെങ്കിൽ ജലാശയങ്ങളിൽ നിന്നുള്ള വിഭവങ്ങളും ശേഖരിച്ച് മത്സ്യബന്ധനം നടത്തി ഉപജീവനം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ 25 ലക്ഷത്തോളം ജനങ്ങൾ അതിന്റെ അനുബന്ധ മേഖലകളിലും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ ഇതിനെ ഇതെല്ലാം എന്തുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്? ഈ സമുദ്രത്തിന്റെ നിലനിൽപ്പ് അല്ലെങ്കിൽ ഈ ജലാശയങ്ങളുടെ നിലനിൽപ്പ് എത്രത്തോളം ആണ് എന്നുള്ളതിനെ ആശ്രയിച്ചാണ് ഈ ജനങ്ങളുടെ നിലനിൽപ്പ് നിൽക്കുന്നത്. ഇവിടെയാണ് പൊതുസമൂഹത്തിന് മനുഷ്യ സമൂഹത്തിന് എങ്ങനെയാണ് ഈ സമുദ്രവും സമുദ്ര സമ്പത്തും അല്ലെങ്കിൽ സമുദ്രത്തിന്റെ പരിസ്ഥിതിയും നേരിട്ട് ഇടപെടുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷന്റെ ഒരു കണക്കുണ്ട്. ഏകദേശം $500 ബില്യൺ ലോകത്തിന്റെ വാർഷിക വരുമാനം മത്സ്യമേഖലയിൽ നിന്ന്, അതായത് മത്സ്യവിഭവങ്ങൾ കൊണ്ട് ലോകത്തിന് ഒരു വർഷം ലഭിക്കുന്ന വരുമാനം എന്ന് പറയുന്നത് $500 ബില്യൺ. ചെറിയ കണക്കല്ല ഇത്. രാജ്യത്തിന്റെ അല്ലെങ്കിൽ ലോകത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നു എന്നുള്ളത് ഈ സമുദ്ര വിഭവങ്ങളും അതുമായി ബന്ധപ്പെട്ട തൊഴിൽ മേഖലയും ലോകത്ത് എത്രത്തോളമാണ് സ്വാധീനം ചെലുത്തുന്നത് എന്നുള്ളതിന്റെ വലിയ ഉദാഹരണമാണ് നമ്മൾ ഈ കാണുന്നത്. ഒരു ആഗോള വ്യവസായം, $500 ബില്യൺ വരെ വരുമാനം ലഭിക്കാവുന്ന ഒരു ആഗോള വ്യവസായമാണ് ഈ സമുദ്ര വിഭവങ്ങളുടെ, പ്രത്യേകിച്ച് മത്സ്യ വിഭവങ്ങളുടെ വ്യവസായ മേഖലയെന്ന് പറയുന്നത്. അപ്പൊ ഈ മേഖലയെ സംരക്ഷിച്ച് നിർത്തുക എന്നുള്ളത് ഭൂമിയിലെ മനുഷ്യരെയും ഈ പ്രീ സംരക്ഷണം നടത്തുന്നതിലൂടെ മനുഷ്യരുടെ ജീവനോപാധിയെ കൂടി സംരക്ഷിച്ച് നിർത്തുക അല്ലെങ്കിൽ അതിനെ കൃത്യമായ മാനദണ്ഡങ്ങളോടുകൂടി ഇതിനെ ഉപയോഗപ്പെടുത്തുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് കൂടിയാണ് നമ്മൾ ഇതിനകത്ത് വിരൽ ചൂണ്ടുന്നത്. അപ്പൊ കേവലമായ ഒരു ദിനാചരണം എന്നുള്ളതിന് അപ്പുറത്തേക്ക് ഇത്തരം വിശാലമായ വിശാലമായ ഒരു മേഖലയാണിത്. ആ മേഖലയിലെ ഓരോ വസ്തുതകളും ഓരോ കാര്യങ്ങളും നമ്മൾ 1 by 1 എടുത്ത് പരിശോധിച്ചുകൊണ്ട് ഈ കാര്യങ്ങളെ നിലനിർത്തി അല്ലെങ്കിൽ അതിനെ സംരക്ഷിച്ച് നിർത്തിയാൽ മാത്രമേ ഈ സമുദ്ര ദിനാഘോഷം എന്ന ഇതുകൊണ്ട് നമുക്ക് ഗുണകരമാവുകയുള്ളൂ. ഇത് ഓരോ ക്ലാസ്സുകളിലും കുട്ടികളെ ക്ലാസ്സുകളിൽ അക്കാഡമിക്കലി പഠിപ്പിക്കേണ്ട ഒരു വിഷയമായിട്ട് ഇത് മാറേണ്ടിയിരിക്കുന്നു. ഇന്ന് നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ അക്കാഡമിക്കൽ മേഖലയിൽ ഇത്തരം വിഷയങ്ങൾ ഗൗരവമായി ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അക്കാഡമിക്കൽ മേഖലയിൽ ഗൗരവതരമായ ഒരു ചർച്ച കടലിൻ്റെ പരിസ്ഥിതിയെയും അതിൻ്റെ സോഷ്യോ

0: ഇക്കണോമിക്കൽ ഇമ്പാക്റ്റുകളെ കുറിച്ചും വളരെ കൃത്യമായ ഒരു അക്കാഡമിക്കൽ ചർച്ചകൾ ഉണ്ടായി വരേണ്ടതും, അല്ലെങ്കിൽ ചെറിയ ക്ലാസ് മുതൽ കുട്ടികൾക്ക് ഇതിനകത്ത് അവയർനെസ് കൊടുത്ത് മുന്നോട്ട് വരേണ്ടതും ഓരോ സർക്കാരുകളുടെയും, അതായത് ഓരോ രാജ്യത്തിന്റെയും ഭരണകർത്താക്കളുടെ ഉത്തരവാദിത്തമായി മാറേണ്ട ഒരു കാലഘട്ടം കൂടി അതിക്രമിച്ചിരിക്കുകയാണ്.
1: അതെ, പക്ഷെ എന്തുകൊണ്ടായിരിക്കും ഇത്രയും പ്രാധാന്യമുള്ള ഒരു മേഖല നമ്മൾ കൂടുതലും അറിയാൻ ശ്രമിക്കാത്തതും അല്ലെങ്കിൽ ഒരു പഠനം നടക്കാത്തതും എന്ന് തോന്നിയിട്ടുണ്ടോ?
0: പഠനങ്ങൾ നടക്കുന്നുണ്ട്, പഠനങ്ങൾ നടക്കുന്നില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ആ പഠനങ്ങൾ നടക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു ദിനാചരണം ഉണ്ടായത് തന്നെ എന്ന് നമ്മൾ പറഞ്ഞു വെച്ചു. പഠനങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ കടൽ വിഭവങ്ങൾ എന്നുള്ളത് മത്സ്യവിഭവങ്ങൾ മാത്രമല്ല എന്നുള്ളിടത്തും, ഈ മത്സ്യവിഭവങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന മനുഷ്യ സമൂഹങ്ങൾ മാത്രമല്ല എന്നുള്ളിടത്തുമാണ് ഇതിന്റെ മറ്റൊരു പോയിന്റ് നിലനിൽക്കുന്നത്. ഇപ്പൊ എണ്ണ പര്യവേഷണം, കടലിൽ എണ്ണ പര്യവേഷണം നടത്തുക, അതിൽ നിന്നുള്ള സമ്പത്ത് രാജ്യം കൈവരിക്കുക എന്നുള്ള ലക്ഷ്യങ്ങൾ പല ലോകരാജ്യങ്ങളും കൈക്കൊള്ളുന്നുണ്ട്. ഇന്ത്യയും അത്തരത്തിലുള്ള നിലപാടുകൾ എടുത്തുണ്ടാകുന്നുണ്ട്. അപ്പൊ അത് കേവലം സാമ്പത്തികമായ രാജ്യത്തിന്റെ ലാഭത്തിലേക്ക് മാത്രമാണ് കണ്ണുവയ്ക്കുന്നത് എന്നുള്ളതാണ് എന്റെ പേഴ്സണലായി എനിക്ക് പറയാൻ പറ്റുന്ന ഒരു അഭിപ്രായം. കാരണം രാജ്യത്തെ എണ്ണ പര്യവേഷണം നടത്തി, അല്ലെങ്കിൽ എണ്ണയോ മറ്റ് ഖനിജങ്ങളോ ഖനികളോ ഒക്കെ പര്യവേഷണം നടത്തി വിജയം വരിച്ച് അതെടുത്തു കഴിഞ്ഞാൽ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ മാറ്റമുണ്ടാകും എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഈ നമ്മൾ മുന്നേ പറഞ്ഞു വെച്ച ഈ പറയുന്ന സാഹചര്യങ്ങൾ, ഇത്രയധികം ജനങ്ങൾ, ഇത്രയധികം മനുഷ്യർ ഉപജീവനം നടത്തി വരുന്ന മത്സ്യവിഭവങ്ങൾ, സമുദ്രത്തിലെ മത്സ്യ ഭക്ഷണ വിഭവങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളിൽ ഉണ്ടാവുന്ന വീഴ്ച, അല്ലെങ്കിൽ അതിലുണ്ടാവുന്ന കുറവുകൾ എങ്ങനെയാണ് ഒരു രാജ്യത്തിന്റെ സമ്പദ്ഘടനയെയും അല്ലെങ്കിൽ മനുഷ്യന്റെ ജീവിത സാഹചര്യങ്ങളെയും നേരിട്ടോ അല്ലാതെയോ ബന്ധപ്പെടുന്നത് എന്നുള്ളത് വളരെ കൃത്യമായി നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. എന്നാൽ പല ഗവൺമെന്റുകളുടെയും ലോകരാജ്യങ്ങളിലെ പല ഗവൺമെന്റുകളുടെയും പോളിസികളിൽ അത്തരം കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ കോർപ്പറേറ്റ് വൽക്കൃതമായ ഇത്തരത്തിലുള്ള പര്യവേഷണങ്ങളും, അല്ലെങ്കിൽ അതിൽ നിന്നുണ്ടാവാൻ പോകുന്ന കേവലമായ കുറഞ്ഞ കാലഘട്ടത്തിനുള്ളിൽ കൂടുതൽ മാക്സിമം ലാഭമുണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന വിഭവങ്ങളെ സമുദ്രത്തിൽ നിന്ന് ശേഖരിച്ച് ലാഭമുണ്ടാക്കുക എന്നുള്ള കോർപ്പറേറ്റ് ശൈലി, ആ നയം സ്വീകരിക്കുന്നത് കൊണ്ട് തന്നെ മത്സ്യമേഖലയെ ഒരു പടി താഴേക്ക് നിലനിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ മത്സ്യ ബന്ധനത്തെയും മത്സ്യബന്ധനവും ഉപജീവനവും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന മറ്റ് വ്യവസായങ്ങളെയും രണ്ടാം കിട കാര്യമായി കാണാൻ സർക്കാരുകൾ തയ്യാറാവുന്നതിന്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റാണ് ഈ പറയുന്ന തരത്തിൽ ഇത്തരം കാര്യങ്ങളെ ഗൗരവമായി സർക്കാരുകൾ കാണാത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ സ്വാഭാവികമായും നമ്മൾ മറ്റ് മേഖലകളിൽ നിന്ന് കിട്ടാൻ, അല്ലെങ്കിൽ കിട്ടും എന്ന് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന വിഭവങ്ങളെക്കാൾ കൂടുതലാണ് രാജ്യത്തിന് സമ്പത്ത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് തിരിച്ചറിയാതെയാണ്, അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞിട്ടും അതിനെ അവഗണിക്കുന്നതാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ പ്രധാന പങ്ക് എന്നാണ് എനിക്ക് തോന്നുന്നത്.
1: സമുദ്ര വിഭവങ്ങൾ ഇക്കോണമിയെ നല്ല രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്, അതിന്റെ ഒരു വിശദീകരണം കേൾക്കാൻ ആഗ്രഹിക്കുകയാണ്.
0: അതെ, ഞാൻ നേരത്തെ പറഞ്ഞു, ചെറിയ രീതിയിൽ ഞാൻ പറഞ്ഞിരുന്നു, ലോകത്ത് ഏകദേശം 500 ബില്യൺ ഡോളറിന് മുകളിലാണ് ഈ രാജ്യത്തെ മത്സ്യവിഭവങ്ങളുടെ വ്യവസായവുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുന്ന വരുമാനമെന്ന് നമ്മൾ പറഞ്ഞു. അവിടെ നമ്മൾ ഇന്ത്യയിലേക്കും നമുക്ക് എടുത്തു നോക്കാം. ഇന്ത്യയുടെ കഴിഞ്ഞ 2024-25 സാമ്പത്തിക വർഷം ഇന്ത്യയുടെ സമുദ്ര ഭക്ഷ്യ കയറ്റുമതിയുടെ ഏകദേശം 75,000 കോടി രൂപയുടേതാണ്. 75,000 കോടി രൂപയുടെ വിദേശ നാണ്യമാണ് നമുക്ക് സമുദ്ര വിഭവങ്ങളുടെ കയറ്റുമതിയിൽ നിന്ന് രാജ്യത്തിന് കിട്ടിയത്. അപ്പോ അത് നമുക്ക് അതിൽ നിന്ന് വളരെ കൃത്യമാണ്, ഇത്രയും വലിയ ഒരു എമൗണ്ടിന്റെ മത്സ്യവിഭവങ്ങൾ നമുക്ക് ശേഖരിക്കുവാനും വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുവാനും അതുവഴി രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ ചെറുതല്ലാത്ത ഒരു പങ്ക് വഹിക്കുവാനും ഈ മേഖലയ്ക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ നിന്ന് അതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം, ഈ ഇത്രയും മത്സ്യവിഭവങ്ങളുടെ 3/3 അധികമാണ് നമ്മുടെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഉപഭോഗം. ഏകദേശം 2.5 ലക്ഷം കോടി രൂപയുടെ മത്സ്യവിഭവങ്ങളാണ് നമ്മുടെ തീൻമേശകളിലേക്ക് ഓരോ വർഷവും എത്തുന്നത്. ഇതെല്ലാം കൂടി പരിഗണിക്കുമ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ സ്വാധീനിക്കുന്നത്? ചെറുതല്ലാത്ത സ്വാധീനം, ഏറ്റവും പ്രധാനപ്പെട്ട സ്വാധീനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന ഒരു സ്വാധീനം ഈ മേഖല ഉണ്ടാവുന്നു എന്നുള്ളത് നമ്മൾ ഈ കണക്കുകൾ എടുത്ത് മുന്നോട്ട് വെച്ച് പരിശോധിച്ചാൽ മനസ്സിലാവും. ഈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിഷറീസും ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷനും പുറത്തുവിട്ട കണക്കുകളാണ് നമ്മളിവിടെ പറയുന്നത്. ഈ കണക്കുകൾ വെച്ചിട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇതെങ്ങനെയാണ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ സ്വാധീനിക്കുന്നത് എന്നുള്ളത്. ഈ മറ്റൊരു കാര്യം പ്രധാനമായും പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ, ഈ വിവര സാങ്കേതിക വിദ്യയുടെ ഈ മുന്നേറ്റം നടക്കുന്ന ഈ കാലഘട്ടത്തിലും സമുദ്രവും സമുദ്രവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും, അത് ഈ കടൽ തീരത്തും അല്ലെങ്കിൽ ഈ ജല സ്രോതസ്സുകളുടെ തീരത്ത് ജീവിക്കുന്ന മനുഷ്യരുടെ മാത്രം പ്രശ്നം

0: ാണ് എന്ന് കരുതിയിരിക്കുന്ന ഒരു വലിയ പൊതുസമൂഹം നമ്മുടെ മുന്നിലുണ്ട്. അപ്പം അതെങ്ങനെയാണ് അത് സംഭവിക്കുന്നത് എന്നുള്ളത് വെച്ചാൽ, ഈ ഇത്തരത്തിൽ ഈ കടലിൻ്റെ സമ്പദ് വ്യവസ്ഥയെ അല്ലെങ്കിൽ കടലിൻ്റെ പാരിസ്ഥിതിക വ്യവസ്ഥയെ ഓരോ മനുഷ്യരുടെയും ജീവിതത്തിലേക്ക് അനുദിനം എങ്ങനെയാണ് സ്വാധീനം ചെലുത്തുന്നത് എന്നുള്ള അവരുടെ അറിവില്ലായ്മകളാണ് പലപ്പോഴും ഈ കാര്യത്തിലേക്ക് ചെന്നെത്തി നിൽക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് വളരെ സുപ്രധാനമായ രീതിയിൽ ഒരു അവയർനെസ് ഉണ്ടാക്കിയെടുക്കുക ജനങ്ങളുടെ ഇടയിലേക്ക്, അതായത് കടലിൻ്റെ പരിസ്ഥിതിയെ സംരക്ഷിക്കുകയും കടലിൻ്റെ സമ്പദ് വ്യവസ്ഥയെ അല്ലെങ്കിൽ കടലിൽ നിന്ന് ലഭിക്കുന്ന സമ്പത്ത് എങ്ങനെയാണ് ലോകത്തിൻ്റെ ഓരോ മനുഷ്യർക്കും ഗുണകരമായി മാറുന്നതെന്നുള്ളത് കൂടി ഇവർ മനസ്സിലാക്കിയാൽ, അല്ലെങ്കിൽ ഇത്തരത്തിൽ കരുതുന്ന മനുഷ്യർ മനസ്സിലാക്കിയാൽ, ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം കാണും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. രണ്ടാമത്, ഈ മേഖല അല്ലെങ്കിൽ ഈ കടലിൻ്റെ പരിസ്ഥിതി നേരിടുന്ന വെല്ലുവിളികൾ എന്ത് എന്നുള്ള ഒരു ചോദ്യത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഈ മലിനീകരണം തടയുക, മലിനീകരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയായി നമ്മുടെ മുന്നിലുള്ളത്. ആ മലിനീകരണം കൊണ്ടുണ്ടാകുന്നത് കടലിൻ്റെ സമ്പത്ത് അല്ലെങ്കിൽ ആ കടൽ സമ്പത്ത്, മത്സ്യസമ്പത്ത് അല്ലെങ്കിൽ മറ്റ് സമ്പത്തുകൾ, കടലിൻ്റെ മറ്റ് സമ്പത്തുകളുടെ വളരെ വലിയ കുറവാണ് ഈ മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് പരിഹാരം കണ്ടു കഴിഞ്ഞാൽ മാത്രമേ, അത്തരം പരിഹാരം കണ്ടാൽ മാത്രമേ ഈ മേഖലയിൽ തീർത്തും ഗുണകരമായ ഒരു മുന്നേറ്റം ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെയാണ് ഈ കടലിൽ നടത്തുന്ന മറ്റ് പ്രവർത്തനങ്ങൾ. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കടലിൽ നടത്തുന്ന എണ്ണ പര്യവേഷണം, ഡ്രഡ്ജിങ്ങുകൾ, വലിയ ഡ്രഡ്ജിങ്ങുകളൊക്കെയാണ് നടത്തുന്നത്. അപ്പോൾ അത്തരത്തിൽ പര്യവേഷണങ്ങൾ നടത്തുന്ന സമയത്ത് ഉണ്ടാകുന്ന കടലിൻ്റെ പരിസ്ഥിതിക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മൂലം ഈ പവിഴപ്പുറ്റുകൾ ഉൾപ്പെടെയുള്ള കടലിൻ്റെ പരിസ്ഥിതിയെ വളരെ വലിയ തോതിൽ, നമുക്കിപ്പോൾ അറിയാം, തിരുവനന്തപുരത്ത് വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ടുണ്ടായ സാഹചര്യങ്ങൾ, വിഴിഞ്ഞം പോർട്ടിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആ കടലിൻ്റെ പരിസ്ഥിതിക്കുണ്ടായ നാശം, അതിനെ സംബന്ധിച്ച് മാത്രം ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് 2-3 മണിക്കൂർ സംസാരിക്കേണ്ടി വരും. അത്ര വലിയ പാരിസ്ഥിതിക ദുരന്തമാണ് വിഴിഞ്ഞം പോർട്ടിൻ്റെ നിർമ്മാണം മൂലം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അത്തരം അവിടുത്തെ മത്സ്യസമ്പത്തിൻ്റെ വലിയൊരു കുറവും, അല്ലെങ്കിൽ അതുമൂലം മത്സ്യസമ്പത്തിനുണ്ടായ വലിയൊരു കുറവും, ഇതിൻ്റെ കണക്കുകളൊന്നും കൃത്യമായി പുറത്തു വരുന്നില്ല. ഇത് പുറത്തു വരുത്തുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പഠനം നടത്തുന്ന ഏജൻസികൾ, അവിടുത്തെ മത്സ്യത്തൊഴിലാളി മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ തന്നെ പഠനം നടത്തുന്നുണ്ട്. വളരെ കൃത്യമായി സയൻറ്റിഫിക്കായി പഠനം നടത്തി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ, അത്തരത്തിലുള്ള ആളുകളുടെയൊക്കെ അറിവും കാര്യങ്ങളും കൂടി ഇതിനകത്ത് പരിഗണിക്കേണ്ടി വരും. ഇത്തരം കാര്യങ്ങളെ അല്ലെങ്കിൽ ഇത്തരം പരിസ്ഥിതി നാശങ്ങളെ ഇല്ലായ്മ ചെയ്താൽ മാത്രമേ ഈ മത്സ്യസമ്പത്തും അല്ലെങ്കിൽ കടലിൻ്റെ പരിസ്ഥിതിയെ സംരക്ഷിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം.
1: വളരെ വ്യക്തമായിട്ടുള്ളൊരു വിശദീകരണത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. സമുദ്ര വിഭവങ്ങളെ പറ്റി, അവയുടെ സംരക്ഷണത്തെ പറ്റി ആഴത്തിലുള്ള വിശദീകരണങ്ങളാണ് ആലപ്പാട് തീരദേശ സമിതി സംരക്ഷണ സമിതി മുൻ സെക്രട്ടറി കൂടിയായിട്ടുള്ള സജീഷ് പ്രസന്ന നമുക്ക് വേണ്ടി നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM. വീണ്ടും തിരികെ വരാം. റേഡിയോ സാന്ത്വനം 90.4 FM. ഇന്ന് ലോക സമുദ്ര ദിനത്തോടനുബന്ധിച്ച് തീരദേശ സംരക്ഷണത്തെ പറ്റിയും വിഭവ സംരക്ഷണത്തെ പറ്റിയും വളരെ ആഴത്തിലുള്ളൊരു വിശദീകരണം നമുക്ക് വേണ്ടി സമ്മാനിച്ചുകൊണ്ടിരിക്കുകയാണ് ആലപ്പാട് തീരദേശ സംരക്ഷണ സമിതി മുൻ സെക്രട്ടറി ശ്രീ സജീഷ് പ്രസന്ന. സർ, വളരെ വിഭവ സംരക്ഷണത്തെ പറ്റി ആഴത്തിലുള്ളൊരു വിശദീകരണവും ഡീപ്പായിട്ടുള്ളൊരു വീക്ഷണവുമാണ് സാറിൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ ദിവസം അറിയാൻ കൂടി ആഗ്രഹിക്കുന്ന ഒരു കാര്യം, സമുദ്ര തീര സംരക്ഷണത്തെ പറ്റി ഒരു വിശദീകരണത്തിലേക്ക് നമുക്ക് പോവേണ്ടിയിരിക്കുന്നു.
0: തീർച്ചയായും, ഈ സമുദ്ര തീര സംരക്ഷണം സമുദ്ര വിഭവ സംരക്ഷണവും ഏകദേശം ഒന്നാണ്, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. കാരണം തീരം എന്നത്, സമുദ്രങ്ങളുടെ അല്ലെങ്കിൽ ജലാശയങ്ങളുടെ തീരം എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കടലിൻ്റെ പാരിസ്ഥിതിക ആവാസ കേന്ദ്രമാണ്. ഏറ്റവും പ്രധാനമായി നമുക്ക് പറയാവുന്നത്, ഈ തീരത്ത്, കടലിനെ സംബന്ധിച്ച് കടലിൻ്റെ തീരത്ത് നമ്മൾ കാണാറുണ്ട് കടൽ തിരകൾ കരയിലേക്ക് വന്ന് അടിച്ച് തിരിച്ചു പോകുന്ന പ്രദേശങ്ങൾ നമ്മളൊക്കെ വളരെ കൗതുകത്തോടെ ആളുകൾ കാണാറുണ്ട്. ആ മേഖല അല്ലെങ്കിൽ ആ കാണുന്ന പ്രദേശം എന്നത് കടലിൻ്റെ തീരപരിസ്ഥിതിയുടെ ഏറ്റവും സുപ്രധാനമായ ഒരു മേഖലയാണ്. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നതും കാണാൻ കഴിയാത്തതുമായ നിരവധി വിഭവങ്ങളുടെ അല്ലെങ്കിൽ നിരവധി ജൈവികമായ ആവാസ വ്യവസ്ഥയുടെ ഒരു കേന്ദ്രമാണ് ഈ മേഖല. ഇന്ന് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ, കേരളത്തിന്റെ തീരം മുഴുവൻ, കേരളത്തിന്റെ തീരശോഷണം, കേരളത്തിൽ വളരെ വലിയ തീരശോഷണമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.

0: ലോകത്ത് ഒട്ടാകെ തീരശോഷണം സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് പല പഠനങ്ങളും വ്യക്തമാക്കുന്നത്. എന്നാൽ കേരളത്തിൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി കേരളത്തിന്റെ തീരം വളരെ ശക്തമായ രീതിയിൽ വളരെ വലിയ തോതിലാണ് ഓരോ സമയത്തും ശോഷണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു ശോഷണമല്ല എന്നുള്ളതാണ് ഈ കാര്യത്തിലെ പ്രധാനമായും നമുക്ക് പറയാൻ കഴിയുന്നത്. കേരളത്തിന്റെ തീരത്ത് നടക്കുന്ന ഖനനങ്ങൾ നമുക്കറിയാം. ഇന്ന് കൊല്ലം ജില്ലയുടെ തീരപ്രദേശങ്ങളിലും ആലപ്പുഴ ജില്ലയുടെ തീരപ്രദേശങ്ങളിലും നടക്കുന്ന കരിമണൽ ഖനനം വലിയ തോതിലുള്ള പാരിസ്ഥിതിക ആഘാതമാണ് ഈ മേഖലയ്ക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല കടലിന്റെ തീരം നശിക്കുന്നതോടുകൂടി ഈ കടൽ തീരങ്ങളിൽ താമസിച്ചിരുന്ന മനുഷ്യരുടെ ആവാസ വ്യവസ്ഥകൾ ഇല്ലാതാവുകയും ആ മനുഷ്യർ കുടിയിറക്കപ്പെടുകയും അവിടെ നിന്ന് പലായനം ചെയ്ത് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകേണ്ടി വരികയും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ വിഭവം മത്സ്യവിഭവങ്ങൾ മാത്രം കൈകാര്യം ചെയ്ത് അല്ലെങ്കിൽ അതിനെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന മനുഷ്യർ അവരുടെ ഉപജീവന മാർഗങ്ങൾ ഉപേക്ഷിച്ച് പുറത്തു പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം, ഒരു സോഷ്യൽ ഇമ്പാക്ട് അങ്ങനെ ഉണ്ടാകുമ്പോൾ പാരിസ്ഥിതികമായി ആ മേഖല അനുഭവിക്കുന്ന അല്ലെങ്കിൽ ആ മേഖലയിൽ ഉണ്ടാകുന്ന വലിയ തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാകും. സാൻഡ് ഫ്ലീറ്റ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ജീവവർഗം കേരളത്തിന്റെ തീരത്തൊക്കെ തന്നെ അതിനെ നമ്മൾ എന്താ പറയുക, നാട്ടിൻപുറങ്ങളിൽ കൂരിക്ക എന്നൊക്കെ പറയുന്ന സാൻഡ് ഫ്ലീറ്റ്സ് എന്ന് പറയുന്ന വർഗത്തിൽപ്പെട്ട ഒരു ജീവവർഗം, ഇതൊക്കെ നമുക്ക് കഴിഞ്ഞ കുറേ കാലങ്ങൾക്ക് മുമ്പ് വരെയും ഈ കേരളത്തിന്റെ തീരത്ത് നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. കാണാൻ കഴിയുന്ന ഒരു ജീവവർഗമായിരുന്നു അത്. അത്തരം ജീവവർഗങ്ങളെ ഇന്ന് കാണാനേ കിട്ടാത്ത അവസ്ഥയാണ്. അത് സ്വാഭാവികമായും തീരത്താണ് ഇതിൻ്റെ ജൈവികമായ പ്രക്രിയകളെല്ലാം നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ആ പ്രക്രിയകൾക്കുള്ള അവസ്ഥ ഇല്ലാതിരിക്കുകയും ആ പ്രദേശത്ത് വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഖനനം വലിയ തോതിലുള്ള യന്ത്രവൽകൃതമായ ഖനനങ്ങൾ നടക്കുന്നത് മൂലം ഈ ജീവവർഗങ്ങൾ ഇല്ലാതാവുകയും ചെയ്യുന്നു. ഇതുണ്ടാക്കുന്ന ഒരു എക്കണോമിക്കലായിട്ടുള്ള ഇമ്പാക്റ്റ് വേറെയുണ്ട്, സോഷ്യൽ ഇമ്പാക്റ്റ് വേറെയുണ്ട്. അതിനേക്കാൾ ഉപരി ഇത്തരത്തിലുള്ള പാരിസ്ഥിതികമായ ഇമ്പാക്റ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഈ ദിനങ്ങളുടെ ആചരണം കേവല മനുഷ്യരുടെ ഇടയിൽ മാത്രമല്ല ഭരണകർത്താക്കളുടെ ഇടയിലേക്കും ഇതെന്തിനു വേണ്ടി എന്നുള്ളത് വളരെ കൃത്യമായി നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയണം. ആ കഴിയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിലുണ്ടാകുന്ന മനുഷ്യനിർമ്മിതമായ തീരശോഷണം നമുക്ക് തടയാൻ സ്വാഭാവികമായും കഴിയും. ഇത്തരം കാര്യങ്ങൾ കഴിയാതെ വന്നാൽ നമ്മൾ ഈ സമുദ്ര ദിനം ആചരിക്കുന്നത് കൊണ്ട് യാതൊരു തരത്തിലും നമ്മുടെ സമൂഹത്തിനോ നമ്മുടെ സംവിധാനങ്ങൾക്കോ ഒന്നും യാതൊരു തരത്തിലുള്ള ഗുണവും ഉണ്ടാവത്തില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം.
1: സമുദ്രതീര വിഭവ സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തിലേക്ക് ഇന്ന് ഏറ്റവും വെല്ലുവിളി നേരിടുന്ന പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയായിരുന്നു ഇന്നത്തെ ഈ ഒരു കുറച്ച് മണിക്കൂറുകൾ. തീർച്ചയായും എല്ലാ പ്രിയപ്പെട്ടവരിലേക്കും ഈ ലോക സമുദ്ര ദിനത്തിൽ വളരെ നല്ലൊരു സന്ദേശം തന്നെയാണ് ശ്രീ സജീഷ് പ്രസന്ന നമുക്കായി സമ്മാനിച്ചത്. താങ്ക് യു സോ മച്ച് സർ. സാന്ത്വനം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ലോക സമുദ്ര ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി സമുദ്ര സ്പന്ദനം, അവതരണം RJ ആതിര. സമുദ്ര തീര വിഭവ സംരക്ഷണത്തെപ്പറ്റി വിശദീകരിച്ചത് തീരദേശ സംരക്ഷണ സമിതി മുൻ സെക്രട്ടറി ശ്രീ സജീഷ് പ്രസന്ന, സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ. ഗാനമന്ദ

0: പൊന്നാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇനി കേൾക്കാം നാടകവും നാടകവിശേഷങ്ങളുമായി തിരശീല. ആശയം ആവിഷ്കാരം കാവ്യ. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
2: റേഡിയോ സാന്ത്വനം 90.4 FM തിരശീലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ കാവ്യ. നാടകവും നാടകവിശേഷങ്ങളും ഒക്കെയാണ് തിരശീലയിലൂടെ പങ്കുവെക്കാറുള്ളത്. ഇന്ന് കാക്കാരശ്ശി നാടകത്തെക്കുറിച്ചും കാക്കാരശ്ശി നാടകത്തിന് പ്രശസ്തി നേടിക്കൊടുത്ത പരപ്പിൽ കറുമ്പൻ എന്നറിയപ്പെടുന്ന ദേവരാജനെക്കുറിച്ചും ഒക്കെയാണ് പറയാൻ പോകുന്നത്.

കേരളത്തിലെ പ്രാചീന നാടക കലാരൂപമാണ് കാക്കാരിശി. ഇതിന് കാക്കാരുകളി, കാക്കാല നാടകം, കാക്കാലച്ചി നാടകം, കാക്കാല ചരിത്രം തുടങ്ങിയ പല പേരുകളുമുണ്ട്. ക്ഷേത്രോത്സവങ്ങളിലെ വിനോദ പരിപാടിയായിട്ടാണ് ഇത് അവതരിപ്പിച്ചിരുന്നത്. കാക്കാല വേഷം കെട്ടി അവതരിപ്പിക്കുന്ന നാടകമാണ് കാക്കാരിശി നാടകം. കാക്കാലൻ എന്നത് കേരളത്തിലെ ഒരു താഴ്ന്ന വിഭാഗമാണ്. കാക്കാരിശി നാടകം പുരുഷന്മാർ അവതരിപ്പിച്ചിരുന്ന കലയായിരുന്നു. സ്ത്രീവേഷം കെട്ടിയിരുന്നതും പുരുഷന്മാർ തന്നെയായിരുന്നു. ഇപ്പോൾ സ്ത്രീകളും വേഷം കെട്ടി അരങ്ങിൽ പ്രത്യക്ഷപ്പെടുന്നു. മകരം, കുംഭം, മീനം മാസങ്ങളിലാണ് നാടകം അവതരിപ്പിച്ചു വരുന്നത്. സംഗീതം, നൃത്തം, സംഭാഷണം, അഭിനയം എന്നിവ ചേർന്ന വിനോദ നാടകമാണ് കാക്കാരിശി നാടകം. ഫലിതവും പരിഹാസവുമാണ് മുഖമുദ്ര. മൃദംഗം, ഗഞ്ചിറ, ഇലത്താളം, ഹാർമോണിയം എന്നിവയാണ് വാദ്യോപകരണങ്ങൾ. കേരളത്തിലെ നാടോടികളായ കാക്കാലന്മാരുടെ പരമ്പരാഗതമായ ആക്ഷേപഹാസ്യ നാടകമാണ് കാക്കാരിശി നാടകം. സംഗീതം, സംഭാഷണം, നൃത്തം, ആംഗികാഭിനയം എന്നിവ അടങ്ങിയ കലാരൂപമാണ് ശരിക്കും ഈ നാടകം. മധ്യ തിരുവിതാംകൂറിന് തെക്കോട്ടുള്ള പ്രദേശങ്ങളിൽ നിലനിന്ന നാടൻ കലയാണിത്. മധ്യ

തിരുവിതാംകൂറിൽ പാണന്മാർ, കമ്മാളന്മാർ എന്നിവരും തെക്ക് ഈഴവരും കുറവരുമാണ് ഇവ അവതരിപ്പിച്ചിരുന്നത്. കാക്കാരിശി കളി, കാക്കാലച്ചി നാടകം, കാക്കാരുകളി എന്നും ചില ഭാഗങ്ങളിൽ അറിയപ്പെടുന്നു. ശിവൻ, പാർവതി, ഗംഗ തുടങ്ങിയ പുരാണ കഥാപാത്രങ്ങളും ഇതിലുണ്ട്. ഇവർ സമൂഹത്തിലെ ഏറ്റവും അടിത്തട്ടിലുള്ള കാക്കാലന്മാരുടെ ഇടയിൽ വന്ന് ജനിക്കുന്നതായാണ്

0: ായി ലഭിച്ച ജോലിയായി കരുതി പോരുന്നു. ഹസ്തരേഖാശാസ്ത്രം, പക്ഷിശാസ്ത്രം തുടങ്ങിയ ജോലികളും അവർ ചെയ്തു വരുന്നു. കാക്കാരിശി നാടകത്തിന് ഒരു പ്രത്യേക ഘടനയുണ്ട്. മിക്കവാറും എല്ലാ നാടകങ്ങളിലും സുന്ദരൻ കാക്കാനാണ്, അദ്ദേഹമാണ് മുഖ്യ നായകൻ. ഇതിനു പുറമെ കാക്കാത്തിമാർ, വേടർ തുടങ്ങിയ പ്രധാന കഥാപാത്രങ്ങളും ഉണ്ടാകും. കാക്കാല വർഗത്തെ പ്രതിനിധീകരിക്കുന്ന കഥാപാത്രം തന്നെയാണ് സുന്ദരൻ കാക്കാൻ. പാട്ടുപാടി ചുവടുവെച്ചുകൊണ്ടാണ് കഥാപാത്രങ്ങൾ അഭിനയിക്കുന്നത്. വന്ദനഗാനത്തോടെയാണ് നാടകം തുടങ്ങുക. തുടർന്ന് കാക്കാലൻ പ്രവേശിക്കുന്നു. കയ്യിൽ ഉയർത്തിപ്പിടിച്ച പന്തവുമായി താളം ചവിട്ടിക്കൊണ്ടാണ് കാക്കാലൻ്റെ വരവ്. ചോദ്യക്കാരനായി വേദിയിൽ തമ്പുരാനുണ്ടാകും. തമ്പുരാന്റെ ചോദ്യവും കാക്കാലൻ്റെ വിശദീകരിച്ച മറുപടിയുമായാണ് നാടകം മുന്നോട്ടു പോകുന്നത്. പാട്ടും നൃത്തവുമായി അരങ്ങ് തകർത്തുകൊണ്ടാണ് നാടകം പുരോഗമിക്കുന്നത്. തെക്കൻ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഉത്സവ സമയമായി കഴിഞ്ഞാൽ മലയാളികൾ സ്ഥിരമായി കേൾക്കുന്ന പേരുകളാണ് പരപ്പിൽ കറുമ്പനും കാക്കാരിശി നാടകവും. കൊച്ചുകുട്ടികളും മുതിർന്നവരും ഒരുപോലെ ആസ്വദിക്കുന്ന നാടൻ കലാരൂപമാണ് ഈ നാടകം. കേരളത്തിൽ അടിയാള ഉടയാളന്മാർ തമ്മിലുള്ള വ്യത്യാസങ്ങൾ നിലനിന്നിരുന്ന കാലം മുതലേ അവതരിപ്പിക്കപ്പെട്ടിരുന്ന കലാരൂപമാണ് കാക്കാരിശി നാടകം. തിരശീലയിൽ ഇനിയൊരു ഇടവേള. ഇടവേളയ്ക്ക് ശേഷം നമുക്ക് കാക്കാരിശി നാടകത്തെക്കുറിച്ച് പറയാം.
1: എങ്കിലോ കേട്ടുകൊള്ളവിൻ കാക്കാരെ തൊണ്ടദേശം.

0: ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരികെ എത്താം തിരശീലയിലേക്ക്. ഇന്ന് നമ്മൾ കാക്കാരശ്ശി നാടകത്തെക്കുറിച്ചും കാക്കാരശ്ശി നാടകത്തിന് പ്രശസ്തി നേടിക്കൊടുത്ത പരപ്പിൽ കറുമ്പൻ എന്നറിയപ്പെടുന്ന ദേവരാജനെക്കുറിച്ചുമൊക്കെയാണ് പറയുന്നത്. കാക്കാരശ്ശി നാടകത്തിന് പ്രശസ്തി നേടിക്കൊടുത്ത അതിഗായനാണ് പരപ്പിൽ കറുമ്പൻ എന്നറിയപ്പെടുന്ന ദേവരാജൻ. ഫോക്ലോർ അക്കാദമിയുടെ ബഹുമതി ഉൾപ്പെടെ ഒട്ടേറെ പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. അടുത്ത സന്തോഷത്തിന്റെ നിറവിലാണ് ഇപ്പോൾ കറുമ്പനാശാനും കൂട്ടരും. ഗ്ലോബൽ ഹ്യൂമൻ പീസ് യൂണിവേഴ്സിറ്റി അദ്ദേഹത്തെ ഡോക്ടറേറ്റ് നൽകി ആദരിച്ചപ്പോൾ നാടൻ കലാരൂപങ്ങളുടെ അവതാരകർക്ക് നൽകി വരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ പേരിലുള്ള അവാർഡ് അദ്ദേഹത്തെ തേടിയെത്തുകയും ചെയ്തു. കാക്കാരശ്ശി നാടകത്തിന്റെ ഉത്ഭവം എവിടെയാണെന്നും രചയിതാവ് ആരാണെന്നും വ്യക്തമല്ല. എന്നാൽ മലയാളികളോട് കാക്കാരശ്ശി നാടകത്തെക്കുറിച്ച് ചോദിച്ചാൽ അവർ ആദ്യം പറയുന്ന പേര് പരപ്പിൽ കറുമ്പൻ എന്നായിരിക്കും. ബാല്യകാലം മുതലേ ഈ രംഗത്ത് സജീവമായി നിൽക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. കൂടാതെ പ്രധാന കാക്കനായും വേദിയെ ത്രസിപ്പിക്കുന്ന കലാകാരനുമാണ് അദ്ദേഹം.

തന്നെ വ്യത്യസ്തനാക്കിയത് പേരിലുള്ള വൈവിധ്യമാണെന്ന് അദ്ദേഹം പറയുന്നു. 13 മക്കളിൽ 12-ാമനായിട്ടാണ് ജനനം. മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുമ്പോൾ താൻ കുറച്ച് കറുത്തിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ വിളിച്ചിരുന്നത് കറുമ്പൻ എന്നായിരുന്നു. പേരിനൊപ്പം സ്ഥലപ്പേരായ പരപ്പിൽ കൂടി ചേർന്നതോടെ പരപ്പിൽ കറുമ്പൻ എന്നായി പേര്. കേരളത്തിൽ ജാതി വ്യവസ്ഥ നിലനിന്നിരുന്ന സമയത്ത് അടിയാള വിഭാഗത്തിൽപ്പെട്ടവർ കുടുംബത്തോടെ താമസിച്ചിരുന്നത് ജന്മിമാരുടെ പുരയിടങ്ങളിലായിരുന്നു. ജന്മിമാരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഓരോ സ്ഥലങ്ങളിലും അവർ താമസിച്ചിരുന്നു. പകലന്തിയോളം പണിയെടുത്ത അവർ സന്തോഷം കണ്ടെത്തുവാനായിട്ടാണ് ഒത്തുചേരാൻ തുടങ്ങിയത്. അവർ അനുഭവിച്ചിരുന്ന ദുരിതങ്ങളും യാതനകളും സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരാനായിട്ടാണ് ഇത്തരം കലാരൂപങ്ങൾ ഉടലെടുത്തത്. ആരാണ് ഇതൊക്കെ കൊണ്ടുവന്നതെന്നോ എവിടെയാണ് ഉത്ഭവമെന്നോ എന്ന് വ്യക്തമല്ലായിരുന്നു. ജന്മിമാരെയും തമ്പുരാക്കന്മാരെയും വിമർശിച്ചുകൊണ്ട് ആക്ഷേപഹാസ്യത്തിലൂടെയാണ് ഈ കലാരൂപങ്ങൾ അവതരിപ്പിക്കപ്പെട്ടിരുന്നത്. പരപ്പിൽ കറുമ്പൻ കാക്കാരിശി നാടകം പഠിച്ചത് ആശാനായ ശേഖരനിൽ നിന്നുമാണ്. നാടൻ കലാരൂപത്തിനപ്പുറം ഒരു പാരമ്പര്യ കലാരൂപമായിട്ടാണ് കാക്കാരിശി നാടകത്തെ കണക്കാക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട്, പാറശാല, നെയ്യാറ്റിൻകര ഭാഗങ്ങളിലായാണ് കാക്കാരിശി നാടകം ഉടലെടുത്തതെന്ന് കരുതപ്പെടുന്നു. ഇതിന്റെ പാട്ടുകളും സംഭാഷണ ശൈലിയുമെല്ലാം ഈ പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നതാണ് കാരണം. മായൻ കുറത്തിയായി വരുന്ന കാക്കാത്തി നാടുവാഴിയുടെ കൈ നോക്കുന്ന രംഗം കാക്കാരിശി നാടകത്തിൽ ശ്രദ്ധേയമാണ്. അതിനുശേഷം നാടുവാഴി ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് പച്ചമലൈ പവിഴമലൈ നാങ്കളുടെ നാട് സ്വാമി എന്നവർ ഉത്തരം നൽകുന്നത്. പച്ചമല എന്നത് നെടുമങ്ങാട് ഭാഗത്തുള്ള ഒരു സ്ഥലമാണ്. കൂടാതെ ഈ ഭാഗങ്ങളിൽ നിന്നുമാണ് കാക്കാരിശി നാടകത്തിന് കൂടുതൽ ആശാന്മാരുണ്ടായത്. കാക്കാരിശി നാടകത്തിലെ പ്രധാന വേഷമായ കാക്കാനെ അവതരിപ്പിക്കുന്നത് പരപ്പിൽ കറുമ്പനാണ്. വിപുലമായ ചായങ്ങളോ അലങ്കാരങ്ങളോ ആദ്യ കാലങ്ങളിലുണ്ടായിരുന്നില്ല. കാക്കാന്റെ മുഖത്ത് കറുത്ത ചായമാണ് പൂശുന്നത്. അതിനിടയിലായി വെള്ള പുള്ളികൾ കുത്തും. കറുപ്പ് എന്ന നിറം മനസ്സിലെ ദുഃഖമായിട്ടും അതിനിടയിലെ വെള്ള പുള്ളികൾ സമാധാനത്തിലേക്കുള്ള കടന്നു വരവും കൂടിയാണ്. കാക്കാന് ഒരു ഭാണ്ഡവും കൂടിയുണ്ട്. ജീവിത ഭാരത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. കാക്കാൻ വേദിയിലേക്ക് കടന്നു വരുന്നത് കത്തുന്ന ഒരു പന്തവുമായിട്ടാണ്. ജീവിത പ്രാരാബ്ധങ്ങളാണ് അതിനെ പ്രതിനിധീകരിക്കുന്നത്. പ്രാകൃത വേഷധാരിയായ പരമശിവനെയാണ് കാക്കാനായി കാണുന്നത്. ജന്മിമാരുടെയും മറ്റ് പ്രമാണിമാരുടെയും വീടുകളിൽ പ്രത്യേക ദിവസങ്ങളിൽ കാക്കാരിശി നാടകം അവതരിപ്പിക്കാനായി അടിയാള വർഗത്തെ വിളിക്കുമായിരുന്നു. പരിപാടി നല്ലതായാലും അവർക്ക് ഭക്ഷണവും പഴകിയ വസ്ത്രങ്ങളുമായിരുന്നു പ്രതിഫലമായി കൊടുത്തിരുന്നത്. തിരശീലയിൽ ഇനിയൊരു

0: బై బై కేల్కు రేడియో శాంతనం 90.4 FM.
1: തിരികെയെത്താം പാട്ടുകൂട്ടത്തിലേക്ക്. കാക്കാരശ്ശി നാടകത്തെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് തിരശീലയിലൂടെ ഇന്ന് നാം പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ജന്മിമാരുടെയും മറ്റ് പ്രമാണിമാരുടെയും ഒക്കെ വീടുകളിൽ പ്രത്യേക ദിവസങ്ങളിൽ കാക്കാരശ്ശി നാടകം അവതരിപ്പിക്കാനായി അടിയാള വർഗത്തെ വിളിക്കുമെന്ന് നേരത്തെ നാം പറഞ്ഞിരുന്നു. അവർക്ക് ഭക്ഷണവും പഴകിയ വസ്ത്രങ്ങളുമൊക്കെയായിരുന്നു പ്രതിഫലമായി കൊടുത്തിരുന്നത്. പൊലിവ് എന്നായിരുന്നു ഈ രീതി അറിയപ്പെട്ടിരുന്നത്. ഇന്ന് കാണുന്ന തരത്തിലുള്ള യാതൊരു സജ്ജീകരണങ്ങളും പണ്ടത്തെ കാക്കാരശ്ശി നാടകത്തിലില്ലായിരുന്നു. സമകാലിക വിഷയങ്ങളെ ആക്ഷേപഹാസ്യത്തിലൂടെ കാക്കാരശ്ശി നാടകത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലാണ് ഈ ഒരു മേഖലയിലേക്ക് അദ്ദേഹം കടന്നു വരുന്നത്. കൂട്ടം കൂടാനോ ഇറങ്ങി പ്രവർത്തിക്കാനോ അന്ന് സാധിച്ചിരുന്നില്ല. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ കാക്കാരശ്ശി നാടകത്തിലേക്ക് കടന്നു വന്നപ്പോൾ സമൂഹം വിമർശിച്ചു. ഓരോ വർഷവും കാക്കാരശ്ശി നാടകത്തിൻ്റെ അവതരണത്തിൽ മാറ്റം വരുത്തുന്നുണ്ട്. ഏകദേശം 75-കളുടെ ആദ്യ കാലത്തോടെയാണ് പരപ്പിൽ കറുമ്പൻ ഈ ഒരു മേഖലയിലേക്ക് എത്തുന്നത്. കേരളത്തിൽ ജാതി വ്യവസ്ഥ നിലനിന്നിരുന്ന കാലമായിരുന്നു അത്. അന്ന് പരിപാടികൾ അവതരിപ്പിക്കാൻ പോകുമ്പോൾ ഭക്ഷണം നൽകിയിരുന്നത് വീടിന് പുറത്തിരുത്തിയും ഓലയ്ക്ക് മുകളിൽ വെച്ചുമായിരുന്നു. ആദ്യകാലങ്ങളിൽ പെൺവേഷം അവതരിപ്പിക്കാൻ പെൺകുട്ടികളെ ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ പുരുഷന്മാരായിരുന്നു പെൺവേഷവും കെട്ടിയിരുന്നത്. സംഗീതവും നൃത്തവും അഭിനയവുമെല്ലാം കോർത്തിണക്കിയ ഒരു സങ്കീർണ കലാരൂപമാണ് കാക്കാരശ്ശി നാടകം. വേദിയിലേക്കുള്ള കാക്കാന്റെ കടന്നുവരവ് പോലും പ്രേക്ഷകർക്കിടയിലൂടെയാണ്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകരുടെ ശ്രദ്ധയെയും ആവേശത്തെയും തന്നിലെത്തിക്കാനായി നിരവധി ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ചടുലമായ നൃത്തം കാക്കാരശ്ശി നാടകത്തിന്റെ സുപ്രധാന ഭാഗമാണ്. അതിനാൽ കായികശേഷി നല്ലതുപോലെ തന്നെ ഉപയോഗിക്കേണ്ടതുണ്ട്. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ പോലും കാക്കാന്റെ വേഷം അണിഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ മറന്നുപോകുമെന്നും പരപ്പിൽ കറുമ്പൻ ആവേശത്തോടെ പ്രേക്ഷകരോട് പറയുന്നു. യുവതലമുറയിലേക്ക് ഈ നാടൻ കലാരൂപത്തിന്റെ സ്വാധീനം ഉണ്ടാക്കുന്നതിനായി സംസ്ഥാന തലത്തിലും കലാ സാംസ്കാരിക തലത്തിലും നിവേദനങ്ങളും സമീപനങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇതുവരെയും ശരിയായ മറുപടി ലഭിച്ചിട്ടില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ വിഷമം. മൺമറഞ്ഞു പോകുന്ന ഇത്തരം കലാരൂപങ്ങളും കൂടി സ്കൂൾ യുവജനോത്സവങ്ങളിൽ മത്സര ഇനമായി ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഇനിയുള്ള തലമുറകൾക്ക് ഒരു മുതൽക്കൂട്ടാകും. നാടകവുമായി

പോയപ്പോൾ കല്ലാലെ പോച്ചിതടാ, കാക്കാനെ കല്ലാലെ പോച്ചിതടാ, കാക്കാനെ കല്ലുള്ള നാട്ടിലെ കാൽ വീശി പോയപ്പോൾ കല്ലാലെ പോച്ചിതടാ.

0: ദയിലെ ജലം മുത്തി കുടിച്ചപ്പോൾ വീർപ്പാലെ പോച്ചിതടാ കാക്കാനെ, വീർപ്പാലെ പോച്ചിതടാ കാക്കാനെ. മുന്തയിലെ ജലം മുത്തി കുടിച്ചപ്പോൾ വീർപ്പാലെ പോച്ചിതടാ കാക്കാനെ, വീർപ്പാലെ പോച്ചിതടാ കാക്കാനെ, വീർപ്പാലെ പോച്ചിതടാ കാക്കാനെ, വീർപ്പാലെ പോച്ചിതടാ.
1: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.

ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9

8 7 9 1 9 1 4 4 എന്ന നമ്പരുമായോ 9 6 4 5 7 9 6 1 6 8 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോ സ്റ്റാൻഡിന് സമീപം, കൊല്ലം.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ.ജെ. ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

0: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0 down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: കാലത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ, നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM പ്രാദേശിക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രാദേശിക വിശേഷങ്ങൾ വായിക്കുന്നു ആതിര. സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ആശുപത്രികളിലും അപകട ചികിത്സ ഉറപ്പാക്കുന്നത് പരിഗണനയിലാണെന്ന് വനം വന്യജീവി സംരക്ഷണ നൈപുണ്യ കശുവണ്ടി വികസന വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ. നീണ്ടകര താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് യൂണിറ്റ് ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. മുഖ്യപ്രഭാഷണവും ഡയാലിസിസ് യൂണിറ്റിന്റെ സ്വിച്ച് ഓണും എൻ.കെ. പ്രേമചന്ദ്രൻ MP നിർവഹിച്ചു. ഡിജിറ്റൽ സെൻസസിന്റെ ഭാഗമായി സ്വയം വിവരങ്ങൾ നൽകാവുന്ന സെൽഫ് ഇന്യൂമറേഷൻ പ്രയോജനപ്പെടുത്തി എല്ലാവരും ഭരണഘടനാപരമായ ഉത്തരവാദിത്വം നിറവേറ്റണമെന്ന് ജില്ലാ പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസറായ ജില്ലാ കളക്ടർ ആനി ജൂല തോമസ്. ജൂൺ 16 മുതൽ 30 വരെയാണ് സ്വയം വിവരങ്ങൾ രേഖപ്പെടുത്താവുന്നത്. ജൂലൈ 1 മുതൽ 31 വരെ നടക്കുന്ന വീട് വീടാന്തരം വിവരശേഖരണം നടത്തും. ചുമതലപ്പെടുത്തിയ സൂപ്പർവൈസേഴ്സ്, എന്യൂമറേറ്റേഴ്സ് എന്നിവരുടെ പരിശീലനം താലൂക്ക് തലങ്ങളിൽ തുടരുകയാണെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. കനത്ത കാറ്റിനും പ്രതികൂല കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ജൂൺ 9 വരെ മത്സ്യത്തൊഴിലാളികൾ കടലിലിറങ്ങരുതെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയായ കളക്ടർ ആനി ജൂല തോമസ് അറിയിച്ചു. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം തുടർന്നാണ് നിർദ്ദേശം. തീരപ്രദേശങ്ങളിൽ വരും ദിവസങ്ങളിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും റിപ്പോർട്ട് പറയപ്പെടുന്നു. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല ആരംഭിച്ച ശ്രീനാരായണ ഗുരു ജീവിതവും ദർശനവും ഡിപ്ലോമ കോഴ്സിന്റെ ഉദ്ഘാടനം ഫാത്തിമ മാതാ നാഷണൽ കോളേജിൽ ശിവഗിരി മഠാധിപതി സച്ചിദാനന്ദ സ്വാമി നിർവഹിച്ചു. ഓൺലൈനായും ഓഫ്ലൈനായും ക്ലാസുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. 30% ഇന്റേൺമാർക്കും 70% സെമസ്റ്റർ പരീക്ഷാ മാർക്കും അടിസ്ഥാനമാക്കിയാണ് മൂല്യനിർണയം. വൈസ് ചാൻസലർ ഡോക്ടർ VP ജഗതിരാജ് അധ്യക്ഷനായി. കൊല്ലം മറിയനിക്ക് സമീപമുള്ള DTPC ഇൻഫർമേഷൻ സെന്ററിന്റെയും പരിസര പ്രദേശങ്ങളുടെയും മാലിന്യ പ്രശ്നങ്ങൾ സംബന്ധിച്ച് പരിശോധന നടത്തുന്നതിനും പരിഹാരമാർഗങ്ങൾ കണ്ടെത്തുന്നതിനും ടൂറിസം സാംസ്കാരിക വകുപ്പ് മന്ത്രി PC വിശ്വനാഥിന്റെ നേതൃത്വത്തിൽ മന്ത്രിതല സംഘം ജൂൺ 8 പ്രദേശം സന്ദർശിച്ചു. പൂതക്കുളം പഞ്ചായത്തും ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയും ആയുഷ് പ്രാഥമികാരോഗ്യ കേന്ദ്രവും ചേർന്ന് മഴക്കാല രോഗപ്രതിരോധ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് ബുധനാഴ്ച 10 മുതൽ 1 മണി വരെ പുത്തൻകുളം വിവേകോദയം ഗ്രന്ഥശാലയിൽ നടത്തും. ഇതോടുകൂടി പ്രാദേശിക വിശേഷങ്ങൾ അവസാനിക്കുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
2: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. കുറഞ്ഞ ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസപ്പൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ്.

റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നിസൈ. ആശയം അവതരണം ഉമാനന്ദിനി, ശിവപ്രകാശം, MK. സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
2: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.

ആത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: കേൾക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
1: ചരിത്രത്തിൽ ഇന്ന് ജൂൺ 8. ലോകം വസൂരി വിമുക്തമായതായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചതും ആകാശവാണി രൂപീകൃതമായതും തിരുക്കൊച്ചി സംയോജന പ്രമാണത്തിൽ ശ്രീ ചിത്തിരതിരുനാൾ മഹാരാജാവ് ഒപ്പുവച്ചതുമൊക്കെ ഒരു ജൂൺ 8-നായിരുന്നു. ജൂൺ 8-ന്റെ ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് ജൂൺ 8. തിരുക്കൊച്ചി സംയോജന പ്രമാണത്തിൽ ശ്രീ ചിത്തിരതിരുനാൾ മഹാരാജാവ് ഒപ്പുവച്ചത് 1949 ജൂൺ 8-നായിരുന്നു. ബാലഗംഗാധര തിലകിന്റെ ഗീതാരഹസ്യ പ്രസിദ്ധീകരിച്ചത് 1915 ജൂൺ ഇന്നേ ദിവസമായിരുന്നു. ആകാശവാണി രൂപീകൃതമായത് 1936 ജൂൺ 8-നായിരുന്നു. തൊണ്ണൂറ്റിമൂന്നാമത്തെ മൂലകമായ നെപ്റ്റ്യൂണിയം കണ്ടുപിടിച്ചതായി എഡ്വിൻ മാക്മില്ലനും ഫിലിപ്പ് എബൽസനും പ്രഖ്യാപിച്ചത് 1940 ജൂൺ 8-നായിരുന്നു. സമസ്ത കേരള ഉപ്പ് നിയമ ലംഘന ദിനമായി ജൂൺ 8 ആചരിച്ചത് 1930 ഇന്നേ ദിവസമായിരുന്നു. രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാം യുദ്ധവിമാനത്തിൽ സഞ്ചരിച്ച് റെക്കോർഡിട്ടത് 2006 ജൂൺ 8-നായിരുന്നു. ലോകം വസൂരി മുക്തമായതായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചത് 1980 ജൂൺ 8-നായിരുന്നു.
2: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
3: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
4: ഇത്തിരി നേരം പക്ഷേ
5: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
4: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
5: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
4: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
6: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മുതൽ 11:30 വരെ.
4: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

0: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

ആഗീഷാദ്യാ സുമനസ സർവാർത്ഥാനാമുപക്രമേയന്നത്വാ കൃതകൃത്യാ സ്യുഹു തന്നമാമി ഗജാനനം. ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീം അക്ഷമാലാം ദധാനാ ഹസ്തേനൈകേന പത്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദു ശംഖസ്ഫടികമണിനിഭാസമാനാ സമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമോ

0: നമഃ. ഹരി ഓം.
1: ഉണ്ടായി മാറുമറിവുണ്ടായി മുന്നമിതു കണ്ടാടുമംഗമകവും കൊണ്ടായിരം തരമിരുണ്ടാശയം പ്രതി ചുരുണ്ടാ മഹസ്സിൽ മറയും.
0: അതാണ് നമ്മുടെയൊക്കെ അവസ്ഥ. ഓരോരോ ചിത്തവൃത്തികളിലും അല്ലെങ്കിൽ കാഴ്ചയിലും അനുഭവങ്ങളിലും ഒക്കെ നമ്മൾ കുരുങ്ങിപ്പോകും. അതിൽ ആസക്തി പുലർത്തി അഥവാ അതിനോട് വിരോധം പുലർത്തി, ഏത് പ്രകാരത്തിലായാലും ശരി, അത് നമ്മളെ സ്വാധീനിക്കുകയും കേട്ടില്ലേ. ഇപ്പൊ നമ്മുടെ എല്ലാ സാധനാനുഷ്ഠാനങ്ങളും ഒക്കെ നിഷ്പ്രഭമാകും വിധം നാം ആ നിസ്സാര കാര്യത്തിൽ ഉടക്കിപ്പോയി എന്ന് പറയും. അപ്പൊ ചിലർ പ്രഖ്യാപിക്കുക എന്താണെന്നറിയാമോ, എന്തോ ആവട്ടെ, അച്ഛനീ തറഞ്ഞ അച്ഛൻ പോയി തൊലയട്ടെ, ഇപ്പൊ ഇതിന് രണ്ടാമതൊരു ഇതിന് രണ്ടിലൊന്ന് തീരുമാനിച്ചിട്ട് ബാക്കി കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ മറന്നു, നിങ്ങൾ നിങ്ങളുടെ തൊഴിലിനെ മറന്നു, നിങ്ങൾ നിങ്ങളുടെ പൊസിഷനെ മറന്നു, നിങ്ങൾ നേടിയെടുത്ത വിദ്യാഭ്യാസം എല്ലാറ്റിനെയും ത്രിണ സമാനം ത്യജിച്ചു അവനെ ഇന്ന് ശരിപ്പെടുത്തിയിട്ട് തന്നെ കാര്യം. എന്നിട്ടോ ഒരാവേശത്തിൽ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി. ഇപ്പൊ നിങ്ങൾ ആരായി കേട്ടില്ലേ, എത്ര നിസ്സാരനായി പോയെന്ന് ചോദിക്കും. ഇതാണ് നമ്മുടെ അവസ്ഥ.
1: ഉണ്ടായി മാറുമറിവുണ്ടായി മുന്നമിതു കണ്ടാടുമംഗമകവും കൊണ്ടായിരം പ്രതി ചുരുണ്ടാമഹസിംഹം.
0: പക്ഷേ തത്വജ്ഞാനിക്ക് ഈ പ്രശ്നമില്ലേ.

വീണു മധുവുണ്ടാരമിക്കുമൊരു വണ്ടാണു സൂരി സുകൃതി. തത്വജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ഏത് നേരവും എന്തെന്ത് അനുഭവങ്ങൾ വന്നാലും ശരി, ഈ അദ്വൈത മകരന്തം തന്നെയാണ് നുകരുന്നത്. അതിനൊരു കോട്ടവുമില്ല, അതിന് ഒരു അതൊട്ടും മലീമസമല്ല എന്ന് പറയാം. സുസ്പഷ്ട ദർശനം. തസ്യാഹം സുലഭ പാർത്ഥ മാമുപേത്യ പുനർജന്മ

संसिद्धिं परमां गताः माम उपेत्य എന്നെ പ്രാപിച്ചിട്ട് മാം ഈശ്വരം സച്ചിദാനന്ദൈകരസം പരം ബ്രഹ്മ ഉപേത്യ മദ്ഭാവം ആപദ്യ മാം ഉപേത്യ എന്ന് പറഞ്ഞാൽ എന്നെ പ്രാപിച്ചിട്ട്. എന്നെ പ്രാപിച്ചിട്ട് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? സച്ചിദാനന്ദൈകരസമായ ബ്രഹ്മത്തെ പ്രാപിച്ചിട്ട്. ഇവിടെ ഓടക്കൊള്ളം വിളിച്ചുകൊണ്ടിരിക്കുന്ന കൃഷ്ണനെ അല്ല കേട്ടോ വിചാരിക്കേണ്ടത്. സച്ചിദാനന്ദൈകരസമായ എല്ലാ വൈവിധ്യങ്ങൾക്കും പിറകിൽ ആധാരഭൂതമായി കാരണമായി പരിലസിക്കുന്ന അബ്സല്യൂട്ട് ട്രൂത്ത് അതിനെ പ്രാപിച്ചിട്ട്. അതിനെ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇതൊക്കെ ഇലൂഷനാണ്. അതിന് മുഴുവൻ സത്താസ്ഫൂർത്തി നൽകി അനുഗ്രഹിക്കുന്ന തത്വം ഞാനാണ്. എന്റെ സ്വരൂപം ഈശ്വരനാണ്. മാമുപേത്യ പുനർജന്മ പുനരുത്പത്തി ന പ്രാപ്നുവന്തി. എന്നെ പ്രാപിച്ചവർ പിന്നെ പുനരുത്പത്തിയെ പ്രാപിക്കില്ല. എവിടെയാ പുനരുത്പത്തി സംഭവിക്കുക? സാമാന്യേന സാധാരണഗതിയില് ദുഃഖാലയം അശാശ്വതം. ദുഃഖാലയം ദുഃഖാനാം ആധ്യാത്മികാദീനാം ആലയം. ആധി ദൈവം, ആധി ഭൂതം, ആധി ആത്മം. ഇങ്ങനെ നമുക്ക് മൂന്ന് ദുഃഖങ്ങളാണ് കേട്ടല്ലേ. ഇത് തന്നെയാണ് പലവിധം. ഓരോരുത്തരും അവരവരുടെ ദുഃഖത്തെ കുറിച്ച് എന്താ വിചാരിക്കുക? ഇതിലും വലിയൊരു ദുഃഖം വേറെ ആർക്കും വരാനില്ല. ഈ പറയുന്ന ആള് വേറൊരാള് അവരുടെ ദുഃഖത്തെ കുറിച്ച് ഇങ്ങനെ വിശേഷിപ്പിച്ച് പറയാൻ തുടങ്ങുമ്പോ ഉടനെ ഇടപെട്ടിട്ട് പറയും അതൊന്നും ഒന്നുമല്ല. കേട്ടില്ലേ, ഒരു പ്രതിപക്ഷ ബഹുമാനം ഇല്ല എന്ന് പറയാ. നമ്മുടെ ദുഃഖം നമുക്ക് വളരെ തീവ്രമായി തോന്നും, ഇതുപോലൊരു ദുഃഖം വേറെ ആർക്കും ഉണ്ടാവില്ല എന്ന് തോന്നും. അങ്ങനെ വേറൊരാള് പറയുമ്പോ അത് നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ തോന്നുന്നില്ല. കേട്ടില്ലേ, അവരുടെ ദുഃഖത്തെ കുറിച്ച് നമ്മൾ എന്ത് പറയും? ഇത്രയല്ലേ ഉള്ളൂ, നിങ്ങൾ എന്റെ കാര്യം നോക്കൂ. ഏതായാലും എന്തൊക്കെ ദുഃഖങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞാലും ശരി, അത് മൂന്ന് കാറ്റഗറിയിലാണ് പെടുന്നത്. ഒന്നില് നിങ്ങൾക്ക് യാതൊരു സ്വാതന്ത്ര്യവും ഇല്ല. ആദി ദൈവം. ചിലതില് നമുക്ക് സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്, അല്ല നമുക്ക് അറിയാം, സോഴ്സ് അറിയാം എന്താ എങ്ങനെയൊക്കെ, പക്ഷെ ചെയ്യാൻ പറ്റില്ല. അധി ഭൂതം. പിന്നെ എന്നുള്ളത് അവനവനിൽ നിന്ന് തന്നെ. ഇങ്ങനെ മൂന്ന് ദുഃഖങ്ങള്. ഇപ്പൊ നിങ്ങളുടെ ദുഃഖങ്ങളൊക്കെ പട്ടികയായിട്ട് എഴുതി നോക്കൂ, മൂന്നായിട്ട് തിരിക്കാം. അങ്ങനെയുള്ള ദുഃഖങ്ങളുടേതായിട്ടുള്ള ആലയമാണ് ദുഃഖാനാം ആധ്യാത്മികാദീനാം ആലയം ആശ്രയം. എന്തുകൊണ്ട് ഇതിനെ ആലയം എന്ന് പറഞ്ഞിരിക്കണോ? ആലീയം തേയസ്മിൻ ദുഃഖാനീതി ദുഃഖാലയം. ഇവയുടെയൊക്കെ ഇരിപ്പിടമായതുകൊണ്ടാണ് ദുഃഖാലയം അശാശ്വതം. അതാകട്ടെ, ശാശ്വതവുമല്ല. ദുഃഖവും അതിന്റെ ആലയവും ഒരുപോലെ ശാശ്വതമല്ല. ഇനി ഒരു നിമിഷം ജീവിച്ചിരിക്കാൻ പറ്റില്ല എന്നൊക്കെ ചില ദുഃഖത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ചിന്തിക്കും. അത് കഴിഞ്ഞൊരു 10 വർഷം കഴിയുമ്പോഴോ നിങ്ങൾ അപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ആ ദുഃഖത്തെ കുറിച്ച് പറയുമ്പോഴോ അത് കഴിഞ്ഞു. പക്ഷെ രണ്ടും അശാശ്വതം. പിന്നെ അത് മര്യാദയ്ക്ക് ഓർമ്മിച്ച് അതിക്രമിക്കാൻ കഴിയാത്തതുകൊണ്ട് വേട്ടയാടും. ഓർമ്മിച്ച് അറിവുകൊണ്ട് അതിക്രമിക്കുകയാണ് വേണ്ടത്. ദുഃഖാലയം അശാശ്വതം നാപ്നുവന്തി മഹാത്മാനഹ. മഹാത്മാക്കൾ ഒരിക്കലും ഇങ്ങനൊരു ദുഃഖാലയത്തെ പുനർജന്മത്തെ പ്രാപിക്കില്ല.

മഹാത്മാക്കൾ മോഹാത്മാക്കളല്ലാത്തവര്. മോഹാത്മാക്കൾ എന്ന് പറഞ്ഞാൽ ഡെലൂഡഡ് പീപ്പിൾ, മോഹിതരായിട്ടുള്ളവർ. അറിവില്ലായ്മ കൊണ്ട് പ്രപഞ്ച വൈവിധ്യങ്ങൾക്ക് സ്ഥാനം കൽപ്പിച്ച് അതിൽ രാഗദ്വേഷം പുലർത്തി അതില് കാമനകളോടുകൂടി കർമ്മവ്യാപാരത്തിൽ ഏർപ്പെട്ട് ഫലങ്ങൾ അനുഭവിച്ച് പ്രതികരിച്ച് അങ്ങനെയുള്ളവരാണ് മോഹാത്മാക്കൾ. മഹാത്മാക്കളാകട്ടെ സംസിദ്ധിം പരമാംഗതാ, അവര് പരമമായ സിദ്ധിയെ പ്രാപിച്ചവരാകുന്നു. സംസിദ്ധിം മോക്ഷാഖ്യം പരമാം പ്രകൃഷ്ടാംഗതാ, മോക്ഷപഥത്തെ പ്രാപിച്ചവരാകുന്നു. അവര് പിന്നെ ഒരിക്കലും ഈ ലോകത്തിലേക്ക് തിരിച്ച് വരില്ല. കിം പുനഃ ത്വത്തഹ അന്യത് പ്രാപ്താഹ പുനഃ ആവർത്തന്തെ ഇതി ഉച്യതേ. ഇനി അങ്ങയെ പ്രാപിക്കാത്തവരോ അവര് തീർച്ചയായിട്ടും ഈ ജനിമൃതി സംസാരത്തിൽ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. അക്കാര്യം അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു. ആ ബ്രഹ്മഭുവനാൽ ലോകാ പുനരാവർത്തിനോർജുന മാമുപേത്യതു കൗന്തേയ പുനർജന്മന.

పేద్యతు కౌంతేయ పునర్జన్మన విద్యతే ఆ బ్రహ్మ భువనాః భువనాన్ లోకాః బ్రహ్మలోకం వరయുള്ള భువనങ്ങൾ ఈ లోకం തൊട്ട് బ్రహ్మలోకం బ్రహ్మలోకం എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു സയൻസിന്റെ ഭാഷ ഉപയോഗിച്ച് പറഞ്ഞാൽ വേറെ തന്നെ ഡെസിബെല്ലും കേട്ടില്ലേ ശബ്ദത്തിന്റെ കാര്യത്തിൽ ഡെസിബെൽ ഡെസിബൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഡെസിബൽ പരിധിയിലുള്ള ശബ്ദം മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ കാഴ്ചയ്ക്ക് കാരണമായിട്ടുള്ള ഫ്രീക്വൻസി ഉണ്ട്, പ്രകാശ തരംഗങ്ങളുടെ ഒരു പ്രത്യേക ഫ്രീക്വൻസിയെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതല്ലാത്തത് ഇവിടെ ഇല്ല എന്ന് നിഷേധിക്കാനൊന്നും പറ്റില്ല. ഇപ്പൊ പല ലോകങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്നത്തെ കാലത്ത് ഇങ്ങനെയാ അപ്രീഷിയേറ്റ് ചെയ്യാം. നമുക്ക് മൂന്ന് ഡയമെൻഷൻസ് ആണ് പരിചയം, വേറെയും ഡയമെൻഷൻസും ഉണ്ട് എന്നാണ്. കേട്ടില്ലേ? ആ ബ്രഹ്മ ഭുവനാ ലോകാഹ, ബ്രഹ്മലോകം വരെയുള്ള സകല ലോകങ്ങളും പുനരാവർത്തിന പുനരാവർത്തന സ്വഭാവമുള്ളതാണ്. അർജുന മാം ഉപേത്യ, പക്ഷെ എന്നെ പ്രാപിച്ചാലോ, കൗന്തേയ ഹേ കുന്തിപുത്ര, പുനർജന്മ ന വിദ്യതെ, പുനർജന്മം ഉണ്ടായിരിക്കില്ല. ഇനി ബ്രഹ്മലോകം വരെയുള്ള ലോകങ്ങളുടെ കാര്യം വിസ്തരിച്ച് ഉപദേശിക്കുക. അതൊരു എന്താ പറയാ കാഴ്ചയാണ്. ആ കാഴ്ച നമ്മൾ ആസ്വദിക്കുക. കേട്ടില്ലേ? ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ ആ രീതിയിൽ പഠിച്ച് മനസ്സിലാക്കി ഉറപ്പിച്ച് വെക്കണം താല്പര്യമുള്ളവർ അതിനെ ഉദ്യമിക്കാം. പക്ഷെ അതല്ല പ്രധാനം. പ്രധാനം എന്താണ്? ഒരു ആകത്തുക കാഴ്ച കണ്ട് വണ്ടറടിക്കുക എന്നുള്ളതാണ്. ഇതിനാധാര തത്വമാണ് ഞാൻ എന്നുള്ള ബോധ്യത്തിന്റെ ധൈര്യവും സ്ഥൈര്യവും നിർവൃതിയും ഒക്കെ നുകരുക എന്നുള്ളതാണ്. അത് ലക്ഷ്യമാക്കിക്കൊണ്ട് സഹസ്രയുഗ പര്യന്തം അഹര്യത് ബ്രഹ്മണോ വിദുഹു രാത്രിം യുഗ സഹസ്രാന്താം തേഹോരാത്രവിദോ ജനാഃ പ്രഭവന്ത്യഹരാഗമേ രാത്രിയാഗമേ പ്രളീയന്തേ തത്രൈവാവ്യക്തസപ്ന്യകേ എന്നിങ്ങനെ ആ ബ്രഹ്മ ഭുവനാ ലോക എന്ന് പറഞ്ഞല്ലോ, ഈ ലോകങ്ങളെ കുറിച്ചുള്ള ചിത്രീകരണം അതൊക്കെ പോക്കുവരവുള്ളതാണ്.

0: ബ്രഹ്മാവിന്റെ അവസ്ഥ കേട്ടോളൂ. ബ്രഹ്മാവിനുമുണ്ട് രാപ്പകല്, അക്കാര്യങ്ങളൊക്കെയാണ് വിസ്തരിക്കുന്നത്. അതിനുശേഷം ഈ അധ്യായത്തിന്റെ വിഷയം എന്താണ്? എങ്ങനെയാണ് ഒരു ജീവൻ പുണ്യകർമ്മങ്ങളെ കൊണ്ട് നാഡീജയമൊക്കെ സാധിച്ച് ചിത്തവൃത്തി നിരോധമൊക്കെ നേടിയെടുത്ത് തത്വബോധത്തോടുകൂടി പോകുമ്പോൾ എങ്ങനെ പോകും? ഉത്തരായനം അത് വർണ്ണിച്ചു തരുന്നു. അല്ലാത്തവരുടെ ദക്ഷിണായനം, പുനരാഗമനത്തിൻ്റെ ദക്ഷിണായന പഥവും വർണ്ണിച്ചു തരും. ഇത് പറഞ്ഞുകൊണ്ട് ഈ അധ്യായം അവസാനിക്കും. ബാക്കി ശ്ലോകങ്ങൾ ഭാഗം നമുക്ക് നാളെ ശ്രദ്ധിക്കാം. യെസ്, ഇന്നത്തെ ഭാഷണം ഗുരുപരമ്പരയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതെ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതെ. ഓം ശാന്തി ശാന്തി ശാന്തി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യാസപ്രസാദം. അവതരണം സമ്പോധ് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ള. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: വിനോദത്തിനും വിജ്ഞാനത്തിനുമായി ട്യൂൺ ചെയ്യും റേഡിയോ സാന്ത്വനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ.

0: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0 down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: ഷിഗല്ല രോഗത്തിനെതിരെ സംസ്ഥാനത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. വയനാട്ടിൽ രണ്ട് കുട്ടികൾക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. കെഎസ്ആർടിസി ബസുകളിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര ഈ മാസം 15 ആരംഭിക്കുമെന്ന് ഗതാഗത മന്ത്രി സി പി ജോൺ. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. തിരുത്തലുകൾക്ക് മറ്റന്നാൾ വരെ അവസരം. കേരളത്തിൽ ശക്തമായ മഴ തുടരും. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ചുവപ്പ് ജാഗ്രത. കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യൻ സംഘർഷ പശ്ചാത്തലത്തിൽ ഇറാനിലേക്കുള്ള യാത്ര പൂർണ്ണമായി ഒഴിവാക്കാൻ ഇന്ത്യൻ പൌരന്മാരോട് നിർദ്ദേശിച്ച ഇറാനിലെ ഇന്ത്യൻ എംബസി. ഇറാനിൽ തുടരുന്ന ഇന്ത്യൻ പൌരന്മാർ എത്രയും വേഗം രാജ്യം വിടണമെന്നും എംബസി നിർദ്ദേശിച്ചു. അതേസമയം ഒമാൻ തീരത്ത് 24 ഇന്ത്യൻ നാവികരുമായി സഞ്ചരിച്ച കപ്പലിന് തീപിടിച്ചതായും ജീവനക്കാരെല്ലാം സുരക്ഷിതരാണെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. കൊച്ചി തീരത്ത് മുങ്ങിയ എംഎസ്സി എൽസ 3 വിദേശ ചരക്കുകപ്പലിലെ 3 വിദേശ ജീവനക്കാർക്ക് നാട്ടിലേക്ക് മടങ്ങാൻ അനുമതി നൽകി കേരള ഹൈക്കോടതി. ഇത് സംബന്ധിച്ച ഉത്തരവ് ചൊവ്വാഴ്ച പുറത്തിറങ്ങും. രാജ്യം വിട്ടുപോകുന്നതുമായി ബന്ധപ്പെട്ടുള്ള വ്യവസ്ഥകൾ ഉത്തരവിൽ ഉൾപ്പെടുത്തും. രണ്ടുപേരുടെ കാര്യത്തിൽ തോപ്പുംപടി മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ് കൂടി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അനുമതി. ക്യാപ്റ്റൻ, ചീഫ് എഞ്ചിനീയർ എന്നിവരുടെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. കേരളത്തിൽ ഒരു വർഷത്തിലേറെയായി കഴിയുന്ന കപ്പലിലെ 7 ജീവനക്കാരാണ് സ്വന്തം രാജ്യങ്ങളിലേക്ക് മടങ്ങാൻ അനുമതി തേടി ഹൈക്കോടതിയെ സമീപിച്ചത്. കെഎസ്ആർടിസി ബസുകളിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര ഈ മാസം 15 മുതൽ ആരംഭിക്കുമെന്ന് മന്ത്രി സി പി ജോൺ. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബുധനാഴ്ച ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നും ഗതാഗത മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ടൂറിസം ഹബ്ബാക്കി മാറ്റുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ്. അഷ്ടമുടി കായൽ വൃത്തിയുള്ളതാക്കുമെന്നും കായലും പരിസരങ്ങളും സന്ദർശിക്കവെ അദ്ദേഹം അറിയിച്ചു. ശുചീകരണം ഉറപ്പാക്കാൻ സ്ഥിരം സംവിധാനം ഏർപ്പെടുത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഷിഗല്ല രോഗത്തിനെതിരെ പ്രതിരോധം ശക്തമാക്കി ആരോഗ്യവകുപ്പ്. വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ സാമ്പിളുകളും വെള്ളവും പരിശോധിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വയനാട് ബത്തേരിയിൽ രണ്ട് കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കോളിയാടി മാർ ബെസേലിയോ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഇവർ. കോഴിക്കോട് ജില്ലയിൽ 4 വയസ്സുകാരി ഷിഗല്ല ബാധിച്ച് മരിച്ച സംഭവത്തിൽ പ്രദേശത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി. ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: കോഴിക്കോട് ജില്ലയിൽ തലക്കുളത്തൂരിൽ 4 വയസ്സുകാരി ഷിഗല്ല ബാധിച്ച് കഴിഞ്ഞ ദിവസം മരിച്ച സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയത്. 200 വീടുകളിൽ സന്ദർശിച്ച് ബോധവൽക്കരണവും ആരോഗ്യ സർവേയും നടത്തി. രോഗലക്ഷണങ്ങളുള്ളവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രദേശത്തെ ജലസാമ്പിളുകൾ പരിശോധനക്കയച്ചു. ഓപ്പറേഷൻ ക്ലീൻ കേരള പദ്ധതിയുടെ ഭാഗമായി ഹോട്ടൽ, കൂൾബാർ, റെസ്റ്റോറന്റ്, ജ്യൂസ് സ്റ്റാൾ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ 626 പരിശോധനകൾ നടന്നു. ന്യൂനതകൾ കണ്ടെത്തിയ 95 സ്ഥാപനങ്ങൾക്ക് റെക്ടിഫിക്കേഷൻ നോട്ടീസ് നൽകി. വലിയ വീഴ്ചകൾ കണ്ടെത്തിയ 60 സ്ഥാപനങ്ങൾക്ക് പിഴ ഈടാക്കുന്നതിനായി നോട്ടീസ് നൽകി. 259 സർവൈലൻസ് സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്കായി അയച്ചു.
0: ഷിഗല്ല രോഗവ്യാപനം തടയുന്നതിന് യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ആരോഗ്യവകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സംയോജിത പ്രതിരോധ പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കുടിവെള്ള സ്രോതസ്സുകളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താനും ശുചീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനും സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും ശ്രീ പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. കൊച്ചിയിൽ നടിയെ പിന്മാറി. മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ ചോർന്ന സംഭവത്തിൽ സമഗ്രവും സ്വതന്ത്രവുമായ അന്വേഷണം വേണമെന്നാണ് ഹർജിയിലെ ആവശ്യം. കേസിന്റെ തുടർ നടപടികൾ മറ്റൊരു ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വരും. മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി ചിലർ പരിശോധിച്ചിട്ടുണ്ടെന്ന് നേരത്തെ സിംഗിൾ ബെഞ്ച് കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. നിർധനരായ വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങൾ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ വി മുരളീധരൻ എംഎൽഎക്ക് കൈമാറി. ഷോളുകളും പൂച്ചെണ്ടുകളും ഉപഹാരമായി നൽകുന്നതിന് പകരം പുസ്തകങ്ങളും പേനകളും നൽകണമെന്ന ശ്രീ വി മുരളീധരന്റെ അഭ്യർത്ഥന പ്രകാരമാണ് പഠനോപകരണങ്ങൾ കൈമാറിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പ്രവേശനത്തിനുള്ള ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. അഡ്മിഷൻ .bhsc.portal.kerala.gov.in എന്ന വെബ്സൈറ്റിൽ 388 സ്കൂളുകളിലേക്കുള്ള അലോട്ട്മെന്റ് ലഭ്യമാണ്. ആവശ്യമായ തിരുത്തലുകൾക്ക് ഈ മാസം 10 അവസരമുണ്ട്. സംസ്ഥാനത്ത് അടുത്ത 5 ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ചുവപ്പ് ജാഗ്രതയും മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയുമാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ചുവപ്പ് ജാഗ്രതയുടെ പശ്ചാത്തലത്തിൽ കാസർഗോഡ് കോഴിക്കോട് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർമാർ നാളെ അവധി പ്രഖ്യാപിച്ചു. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെയാണ് നിരോധനം. വിശദാംശങ്ങളിലേക്ക്.
3: മൺസൂൺ കാലയളവാണ് മത്സ്യങ്ങളുടെ പ്രധാന പ്രജനനകാലം. മത്സ്യസമ്പത്ത് സംരക്ഷിക്കുകയും ശാസ്ത്രീയ മത്സ്യബന്ധനം ഉറപ്പാക്കുകയും ചെയ്യുന്നതിനാണ് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത്. തെക്കുപടിഞ്ഞാറൻ മൺസൂൺ ഈ പ്രക്രിയയ്ക്ക് ഏറ്റവും അനുയോജ്യമായ സമയമായതിനാൽ ട്രോളിംഗ് വഴി മത്സ്യമുട്ടകളും മത്സ്യക്കുഞ്ഞുങ്ങളും നശിക്കുന്നത് ഒഴിവാക്കേണ്ടത് അനിവാര്യമാണെന്ന് ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. തീരദേശത്തെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകളും സജ്ജമാക്കിയിട്ടുണ്ട്. ഈ കാലയളവിൽ കടൽ പട്രോളിംഗിനും രക്ഷാപ്രവർത്തനങ്ങൾക്കുമായി 9 തീരദേശ ജില്ലകളിലായി 20 സ്വകാര്യ ബോട്ടുകൾ വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. ട്രോളിംഗ് നിരോധന കാലത്ത് തൊഴിൽ നഷ്ടപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് സൌജന്യ റേഷൻ നൽകുന്നതിന് സിവിൽ സപ്ലൈസ് വകുപ്പുമായി സഹകരിച്ച് നടപടി സ്വീകരിക്കുമെന്ന് ഫിഷറീസ് വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇടുക്കി പീരുമേട് പാമ്പനാറ്റിൽ തെരുവ് നായയുടെ ആക്രമണത്തിൽ 12 പേർക്ക് പരിക്ക്. പരിക്കേറ്റവരെ പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തെരുവ് നായയെ കല്ലാറിൽ വച്ച് പിടികൂടി. ഇടുക്കി ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണത്തിൽ യുവതി കൊല്ലപ്പെട്ട സംഭവത്തിൽ ജനകീയ പ്രതിഷേധം. കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരം കാണാതെ മൃതദേഹം ഏറ്റെടുക്കില്ലെന്ന് നാട്ടുകാർ അറിയിച്ചു. കാട്ടാന ആക്രമണങ്ങൾ ഏറെയുള്ള ഇടമാണ് ചിന്നക്കനാൽ. വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്ന് പ്രദേശവാസികൾ അറിയിച്ചു. ഇടുക്കിയിൽ നിന്നും ആകാശവാണി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: സംസ്ഥാനത്ത് ഏറ്റവും അധികം കാട്ടാന ആക്രമണം ഉണ്ടാകുന്ന മേഖലയാണ് മതികെട്ടാഞ്ചോല ദേശീയോദ്യാനത്തോട് ചേർന്ന് കിടക്കുന്ന ചിന്നക്കനാലും ശാന്തൻപാറയും. വർഷങ്ങൾക്ക് മുമ്പ് ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് അരിക്കൊമ്പരെ നാട് കടത്തിയപ്പോൾ മറ്റ് ഒറ്റയാമാരെ റേഡിയോ കോളർ ഘടിപ്പിച്ച് നിരീക്ഷിക്കുമെന്നും ജനവാസ മേഖലയ്ക്ക് ചുറ്റും സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുമെന്നും പ്രഖ്യാപനമുണ്ടായിരുന്നു. എന്നാൽ ഇവയൊന്നും കൃത്യമായി നടപ്പായില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. നിലവിൽ RRT സംഘത്തിന് ആനകളെ തുരത്താൻ ആവശ്യമായ ആയുധങ്ങളോ സൗകര്യങ്ങളോ ഇല്ലെന്ന ആക്ഷേപവും ശക്തമാണ്.
0: സംസ്ഥാനത്ത് വന്യജീവി ആക്രമണങ്ങൾ ദിനം പ്രതി രൂക്ഷമാകുമ്പോഴും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കുന്നതിൽ മാറി മാറി ഭരിച്ച സർക്കാരുകൾ പരാജയപ്പെട്ടതായി BJP MLA രാജീവ് ചന്ദ്രശേഖർ. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കിടെ മാത്രം സംസ്ഥാനത്ത് 5 ജീവനുകളാണ് വന്യജീവി ആക്രമണത്തിൽ നഷ്ടമായതെന്നും അദ്ദേഹം പറഞ്ഞു. പ്രക്ഷേപണ രംഗത്ത് 90th വാർഷികം ആഘോഷിച്ച് ആകാശവാണി. 1936 June 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പുനർനാമകരണം ചെയ്തത്. 1956 ആകാശവാണി എന്ന പേര് സ്വീകരിച്ചു. 90th വാർഷികത്തോടനുബന്ധിച്ച് ആകാശവാണി ദേവികുളം സ്പൈസ് FM ആഭിമുഖ്യത്തിൽ മൂന്നാർ ഗവൺമെന്റ് കോളേജിൽ സാംസ്കാരിക പരിപാടി സംഘടിപ്പിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷ പശ്ചാത്തലത്തിൽ ഇറാനിലേക്കുള്ള യാത്ര പൂർണ്ണമായി ഒഴിവാക്കാൻ ഇന്ത്യൻ പൌരന്മാർക്ക് കേന്ദ്ര സർക്കാരിന്റെ മുന്നറിയിപ്പ്. കൊച്ചി തീരത്ത് മുങ്ങിയ MSC എൽസാത്രി വിദേശ ചരക്കു കപ്പലിലെ 3 ജീവനക്കാർക്ക് നാട്ടിലേക്ക് മടങ്ങാൻ അനുമതി നൽകി കേരള ഹൈക്കോടതി. ഷിഗല്ല രോഗത്തിനെതിരെ സംസ്ഥാനത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. വയനാട്ടിൽ 2 കുട്ടികൾക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. KSRTC ബസുകളിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര 15 ആരംഭിക്കുമെന്ന് ഗതാഗതമന്ത്രി CP ജോൺ. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. തിരുത്തലുകൾക്ക് മറ്റന്നാൾ വരെ അവസരം. കേരളത്തിൽ ശക്തമായ മഴ തുടരും. കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നാളെ ചുവപ്പ് ജാഗ്രത. കാസർഗോഡ് കോഴിക്കോട് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി.

0: കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM നോടൊപ്പം.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.

ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

0: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിൽ നിന്നാ. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
2: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 54 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ, പ്രധാന വാർത്തകൾ. ദരിദ്ര വിഭാഗങ്ങളുടെ ക്ഷേമം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 വർഷങ്ങൾക്കിടെ നിരവധി പരിഷ്കരണ നടപടികൾ രാജ്യത്ത് നടപ്പാക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമാകുന്നതിൽ ആശങ്ക

0: ഉൾപ്പെടുത്തി ഇന്ത്യ. ഇന്ത്യൻ പൌരന്മാർ ഇറാനിലേക്കുള്ള യാത്ര പൂർണ്ണമായും ഒഴിവാക്കണമെന്ന നിർദ്ദേശം. ഒമാൻ തീരത്ത് തീപിടിച്ച എണ്ണക്കപ്പലിലെ 24 ഇന്ത്യൻ നാവികരും സുരക്ഷിതരാണെന്ന് ഷിപ്പിംഗ് മന്ത്രാലയം. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ലഭ്യതയെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യം രാജ്യത്തില്ലെന്നും കേന്ദ്ര സർക്കാർ. വയനാട്ടിൽ 2 സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. സമാന ലക്ഷണങ്ങളുമായി 337 വിദ്യാർത്ഥികൾ ചികിത്സയിൽ. പ്രതിരോധ നടപടികൾ ശക്തമാക്കി ആരോഗ്യവകുപ്പ്. കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ചുവപ്പ് ജാഗ്രത. 3 ജില്ലകളിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. അഫ്ഗാനിസ്ഥാനെതിരായ ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യക്ക് തകർപ്പൻ ജയം. വാർത്തകൾ വിശദമായി. പാവപ്പെട്ടവരുടെ ക്ഷേമം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 വർഷങ്ങൾക്കിടെ നിരവധി പരിഷ്കരണ നടപടികൾ രാജ്യത്ത് നടപ്പാക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പിഎം ആവാസ് യോജന, ആയുഷ്മാൻ ഭാരത്, സ്വച്ഛ് ഭാരത് ദൌത്യങ്ങൾ ഈ ലക്ഷ്യം നിറവേറ്റുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. ദരിദ്ര വിഭാഗങ്ങൾക്ക് മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉറപ്പാക്കുന്നതിൽ സാങ്കേതിക വിദ്യ നിർണായക പങ്ക് വഹിക്കുന്നതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സായുധ സേനകളിലെയും കേന്ദ്ര സംസ്ഥാന പോലീസ് സേനകളിലെയും ഉദ്യോഗസ്ഥർക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു ഗാലന്ററി പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിലാണ് അവാർഡുകൾ വിതരണം ചെയ്തത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, സായുധ സേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. സിവിലിയൻ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും പ്രശ്നങ്ങൾ നയതന്ത്ര മാർഗങ്ങളിലൂടെ പരിഹരിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം നിലപാട് വ്യക്തമാക്കി. ഇന്ത്യൻ പൌരന്മാർ ഇറാനിലേക്കുള്ള യാത്ര പൂർണ്ണമായി ഒഴിവാക്കണമെന്ന് ഇന്ത്യൻ എംബസി നിർദ്ദേശം നൽകി. ഇറാനിൽ തുടരുന്നവർ എത്രയും വേഗം രാജ്യം വിടണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. ഇസ്രയേലിനും ഇറാനുമിടയിൽ രൂക്ഷമായ മിസൈലാക്രമണമുണ്ടായ പശ്ചാത്തലത്തിലാണ് നിർദ്ദേശം. ഇസ്രയേലിന്റെ സൈനിക സംവിധാനങ്ങളും വ്യോമത്താവളങ്ങളും ലക്ഷ്യമിട്ടാണ് ഇറാൻ ആക്രമണം നടത്തിയത്. ഇറാനിലെ പെട്രോകെമിക്കൽ പ്ലാന്റുകൾ കേന്ദ്രീകരിച്ചായിരുന്നു ഇസ്രയേലിന്റെ ആക്രമണം. ലബനന് നേർക്കുള്ള ഇസ്രയേൽ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായാണ് ആക്രമണം നടത്തിയതെന്ന് ഇറാൻ വ്യക്തമാക്കി. യമനിൽ നിന്നും ഇസ്രയേലിന് നേരെ മിസൈലാക്രമണ ശ്രമമുണ്ടായതായും ഇസ്രയേൽ സൈന്യം അറിയിച്ചു. സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്നത് ഒഴിവാക്കി സമാധാന ചർച്ചയിലേക്ക് മടങ്ങിവരണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇരു രാജ്യങ്ങളോടും അഭ്യർത്ഥിച്ചു. പശ്ചിമേഷ്യയിൽ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള സമഗ്രമായ കരാർ രൂപീകരിക്കുന്നതിനുള്ള നയതന്ത്ര ശ്രമങ്ങൾക്ക് ഖത്തർ പിന്തുണയറിയിച്ചു. ഒമാൻ തീരത്ത് തീപിടിച്ച എണ്ണക്കപ്പലിലെ 24 ഇന്ത്യൻ നാവികരും സുരക്ഷിതരാണെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ന് ഉച്ചയോടെയാണ് MT മാരിവെക്സ് എന്ന കപ്പലിൽ തീപിടുത്തം റിപ്പോർട്ട് ചെയ്തതെന്ന് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം ഡയറക്ടർ ഓപേഷ് കുമാർ ശർമ്മ പറഞ്ഞു.
1: That today around 1:30 PM there has been a fire reported on a vessel MT Marivex in which there were 24 Indian seafarers. This is the preliminary information which we have received, based on which, as per available information, all Indian seafarers are presently safe. We are coordinating with Ministry of External Affairs, our Indian missions abroad, Indian Navy, Ministry of Defence to ensure their safety.
0: പശ്ചിമേഷ്യൻ പ്രതിസന്ധികൾക്കിടയിലും രാജ്യത്ത് ക്രൂഡ് ഓയിൽ, LPG, പ്രകൃതിവാതകം എന്നിവയുടെ വിതരണം സുസ്ഥിരമായി തുടരുന്നുവെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അഡീഷണൽ സെക്രട്ടറി പ്രവീൺ ഖനൂജ പറഞ്ഞു. ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിച്ചതിനാൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ലഭ്യതയെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാജ്യത്തെ വളം ലഭ്യതയിൽ നിലവിൽ യാതൊരു തടസ്സവുമില്ലെന്ന് കേന്ദ്ര രാസവള മന്ത്രാലയം അറിയിച്ചു. പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃത്വ അഭിയാൻ നാളെ 10 വർഷം പൂർത്തിയാക്കുന്നതിന്റെ സ്മരണയ്ക്കായി കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം രാജ്യവ്യാപകമായി ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കും. ഇതോടനുബന്ധിച്ച് പ്രത്യേക സ്മരണിക നാണയവും തപാൽ സ്റ്റാമ്പും കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ പ്രകാശനം ചെയ്യും. INDIA മുന്നണി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേർന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, മുതിർന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി, സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ്, തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷ മമതാ ബാനർജി, CPIM നേതാവ് ജോൺ ബ്രിട്ടാസ് ഉൾപ്പെടെ വിവിധ പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു. ആം ആദ്മി പാർട്ടി, DMK തുടങ്ങിയ പ്രതിപക്ഷ പാർട്ടികൾ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു. യോഗത്തിൽ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തതായും അടുത്ത യോഗം ഓഗസ്റ്റിൽ ചേരുമെന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @AllIndiaRadioNews തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ഷിഗല്ല രോഗത്തിനെതിരെ പ്രതിരോധം ശക്തമാക്കി ആരോഗ്യവകുപ്പ്. വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ സാമ്പിളും വെള്ളവും പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ 4 വയസ്സുകാരി ഷിഗല്ല ബാധിച്ചു മരിച്ച സംഭവത്തിൽ പ്രദേശത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി. വയനാട് ബത്തേരിയിൽ 2 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കോളിയാടി മാർബസേലിയ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് രോഗബാധ. സമാന ലക്ഷണങ്ങളുമായി 337 വിദ്യാർത്ഥികൾ ചികിത്സയിലാണ്. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസത്തേക്കാണ് നിരോധനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൊലിയക്കോട്.
3: നോൺ മോട്ടോറൈസ്ഡ് യാനങ്ങൾ ഒഴികെയുള്ള എല്ലാ മത്സ്യബന്ധന പ്രവർത്തനങ്ങൾക്കും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാന തീരക്കടലിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ഉപരിതല മത്സ്യബന്ധനം നടത്തുന്നതിന് തടസ്സമുണ്ടാകില്ല. ട്രോളിംഗ് നിരോധനം ഫലപ്രദമായി നടപ്പാക്കുന്നതിനായി ഫിഷറീസ് വകുപ്പ് വിവിധ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. എല്ലാ തീരദേശ ജില്ലകളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ കഴിഞ്ഞ മാസം 15 മുതൽ തന്നെ പ്രവർത്തനം ആരംഭിച്ചു. കടൽ പട്രോളിംഗിനും രക്ഷാപ്രവർത്തനങ്ങൾക്കുമായി ആവശ്യമായ ഫണ്ട് 9 തീരദേശ ജില്ലകൾക്കും അനുവദിച്ചിട്ടുണ്ട്. ട്രോളിംഗ് നിരോധന കാലത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് സൌജന്യ റേഷൻ നൽകുന്നതിന് സർക്കാർ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ട്രോളിംഗ് നിരോധനം ലംഘിക്കുന്ന ബോട്ടുകൾക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു.
0: കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ചുവപ്പ് ജാഗ്രതയും മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ചുവപ്പ് ജാഗ്രതയുടെ പശ്ചാത്തലത്തിൽ കാസർഗോഡ്, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർമാർ നാളെ അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും അവധി ബാധകമല്ല. സമുദ്രങ്ങളെ സംരക്ഷിക്കുമെന്നും സമുദ്രജീവികളെ നിലനിർത്തുമെന്നും പ്രതിജ്ഞയെടുക്കാൻ ലോക സമുദ്രദിനത്തിൽ ആഹ്വാനം ചെയ്ത് കേന്ദ്ര പരിസ്ഥിതി വനം സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. സമുദ്രം എല്ലാ തീരങ്ങളെയും തലമുറകളെയും രാജ്യങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നുവെന്നും ആരോഗ്യകരമായ ഭൂമിക്കായി ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തുടനീളം 100 വ്യവസായ പാർക്കുകളുടെ വികസനം വേഗത്തിലാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ഭവ്യ പോർട്ടൽ ഉദ്ഘാടനം ചെയ്തു. സംയോജിത വ്യാവസായിക ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുകയാണ് പോർട്ടൽ ലക്ഷ്യമിടുന്നതെന്ന് ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ മന്ത്രി പറഞ്ഞു. മുല്ലൻപൂർ ടെസ്റ്റ് ക്രിക്കറ്റിൽ അഫ്ഗാനിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. 1 ഇന്നിംഗ്സിനും 300 റൺസിനുമാണ് ഇന്ത്യ അഫ്ഗാനെ വീഴ്ത്തിയത്. 1-ാം ഇന്നിംഗ്സിൽ 412 റൺസ് ലീഡ് വഴങ്ങി ഫോളോ ഓൺ ചെയ്ത അഫ്ഗാനിസ്ഥാന് 2-ാം ഇന്നിംഗ്സിൽ 112 റൺസ് എടുക്കുന്നതിനിടെ മുഴുവൻ വിക്കറ്റും നഷ്ടമായി. ആദ്യ ഇന്നിംഗ്സിൽ മികച്ച ബാറ്റിംഗ് കാഴ്ചവെച്ച ഇന്ത്യ 8 വിക്കറ്റിന് 564 എന്ന നിലയിൽ ഡിക്ലയർ ചെയ്യുകയായിരുന്നു. ഫിലിപ്പീൻസിന്റെ തെക്കൻ മേഖലയിൽ ഇന്ന് രാവിലെയുണ്ടായ ശക്തമായ ഭൂചലനത്തിൽ 30-ലേറെ മരണം. 200-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. റിക്ടർ സ്കെയിലിൽ 7.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ നിരവധി കെട്ടിടങ്ങൾ തകർന്നു. ഇന്തോനേഷ്യയിലെ നോർത്ത് സുലവേസി, നോർത്ത് മലുഗു പ്രവിശ്യകളിലും ഭൂചലനം അനുഭവപ്പെട്ടു. വസ്ത്രധാരണ നിയമങ്ങൾ പാലിച്ചില്ലെന്നാരോപിച്ച് സ്ത്രീകളെ തടങ്കലിലാക്കിയ താലിബാൻ നടപടിയിൽ അഫ്ഗാനിസ്ഥാനിലെ ഐക്യരാഷ്ട്രസഭയുടെ സഹായ ദൌത്യം ആശങ്ക രേഖപ്പെടുത്തി. നടപടി മനുഷ്യാവകാശം സംബന്ധിച്ച് ഗുരുതരമായ ആശങ്കകൾ ഉയർത്തുന്നതായി UNAMA പറഞ്ഞു. 21 സ്ത്രീകളെയും പെൺകുട്ടികളെയുമാണ് താലിബാൻ ധാർമ്മിക പോലീസ് തടങ്കലിലാക്കിയത്. നോർവേ ചെസ് കിരീടം നേടിയ ഗ്രാൻഡ് മാസ്റ്റർ പ്രജ്ഞാനന്ദയ്ക്ക് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് 50 ലക്ഷം രൂപയുടെ ചെക്ക് സമ്മാനിച്ചു. കായിക താരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന തമിഴ്നാട് സർക്കാരിന്റെ നിലപാടിൽ പ്രജ്ഞാനന്ദ സന്തോഷം പ്രകടിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ദരിദ്ര വിഭാഗങ്ങളുടെ ക്ഷേമം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 വർഷങ്ങൾക്കിടെ നിരവധി പരിഷ്കരണ നടപടികൾ രാജ്യത്ത് നടപ്പാക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമാകുന്നതിൽ ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. ഇന്ത്യൻ പൌരന്മാർ ഇറാനിലേക്കുള്ള യാത്ര പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് നിർദ്ദേശം. ഒമാൻ തീരത്ത് തീപിടിച്ച എണ്ണക്കപ്പലിലെ 24 ഇന്ത്യൻ നാവികരും സുരക്ഷിതരാണെന്ന് ഷിപ്പിംഗ് മന്ത്രാലയം. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ലഭ്യതയെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യം രാജ്യത്തില്ലെന്നും കേന്ദ്ര സർക്കാർ.
2: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ദൂരം 90.4 FM-നോടൊപ്പം.

ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

0: stop what you do and gotta stop.
1: Sagar alias Jackie.
2: See you in
3: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
4: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മേഘമൽഹാർ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീലക്ഷ്മി ആർ. സാങ്കേതിക സഹായം ആദർശ് അജയ്.

പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിന്റെ ഒരു പുത്തൻ അധ്യായത്തിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഏതൊരു പ്രതിസന്ധിയും ഒരവസരം കൂടിയാണ്. പല പ്രതിസന്ധികളും വെല്ലുവിളികളും തരണം ചെയ്യുമ്പോഴാണ് ആ അവസരങ്ങൾ മറനീക്കി പുറത്തു വരുന്നത്. അവ നൽകുന്ന വിജയവും അതിമധുരം തന്നെയാണ്. നമ്മുടെ ജീവിതത്തിലെ തിരസ്കാരങ്ങളും തിരിച്ചടികളും പരാജയങ്ങളും ഓരോ പാഠങ്ങൾ എന്നതിലുപരി അതിൻ്റെ ഭാരം ജീവിതകാലം മുഴുവൻ കൊണ്ടു നടക്കേണ്ടതുണ്ടോ? എത്രയോ പ്രതിസന്ധികൾ മറികടന്ന് നമ്മിലേക്കെത്തിയ എത്രയെത്ര കലാകാരന്മാർ, ശാസ്ത്രജ്ഞന്മാർ, സാമൂഹിക പരിഷ്കർത്താക്കൾ നമുക്ക് മുന്നിലുണ്ട്. തൻ്റെ പരിമിതികൾ തരണം ചെയ്ത അത്ഭുതങ്ങളുടെ അതുല്യ സൃഷ്ടികൾ നമ്മിലേക്കെത്തിച്ച എത്രയെത്ര കലാകാരന്മാർ നമുക്കുണ്ട്. ഇന്ന് മേഘമൽഹാർ പ്രിയ ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നത് അത്തരമൊരു കലാപ്രതിഭയുടെ ഗാനങ്ങളാണ്. ഏറെ പ്രിയപ്പെട്ട ശ്രീ രവീന്ദ്ര ജെയിനിൻ്റെ

തിരികെ എത്താം റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക്. മേഘമൽഹാറിൽ പ്രിയ ശ്രോതാക്കളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. രവീന്ദ്ര ജെയിൻ എന്ന അതുല്യ കലാകാരന്റെ അകക്കണ്ണിൽ വിരിഞ്ഞ സംഗീത ശകലങ്ങളാണ് പ്രിയ ശ്രോതാക്കൾക്കായി ഇന്നത്തെ മേഘമൽഹാർ സമ്മാനിക്കുന്നത്. 1944 February 28 അലിഗഡിൽ പണ്ഡിറ്റ് ഇന്ദ്രമണി ജെയിൻ, കിരൺ ജെയിൻ എന്നിവരുടെ മകനായി ജനനം. അദ്ദേഹത്തിന്റെ കഴിവുകൾ കുട്ടിക്കാലത്ത് തന്നെ പിതാവ് തിരിച്ചറിഞ്ഞിരുന്നു. അതിനാൽ തന്നെ പിതാവ് അദ്ദേഹത്തെ ജി എൽ ജെയിൻ, ജനാർദ്ദൻ ശർമ്മ, നാഥുറാം തുടങ്ങിയ അധികായന്മാരുടെ അടുത്തേക്ക് സംഗീതത്തിൽ ഔപചാരിക വിദ്യാഭ്യാസത്തിനായി അയച്ചു. ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം ക്ഷേത്രങ്ങളിൽ ഭജനകൾ പാടാൻ

കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

വിനോദത്തിനും വിജ്ഞാനത്തിനുമായി ട്യൂൺ ചെയ്യൂ റേഡിയോ സാന്ത്വനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ. പ്രിയ ശ്രോതാക്കൾ, ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിന്റെ ഈ സംഗീത നിമിഷങ്ങളിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ശ്രീ രവീന്ദ്ര ജെയിൻ എന്ന അതുല്യ കലാകാരന്റെ പാട്ടുകളിലൂടെ നാം ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. 1970s തുടക്കത്തിൽ നിരവധി ഹിറ്റ് സിനിമകൾക്ക് സംഗീതം നൽകിക്കൊണ്ടാണ് അദ്ദേഹം തന്റെ കരിയർ ആരംഭിച്ചത്. അന്ധതയോടുള്ള പോരാട്ടത്തിലും അദ്ദേഹം അത് തുടർന്നു. നമ്മുടെ പ്രിയ ഗായകൻ ദാസേട്ടനെ ഹിന്ദി സിനിമാ ലോകത്തേക്ക് പരിചയപ്പെടുത്തിയതും അദ്ദേഹത്തിന്റെ നിരവധി ഹിറ്റ് ഗാനങ്ങൾക്ക് ഈണം നൽകിയതും രവീന്ദ്ര ജെയിനാണ്.

0: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഒരിക്കൽ കൂടി എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക് സ്വാഗതം. മേഘമൽഹാറിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. അകക്കണ്ണിലെ ഈണങ്ങളിലൂടെ ചിരഞ്ജീവിയായ ശ്രീ രവീന്ദ്ര ജെയിനിന്റെ സംഗീതത്തിലൂടെയാണ് ഇന്നത്തെ മേഘമൽഹാറിന്റെ സഞ്ചാരം. 1976 പുറത്തിറങ്ങിയ ചിച്ചോർ എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ അദ്ദേഹം രചനയും സംവിധാനവും നിർവഹിച്ചതാണ്. ആ ചിത്രത്തിലെ ഗാനങ്ങളെല്ലാം തന്നെ ആസ്വാദക ഹൃദയങ്ങൾ കീഴടക്കുന്നവയായിരുന്നു. ദാസേട്ടൻ രവീന്ദ്ര ജെയിൻ കൂട്ടുകെട്ട് അത്രയേറെ പ്രശസ്തവും ദൃഢവുമായി തീർന്നു. പൂക്കളും നിലാവും നിറങ്ങളും ഗ്രാമീണ ഭംഗിയും കണ്ണുകൊണ്ട് കാണാത്ത ഒരു വ്യക്തി എങ്ങനെയാണ് ഇത്ര മനോഹരമായ ഒരു ഗ്രാമത്തെ വർണ്ണിക്കുന്നതെന്ന് നാം അറിയാതെ അത്ഭുതപ്പെട്ടു പോകും.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: എത്താം റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക്. മേഘമൽഹാറിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. നാം ഏറെ ഇഷ്ടപ്പെടുന്ന ശ്രീ രവീന്ദ്ര ജെയിൻ എന്ന കലാപ്രതിഭയുടെ ഗാനങ്ങളിലൂടെ നാം ഇങ്ങനെ ഒരു ചെറിയ യാത്ര നടത്തുകയാണ്. 1977 പുറത്തിറങ്ങിയ സുജാതയിലൂടെയാണ് അദ്ദേഹം മലയാളത്തിൽ അരങ്ങേറ്റം കുറിച്ചത്. ആ ചിത്രത്തിലെ ഗാനങ്ങളെല്ലാം ഇന്നും നമുക്ക് പ്രിയപ്പെട്ടതാണ്. രവീന്ദ്ര ജെയിനിനെ പോലെ രചനയെ ഇത്രയേറെ ബഹുമാനിക്കുന്ന സംഗീത സംവിധായകർ ചുരുക്കമാണ്. മലയാളത്തിൽ 100 പടം ചെയ്ത ഫലമാണ് ഒരു പടം കൊണ്ട് അദ്ദേഹം ഉണ്ടാക്കിയത്. ഇത് പറഞ്ഞത് മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ ശ്രീ മങ്കൊമ്പ് ഗോപാലകൃഷ്ണനാണ്.

0: ബൈ ബൈ കേൾക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. അകക്കണ്ണിൽ വിരിഞ്ഞ സംഗീതം കൊണ്ട് നമ്മെ വിസ്മയിപ്പിച്ച രചയിതാവും സംഗീതജ്ഞനുമായ ശ്രീ രവീന്ദ്ര ജെയിനിന്റെ ഗാനങ്ങളാണ് ഇന്നത്തെ മേഘമൽഹാർ പ്രിയ ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നത്. ഈണത്തിനൊത്ത് വരികൾ എഴുതിപ്പിക്കുന്നതാണ് അന്യഭാഷാ സംഗീത സംവിധായകരുടെ ഒരു രീതി. എന്നാൽ അദ്ദേഹം അതിൽ നിന്നും വ്യത്യസ്തത പുലർത്തി. മലയാളത്തിലെ സുജാത എന്ന ചിത്രത്തിലെ ഗാനങ്ങൾക്ക് അദ്ദേഹം ഈണം പകർന്നത് വ്യത്യസ്തമായ രീതിയിലാണ്. ആ അനുഭവം ശ്രീ മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ പങ്കുവയ്ക്കുന്നത് ഇങ്ങനെയാണ്. ഒരു ഈണം പോലും അദ്ദേഹം മുൻകൂട്ടി ഉണ്ടാക്കിയിരുന്നില്ല. എന്നോട് എഴുതാൻ പറഞ്ഞു. ഓരോ ഈരടിയും പൂർത്തിയാവുമ്പോൾ ഞാൻ വായിച്ചു കേൾപ്പിക്കും. അദ്ദേഹം അന്ധനായിരുന്നത് കൊണ്ട് വായിച്ചു കേൾപ്പിക്കുക മാത്രമായിരുന്നു പോംവഴി. ഓരോ വാക്കിന്റെയും അർത്ഥം, വരികളുടെ മൊത്തത്തിലുള്ള അർത്ഥം അദ്ദേഹം സൂക്ഷ്മമായി ചോദിച്ചിരുന്നു. ഞാൻ കൃത്യമായി വിശദീകരിച്ചു കൊടുക്കും. പലതവണ വായിച്ചു കഴിയുമ്പോൾ അദ്ദേഹം വരികൾ മനഃപാഠമാക്കും. അതിനുശേഷം ഈണം നൽകും. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഒരു എഴുത്തുകാരന്റെ സൃഷ്ടിയെ അദ്ദേഹം എത്രമാത്രം ബഹുമാനിക്കുന്നുവെന്ന്. ഓരോ വാക്കുകളുടെയും അർത്ഥതലങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കിയാണ് അദ്ദേഹം ഓരോ ഗാനങ്ങൾക്കും

0: സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ജീവിതത്തിലെ വെല്ലുവിളികളെ അതിജീവിച്ച് നമ്മിലേക്ക് സംഗീതത്തിന്റെ മലർകാലമായി ഒഴുകിയെത്തിയ ശ്രീ രവീന്ദ്ര ജെയിൻ എന്ന അതുല്യ കലാപ്രതിഭയുടെ ഗാനങ്ങളാണ് പ്രിയ ശ്രോതാക്കൾക്കായി ഇന്ന് സമ്മാനിച്ചത്. ജീവിതത്തിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് ജീവിതം മടുപ്പായി പോകുന്നു എന്ന് പറയുന്നവർക്ക് ഒരു മറുപടിയാണ് ഈ കലാകാരൻ. പ്രതിസന്ധികളെ അതിജീവിച്ച എത്രയെത്ര പേരാണ് നമുക്ക് ചുറ്റുമുള്ളത്. അവർ നേടിയ നേട്ടങ്ങളൊന്നും അവർക്ക് എളുപ്പമായിരുന്നില്ല. കാലാതീതമായ സംഗീതം നമുക്ക് സമ്മാനിച്ച പ്രിയ കലാകാരൻ ശ്രീ രവീന്ദ്ര ജെയിൻ 2015 ഒക്ടോബർ 9 അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞത്. കലാരംഗത്തെ അദ്ദേഹത്തിന്റെ സംഭാവനയ്ക്ക് 2015 രാജ്യം അദ്ദേഹത്തെ പത്മശ്രീ നൽകി ആദരിക്കുകയുണ്ടായി. ഇന്നത്തെ മേഘമൽഹാർ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങളോടൊപ്പം കൂടെയുണ്ടായിരുന്നു ഞാൻ ശ്രീലക്ഷ്മി. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മേഘമൽ ഹാർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീലക്ഷ്മി ആർ, സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

0: 잠시.
1: ജീവിതത്തിന്റെ ഗതിവിഗതികളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848558785.

സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

മകളെ, മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി

ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്.
2: ഹായ് കൊച്ചുകുട്ടാരെ, ഇന്നത്തെ ബെഡ് ടൈം സ്റ്റോറിയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നല്ലതാണെങ്കിൽ ഒന്ന് തന്നെ ധാരാളം മതി. ഇതിനെക്കുറിച്ചുള്ള ഒരു കുഞ്ഞു കഥയാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ഒരു കാട്ടിലെ ഒരിക്കല് ഈ കുട്ടികളുടെ കണക്കെടുപ്പ് നടത്തുന്നുണ്ടായിരുന്നു. അതായത് ഓരോ മൃഗത്തിനും എത്ര കുട്ടികളുണ്ട് എന്ന് അറിയാൻ വേണ്ടിയുള്ള ഒരു കണക്കെടുപ്പ് നടക്കുകയായിരുന്നു. അതായത് ആ കണക്കെടുപ്പ് എന്ന് പറഞ്ഞാൽ ഈ വോട്ടർ പട്ടികയൊക്കെ പുതുക്കണമല്ലോ. ആ വോട്ടർ പട്ടിക പുതുക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഈ കണക്കെടുപ്പ് നടക്കുന്നത്. അതായത് ആ കൂട്ടത്തിൽ, അതായത് മൃഗങ്ങളുടെ കൂട്ടത്തിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങളുള്ളത്, മൃഗങ്ങളുടെ കൂട്ടത്തിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങളുള്ളത് എന്ന് അറിയണം. അങ്ങനെ കണക്കെടുപ്പ് നടന്ന് നടന്ന് നടന്ന് അവസാനം എത്തിയത് ഒരു സിംഹിയുടെ അടുത്താണ്. അതായത് സിംഹി ആരാ, പെൺസിംഹം. അതായത് പെൺസിംഹത്തിന്റെ അടുത്താണ് അവര് എത്തിയത്. എത്തിയപ്പോ നിങ്ങ ഇവിടെ എത്ര കുട്ടികളുണ്ട് എന്ന് ചോദിച്ചപ്പോ സിംഹം പറഞ്ഞു, ഒന്ന്. വളരെ മോശം, ഒരു കുട്ടിയേ ഉള്ളോ? അയ്യേ, ഇത്ര ഞങ്ങള് ചെന്നിടത്തെല്ലാം ഒരുപാട് കുട്ടികളുണ്ട്, നിനക്ക് മാത്രം ഒരു കുട്ടിയായി പോയോ? അതെന്താ, നാണക്കേട് തന്നെല്ലോ. അപ്പം ഈ വോട്ടർ പട്ടിക പുതുക്കാൻ എത്തിയ മൃഗങ്ങളാണ് ഇതൊക്കെ ചോദിക്കുന്നത്. സിംഹം ഇത് കേട്ടപ്പോ സിംഹത്തിന് ദേഷ്യം വന്ന് സട കുടഞ്ഞ് അത് എഴുന്നേറ്റു. സട കുടഞ്ഞ് എഴുന്നേറ്റ് നിന്നുകൊണ്ട് സിംഹി അമ്മ പറഞ്ഞു, ശരിയാ, നിങ്ങളെടുത്ത് ചില മൃഗങ്ങളൊക്കെ ഒത്തിരി പ്രസവിച്ചു കാണും, അതിന് ഞാനെന്താ വേണം? പിന്നെ ഞാൻ പ്രസവിച്ചതേ അവരുടെ കണക്കുള്ള സാധാരണ കുഞ്ഞല്ല. പിന്നെയോ എന്താണ്, ഞാൻ പ്രസവിച്ചത് ഒരു സിംഹക്കുട്ടിയെയാണ്. മനസ്സിലായോ? അതോ നിങ്ങൾക്ക് ഇപ്പം ഞാൻ മനസ്സിലാക്കി തരണോ? അയ്യോ വേണ്ട വേണ്ട വേണ്ട, ഞങ്ങൾ ചോദിച്ചതേ ഉള്ളൂ. ശരി, നിനക്ക് ഒരു കുട്ടിയായിരിക്കട്ടെ, നല്ലതായില്ലേ? നല്ലതായപ്പം ഒരു കുട്ടിയായാലും മതി, ശരി ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു എന്നും പറഞ്ഞ് ആ വോട്ടർ പട്ടിക പുതുക്കാൻ വന്നവരെല്ലാവരും ഭീതിയോട് തിരിച്ചുപോയി. കാരണം ഇനി എതിർത്താൽ എന്ത് സംഭവിക്കും? ആ അവരെ പിടിച്ചു തിന്നും, അത്ര തന്നെ. അങ്ങനെ നല്ലതാണെങ്കിൽ ഒന്ന് തന്നെ ധാരാളം എന്ന ഈ കുഞ്ഞു കഥ ഇന്ന് ഇവിടെ നിർത്തുന്നു. നാളെ വേറെ ഒരു കഥയുമായിട്ടെത്താം. ശുഭരാത്രി.

0: സ്റ്റോറീസ് അവതരണം റീത ജോർജ്, സാങ്കേതിക സഹായം ശ്യാം ദാസ്.
1: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

സംസാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

മന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

0: തുടങ്ങി. ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.
1: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം, അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രീതാ സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, അറിയാം അറിവ് നേടാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രീത സുഗതൻ. കേരളത്തിന്റെ 16th നിയമസഭ രൂപം കൊണ്ടിരിക്കുകയാണ്. ജനാധിപത്യത്തിന്റെ ഈ പുതിയ അധ്യായത്തിലേക്ക് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 140 ജനപ്രതിനിധികളാണ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അതിൽ 11 മാത്രമാണ് വനിതകൾ എന്നത് ഏറെ ചിന്തിക്കപ്പെടേണ്ട കാര്യമാണ്. വിദ്യാഭ്യാസത്തിലും സാമൂഹിക പുരോഗതിയിലും രാജ്യത്തിന് മാതൃകയായ കേരളം രാഷ്ട്രീയ രംഗത്തും കൂടുതൽ വനിതാ പ്രാതിനിധ്യം അർഹിക്കുന്ന നിയമസഭ തന്നെയാണ്. എന്നിരുന്നാലും തെരഞ്ഞെടുക്കപ്പെട്ട ഈ വനിതാ പ്രതിനിധികൾ അവരുടെ പ്രവർത്തനത്തിലൂടെയും നേതൃപാടവത്തിലൂടെയും സമൂഹത്തിൽ ശക്തമായ സാന്നിധ്യം രേഖപ്പെടുത്തുന്നവരാണ്. ആരൊക്കെയാണ് ആ 11 വനിതാ MLA മാർ? അവർ ഏതൊക്കെ മേഖലകളിലൂടെയാണ് സമൂഹത്തിൽ തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചത്? എന്തെല്ലാം രാഷ്ട്രീയ പോരാട്ടങ്ങളിലൂടെയും പൊതുപ്രവർത്തനങ്ങളിലൂടെയുമാണ് അവർ നേതൃനിരയിലേക്ക് ഉയർന്നു വന്നത്? ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കാൻ അവർ നടത്തിയ ഇടപെടലുകൾ എന്തൊക്കെയാണ്? ഇന്നത്തെ അറിയാം അറിവ് നേടാമിൽ നമ്മുടെ വനിതാ ജനപ്രതിനിധികളെ അടുത്തറിയാം. അവരുടെ ജീവിതയാത്രകളെയും രാഷ്ട്രീയ അനുഭവങ്ങളെയും പൊതുസേവനങ്ങളെയും കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം. നമുക്ക് ആദ്യം തന്നെ പരിചയപ്പെടാം അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണയെ. കൊല്ലത്തിന്റെ ശക്തമായ വനിതാ രാഷ്ട്രീയ ശബ്ദം. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നു വന്ന അവർ പിന്നീട് മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായും കോൺഗ്രസിന്റെ വിവിധ സംഘടനാ ചുമതലകളിലും പ്രവർത്തിച്ച് ശ്രദ്ധ നേടി. കൊല്ലം DCC യുടെ ചരിത്രത്തിലെ ആദ്യ വനിതാ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ നിർണായകമായ നേട്ടമായിരുന്നു. പുരുഷാധിപത്യ രാഷ്ട്രീയ സാഹചര്യത്തിൽ അതൊരു വലിയ അംഗീകാരമായിരുന്നു. സംഘടനാ പ്രവർത്തനങ്ങളിൽ കൃത്യതയും ശക്തമായ നിലപാടും കൊണ്ട് വ്യത്യസ്തയായി. KPCC രാഷ്ട്രീയ കാര്യ സമിതി അംഗം, AICC അംഗം, മഹിളാ കോൺഗ്രസ് ദേശീയ വൈസ് പ്രസിഡന്റ്, സംസ്ഥാന പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നീ സ്ഥാനങ്ങളും വഹിച്ചിട്ടുണ്ട്. 2026 കൊല്ലം മണ്ഡലത്തിൽ നിന്നും 16,830 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. ഇപ്പോൾ അവർ തൊഴിൽ വകുപ്പ്, വനിതാ ശിശുക്ഷേമ വകുപ്പ്, മിൽമ, ക്ഷീരവികസനം, മൃഗസംരക്ഷണം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ്. സ്ത്രീകളുടെ സുരക്ഷ, തൊഴിൽ അവകാശങ്ങൾ, കുട്ടികളുടെ ക്ഷേമം, വനിതാ ശാക്തീകരണം തുടങ്ങിയ മേഖലകളിൽ കൂടുതൽ സജീവമായ ഇടപെടലുകൾ നടത്തുമെന്ന പ്രതീക്ഷയിലാണ് കേരളം ഇന്ന് ശ്രീ ബിന്ദു കൃഷ്ണയെ കാണുന്നത്. രാഷ്ട്രീയ നേതാവെന്ന് ഉള്ളതിലുപരി സ്ത്രീകൾക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒരു പൊതുപ്രവർത്തക എന്ന നിലയിലും അവർ ശ്രദ്ധേയമാണ്. അടുത്തതായി മറ്റൊരു മന്ത്രിയായ കോങ്ങാട് മണ്ഡലത്തിൽ നിന്നും വിജയിച്ച ശ്രീമതി തുളസി ടീച്ചറിനെ പരിചയപ്പെടാം. അധ്യാപികയായും സാമൂഹ്യ പ്രവർത്തകയായും ജനങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തിയ തുളസി ടീച്ചർ ഗ്രാമീണ മേഖലയിലെ ജനകീയ പ്രവർത്തനങ്ങളിലൂടെ ശ്രദ്ധേയയായി. നെന്മാറ NSS കോളേജിലെ ചരിത്ര വിഭാഗം മേധാവിയായിരുന്നു. KPCC ജനറൽ സെക്രട്ടറി, AICC അംഗം, കേരള വനിതാ കമ്മീഷൻ അംഗം എന്നീ നിലയിലും പ്രവർത്തിച്ചു. ഇപ്പോൾ പട്ടികജാതി പട്ടികവർഗ വികസനം, പിന്നോക്ക വിഭാഗ വികസനം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയായി പ്രവർത്തിക്കുന്നു. അടുത്തത് വടകര മണ്ഡലത്തിൽ നിന്നും വിജയിച്ച ശ്രീമതി KK രമയാണ്. RMP യുടെ നേതാവാണ്. ഭർത്താവും RMP നേതാവുമായ ശ്രീ TP ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിന് ശേഷം അത്യന്തം ദുഃഖകരമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്നാണ് അവർ രാഷ്ട്രീയത്തിൽ സജീവമാകുന്നത്. എന്നാൽ വ്യക്തിപരമായ വേദനയെ പൊതുസമൂഹത്തിന്റെ ശബ്ദമാക്കി മാറ്റിയ വനിതയായി ശ്രീ രമ മാറി. നിയമസഭയിൽ സർക്കാരിനെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉയർത്തുന്ന അംഗം എന്ന നിലയിലും അവർ ശ്രദ്ധിക്കപ്പെട്ടു. ജനാധിപത്യത്തിന്റെയും സ്ത്രീ ധൈര്യത്തിന്റെയും പ്രതീകമായി ഇന്ന് ശ്രീ കെ രമയെ കേരളം കാണുന്നു. അടുത്തതായി തൃക്കാക്കരയിൽ നിന്നും വിജയിച്ച ശ്രീമതി ഉമാ തോമസ് ആണ്. മുൻ MLA ജനകീയ നേതാവുമായ PT തോമസിന്റെ നിര്യാണത്തിന് ശേഷം ഉമാ തോമസ് രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നത്. എന്നാൽ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ജനഹൃദയങ്ങളിൽ സ്വന്തം സ്ഥാനം അവർ കണ്ടെത്തി. ശാന്തമായ വ്യക്തിത്വവും മാനുഷിക ഇടപെടലും ഉമാ തോമസിനെ വേറിട്ട് നിർത്തുന്നു. സ്ത്രീകളുടെ സുരക്ഷ, ആരോഗ്യപരമായ വിഷയങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ തുടങ്ങിയ മേഖലകളിൽ ശക്തമായ ഇടപെടലുകൾ നടത്തിയ അവർ ഇന്ന് കോൺഗ്രസിന്റെ പ്രധാന വനിതാ മുഖങ്ങളിലൊന്നാണ്. അടുത്തതായി ചിറയൻകീഴ് മണ്ഡലത്തിൽ നിന്നും വിജയിച്ച രമ്യ ഹരിദാസിനെ പരിചയപ്പെടാം. കേരള രാഷ്ട്രീയത്തിൽ ഒരു സാധാരണ കുടുംബത്തിൽ നിന്നും ഉയർന്നു വന്ന ഏറ്റവും ജനകീയ വനിതാ നേതാക്കളിൽ ഒരാളാണ് രമ്യ ഹരിദാസ്. ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ MP ആയിരുന്ന അവർ തന്റെ ലാളിത്യവും ജനങ്ങളോടുള്ള അടുപ്പവും കൊണ്ട് ഏറെ ജനപ്രീതി നേടി. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പാട്ടുപാടിയും നേരിട്ട് ജനങ്ങളുമായി ഇടപെട്ടുമാണ് രമ്യ ശ്രദ്ധിക്കപ്പെട്ടത്. സാധാരണക്കാരുടെ ശബ്ദം നിയമസഭയിൽ എത്തിക്കുമെന്ന പ്രതീക്ഷയാണ് ജനങ്ങൾ രമ്യയിൽ കാണുന്നത്. അടുത്തതായി അരൂരിൽ നിന്നും ജയിച്ചു വന്ന ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ എന്ന ശക്തയായ വനിതാ നേതാവിനെ പരിചയപ്പെടാം. KPCC കോർ കമ്മിറ്റി അംഗമാണ്. മുൻപ് AICC സെക്രട്ടറി, മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ്, KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ്, ആലപ്പുഴ നഗരസഭാ അധ്യക്ഷ, ജില്ലാ പഞ്ചായത്ത് അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ രംഗത്ത് ദീർഘകാല പരിചയമുള്ള നേതാവാണ്. സ്ത്രീകളുടെ രാഷ്ട്രീയ പങ്കാളിത്തം വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ശക്തമായി സംസാരിച്ചു.

0: സഹായിക്കുന്ന വ്യക്തിയാണവർ. സമരമുഖങ്ങളിലും പൊതുപ്രവർത്തനങ്ങളിലും സജീവ സാന്നിധ്യമായ ഷാനിമോൾ കോൺഗ്രസിന്റെ ശക്തമായ വനിതാ ശബ്ദമായി കണക്കാക്കപ്പെടുന്നു. നാട്ടിക മണ്ഡലത്തിൽ നിന്നും 7093 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് ശ്രീമതി ഗീതാ ഗോപിയാണ്. CPI നേതാവായ ഗീതാ ഗോപിക്ക് സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ ദീർഘകാല പ്രവർത്തന പരിചയമുണ്ട്. പൊതുജനാരോഗ്യം, സ്ത്രീകളുടെ സുരക്ഷ, സാമൂഹിക ക്ഷേമം തുടങ്ങിയ മേഖലകളിൽ ഇടപെടുന്ന നേതാവായിട്ടാണ് ഇവർ അറിയപ്പെടുന്നത്. ഇടതുപക്ഷ രാഷ്ട്രീയത്തിലെ ശാന്തവും ശക്തവുമായ വനിതാ സാന്നിധ്യമാണ് ശ്രീമതി ഗീതാ ഗോപി. CPI തൃശൂർ ജില്ലാ കൗൺസിൽ അംഗം, കിസാൻ സഭ, വനിതാ കർഷക സമിതി ജില്ലാ സെക്രട്ടറി, 2 തവണ ഗുരുവായൂർ നഗരസഭാ അധ്യക്ഷ എന്നീ നിലകളിലും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ആറ്റിങ്ങലിൽ നിന്നും ജയിച്ച ശ്രീമതി OS അംബിക പരിചയ സമ്പന്നയായ CPI നേതാവാണ്. CPM ജില്ലാ കമ്മിറ്റി അംഗം, കർഷക തൊഴിലാളി യൂണിയൻ അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി അംഗം, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്നു. മുൻപ് നിയമസഭയിലെ പാർലമെന്ററി പാർട്ടി സെക്രട്ടറി ഉൾപ്പെടെയുള്ള പ്രധാന ചുമതലകളും വഹിച്ചിട്ടുണ്ട്. നിയമസഭാ നടപടികളിൽ വ്യക്തമായ അറിവും ഉറച്ച രാഷ്ട്രീയ നിലപാടും ഉള്ള നേതാവെന്ന നിലയിൽ ശ്രീമതി അംബികയ്ക്ക് പ്രത്യേക അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. പേരാമ്പ്ര മണ്ഡലത്തിൽ നിന്നും വിജയിച്ച ഫാത്തിമ തഹലിയ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ വനിതാ മുഖമായി ചരിത്രത്തിൽ പ്രത്യേക ശ്രദ്ധ നേടിയ വിജയമാണ് സ്വന്തമാക്കിയത്. വിദ്യാഭ്യാസ മേഖലയിലും സാമൂഹിക പ്രവർത്തനത്തിലും സജീവമായ അവർ സ്ത്രീകളുടെ വിദ്യാഭ്യാസവും സ്വയം പര്യാപ്തതയും ഏറെ പ്രാധാന്യത്തോടെ കാണുന്ന നേതാവാണ്. മുസ്ലിം സ്ത്രീകളുടെ പൊതു പങ്കാളിത്തത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന ശബ്ദമാണ് ഫാത്തിമ തഹലിയ. യൂത്ത് ലീഗ് സ്റ്റേറ്റ് സെക്രട്ടറിയും കോഴിക്കോട് കോർപ്പറേഷൻ കൌൺസിലറുമാണ്. മുൻപ് MSF അഖിലേന്ത്യാ കമ്മിറ്റിയിലെ ഏക വനിതാ അംഗം, കാലിക്കറ്റ് സർവകലാശാലയിലെ സെനറ്റ് അംഗം, സംസ്ഥാന ഹയർ എഡ്യൂക്കേഷൻ കൌൺസിൽ ജെൻഡർ ജസ്റ്റിസ് കമ്മിറ്റി അംഗം എന്നീ സ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചു. 1977 ശേഷം പേരാമ്പ്ര മണ്ഡലത്തിൽ UDFന്റെ ആദ്യ ജയമാണ് ഫാത്തിമ തഹലിയയുടേത്. മാനന്തവാടിയിൽ നിന്നും വിജയിച്ച ശ്രീമതി ഉഷ വിജയൻ വയനാടൻ ജനതയുടെ പ്രശ്നങ്ങൾ നിയമസഭയിൽ ശക്തമായി അവതരിപ്പിക്കുമെന്ന പ്രതീക്ഷ നൽകുന്ന നേതാവാണ്. ആദിവാസി മേഖലകളുടെ വികസനം, കാർഷിക പ്രശ്നങ്ങൾ, മലയോര മേഖലകളുടെ അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന നേതാവായി അറിയപ്പെടുന്നു. ജനങ്ങളുമായി നേരിട്ട് ഇടപെടുന്ന ശൈലിയാണ് ഇവരുടെ പ്രധാന ശക്തി. ഇന്ന് അവസാനമായി നാം പരിചയപ്പെടുന്നത് ഏലത്തൂരിൽ നിന്നും വിജയിച്ച ശ്രീമതി വിദ്യാ ബാലകൃഷ്ണനെയാണ്. യുവതലമുറയുടെ പ്രതിനിധിയായി ശ്രദ്ധേയമാകുന്നു. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയും സാമൂഹിക പ്രവർത്തനത്തിലൂടെയും പൊതുരംഗത്ത് എത്തിയ അവർ വളരെ ചുരുങ്ങിയ കാലം കൊണ്ടാണ് ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത നേടിയത്. KPCC ജനറൽ സെക്രട്ടറിയാണ്. മുൻപ് 2 തവണ കോഴിക്കോട് കോർപ്പറേഷൻ കൌൺസിലർ, യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി, സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നീ പദവികളും വഹിച്ചിട്ടുണ്ട്. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏലത്തൂരിൽ നിന്നും വിജയിച്ചതോടെ യുവതലമുറയിലെ സ്ത്രീകൾക്കും രാഷ്ട്രീയത്തിൽ ശക്തമായ ഇടം കണ്ടെത്താനാകുമെന്ന് തെളിയിച്ച നേതാവായാണ് വിദ്യാ ബാലകൃഷ്ണനെ പലരും വിലയിരുത്തുന്നത്. പ്രിയ ശ്രോതാക്കളെ, ഈ 11 വനിതാ ജനപ്രതിനിധികൾ വെറും രാഷ്ട്രീയ നേതാക്കൾ മാത്രമല്ല, സ്വന്തം ജീവിത പോരാട്ടങ്ങളിലൂടെയും സാമൂഹിക ഇടപെടലുകളിലൂടെയും നേതൃപാടവത്തിലൂടെയും ഉയർന്നുവന്ന ശക്തമായ സ്ത്രീ ശബ്ദങ്ങളാണ്. രാഷ്ട്രീയം ഇന്നും ഏറെക്കുറെ പുരുഷാധിപത്യമുള്ള മേഖലയായി തുടരുമ്പോൾ ആത്മവിശ്വാസത്തോടെയും ഉറച്ച നിലപാടുകളോടെയും നിയമസഭയുടെ പടവുകൾ കയറിയ ഈ വനിതകൾ നിരവധി പെൺകുട്ടികൾക്ക് പ്രചോദനമാണ്. എന്നാൽ 140 അംഗങ്ങളുള്ള നിയമസഭയിൽ വെറും 11 സ്ത്രീകൾ മാത്രമാണുള്ളത് എന്നത് കേരളം ഇനി കൂടുതൽ ഗൗരവത്തോടെ ചർച്ച ചെയ്യേണ്ട വിഷയവുമാണ്. വിദ്യാഭ്യാസത്തിലും സാമൂഹിക പുരോഗതിയിലും മുന്നിൽ നിൽക്കുന്ന കേരളം സ്ത്രീകളുടെ രാഷ്ട്രീയ പ്രാതിനിധ്യത്തിന്റെ കാര്യത്തിലും കൂടുതൽ മുന്നോട്ട് പോകേണ്ട സമയമാണിത്. ഭാവിയിൽ കൂടുതൽ സ്ത്രീകൾ പൊതുപ്രവർത്തന രംഗത്തേക്കും ജനാധിപത്യത്തിന്റെ നേതൃനിരയിലേക്കും കടന്നു വരട്ടെ എന്ന പ്രതീക്ഷയോടെ ഇന്നത്തെ അറിയാം അറിവ് നേടാം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്തയാഴ്ച കൂടുതൽ അറിവുകളുമായി തിരിച്ചെത്താം. ഞാൻ പ്രീത സുഗതൻ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ മനസ്സിന്റെ താളത്തിനൊപ്പം പാട്ടായും ചിന്തയായും കൂട്ടായി മാറുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: ബൈ ബൈ, കേൾക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം സുന്ദര സഞ്ചാരം. ആശയം അവതരണം ടി സദാശിവൻ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: സുന്ദര സഞ്ചാരം കേൾക്കുന്ന പ്രിയ ശ്രോതാക്കളെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. യാത്രകൾ ഞങ്ങൾക്ക് നൽകിയ ആനന്ദവും അറിവുകളുമാണ് സുന്ദരസഞ്ചാരത്തിലൂടെ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നത്. ഭാരതത്തിലെ ഏറ്റവും ചെറിയ യൂണിയൻ ടെറിട്ടറി പ്രദേശമായ ലക്ഷദ്വീപ് സന്ദർശന വിശേഷങ്ങളാണല്ലോ കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ പങ്കുവച്ചത്. ആകാശത്തു നിന്നുള്ള ലക്ഷദ്വീപ് ദർശനം നൽകിയ സന്തോഷം പങ്കിട്ടത് ഓർമ്മയിലുണ്ടാകുമെന്ന് നിശ്ചയമാണ്. ദ്വീപ് സന്ദർശനങ്ങളിൽ നടത്തുന്ന സാഗര സാഹസിക വിനോദങ്ങളിൽ പ്രധാനിയായ സ്കൂബ ഡൈവിങ്ങിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞത് ഇഷ്ടമായി എന്ന് കരുതുകയാണ്. സമുദ്രാന്തർഭാഗം കാണുകയെന്ന അനന്ത സാധ്യതയാണ് സ്കൂബ ഡൈവിങ്ങിലൂടെ കരഗതമാകുന്നത്. അക്വാറിയങ്ങളിൽ മാത്രം കണ്ട് ശീലിച്ച വർണ്ണ മത്സ്യങ്ങളുടെ അപൂർവ ശേഖരം കാണാൻ കഴിഞ്ഞത് അത്ഭുതവും ആനന്ദവും ആത്മനിർവൃതിയും നൽകിയിരുന്നു. ഡൈവിംഗ് മാസ്റ്ററുടെ ക്ലാസ്സുകളും സാന്നിധ്യവും നൽകിയ ആത്മവിശ്വാസമാണ് കടലാഴം കണ്ട് സായൂജ്യമടയാൻ അവസരമൊരുക്കിയത്. ഈ അസുലഭ ദർശന സൗഭാഗ്യം പ്രിയ ശ്രോതാക്കളുമായി പങ്കിട്ടാണ് കഴിഞ്ഞ ആഴ്ച സുന്ദര സഞ്ചാരം അവസാനിപ്പിച്ചത്. കൂടുതൽ ദ്വീപ് വിശേഷങ്ങളിലേക്ക് കടക്കാം. ഞാൻ ടി സദാശിവ്. ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു ഞങ്ങളുടെ സ്കൂബ ഡൈവിംഗ്. ഭീമൻ കൊടുമുടികളും മലകളും കുന്നുകളും കടലിലും ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കഥയിലാണെങ്കിലും മൈനാകം കടലിൽ നിന്നുയരുന്നുവോ എന്ന ഗാനം ഓർമ്മയിൽ അലയടിച്ചു. എന്നാൽ അത് കെട്ടുകഥകളല്ലെന്ന് ബോധ്യമായത് ലക്ഷദ്വീപിലെ കടലാഴങ്ങളിൽ സഞ്ചരിച്ചപ്പോഴാണ്. കടലിൻ്റെ ഇളക്കവും തിരകളും ക്ഷോഭവും സൗമ്യതയും കടലിനുള്ളിലെ കോടാനുകോടി ജീവജാലങ്ങളെ സംരക്ഷിക്കാനാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷങ്ങൾ കൂടിയായിരുന്നു ഈ യാത്ര. കരയിൽ ജീവിക്കുന്ന മനുഷ്യരടക്കമുള്ള ജീവജാലങ്ങളെ ഭയപ്പെടുത്താനല്ല എന്ന വസ്തുത ബോധ്യപ്പെടുന്ന നിമിഷങ്ങളായിരുന്നു ഇവിടുത്തെ കടൽ യാത്രകൾ. കടലിൻ്റെ ഓരോ ചലനത്തിനും ഓരോ അർത്ഥങ്ങളാണെന്നാണ് ദ്വീപിലെ പ്രായമായ ഒരാൾ പറഞ്ഞത്. കരകാണാ കടലിൻ്റെ ആഴം തേടിയുള്ള മനുഷ്യൻ്റെ യാത്ര ഇനിയും വേണ്ടത്ര പുരോഗമിച്ചിട്ടില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. ആകാശത്തിൻ്റെ അനന്ത സാധ്യതകൾ തേടിയുള്ള മനുഷ്യൻ്റെ യാത്ര ചന്ദ്രനിൽ കാലുകുത്തുന്ന നില വരെ എത്തി. ചൊവ്വയിൽ ജീവൻ്റെ നിലനിൽപ്പ് സാധ്യമാണോ എന്നറിയാൻ ശാസ്ത്രലോകം ചൊവ്വയിലേക്ക് പരീക്ഷണ പേടകം വിക്ഷേപിച്ച് കാത്തിരിപ്പ് തുടരുന്നു. ബഹിരാകാശ സഞ്ചാരം സാധാരണമായി കഴിഞ്ഞു. ബഹിരാകാശ ടൂറിസം അതിൻ്റെ ശൈശവ ദിശ പിന്നിട്ട് കഴിഞ്ഞു. എന്നാൽ സമുദ്രത്തിൻ്റെ അടുത്തിട്ടിപ്പോഴും നമുക്ക് അജ്ഞാതമാണ്. കടലാഴങ്ങൾ തേടിയുള്ള പരീക്ഷണ നിരീക്ഷണങ്ങൾ ശാസ്ത്രലോകം ആരംഭിക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. സ്കൂബ ഡൈവിംഗ് പൂർത്തിയാക്കി ബോട്ടിലെത്തിയതോടെ വിശപ്പും ദാഹവും ഞങ്ങളെ പിടികൂടി. സ്കൂബ ഡൈവിങ്ങിൻ്റെ ചാരുതയും ഉദ്വേഗവും ശരീരത്തിൽ സൃഷ്ടിച്ച സ്പന്ദമാണ് ഇതിന് കാരണം എന്ന് വിദഗ്ധ അഭിപ്രായം. അധികം താമസിയാതെ ഞങ്ങൾ അന്താൻ ബീച്ചിലെത്തി. കരയിൽ എത്തിയതോടെ വിശപ്പും ദാഹവും അധികരിച്ചു എന്ന് സന്ദേഹം. നേരെ അന്താൻ ബീച്ച് റെസ്റ്റോറൻറ്റിലേക്ക് നടന്നെത്തി. മുട്ട, ഓംലെറ്റ്, ബ്രെഡ്, നൂഡിൽസ്, വെള്ളം, സ്പ്രൈറ്റ് തുടങ്ങിയവ ഓർഡർ ചെയ്ത ശേഷം അവിടെ സ്ഥാപിച്ചിരിക്കുന്ന ബീച്ച് ബെഞ്ചുകളിൽ കിടന്ന് വിശ്രമിക്കാൻ ആരംഭിച്ചു. ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന കുട്ടികൾ അന്താൻ ബീച്ചിലെ കുട്ടികളുടെ പാർക്കിലേക്ക് കടന്ന് വിവിധ ഇനം കളി ഉപകരണങ്ങളിൽ കളിക്കാൻ ആരംഭിച്ചു. കൂട്ടത്തിൽ ചില കുട്ടികൾ പഞ്ചാരമണൽ വാരിക്കൂട്ടി നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. ഊഞ്ഞാലുകൾ, സ്ലൈഡർ, സീസ, മെറിഗോ റൗണ്ട് എന്നിവയായിരുന്നു അവിടുത്തെ പ്രധാന കളി ഉപകരണങ്ങൾ. കുട്ടികളുടെ സന്തോഷത്തിനും സൗഹൃദത്തിലും അതിരുകളില്ലായിരുന്നു. വിലക്കുകളില്ലാത്ത നൂതന അന്തരീക്ഷത്തിൽ അവർ പാറിപ്പറന്ന് രസിച്ചിരുന്നു. ബൾക്ക് ഓർഡർ ആയതിനാൽ

ഭക്ഷ്യപേയങ്ങളെത്താൻ കുറച്ച് താമസിച്ചു. വെള്ളവും സോഫ്റ്റ് ഡ്രിങ്കും കുടിച്ച് പരവേശം അടങ്ങിയതോടെ തെങ്ങോലകൾക്കിടയിലൂടെ ഞങ്ങളെ നോക്കുന്ന നീലാകാശം നോക്കി ബീച്ചിലെ ബെഞ്ചിൽ കുറച്ചു നേരം കൂടി കിടന്നു. ഭക്ഷണം രുചികരമായിരുന്നെങ്കിലും വിലയല്പം കൂടുതലായിരുന്നു. ഉപ്പു മുതൽ കർപ്പൂരം വരെ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്നതായ ആയതിനാൽ വില കൂടുന്നതിൽ അത്ഭുതം തോന്നിയില്ല. ലക്ഷദ്വീപിൽ എല്ലാറ്റിനും വലിയ വില തന്നെ. 200 രൂപയ്ക്ക് മുകളിലാണ് ദ്വീപിൽ പെട്രോളിന് വില. എങ്കിലും ഇവിടെ ധാരാളം മോട്ടോർ സൈക്കിളുകളും സ്കൂട്ടറുകളും കാറുകളും കാണാൻ കഴിഞ്ഞു. പൊതുഗതാഗത സംവിധാനം ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇനി ഒരു ഇടവേള, ഒരു ഗാനം ആസ്വദിച്ചതിന് ശേഷം നമുക്ക് മടങ്ങിയെത്താം.

0: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: സുന്ദര സഞ്ചാരത്തിലേക്ക് സ്നേഹനദികളായ ശ്രോതാക്കളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. യാത്ര നൽകുന്ന അനുഭവങ്ങളും സന്തോഷങ്ങളും അറിവുകളും പങ്കിടുന്ന സുന്ദര സഞ്ചാരം എല്ലാവരും ഇഷ്ടപ്പെടുന്നു എന്നറിയുന്നതിൽ സന്തോഷം. ഞാൻ ടി സദാശിവൻ. ലക്ഷദ്വീപ് സ്ഥിതി ചെയ്യുന്ന അറേബ്യൻ കടലിൽ നടത്തിയ സാഹസിക വിനോദമായ സ്കൂബ ഡൈവിങ്ങിൻ്റെ അസാധാരണത്വം മനസ്സിലാക്കുവാൻ കഴിഞ്ഞതിൽ സന്തോഷം ഉണ്ടാകുമെന്ന് കരുതുകയാണ്. സമുദ്രാന്തർ ഭാഗത്തെ ദർശന സൗഭാഗ്യം എത്ര പറഞ്ഞാലും അധികമാകില്ല. പവിഴാരാമം കണ്ട് വിസ്മയിക്കാത്തവർ ആരുമുണ്ടാകില്ല എന്ന് കരുതുന്നു. ബാഹ്യാകാശ യാത്രകൾക്ക് നേതൃത്വം നൽകുന്ന ശാസ്ത്രലോകം സാഗര പരിവേഷണവും ആരംഭിക്കും എന്ന് അനുമാനിക്കാം. അന്താൻ ബീച്ചിൽ നിന്നും ലഭിച്ച ഭക്ഷണത്തിൻ്റെ വില കൂടുതൽ പരാമർശിച്ചിരുന്നത് ഓർക്കുമല്ലോ. കൂടുതൽ ദ്വീപ് വിശേഷങ്ങളിലേക്ക് പോയാലോ? പൊതുഗതാഗത സംവിധാനം ഇവിടെയില്ല എന്ന് പറഞ്ഞ കാര്യം ഓർക്കുമല്ലോ. ലക്ഷദ്വീപിലെ ദ്വീപുകൾക്കുള്ളിൽ സാധാരണ നമ്മുടെ നാട്ടിൽ കാണുന്നത് പോലെയുള്ള വിപുലമായ ബസ് സർവീസുകളോ മറ്റ് പൊതുഗതാഗത സംവിധാനങ്ങളോ നിലവിലില്ല. ദ്വീപുകളുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും അവയുടെ വലിപ്പക്കുറവുമാണ് പ്രധാന കാരണം. പല ദ്വീപുകളും ഏതാനും കിലോമീറ്റർ മാത്രം വിസ്തൃതിയുള്ളതാണ്. ഇവിടെ നിന്നും സൈക്കിളുകളും സ്കൂട്ടറുകളും സഞ്ചാരികൾക്ക് വാടകയ്ക്ക് ലഭിക്കും. അത്തരം ഒരു സങ്കേതം കാണുവാനും കഴിഞ്ഞു. ദ്വീപുകൾക്ക് വിസ്തൃതി കുറഞ്ഞതിനാൽ സഞ്ചാരികൾക്ക് ഓട്ടോറിക്ഷകളിലും സഞ്ചരിക്കുവാൻ കഴിയും. പെട്രോൾ വില കൂടുതലായതിനാൽ വാടക കൂടുതൽ നൽകേണ്ടി വരുമെന്നു മാത്രം. താരതമ്യേന ഇവിടുത്തെ റോഡുകൾക്ക് വീതി കുറവാണ്. ചില ഇടങ്ങളിൽ എതിരെ വരുന്ന വാഹനങ്ങൾക്ക് കടന്നു പോകുവാൻ പ്രയാസമുണ്ടായ സാഹചര്യങ്ങൾ നേരിൽ കാണാൻ കഴിഞ്ഞു. വിശ്രമം ഏകദേശം അരമണിക്കൂർ പിന്നിട്ടപ്പോൾ തന്നെ ഞങ്ങളുടെ ഡൈവിംഗ് മാസ്റ്ററായിരുന്ന പത്തനംതിട്ട സ്വദേശി വിഷ്ണു സ്കൂബ ഡൈവിംഗ് ഉപകരണങ്ങളെല്ലാം റെസ്റ്റോറൻറ്റിന് സമീപമുള്ള പുരയിൽ കൊണ്ടുപോയി സുരക്ഷിതമായി വച്ച ശേഷം ഞങ്ങളുടെ അടുത്തെത്തി വിശേഷങ്ങൾ പങ്കിട്ടു. അടുത്തത് കയാക്കിംഗ് ആയിരുന്നു. കയാക്കിങ്ങിൻ്റെ പ്രാധാന്യവും സുരക്ഷയ്ക്കായി പാലിക്കേണ്ട കരുതലുകളെ സംബന്ധിച്ചും വളരെ വിശദമായ ഒരു തിയറി ക്ലാസ് ഞങ്ങൾക്ക് നൽകി. കയാക്കിങ്ങിന് ഉപയോഗിക്കുന്ന പങ്കായം അഥവാ തുഴ എങ്ങനെ പിടിക്കണം, കയാക്കിംഗ് ബോട്ട് എങ്ങനെ നിയന്ത്രിക്കാം, വലത്തോട്ടും ഇടത്തോട്ടും തിരിക്കുന്നതെങ്ങനെ തുടങ്ങിയ കാര്യങ്ങളായിരുന്നു തിയറി ക്ലാസ്സിൽ. തുടർന്ന് എല്ലാവരും ലൈഫ് ജാക്കറ്റ് ധരിച്ച് തീരത്തെത്തുമ്പോൾ തന്നെ ഫൈബറിൽ തീർത്ത കയാക്കിംഗ് വള്ളങ്ങളുമായി വിഷ്ണുവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ എത്തി പ്രാക്ടിക്കൽ പരിശീലനവും നൽകി. രണ്ട് പേരടങ്ങുന്ന

സംഘമാണ് ഒരു വള്ളത്തിൽ കയാക്കിംഗ് നടത്തേണ്ടത്. മകളും അമ്മയും ഒരു വള്ളത്തിലും ഞാനും ഞങ്ങളുടെ സുഹൃത്ത് ഭരതരാജനും മറ്റൊരു വള്ളത്തിലുമായി കയാക്കിംഗ് ആരംഭിച്ചു. കടലിൻ്റെ ഉള്ളിലേക്ക് പോകുന്തോറും പരിഭ്രമം ഉണ്ടായിരുന്നെങ്കിലും 10 മിനിറ്റ് പിന്നിട്ടതോടെ ആഹ്ലാദവും ആവേശവും ഞങ്ങളിൽ നിറഞ്ഞു. ആദ്യമായിട്ടാണ് കയാക്കിംഗ് നടത്തുന്നത് എന്നുപോലും മറന്നു. ആവേശത്തോടെ ഇരുഭാഗത്തേക്കും തുഴയെറിഞ്ഞ് മുന്നോട്ട്. ഇളക്കമുള്ള കടലിൻ്റെ തിരമാല കൈകളിൽ ഉയർന്ന് താഴുമ്പോഴും ഭയം ഞങ്ങളെ പിടികൂടിയില്ല. ആവേശം തണുത്തതോടെ വള്ളം തിരിച്ച് കരയിലേക്ക് തുഴയാൻ തുടങ്ങി. കരയിൽ കയാക്കിംഗ് വള്ളം അടുത്ത നിമിഷത്തിൽ തന്നെ ഒരു വലിയ തിര വള്ളത്തെ കോരിമറിച്ചു. ഒപ്പം ഞങ്ങളും തീരത്തെ മണലിൽ വീണു. ദേഹം മുഴുവൻ മണ്ണുമായി നിൽക്കുന്ന ഞങ്ങളെ നോക്കി കരയിൽ നിന്നവർ ചിരിക്കാൻ തുടങ്ങി. ഇതൊക്കെ സർവ്വസാധാരണമെന്ന മട്ടിൽ വസ്ത്രം ഉണങ്ങാൻ വേണ്ടിയും കയാക്കിങ്ങിന് പോയ കൂട്ടുകാർ എത്തുന്നതിനുമായി ബീച്ചിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കടലിൻ്റെ മനോഹാരിത ആസ്വദിച്ചു. മകളും അമ്മയും എത്തിയതോടെ ഞങ്ങൾ കടലിലേക്ക് ഇറങ്ങി, ഉള്ളിലേക്ക് നടക്കാൻ തുടങ്ങി. തിരമാലകൾ തീർത്ത മണൽത്തിട്ടകൾ തെളിഞ്ഞ വെള്ളത്തിൽ കാണാനായത് സന്തോഷമേകി. ചെറു മത്സ്യങ്ങളും കടൽ പായലുകളും ഒഴുകി നടക്കുന്നത് കാണാൻ നല്ല ചന്തമായിരുന്നു. എല്ലാവരും എത്തിയതോടെ ഞങ്ങൾ താമസ സ്ഥലത്തേക്ക് തിരിച്ചു. 3 മണിക്ക് തന്നെ കൽപ്പേറ്റിയിലേക്കുള്ള കടൽ യാത്രയ്ക്ക് തയ്യാറാകാൻ നിർദ്ദേശം നൽകി ഞങ്ങളെ ഹോം സ്റ്റേയിൽ ഇറക്കി വിട്ടു. ഇനി ഒരു ഇടവേള, ഒരു ഗാനം ആസ്വദിച്ചതിന് ശേഷം നമുക്ക് മടങ്ങിയെത്താം.

0: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: സുന്ദരസഞ്ചാരം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നാളിതുവരെ നിങ്ങൾ നൽകിയ പ്രോത്സാഹനമാണ് സുന്ദരസഞ്ചാരത്തെ മുന്നോട്ട് നയിക്കുന്നത്. ശ്രോതാക്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും 8848558785 എന്ന മൊബൈൽ നമ്പറിൽ വാട്സാപ്പ് സന്ദേശങ്ങളായി അയച്ചു തരുവാൻ അഭ്യർത്ഥിക്കുന്നു. ഓരോ യാത്രയും പുത്തൻ അറിവിൻ്റെ വാതായനങ്ങൾ തുറക്കുന്നവയാണ്. ഞാൻ ടി സദാശിവൻ. ഭാരതത്തിൻ്റെ യൂണിയൻ ടെറിട്ടറികളിൽ ഏറ്റവും ചെറുതായ ലക്ഷദ്വീപ് സന്ദർശന വിശേഷങ്ങളാണല്ലോ സുന്ദരസഞ്ചാരത്തിലൂടെ പങ്കുവച്ചു വരുന്നത്. സ്കൂബ ഡൈവിംഗും കയാക്കിങ്ങും കടൽ നടത്തവും പരാമർശിച്ചത് പ്രിയ ശ്രോതാക്കളുടെ മനസ്സിൽ ഉണ്ടാകുമല്ലോ. സമുദ്രാന്തർ ഭാഗത്തെ ദർശനം നൽകിയ ആനന്ദവും ആത്മനിർവൃതിയും അതിശയവും ഞങ്ങളെ വിടാതെ പിന്തുടരുന്നു. തിര കണ്ടാൽ ഓടി മാറിയിരുന്ന ഞങ്ങൾ അറബിക്കടലിൻ്റെ മടിത്തട്ടിൽ നടന്നുല്ലസിച്ച നിർവൃതി എത്ര പറഞ്ഞാലും മതിയാകില്ല. നനനനത്ത മണൽ ചെറു തിട്ടകളായി രൂപപ്പെട്ടിരിക്കുന്ന പരപ്പിലൂടെ നടക്കുമ്പോൾ കിട്ടുന്ന അനുഭൂതി നിങ്ങളുമായി പങ്കിട്ടിരുന്നു. കയാക്കിങ്ങിന് ശേഷം ഹോം സ്റ്റേയിലെത്തിയ ഞങ്ങളെ 3 മണിക്ക് തന്നെ കൽപ്പേറ്റി ദ്വീപ് സന്ദർശിക്കുവാൻ പാകത്തിൽ റെഡിയായി നിൽക്കാൻ ഉപദേശിച്ചാണ് ഗൈഡ് പോയത്. കൂടുതൽ ദ്വീപ് വിശേഷങ്ങളിലേക്ക് കടക്കാം. ഞങ്ങൾ എത്തുമ്പോൾ ഞങ്ങളെ കാത്ത് ഉച്ചഭക്ഷണം റെഡിയായിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ മീൻകറി വളരെ പ്രസിദ്ധമാണ്. തേങ്ങയും മത്സ്യവുമാണ് ദ്വീപുകാരുടെ പ്രധാന ഭക്ഷ്യവിഭവങ്ങൾ. ഇവിടുത്തെ മീൻകറി ഇത്രയും രുചിയേറിയതാകാനുള്ള കാരണം മറ്റൊന്നുമല്ല, ഐസിടാത്ത പിടയ്ക്കുന്ന മീനാണ് ഇവിടെ പാചകം ചെയ്യുന്നത്. പരിമിതമായ വിഭവങ്ങൾ കൊണ്ട് വായിലൊരു ജലകേളിക്കുള്ള ഉപിനീര് നിറയ്ക്കുവാൻ കഴിയുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഈ നൈപുണി കണ്ണൂരിലെ അമ്മമാരിൽ നിന്ന് പാരമ്പര്യമായി കിട്ടിയതാണെന്നാണ് അവിടത്തുകാർ പറയുന്നത്. ആറയ്ക്കൽ രാജവംശത്തിൻ്റെ ഭരണകാലത്താണ് ഈ കഴിവ് ലക്ഷദ്വീപിലേക്ക് എത്തിയതെന്ന് തീർച്ചയായും നമുക്ക് കരുതാം. വയറു നിറയെ രുചിയോടെ ഭക്ഷണം കഴിച്ച ഞങ്ങൾക്ക് ഒരു അല്പം വിശ്രമം അനിവാര്യമായിരുന്നു. 3 മണിക്ക് ആരംഭിക്കുന്ന ഗ്ലാസ് ബോട്ട് യാത്രയുടെ നിഗൂഢതകൾ ഓർത്തുകൊണ്ട് ഒരു ചെറു നിദ്രയിലേക്ക്. കൃത്യം 3 മണിക്ക് തന്നെ ഞങ്ങളുടെ ഗൈഡെത്തി ഗ്ലാസ് ബോട്ട് യാത്രയ്ക്ക് തയ്യാറെടുത്ത് നിൽക്കുന്ന ഞങ്ങളെയും കൊണ്ട് ഹോം സ്റ്റേക്ക് അധിക ദൂരെയല്ലാതെയുള്ള കടലിൽ നങ്കൂരം ഇട്ടിരുന്ന ഗ്ലാസ് ബോട്ടിലേക്ക് നയിച്ചു. അതുവരെ യാത്ര ചെയ്ത ബോട്ടുകളെ അപേക്ഷിച്ച് ഈ ഗ്ലാസ് ബോട്ട് ചെറുതായിരുന്നു. ബോട്ടിൻ്റെ അടിഭാഗം വളരെ ബലമേറിയ കണ്ണാടി കൊണ്ട് നിർമ്മിച്ചവയാണ്. അടിഭാഗത്തെ സുതാര്യതയാണ് ഈ ബോട്ടുകളുടെ സവിശേഷത. എല്ലാവരും ബോട്ടിൽ കയറിക്കഴിഞ്ഞപ്പോൾ തന്നെ ഗ്ലാസ് ബോട്ട് യാത്രയുടെ സവിശേഷതകൾ ഗൈഡ് പറഞ്ഞു തരാൻ തുടങ്ങി. ഒപ്പം ഒരു ബോട്ട് ജീവനക്കാരൻ ബോട്ടിൽ വിരിച്ചിരുന്ന കട്ടിക്കൂടിയ തുണി മാറ്റിയിട്ടു ഞങ്ങളുടെ കണ്ണുകൾ വിസ്മയം കൊണ്ട് വിടർന്നുപോയി. താഴെ മണൽപ്പരപ്പ്, അതിലൂടെ സഞ്ചരിക്കുന്ന മത്സ്യങ്ങൾ, കുറച്ചു ദൂരം വേഗത്തിൽ ഓടിച്ച ബോട്ടിൻ്റെ വേഗത മന്ദഗതിയിലായി. ഞങ്ങൾ ഒരു ലഗൂണിന് മുകളിലെത്തി. അതാ ഒരു ആമ സാവധാനം നീന്തി വരുന്നു. അത്രയും വലിപ്പമുള്ള ഒരു കടലാമയെ നേരെ കാണാനായത് അത്ഭുതമായി. പുല്ലുകൾ പോലെ വളർന്നു നിൽക്കുന്ന പവിഴപ്പുറ്റുകൾ, വൈവിധ്യമാർന്ന നിറങ്ങളാൽ പ്രശോഭിക്കുന്ന പവിഴപ്പുറ്റുകളുടെ ദർശനം സമ്മാനിച്ച ആശ്ചര്യം ചെറുതല്ല. നിറയെ വിവിധ വർണ്ണങ്ങളിലുള്ള മത്സ്യങ്ങൾ, വിവിധ രാജ്യങ്ങളിലെ അക്വേറിയങ്ങളിൽ കാണാൻ കഴിയാത്ത അപൂർവ സുന്ദര മത്സ്യങ്ങളുടെ വർണ്ണരാജി തീർത്ത മായാജാലത്തിൽ യാത്ര മറന്ന്, ഞങ്ങളെ മറന്ന്, കടലിനെ മറന്ന് ഗ്ലാസിലൂടെ നോക്കിയിരിപ്പായി. വലിയ ട്യൂണ മത്സ്യങ്ങളും ഇടയ്ക്ക്

നീന്തിപ്പോകുന്നുണ്ടായിരുന്നു. സൂര്യശോഭയിൽ തിളങ്ങുന്ന കടൽ, പ്രകാശം അടിത്തട്ട് വരെ എത്തി ഗ്ലാസ് ബോട്ട് കാഴ്ചയ്ക്ക് വർണ്ണശോഭ ചാർത്ത്, ആഹ്ലാദത്തിൻ്റെ പുത്തൻ ദർശനത്തിൻ്റെ അറിവിൻ്റെ നിമിഷങ്ങൾ. ഇന്നത്തെ സുന്ദരസഞ്ചാരം ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ ഗ്ലാസ് ബോട്ട് വിശേഷങ്ങളും ദ്വീപ് വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും സുന്ദരസഞ്ചാരം കേൾക്കാം.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സുന്ദര സഞ്ചാരം. ആശയം അവതരണം ടി സദാശിവൻ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.

0: ಬಾಯ್.
1: ರೇಡಿಯೋ ಸಾಂತ್ವನಂ 90.4 FM. ಸ್ಟೇ ಟ್ಯೂನ್ಡ್.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായൊരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവയ്ക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

ലോകത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മേഘമൽഹാർ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീലക്ഷ്മി ആർ. സാങ്കേതിക സഹായം ആദർശ് അജയ്.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിന്റെ ഒരു പുത്തൻ അധ്യായത്തിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഏതൊരു പ്രതിസന്ധിയും ഒരവസരം കൂടിയാണ്. പല പ്രതിസന്ധികളും വെല്ലുവിളികളും തരണം ചെയ്യുമ്പോഴാണ് ആ അവസരങ്ങൾ മറനീക്കി പുറത്തു വരുന്നത്. അവ നൽകുന്ന വിജയവും അതിമധുരം തന്നെയാണ്. നമ്മുടെ ജീവിതത്തിലെ തിരസ്കാരങ്ങളും തിരിച്ചടികളും പരാജയങ്ങളും ഓരോ പാഠങ്ങൾ എന്നതിലുപരി അതിൻ്റെ ഭാരം ജീവിതകാലം മുഴുവൻ കൊണ്ടു നടക്കേണ്ടതുണ്ടോ? എത്രയോ പ്രതിസന്ധികൾ മറികടന്ന് നമ്മിലേക്കെത്തിയ എത്രയെത്ര കലാകാരന്മാർ, ശാസ്ത്രജ്ഞന്മാർ, സാമൂഹിക പരിഷ്കർത്താക്കൾ നമുക്ക് മുന്നിലുണ്ട്. തൻ്റെ പരിമിതികൾ തരണം ചെയ്ത അത്ഭുതങ്ങളുടെ അതുല്യ സൃഷ്ടികൾ നമ്മിലേക്കെത്തിച്ച എത്രയെത്ര കലാകാരന്മാർ നമുക്കുണ്ട്. ഇന്ന് മേഘമൽഹാർ പ്രിയ ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നത് അത്തരമൊരു കലാപ്രതിഭയുടെ ഗാനങ്ങളാണ്. ഏറെ പ്രിയപ്പെട്ട ശ്രീ രവീന്ദ്ര ജെയിനിൻ്റെ

Feel the music with Radio Sandvanam 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക്. മേഘമൽഹാറിൽ പ്രിയ ശ്രോതാക്കളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. രവീന്ദ്ര ജെയിൻ എന്ന അതുല്യ കലാകാരന്റെ അകക്കണ്ണിൽ വിരിഞ്ഞ സംഗീത ശകലങ്ങളാണ് പ്രിയ ശ്രോതാക്കൾക്കായി ഇന്നത്തെ മേഘമൽഹാർ സമ്മാനിക്കുന്നത്. 1944 February 28 അലിഗഡിൽ പണ്ഡിറ്റ് ഇന്ദ്രമണി ജെയിൻ, കിരൺ ജെയിൻ എന്നിവരുടെ മകനായി ജനനം. അദ്ദേഹത്തിന്റെ കഴിവുകൾ കുട്ടിക്കാലത്ത് തന്നെ പിതാവ് തിരിച്ചറിഞ്ഞിരുന്നു. അതിനാൽ തന്നെ പിതാവ് അദ്ദേഹത്തെ ജി എൽ ജെയിൻ, ജനാർദ്ദൻ ശർമ്മ, നാഥുറാം തുടങ്ങിയ അധികായന്മാരുടെ അടുത്തേക്ക് സംഗീതത്തിൽ ഔപചാരിക വിദ്യാഭ്യാസത്തിനായി അയച്ചു. ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം ക്ഷേത്രങ്ങളിൽ ഭജനകൾ പാടാൻ

ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിന്റെ ഈ സംഗീത നിമിഷങ്ങളിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ശ്രീ രവീന്ദ്ര ജെയിൻ എന്ന അതുല്യ കലാകാരന്റെ പാട്ടുകളിലൂടെ നാം ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. 1970s തുടക്കത്തിൽ നിരവധി ഹിറ്റ് സിനിമകൾക്ക് സംഗീതം നൽകിക്കൊണ്ടാണ് അദ്ദേഹം തന്റെ കരിയർ ആരംഭിച്ചത്. അന്ധതയോടുള്ള പോരാട്ടത്തിലും അദ്ദേഹം അത് തുടർന്നു. നമ്മുടെ പ്രിയ ഗായകൻ ദാസേട്ടനെ ഹിന്ദി സിനിമാ ലോകത്തേക്ക് പരിചയപ്പെടുത്തിയതും അദ്ദേഹത്തിന്റെ നിരവധി ഹിറ്റ് ഗാനങ്ങൾക്ക് ഈണം നൽകിയതും രവീന്ദ്ര ജെയിനാണ്.

0: മിഥുനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: ഒരിക്കൽ കൂടി എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക് സ്വാഗതം. മേഘമൽഹാറിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. അകക്കണ്ണിലെ ഈണങ്ങളിലൂടെ ചിരഞ്ജീവിയായ ശ്രീ രവീന്ദ്ര ജെയിനിന്റെ സംഗീതത്തിലൂടെയാണ് ഇന്നത്തെ മേഘമൽഹാറിന്റെ സഞ്ചാരം. 1976 പുറത്തിറങ്ങിയ ചിച്ചോർ എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ അദ്ദേഹം രചനയും സംവിധാനവും നിർവഹിച്ചതാണ്. ആ ചിത്രത്തിലെ ഗാനങ്ങളെല്ലാം തന്നെ ആസ്വാദക ഹൃദയങ്ങൾ കീഴടക്കുന്നവയായിരുന്നു. ദാസേട്ടൻ രവീന്ദ്ര ജെയിൻ കൂട്ടുകെട്ട് അത്രയേറെ പ്രശസ്തവും ദൃഢവുമായി തീർന്നു. പൂക്കളും നിലാവും നിറങ്ങളും ഗ്രാമീണ ഭംഗിയും കണ്ണുകൊണ്ട് കാണാത്ത ഒരു വ്യക്തി എങ്ങനെയാണ് ഇത്ര മനോഹരമായ ഒരു ഗ്രാമത്തെ വർണ്ണിക്കുന്നതെന്ന് നാം അറിയാതെ അത്ഭുതപ്പെട്ടു പോകും.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക്. മേഘമൽഹാറിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. നാം ഏറെ ഇഷ്ടപ്പെടുന്ന ശ്രീ രവീന്ദ്ര ജെയിൻ എന്ന കലാപ്രതിഭയുടെ ഗാനങ്ങളിലൂടെ നാം ഇങ്ങനെ ഒരു ചെറിയ യാത്ര നടത്തുകയാണ്. 1977 പുറത്തിറങ്ങിയ സുജാതയിലൂടെയാണ് അദ്ദേഹം മലയാളത്തിൽ അരങ്ങേറ്റം കുറിച്ചത്. ആ ചിത്രത്തിലെ ഗാനങ്ങളെല്ലാം ഇന്നും നമുക്ക് പ്രിയപ്പെട്ടതാണ്. രവീന്ദ്ര ജെയിനിനെ പോലെ രചനയെ ഇത്രയേറെ ബഹുമാനിക്കുന്ന സംഗീത സംവിധായകർ ചുരുക്കമാണ്. മലയാളത്തിൽ 100 പടം ചെയ്ത ഫലമാണ് ഒരു പടം കൊണ്ട് അദ്ദേഹം ഉണ്ടാക്കിയത്. ഇത് പറഞ്ഞത് മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ ശ്രീ മങ്കൊമ്പ് ഗോപാലകൃഷ്ണനാണ്.

0: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. അകക്കണ്ണിൽ വിരിഞ്ഞ സംഗീതം കൊണ്ട് നമ്മെ വിസ്മയിപ്പിച്ച രചയിതാവും സംഗീതജ്ഞനുമായ ശ്രീ രവീന്ദ്ര ജെയിനിന്റെ ഗാനങ്ങളാണ് ഇന്നത്തെ മേഘമൽഹാർ പ്രിയ ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നത്. ഈണത്തിനൊത്ത് വരികൾ എഴുതിപ്പിക്കുന്നതാണ് അന്യഭാഷാ സംഗീത സംവിധായകരുടെ ഒരു രീതി. എന്നാൽ അദ്ദേഹം അതിൽ നിന്നും വ്യത്യസ്തത പുലർത്തി. മലയാളത്തിലെ സുജാത എന്ന ചിത്രത്തിലെ ഗാനങ്ങൾക്ക് അദ്ദേഹം ഈണം പകർന്നത് വ്യത്യസ്തമായ രീതിയിലാണ്. ആ അനുഭവം ശ്രീ മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ പങ്കുവയ്ക്കുന്നത് ഇങ്ങനെയാണ്. ഒരു ഈണം പോലും അദ്ദേഹം മുൻകൂട്ടി ഉണ്ടാക്കിയിരുന്നില്ല, എന്നോട് എഴുതാൻ പറഞ്ഞു. ഓരോ ഈരടിയും പൂർത്തിയാവുമ്പോൾ ഞാൻ വായിച്ചു കേൾപ്പിക്കും. അദ്ദേഹം അന്ധനായിരുന്നത് കൊണ്ട് വായിച്ചു കേൾപ്പിക്കുക മാത്രമായിരുന്നു പോംവഴി. ഓരോ വാക്കിന്റെയും അർത്ഥം, വരികളുടെ മൊത്തത്തിലുള്ള അർത്ഥം അദ്ദേഹം സൂക്ഷ്മമായി ചോദിച്ചിരുന്നു. ഞാൻ കൃത്യമായി വിശദീകരിച്ചു കൊടുക്കും. പലതവണ വായിച്ചു കഴിയുമ്പോൾ അദ്ദേഹം വരികൾ മനഃപാഠമാക്കും, അതിനുശേഷം ഈണം നൽകും. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഒരു എഴുത്തുകാരന്റെ സൃഷ്ടിയെ അദ്ദേഹം എത്രമാത്രം ബഹുമാനിക്കുന്നുവെന്ന്. ഓരോ വാക്കുകളുടെയും അർത്ഥതലങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കിയാണ് അദ്ദേഹം ഓരോ ഗാനങ്ങൾക്കും ഈണം.

0: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.
1: ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ജീവിതത്തിലെ വെല്ലുവിളികളെ അതിജീവിച്ച് നമ്മിലേക്ക് സംഗീതത്തിന്റെ മലർകാലമായി ഒഴുകിയെത്തിയ ശ്രീ രവീന്ദ്ര ജെയിൻ എന്ന അതുല്യ കലാപ്രതിഭയുടെ ഗാനങ്ങളാണ് പ്രിയ ശ്രോതാക്കൾക്കായി ഇന്ന് സമ്മാനിച്ചത്. ജീവിതത്തിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് ജീവിതം മടുപ്പായി പോകുന്നു എന്ന് പറയുന്നവർക്ക് ഒരു മറുപടിയാണ് ഈ കലാകാരൻ. പ്രതിസന്ധികളെ അതിജീവിച്ച എത്രയെത്ര പേരാണ് നമുക്ക് ചുറ്റുമുള്ളത്! അവർ നേടിയ നേട്ടങ്ങളൊന്നും അവർക്ക് എളുപ്പമായിരുന്നില്ല. കാലാതീതമായ സംഗീതം നമുക്ക് സമ്മാനിച്ച പ്രിയ കലാകാരൻ ശ്രീ രവീന്ദ്ര ജെയിൻ 2015 ഒക്ടോബർ 9 അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞത്. കലാരംഗത്തെ അദ്ദേഹത്തിന്റെ സംഭാവനയ്ക്ക് 2015 രാജ്യം അദ്ദേഹത്തെ പത്മശ്രീ നൽകി ആദരിക്കുകയുണ്ടായി. ഇന്നത്തെ മേഘമൽഹാർ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങളോടൊപ്പം കൂടെയുണ്ടായിരുന്നു ഞാൻ ശ്രീലക്ഷ്മി. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മേഘമൽ ഹാർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീലക്ഷ്മി ആർ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: Wake up with the rhythm of success. Your dream, your moment. Your station, Radio Santhunam 90.4 FM.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താവിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ

ആഗ്രഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: ഹൃദയത്തിലേറ്റാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ഇപ്പോൾ പ്രവാസ വിശേഷങ്ങൾ, അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്, ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM പ്രവാസ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രവാസ വിശേഷങ്ങൾ വായിക്കുന്നു ശ്രീലക്ഷ്മി.

ട്രംപ് ഭരണകൂടത്തിന്റെ വിപുലീകരിച്ച യാത്രാവിലക്കിന്റെ ഭാഗമായി ഗ്രീൻ കാർഡ്, തൊഴിൽ അനുമതി, അഭയനയം എന്നിവ മരവിപ്പിച്ചുകൊണ്ടുള്ള US യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസിന്റെ നടപടി US ഫെഡറൽ കോടതി തടഞ്ഞു. 39 രാജ്യങ്ങളിൽ നിന്നുള്ള അപേക്ഷകർക്ക് ഏർപ്പെടുത്തിയ ഈ അപ്രതീക്ഷിത വിലക്ക് നിയമവിരുദ്ധമാണെന്ന് റോഡ് ഐലൻഡ് ഡിസ്ട്രിക്ട് ജഡ്ജി ജോൺ മക്കോണൽ വിധിച്ചു. രാജ്യസുരക്ഷയുടെ പേര് പറഞ്ഞ് അപേക്ഷകൾ അനിശ്ചിതകാലത്തേക്ക് കെട്ടിവയ്ക്കാൻ ഇമിഗ്രേഷൻ വകുപ്പിന് നിയമപരമായ അധികാരമില്ലെന്ന് 135 പേജുള്ള വിധിന്യായത്തിൽ കോടതി വ്യക്തമാക്കി. നിയമം കൃത്യമായി പാലിച്ച് അപേക്ഷ നൽകിയ നിരവധി കുടിയേറ്റക്കാർക്ക് ഈ വിധി വലിയ ആശ്വാസമാകും. ബഹ്റൈൻ, കുവൈറ്റ് എന്നീ ഗൾഫ് രാജ്യങ്ങളെ ലക്ഷ്യമാക്കി ഇറാൻ തൊടുത്ത 6 ബാലിസ്റ്റിക് മിസൈലുകളും 4 ഡ്രോണുകളും തങ്ങൾ വെടിവെച്ചിട്ടതായി US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഹോർമൂസ് കടലിടുക്കിന് നേരെ വന്ന ഡ്രോണുകളാണ് US സേന തകർത്തത്. ആകെ വിക്ഷേപിച്ച 7 മിസൈലുകളിൽ 6 അമേരിക്ക തടഞ്ഞു. 1 ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ല. ഇതിന് ശക്തമായ തിരിച്ചടിയെന്നോണം ഇറാനിലെ ഗോരുഖ്, ഖേഷ്മ ദ്വീപ് എന്നിവിടങ്ങളിലെ തീരദേശ നിരീക്ഷണ റഡാർ കേന്ദ്രങ്ങൾക്ക് നേരെ US വ്യോമാക്രമണം നടത്തി. ലോസ് ആഞ്ചൽസിലെ താൻസാനിയയിലുള്ള വസതിയിൽ വെച്ച് പ്രമുഖ ഹോളിവുഡ് നടൻ ജെയിംസ് ഹാൻഡി കുത്തേറ്റ് മരിച്ചു. ടോപ് ഗൺ, മാവരിക്, ജുമാൻജി, ദ റോക്കറ്റീർ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനായ താരമാണ് അദ്ദേഹം. സംഭവത്തിൽ മൈക്കിൾ ഗ്ലഡ്ഹിൽ ആണ് പ്രതിയെന്ന് ലോസ് ആഞ്ചലസ് പോലീസ് അറിയിച്ചു. നെഞ്ചിൽ ഗുരുതരമായ കുത്തേറ്റ ഹാൻഡിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ശനിയാഴ്ച വൈകുന്നേരം ഒഹായോയിലുള്ള ടോളിഡോയിൽ വേനൽക്കാല ഉത്സവത്തിനിടെയുണ്ടായ വെടിവെയ്പിൽ കുറഞ്ഞത് 12 പേർക്ക് പരിക്കേറ്റു. പരസ്പരം വെടിയുതിർത്ത 2 അക്രമികളാണ് സംഭവത്തിന്റെ പിന്നിലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പ്രതികൾക്കായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കി. ഫിഫ വേൾഡ് കപ്പ് 2026 കോമൺ ഗ്രൌണ്ട് ഫിഫ വേൾഡ് കപ്പ് 2026 അന്താരാഷ്ട്ര പോസ്റ്റർ അവാർഡുകൾക്കായി ലാവകോം എൻട്രികൾ ക്ഷണിച്ചു. ലോകമെമ്പാടുമുള്ള സർഗപ്രതിഭകൾക്ക് ഫിഫ വേൾഡ് കപ്പ് 2026 സത്തയും സംസ്കാരവും ഫുട്ബോളിന്റെ കൂട്ടായ ഊർജ്ജവും പ്രതിഫലിപ്പിക്കുന്ന പോസ്റ്റർ എന്ന മാധ്യമത്തിലൂടെയുള്ള സർഗപ്രതികരണങ്ങൾ സമർപ്പിക്കാനാകും. 16 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള കലാകാരന്മാർ, ഡിസൈനർമാർ, ആർക്കിടെക്റ്റുകൾ, ചിത്രകാരന്മാർ, ഫോട്ടോഗ്രാഫർമാർ, വിദ്യാർത്ഥികൾ എന്നിവർ കൂടാതെ എല്ലാ മേഖലകളിലുമുള്ള സർഗപ്രവർത്തകർക്കും ഈ അന്താരാഷ്ട്ര പോസ്റ്റർ അവാർഡുകൾക്ക് എൻട്രികൾ സമർപ്പിക്കാം. പെയിന്റിംഗ്, ഡ്രോയിംഗ്, കൊളാഷ് ഫോട്ടോഗ്രാഫി, പ്രിന്റ് മേക്കിംഗ്, ടെക്സ്റ്റൈൽ അടിസ്ഥാനമാക്കിയ സൃഷ്ടികൾ, മിക്സ്ഡ് മീഡിയ, ഡിജിറ്റൽ ഫോർമാറ്റുകൾ എന്നിവ ഉൾപ്പെടെ ഏത് ദ്വിമാന മാധ്യമത്തിലും സൃഷ്ടികൾ സമർപ്പിക്കാവുന്നതാണ്. മൊത്തം 101 പോസ്റ്ററുകളാണ് പ്രദർശനത്തിനായി തെരഞ്ഞെടുക്കുക. ജൂറി തെരഞ്ഞെടുക്കുന്ന 3 പേർക്ക് ക്യാഷ് അവാർഡുകൾ ലഭിക്കും. 2026 June 30 പോസ്റ്ററുകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി. കൃതികളുടെ ഡിജിറ്റൽ ഫയലുകൾ submissions@lavacom.org എന്ന വിലാസത്തിൽ മെയിൽ വഴി സമർപ്പിക്കാം. July 13 വിജയികളെ പ്രഖ്യാപിക്കും. മലയാള സിനിമയുടെ ഹാസ്യലോകത്തെ അതുല്യ പ്രതിഭയായ സലീം കുമാർ അന്തരിച്ചു. കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെ ശനിയാഴ്ച രാത്രി 10:43 അന്തരിച്ചത്. ആരോഗ്യനില മോശമായതിനെ തുടർന്ന് രാവിലെയായിരുന്നു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. CBSE 9 ക്ലാസ് വിദ്യാർത്ഥികൾക്ക് നിലവിലെ അധ്യയന വർഷം തന്നെ ത്രിഭാഷാ നയം നടപ്പാക്കുന്നത് താൽക്കാലികമായി നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാഭ്യാസ പാർലമെന്ററി സമിതി ചെയർമാനും കോൺഗ്രസ് നേതാവുമായ ദിഗ്വിജയ് സിംഗ് പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. 9 ക്ലാസ് വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളുടെ കൂട്ടായ്മ നൽകിയ പരാതിയും കത്തിനൊപ്പം കൈമാറി. അധ്യാപകരുടെ കുറവ്, പാഠപുസ്തകങ്ങളുടെ അഭാവം, ആവശ്യമായ തയ്യാറെടുപ്പുകൾക്ക് സമയം ലഭിക്കാത്തത് എന്നിവ പരിഗണിക്കാതെയാണ് നയം നടപ്പാക്കാൻ ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ജമ്മുകാശ്മീരിലെ പൂഞ്ച് ജില്ലയിലെ മുഗൾ റോഡിൽ ബുഫ്ലിയാസ് മാർക്കറ്റിലുണ്ടായ തീപിടുത്തത്തിൽ 8 കടകൾ നശിച്ചു. ആളപായമില്ല. ഞായറാഴ്ച പുലർച്ചെ 5 അഗ്നിബാധ. മരവും ടിന്നും കൊണ്ട് നിർമ്മിച്ച കടകൾ പൂർണ്ണമായും കത്തിനശിച്ചു. നാട്ടുകാരുടെ സഹായത്തോടെ സൈന്യവും CRPFും ചേർന്ന് തീ നിയന്ത്രണ വിധേയമാക്കി. വൈദ്യുതി ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ജമ്മു കാശ്മീരിലെ രജൌരിയിൽ ഭീകരവിരുദ്ധ നടപടിയുടെ ഭാഗമായുള്ള ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടെ വീരമൃത്യു വരിച്ച ലഫ്റ്റനന്റ് വീരേശ്വർ ഗോസ്വാമിക്ക് ആദരം. ജമ്മുകാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ, ചീഫ് സെക്രട്ടറി അടൽ ദുല്ലു, വൈറ്റ് നൈറ്റ് കോർ ജനറൽ ഓഫീസർ കമാൻഡിംഗ് ലഫ്റ്റനന്റ് ജനറൽ PK മിശ്ര എന്നിവർ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ചു. ശനിയാഴ്ച വൈകിട്ട് ദോരിമാൽ, ഗംഭീർ, മുഗ്ലാൻ മേഖലയിൽ ഭീകരവിരുദ്ധ ഓപ്പറേഷൻ നടത്തുന്നതിനിടെയാണ് ലഫ്റ്റനന്റ് ഗോസ്വാമി ആഴമേറിയ കുക്കയിലേക്ക് വീണത്. പാക് ഭീകരർ ഒളിച്ചിരിക്കുന്നതായ വിവരത്തെ തുടർന്നാണ് സൈന്യം തിരച്ചിലിനെത്തിയത്.

ഇന്നത്തെ പ്രവാസ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

ജനിമൃതികളുടെ അനന്തവിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം

മന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

0: ഒരു നേരം പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

ഹായ്, ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

ആത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.